ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 2. മലയാള വർഷം 1201, മിഥുനം 9. 2026 ജൂൺ 23, ചൊവ്വാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെഡ്സിലും FM 101.1 മെഗാഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 57 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ അജിത മേനോൻ.
1: ആധ്യാത്മികതയുടെ പേരിൽ ലോകത്ത് എന്തൊക്കെ കപട നാടകങ്ങളാണ് അരങ്ങേറുന്നത്! യഥാർത്ഥത്തിൽ ആധ്യാത്മികതയുണ്ടാകേണ്ടത് മനുഷ്യൻ്റെ പ്രവൃത്തിയിലാണെന്ന് നാം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ഇതേക്കുറിച്ച് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ ഒരു രസകരമായ കഥയുണ്ട്. ഒരു സ്വർണക്കടക്കാരനുണ്ടായിരുന്നു. കഴുത്തിൽ തുളസിമാലയും നെറ്റിയിൽ ചന്ദനക്കുറിയുമായി സദാ മാല ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരമഭക്തൻ. ഒരു ദിവസം ഒരാൾ ഈ കടയിൽ സ്വർണമാല വാങ്ങാനായി വന്നു. കടയിലെ ഒരു ജോലിക്കാരൻ കേശവ കേശവ എന്ന് ജപിച്ചുകൊണ്ട് അയാൾക്കരികിലെത്തി. അയാൾ പറഞ്ഞതനുസരിച്ച് മറ്റൊരു ജോലിക്കാരൻ ഗോപാല ഗോപാല എന്ന് ജപിച്ചുകൊണ്ട് മാലകൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അയാൾ തിരഞ്ഞെടുത്ത മാല തൂക്കം നോക്കിക്കൊണ്ട് മറ്റൊരു ജോലിക്കാരൻ ഹരി ഹരി എന്ന് ജപിച്ചുകൊണ്ടിരുന്നു. ഹരഹര എന്ന് ജപിച്ചുകൊണ്ട് നാലാമത്തെ ജോലിക്കാരൻ ബില്ലടിച്ച് പണം വാങ്ങി. സദാസമയവും ഈശ്വരനാമം മുഴങ്ങുന്ന കടയിൽ നിന്നും മാല വാങ്ങാനെത്തിയ ആൾ നിറഞ്ഞ സന്തോഷത്തോടെ മാല വാങ്ങി തിരിച്ചുപോയി. ശ്രീരാമകൃഷ്ണൻ കഥ പറഞ്ഞിട്ട് വിവരിച്ചു. ശരിക്കും എന്താണ് കടയിൽ നടക്കുന്നത്? കേശവ കേശവ എന്നാൽ ഈ വന്നത് ആരാണെന്ന് ശരിക്കും ശ്രദ്ധിക്കൂ എന്നർത്ഥം. അപ്പോൾ രണ്ടാമൻ പറഞ്ഞു ഗോപാല ഗോപാല എന്ന്. അതായത് ഇവനൊരു ഗോപാലൻ, പശുവിനെ മേയ്ക്കുന്നവനെ പോലെ സാധാരണക്കാരൻ മാത്രം, നമുക്ക് പറ്റിക്കാം എന്നർത്ഥം. മൂന്നാമൻ ജപിക്കുന്നത് ഹരി ഹരി എന്നാണ്. ഇവനെ ഹരിക്കാം, ശരിക്കും വഹിച്ചോളാം എന്നാണ് പറയുന്നത്. നാലാമൻ ഹരഹര എന്ന് പറയുന്നു. ഞാൻ അവനെ ഹരിച്ചു, അതായത് വഹിച്ചു പറ്റിച്ചു എന്ന്. ഇങ്ങനെയാണ് കപട ആധ്യാത്മിക പ്രവർത്തകർ ലോകത്തെ പറ്റിക്കുന്നത്. എന്നാൽ കാഴ്ചയിലോ സംസാരത്തിലോ അല്ല, പ്രവൃത്തിയിലാണ് ആധ്യാത്മികത നേടിക്കേണ്ടതെന്ന് ശ്രീ

0: അലൻ, പശുവിനെ മേയ്ക്കുന്നവനെ പോലെ സാധാരണക്കാരൻ മാത്രം നമുക്ക് പറ്റിക്കാം എന്നർത്ഥം. മൂന്നാമൻ ജപിക്കുന്നത് ഹരി ഹരി എന്നാണ്. ഇവനെ ഹരിക്കാം, ശരിക്കും വഹിച്ചോളാം എന്നാണ് പറയുന്നത്. നാലാമൻ ഹരഹര എന്ന് പറയുന്നു. ഞാൻ അവനെ ഹരിച്ചു, അതായത് വഹിച്ചു, പറ്റിച്ചു എന്ന്. ഇങ്ങനെയാണ് കപട ആധ്യാത്മിക പ്രവർത്തകർ ലോകത്തെ പറ്റിക്കുന്നത്. എന്നാൽ കാഴ്ചയിലോ സംസാരത്തിലോ അല്ല, പ്രവൃത്തിയിലാണ് ആധ്യാത്മികത നേടിക്കേണ്ടതെന്ന് ശ്രീരാമകൃഷ്ണൻ അടിവരയിട്ട് പറയുന്നുണ്ട്. അമ്പലങ്ങൾക്കും പള്ളികൾക്കും മറ്റ് ആരാധനാലയങ്ങൾക്കും സ്വർണം പൂശാനും മോടി കൂട്ടാനും നാം കോടികൾ ചെലവാക്കുന്നു. എന്നാൽ ഒട്ടിയ വയറും കീറിയ വസ്ത്രങ്ങളുമായി തെരുവിലലയുന്ന നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ, രോഗികളെ കാണാനുള്ള അകക്കണ്ണുള്ളവർ നമുക്കിടയിൽ വളരെ കുറഞ്ഞുപോയിരിക്കുന്നു. മതാചാരങ്ങൾക്കും ആഘോഷങ്ങൾക്കും ചെലവാക്കുന്നതിൻ്റെ 1% നമുക്ക് അശരണർക്കും നിരാലംബർക്കുമായി മാറ്റിവെക്കാം. അതായിരിക്കട്ടെ ഏറ്റവും വലിയ ഈശ്വരാരാധനയെന്ന വിശ്വാസത്തോടെ നല്ലൊരു ദിവസം പുലരട്ടെ.
1: ഡോക്ടർ അജിത മേനോൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ കവിത വെളിച്ചത്തിന്റെ കളി പാരായണം ചെയ്യുന്നത് പി ടി മുരളി.

0: improved urban infrastructure. President Draupadi Murmu will confer the Padma Awards 2026 during the second civil investiture ceremony at Rashtrapati Bhavan this evening. The President will confer 65 Padma Awards, including 2 Padma Vibhushan, 7 Padma Bhushan and 56 Padma Shri. Tennis legend Vijay Amrit Raj, actor Mammootty, playback singer Alka Yagnik and cricketer Rohit Sharma are among 65 prominent personalities who will receive the coveted Padma Awards from the President. Taking swift action after the tragic fire incident in Lucknow, which claimed the lives of 15 students, the police registered a case against 6 individuals and arrested 4 of them last night. 4 officials from the Lucknow Development Authority, Fire Department and Electricity Department have also been suspended following directives from Chief Minister Yogi Adityanath. In connection with the fire incident in Lucknow, Aliganj police have registered an FIR under relevant sections of the BNS and the Uttar Pradesh Fire Service Act against 6 named accused and other responsible persons. Meanwhile, the state government has ordered a high-level inquiry into the fire incident. A special investigation team, SIT, was formed to investigate the incident and its members will submit their report within 7 days. And at least 15 people, mostly students aged 16 to 25, died in the tragic fire yesterday afternoon. Indian Embassy in Doha has announced that Qatari authorities have confirmed the deaths of 12 Indian nationals in the Ras Laffan incident Sunday night. In a social media post, the embassy extended its condolences to the bereaved families and offered prayers for the departed souls. It also stated that Qatari authorities confirmed all those injured in the incident are in stable condition and receiving appropriate medical treatment. The embassy is working in close contact with Qatari authorities to provide all possible help to the Indian nationals and their families affected by this incident, ensuring the swift repatriation of the deceased remains to India. Star shuttlers Lakshya Sen and Tanvi Sharma will lead India's challenge at the U.S. Open Super Badminton Tournament beginning today in California. World number 14 Lakshya Sen, seeded second, will take on Belgium's Julien Karagi in the opening round of the men's singles event. Former World Championship silver medalist Kidambi Srikanth, seeded fifth, will face Chinese Taipei's Liao Chiofu in the first round match. Unseeded Indian shuttler Sanit Dayanand will begin his campaign against Japan's fourth seed Yudai Okimoto, while S. Shankar Muthuswamy Subramanian will take on a qualifier in the round of 32. In women's singles, India has a strong contingent of 7 players in the main draw, led by 5th seed Tanvi Sharma and 6th seed Devika Sihag. 17-year-old Tanvi will open a campaign against Germany's Yvonne Lee. In women's doubles, Commonwealth Games bronze medalist Teresa Jolly, Gayatri Gopichand will face Spain's Paula Lopez and Lucia Rodriguez in the opening round. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. 6:15 പ്രഭാതവന്ദനം. സ്കന്ദഷഷ്ഠി കവചം ശൂലമംഗലം സഹോദരിമാർ അവതരിപ്പിച്ചത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്. വരും ദിനങ്ങളിലെ തൊഴിൽ സാധ്യതയേറുന്ന വിവിധ കോഴ്സുകൾ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 കഥകളതി സാധനം, ഗ്രേസിയുടെ ഇരുൾ വീഴുമ്പോൾ എന്ന കഥ മെജോ അവതരിപ്പിക്കുന്നു. നിർവഹണം YS പൗർണമി. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം.

0: 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ. 9:30 ഡോക്ടർ പ്രിയദർശിനി സുനിലിൻ്റെ സംഗീത കച്ചേരി. തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, എച്ച് ഗണേഷ് മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഘടം. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അഞ്ചടന്തമേളം. പുതുക്കോട് പത്മനാഭമാരാരും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. എബോള അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടി. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം. ദസ്തേവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരൂപം 53 ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം. എസ് കെ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം. 3 മണിക്ക് കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം. 2026 ഫിഫ ലോകകപ്പിൻ്റെ പ്രതിദിനാവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി പരിപാടി. 5:15 ലയവിന്യാസം. ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ. കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക്. സോജൻ കെ ജോസഫുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. വായനാമൃതം, വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8 മണിക്ക് സാഹിത്യരംഗം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 10-ാം ക്ലാസ് സാമൂഹിക ശാസ്ത്രം 1-ാം യൂണിറ്റായ മാനവികതയിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നത് പ്രിയാബി, കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ, തൃശൂർ. 9:30 കഥാപ്രസംഗം. ആറ്റുവാശ്ശേരി രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്നു കഥ രാധാമാധവം. 10 മണിക്ക് കഥകളി പദങ്ങൾ. കീചകവധം ആട്ടക്കഥയിലെ പദങ്ങൾ കലാമണ്ഡലം സി വി സുകുമാരനും സംഘവും അവതരിപ്പിച്ചത്. 11 മണിക്ക് ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. FM 101.1 MHz രാവിലെ 10:30 ഉച്ചതിരിഞ്ഞ് 3 മണിക്കും ചലച്ചിത്രഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ഇടിമിന്നൽ, കനത്ത മഴ, കാറ്റ് എന്നിവയ്ക്ക് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ. കേരളത്തിലെ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 സെന്റിമീറ്റർ മുതൽ 11 സെന്റിമീറ്റർ വരെ. കണ്ണൂരും കാസർഗോഡും മഞ്ഞ ജാഗ്രത.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG

0: തൃശൂർ ആരോഗ്യ ജീവിതം.
1: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
0: ഫോൺ 9387168444.
2: ആകാശവാണി തൃശൂർ പ്രഭാതവന്ദനം. സ്കന്ദഷ്ടി കവചം കേൾക്കാം. ശൂലമംഗലം സഹോദരിമാർ പാടിയത്.

0: ശൂലമംഗലം സഹോദരിമാർ ആലപിച്ച സ്കന്ദഷഷ്ഠി കവചമാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിച്ചു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേസ്റ്റാൻ, തൃശൂർ. സേവന വാർത്തകൾ
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
4: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം നാളെ പുലരിപ്പൂക്കളിൽ.
1: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ.
6: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
8: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
9: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
10: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. സിബിഎസ്ഇ വിദ്യാർത്ഥികളുടെ പുനർമൂല്യനിർണയ ഫലം വരുന്ന സാഹചര്യത്തിലാണ് ഫലപ്രഖ്യാപനം നീട്ടിയത്. പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. വാട്സ്ആപ്പ് നയിക്കാൻ ഇനി ഇന്ത്യ.

0: കാരൻ. ക്രെഡ് സ്ഥാപകനായ കുനാൽ ഷാ വാട്സപ്പിന്റെ പുതിയ മേധാവിയാകും. ഈ മാസത്തെ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. ക്ഷേമ പെൻഷൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് മുഖ്യമന്ത്രി. പെൻഷൻ മാനദണ്ഡങ്ങൾക്കെതിരെ പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ ആലോചനയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോകം നേരിടുന്ന പുതിയ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്യുന്ന ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ സമ്മേളനം ഡൽഹിയിൽ ആരംഭിച്ചു. ഹജ്ജ് 2027 ജൂലൈ 20 വരെ അപേക്ഷിക്കാം. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർ ഓഗസ്റ്റ് 10 മുൻപ് 1.52 ലക്ഷം രൂപ മുൻകൂർ കെട്ടിവയ്ക്കണം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജിവെച്ചു. പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുവരെ സ്ഥാനത്ത് തുടരും. ഇറാൻ യുദ്ധത്തിന് ശാശ്വതമായ അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലൻഡിൽ നടന്ന ഉന്നതതല ചർച്ചകൾ അവസാനിച്ചു. ലെബനനിലെ പോരാട്ടം പരിഹരിക്കുന്നതിനായി ഇറാനും അമേരിക്കയും ചേർന്ന് ഒരു സംഘർഷ വിമുക്ത സെൽ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ഫുട്ബോൾ ലോകകപ്പിൽ ഗോൾ വേട്ടയിൽ 18 ഗോളോടെ അർജന്റീനയുടെ ലയണൽ മെസ്സി 1. മത്സരത്തിൽ ഓസ്ട്രിയയെ മറികടന്ന് 2-0 അർജന്റീന നോക്കൌട്ടിലെത്തി. ഏഷ്യൻ കപ്പ് വോളിബോളിൽ ഇന്ത്യയ്ക്ക് 2. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ NSK 2020 ക്രിക്കറ്റ് ട്രോഫി മത്സരങ്ങൾ ജൂൺ 25 മുതൽ ജൂലൈ 3 വരെ നടക്കും.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കുറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
9: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
8: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
10: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം,
11: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
0: ആകാശവാണി തൃശൂർ. ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ആദ്യമായി പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നതിന് പകരം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്ന പ്ലാന്റ്സ് ഫോർ പ്ലാസ്റ്റിക് സംരംഭത്തിന് തുടക്കം കുറിച്ചത്? ഇതാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം ആവർത്തിക്കാം. ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ആദ്യമായി പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നതിന് പകരം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്ന പ്ലാന്റ്സ് ഫോർ പ്ലാസ്റ്റിക് സംരംഭത്തിന് തുടക്കം കുറിച്ചത്? ഉത്തരം കേൾക്കാം രാവിലെ 7:55.
11: ചൊവ്വവ്യാഴം ഞായർ രാവിലെ 7:00
12: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
11: പ്രായോജകർ
12: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
11: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

ഒരറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണം ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിൻ്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും.

ശുദ്ധമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗെല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ: പനി, വയറുവേദന, ഛർദി, ക്ഷീണം, കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങളുള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക.

കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ ആണ്.

ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവെ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിലുണ്ട്. ഇതോടനുബന്ധിച്ച് പത്മ അവാർഡ് ജേതാക്കളുടെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ച് ആകാശവാണി പീപ്പിൾസ് പത്മ ഓൺ ആകാശവാണി എന്ന പരമ്പരയുടെ ഭാഗമായി പ്രത്യേക പരിപാടികൾ പ്രക്ഷേപണം ചെയ്യും.

0: രാവിലെ 9:10 മുതൽ ആകാശവാണി ഗോൾഡിൽ പരിപാടി കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിലും ന്യൂസ് ഓൺ എയർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും ഇത് ലഭ്യമാകും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രം ആദ്യം എന്ന തത്വമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് കഴിഞ്ഞ ദശകത്തിൽ വഴികാട്ടിയായതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വരും നൂറ്റാണ്ടുകളിൽ രാജ്യത്തിന്റെ ഭാവിക്ക് അടിത്തറയായിരിക്കുന്നത് നിലവിലെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
1: രാഷ്ട്രം ആദ്യമെന്ന തത്വത്തോട് ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ആഗോള നേതാക്കളും ശരിവച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രത്തിന്റെ നിലവിലെ പ്രവർത്തനങ്ങൾ 1000 വർഷത്തേക്ക് ഭാവിയെ രൂപപ്പെടുത്തുന്നതാണ്. ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനത്തിൽ 45,000 ഗ്രാമങ്ങളിലേക്ക് മൊബൈൽ കണക്ടിവിറ്റി വ്യാപിപ്പിച്ചു. ഏകദേശം 75,000 ബാങ്കിംഗ് കറസ്പോണ്ടന്റുകളും 6,000-ലധികം പോസ്റ്റ് ഓഫീസുകളും സ്ഥാപിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ മാവോയിസ്റ്റ് ഭീകരത ഇപ്പോൾ അന്ത്യശ്വാസം ാണ്. ഭരണഘടന സംരക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നവർ അധികാരത്തിലിരുന്നപ്പോൾ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭരണഘടനയുടെ പേരുപയോഗിച്ചതിന് ആളുകളെ വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവമുണ്ടായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വച്ഛ് ഭാരത് അഭിയാൻ, മെയ്ക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയവ വിജയിക്കാൻ കാരണം ജനങ്ങൾ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകി അവരുടെ കടമ നിറവേറ്റിയതുകൊണ്ടാണ്. മധ്യവർഗത്തിന് അനുകൂലമായ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് പരാമർശിക്കവേ നികുതി ഇളവ് നടപടികൾ നികുതിരഹിത വരുമാന പരിധി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ അമീർ ബറാം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ സമഗ്രമായ പരിധിയിൽ ഉൾപ്പെടുത്തി ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമീർ ബറാം രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. രാജ്യത്ത് അവയവദാന പ്രതിജ്ഞ എടുത്തവരുടെ എണ്ണം 500,000 പിന്നിട്ടു. അവയവ കോശദാനമെന്ന ജീവൻ രക്ഷാപ്രവർത്തനത്തോട് രാജ്യത്തെ പൌരന്മാരുടെ അവബോധവും കാരുണ്യവും പ്രതിബദ്ധതയുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഈ നേട്ടം കൈവരിക്കുന്നതിൽ സഹകരിച്ച എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണകൂടങ്ങളെയും കേന്ദ്രമന്ത്രാലയം അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഇത് സംബന്ധിച്ച് രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്നലെ മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. ഇത് വിശദമായി പരിശോധിച്ച് അടിയന്തര പ്രാധാന്യത്തോടെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഡെങ്കിപ്പനിയുൾപ്പെടെ പകർച്ചവ്യാധികൾ കൂടുതൽ വ്യാപകമാകാൻ സാധ്യത കണക്കിലെടുത്ത് അടുത്ത 3 മാസം സംസ്ഥാനത്തുടനീളം കൊതുക് നശീകരണ, മാലിന്യ സംസ്കരണ, ശുചീകരണ തീവ്രയജ്ഞം നടത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. പകർച്ചപ്പനി വ്യാപന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ ചർച്ച നടത്തി വിവിധ ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകൾ സന്ദർശിച്ച് സമിതി വിശദമായ റിപ്പോർട്ട് പിന്നീട് നൽകും. ആരോഗ്യവകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി PSC റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയും ഹജ്ജ് സുവിധ ആപ്പ് വഴിയും തീർത്ഥാടകർക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് പുതിയ ഹജ്ജ് നയം പുറത്തിറക്കി കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെ സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോഷകാഹാരം വിതരണം ചെയ്യുന്നതിന് രജിസ്ട്രേഷനാണ് പോഷൻ ആപ്പ് ഉപയോഗിക്കുന്നത്. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5-വയസ്സുകാരി ലൈംഗികാതിക്രമണത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടി വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അംഗനവാടി വർക്കർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലഹരി ഉപയോഗത്തിൽ നിന്ന് പുതുതലമുറയെ തിരിച്ചുവിടാൻ കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന പുതിയ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം കല്ലിയൂരിൽ കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക

0: വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായ ഇന്ന് തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ സൈക്ലിംഗ് ബൈ ദ സീ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര കായിക യുവജനകാര്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അല്പസമയത്തിനകം സൈക്ലിംഗ് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ പരിപാടിയിലും മന്ത്രി പങ്കെടുക്കും.
0: അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെന്റ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. ഡാലസിൽ എതിരില്ലാത്ത 2 ഗോളിന് ഓസ്ട്രിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് ഐയിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 3 ഗോളിന് ഫ്രാൻസ് ഇറാഖിനെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ഐയിൽ മറ്റൊരു മത്സരത്തിൽ ന്യൂയോർക്കിൽ നോർവെ സെനഗലിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ രാവിലെ 8:30 ജോർദാൻ അൾജീരിയയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഓസ്ട്രിയക്കെതിരെ 9th minute ലഭിച്ച പെനാൾട്ടി പുറത്തേക്കടിച്ച് ഉറപ്പിച്ച ഗോൾ പാഴാക്കിയപ്പോൾ ഈ ദിവസം മെസ്സിക്കൊപ്പമല്ലെന്ന് ഫുട്ബോൾ ലോകം ഉറപ്പിച്ചു. പക്ഷേ കാര്യങ്ങൾ മാറി മറയാൻ 30 മിനിറ്റുകൾ മതിയായിരുന്നു. ഗോൾ ദാഹവുമായി അർജന്റീനൻ മുന്നേറ്റക്കർ ആസ്ട്രിയൻ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്തതോടെ മെസ്സിയുടെ ചരിത്ര ഗോൾ പിറന്നു. 38th minute ഓസ്ട്രിയൻ വലകുഴുക്കി. ഡാലസ് സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി ഫുട്ബോൾ മെസ്സിക ലോകകപ്പിൽ തന്റെ 17th goal സ്വന്തമാക്കി. ഗോൾ മടക്കാൻ ആസ്ട്രിയ സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ കളിയുടെ വേഗം തണുപ്പിച്ച് പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് അർജന്റീന ആസ്ട്രിയൻ മുന്നേറ്റത്തിന്റെ മുന്നോടിച്ചു. ഒടുവിൽ അവസാന മിസ്സിന് തൊട്ടു മുമ്പ് ആസ്ട്രിയൻ പ്രതിരോധ കോട്ടകളെ ഭേദിച്ച് മെസ്സി ഒരിക്കൽ കൂടി പന്ത് വലയിലെത്തിച്ചു. സ്കോർ അർജന്റീന 2 ആസ്ട്രിയ 0. ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സി ഗോൾ നേട്ടം 18 ഉയർത്തിയ ചരിത്ര നിമിഷമായിരുന്നു.
0: FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7:00 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവെ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: പ്രവാചക പുനീത ത്രിപാഠി. भारतस्य द्रुतगत्या वर्धमानस्य विश्वसनीय वैश्विक शक्तिरूपेण परिवर्तनस्य प्रेरक शक्तिः राष्ट्रप्रथमस्य सिद्धान्तः एव अस्तीति प्रधानमन्त्रिणा नरेन्द्रमोदिना उक्तम्. नवदिल्ल्याम् एकेन निज वार्तावाहिन्या आयोजिते सम्मेलने सम्बोधयन् प्रधानमन्त्री श्रीमोदी अवदत् यत् विगत दशके देशस्य उपलब्धयः विश्वासे स्थिरतायां बृहत्तर वैश्विक कल्याणाय प्रतिबद्धतायां च निहिताः सन्ति.
4: भारत जो कर रहा है वो आने वाले 1000 वर्ष का फ्यूचर लिखने वाला है और यही दुनिया के लिए सबसे बड़ी भारत की गारंटी है. भारत फास्ट ग्रोइंग इकोनॉमी भी है, एक क्रेडिबल इकोनॉमी भी है.
3: सम्प्रति G7 शिखर सम्मेलने स्वस्य सहभागितायाः उल्लेखं कुर्वन् सः अवदत् यत् राष्ट्रियहितं सर्वोपरि स्थापयितुं भारतस्य अविचल प्रतिबद्धतां वैश्विकनेतारः स्वीकृतवन्तः. सर्वकारस्य द्वादश वर्षाणां कार्यकालस्य उल्लेखं कुर्वन्

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 9048255333.
4: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും ഗർഭപാത്രം നീക്കം ചെയ്യാതെയുമുള്ള നൂതന ഫലപ്രദമായ ചികിത്സ
5: യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ മൗലാന ആശുപത്രിയിൽ വിജയകരമായി ചെയ്തുവരുന്നു.
4: കൂടുതൽ വിവരങ്ങൾക്ക്
5: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
0: കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ്മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1 500 രൂപ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8281-200673. ഫോൺ നമ്പർ ആവർത്തിക്കാം, 8281-200673. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കോൺകൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ CELKAU.IN എന്ന വെബ്സൈറ്റിൽ കോഴ്സ് രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളായി തയ്യാറാക്കിയ കോഴ്സ് ഓൺലൈനിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ

0: മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487243856 0487243856. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപയാണ്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 85470703 എന്ന നമ്പറിലോ 04872370773 എന്ന ലാൻഡ് ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. മൊബൈൽ നമ്പർ 85470773, ലാൻഡ് ലൈൻ നമ്പർ 04872370773.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
5: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
6: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
7: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി. പ്രായോജകർ
8: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
9: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
10: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.
11: തയ്യാറാക്കിയത് YS പൗർണമി.
12: പെയ്തു തോരാത്തൊരു നോവോർമ്മയായോ നഷ്ടപ്പെടലിന്റെ നൊമ്പരമായോ ഒക്കെയാവും മഴ ചിലർക്ക് അനുഭവപ്പെടുക. തിരശീല നീക്കി പുറത്തു പെയ്യുന്ന മഴയുടെ സംഗീതം കേൾക്കുമ്പോൾ ആ മഴ പെയ്യുന്നത് മനസ്സിലേക്കാണെന്ന് തോന്നിപ്പിക്കും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ തൂവൽ സ്പർശമുള്ള വരികൾക്ക് എം ജയചന്ദ്രന്റെ ഈണം. യേശുദാസ് ബസ് കണ്ടക്ടർ എന്ന ചിത്രത്തിനുവേണ്ടി ആലപിച്ച ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50 തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
5: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
6: വരും ദിനങ്ങളിലെ തൊഴിൽ സാധ്യതയേറുന്ന വിവിധ കോഴ്സുകൾ. എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
7: യു കെയിൽ നിന്ന് വന്നൊരു പുതിയൊരു വാർത്ത, 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കോവിഡിന് ശേഷം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വളരെ വർദ്ധിച്ചിരിക്കുന്നു. മാത്രമല്ല, വിദ്യാർത്ഥികൾ ആവശ്യത്തിനും അനാവശ്യത്തിനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു പ്രവണത കൂടുതലായി കണ്ടുവരുന്നു. ഇത് പഠനത്തെ സാരമായി ബാധിച്ചു വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പഠന വൈകല്യങ്ങളും അതുപോലെ തന്നെ മറ്റ് മാനസിക രോഗങ്ങളും വിദ്യാർത്ഥികളിൽ കൂടുതലായി കണ്ടുവരുന്നു. ഈ ഒരു അവസരത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയ ഉപയോഗം നമ്മുടെ കുട്ടികൾക്കും നല്ലതല്ല. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഏതാണ്ട് 10-70 വർഷത്തിലധികമായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വരുന്ന യു കെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കണ്ടെത്തലുകൾ ഇല്ലാതെ ആയിരിക്കില്ല. അതിനാൽ നമ്മളെ കുട്ടികൾ പഠന സമയത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും അനാവശ്യമായി മൊബൈൽ ഉപയോഗിച്ച് മെസ്സേജ് അയക്കുന്നതും ഒഴിവാക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും ശ്രമിക്കേണ്ടതാണ്. പുതിയ ബഡ്ജറ്റിൽ വലിയ പ്രതീക്ഷകൾ എല്ലാവരും കൈവെക്കുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, സേവന മേഖലകൾക്കിണങ്ങിയ കോഴ്സുകൾക്ക് വലിയ പ്രാധാന്യം നൽകണം. അതായത് പ്രാഥമിക മേഖലയായ കൃഷി, വ്യവസായ മേഖല, രണ്ടാമത്തേത് ടെർഷ്യറി മേഖല, സേവന മേഖല. സേവന മേഖലയിലാണ് 70% തൊഴിലും വരുന്നത്. അത് തന്നെയാണ് പഴയ കോഴ്സുകൾ, ബികോം, ബി ബി എ, ബി ബി എൽ എൽ ബി, ബികോം എൽ എൽ ബി, ഐ ടി ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളൊക്കെ വളരെ ശക്തിയായി തിരിച്ചു വരുന്നത്. അതിനാൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ കൂടുന്നു, മൾട്ടി ടാസ്കിംഗ് കോഴ്സുകൾ കൂടുന്നു. ഇതൊരു വലിയ പ്രവണതയായിട്ട് വേണം കാണാൻ. പരനിരവധി കോഴ്സുകൾ പല സെക്ടറുകളിലും ഉണ്ട്. ശക്തിയായ നീറ്റ് പോലുള്ള പ്രവേശന പരീക്ഷകൾ, അല്ലെങ്കിൽ ജെഇ മെയിൻ, ജെഇ അഡ്വാൻസ്ഡ് പോലുള്ള പ്രവേശന പരീക്ഷകൾ ഇല്ലാതെ എളുപ്പത്തിൽ മാർക്ക് ഉപയോഗിച്ച് അഡ്മിഷൻ നേടാവുന്ന കോഴ്സുകൾ വളരെ കൂടുതലാണ്.

കോഴ്സിന് അഡ്മിഷനും എളുപ്പമാണ്. എന്നാൽ ക്ലാറ്റ് പോലുള്ള കോഴ്സുകൾ, പ്രവേശന പരീക്ഷ, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എഴുതി ദേശീയ നിയമ സർവകലാശാലകളിൽ BA LLB, BBA LLB, BCOM LLB, BSc LLB പ്രോഗ്രാമിന് ചേരാം. മൾട്ടി ടാസ്കിംഗ് കോഴ്സുകളിൽ കൺസൾട്ടൻസി അക്കൗണ്ടൻസി കോഴ്സുകൾ, ACCA, സിമ CMA, ചാർട്ടേഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പ്രോഗ്രാം എന്നിവയ്ക്കും വലിയ പ്രസക്തി ഏറി വരുന്നു. കേരളത്തിൽ ഇപ്പോൾ വിവിധ ജില്ലകളിൽ ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷിഗെല്ല രോഗം ഒരു ജന്തുജന്യ രോഗമാണ്. ഷിഗെല്ല ബാക്ടീരിയയാണ് രോഗമുണ്ടാക്കുന്നത്. എന്നാൽ ഈ രംഗത്ത് രോഗനിയന്ത്രണത്തിനായി മനുഷ്യനും മൃഗങ്ങൾക്കും പ്രകൃതിയോട് ചേർന്നുള്ള വൺ ഹെൽത്ത് എന്ന ഒരൊറ്റ ആരോഗ്യം എന്നൊരാശയത്തിന് പ്രസക്തി ഏറി വരുന്നു. വൺ ഹെൽത്ത് ആണ് ഇനി ലോകത്തിൽ കരുത്താർജിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് ഹെൽത്ത് കോഴ്സ്. പൊതുജനാരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ രംഗത്തുണ്ട്. ഇപ്പോൾ വൺ ഹെൽത്തിൽ PG പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ വൺ ഹെൽത്തിൽ UG പ്രോഗ്രാം തുടങ്ങാനുള്ള സാധ്യത വിവിധ സർവകലാശാലകൾ ആരംഭിച്ചു വരുന്നു. കേരളത്തിൽ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയിൽ ഏത് ബിരുദം പൂർത്തിയാക്കിയവർക്കും വൺ ഹെൽത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നേടാം. അതിനാൽ വൺ ഹെൽത്തും ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. തൊഴിൽ ലഭിക്കുക എന്നത് മികച്ച സ്കിൽ കൈവരിക്കുക എന്നത് കൂടി ഉൾക്കൊണ്ടുകൊണ്ടാകണം. അതായത് വിദ്യാഭ്യാസം ഉൾക്കൊള്ളുന്ന മൂന്ന് കാര്യങ്ങൾ: അറിവ് നോളജ്, രണ്ടാമത്തേത് സ്കിൽ തൊഴിൽ നൈപുണ്യം, മൂന്നാമത്തേത് മനോഭാവം. ഈ മൂന്ന് കാര്യങ്ങളിലും ഒരു വ്യക്തത വേണം. ഈ മൂന്ന് കാര്യങ്ങളിലും വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമേ മികച്ച തൊഴിലെത്താൻ സാധിക്കൂ. സ്കിൽ കൈവരിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ പ്ലസ് വൺ കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ബിരുദ കോഴ്സിന് ചേരുന്ന വിദ്യാർത്ഥികൾ ബിരുദത്തോടൊപ്പം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കോഴ്സ്, C++, C++, ജാവ ഔട്ട്റീച്ച് തുടങ്ങിയ ഏതെങ്കിലും ഒരു കോഴ്സ് നന്നായി പഠിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് വിദ്യാർത്ഥികൾക്ക് മുന്നേറാൻ പറ്റൂ. പഠനത്തോടൊപ്പം മികച്ച സ്കിൽ കൈവരിക്കണം. ഒരു ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും പതിവായി വായിക്കാൻ ശ്രമിക്കണം. പൊതുവിജ്ഞാനം മെച്ചപ്പെടുത്തണം. ആശയവിനിമയം മെച്ചപ്പെടുത്തണം. 50% ഇന്റർവ്യൂവിന് നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ ആശയവിനിമയമാണ്. നിങ്ങൾക്ക് എത്രത്തോളം നന്നായി ജനറൽ നോളജ് അല്ലെങ്കിൽ പൊതുവിജ്ഞാനം കൈകാര്യം ചെയ്യാൻ പറ്റുന്നു, ഇംഗ്ലീഷിലും മലയാളത്തിലും നന്നായി സംസാരിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഇത് തന്നെയാണ് നിങ്ങളുടെ തൊഴിൽ ലഭ്യത വിലയിരുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ മികച്ച തൊഴിൽ ലഭിക്കൂ. സ്കില്ലാണ് തൊഴിലിൻ്റെ വിജയമന്ത്രം. നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിരവധി സ്വകാര്യ സർവകലാശാലകളുണ്ട്, ഡീംഡ് സർവകലാശാലകളുണ്ട്, അവയൊക്കെ നല്ലതാണോ? പക്ഷേ അവയുടെയൊക്കെ ട്രാക്ക് ഹിസ്റ്ററി നിങ്ങൾക്ക് നോക്കാം. ഉദാഹരണമായി VIT, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, സർവകലാശാലകളിലെയും പ്ലേസ്മെന്റ് റെക്കോർഡ് നിങ്ങൾ നോക്കുക. ഇന്റേൺഷിപ്പ് അവസരങ്ങൾ പരിശോധിക്കുക. ഏറ്റവും മികച്ച പ്ലേസ്മെന്റ് അനുവദിക്കുന്ന സർവകലാശാല നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഫീസിനത്തിൽ ഒരുപക്ഷെ സർക്കാർ സർവകലാശാലയിൽ കുറവുണ്ടാകാം. എന്നാൽ ഡീംഡ് സ്വകാര്യ സർവകലാശാലകളിൽ ഫീസിനത്തിൽ വർധനമുണ്ടാകും. പക്ഷെ പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ തൊഴിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? അവിടെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സംശയങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷേ ഈ സംശയങ്ങൾ നല്ല രീതിയിൽ ദൂരീകരിച്ച് മികച്ച കോഴ്സിന് ചേരാനും മികച്ച തൊഴിലിലെത്താനുമാണ് ശ്രമിക്കേണ്ടത്. അതിനുതകുന്ന രീതിയിലുള്ള നടപടികളാണ് ഭാവിയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആവശ്യം. അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാർഷിക കോഴ്സുകളുടെ സാധ്യത നോക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, പ്രൈമറി സെക്ടറാണ് കൃഷി, സെക്കൻഡറി സെക്ടർ വ്യവസായം, ടെർഷ്യറി സെക്ടർ സർവീസസ്. സേവന മേഖലയിലാണ് 70% തൊഴിൽ അവസരങ്ങളും വരുന്നത്. കാർഷിക മേഖല ഇപ്പോൾ കാർഷിക സർവീസസിലേക്ക് പോകുമ്പോൾ അഗ്രി ബിസിനസ്സിന് പ്രസക്തി കയറുന്നു. അപ്പോൾ അഗ്രി ബിസിനസ് കോഴ്സുകൾക്ക് സാധ്യതയുണ്ട്. അഗ്രി ബിസിനസ് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, റീറ്റെയിൽ മാനേജ്മെന്റ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇവയൊക്കെ വളരെ കരുത്താർജിച്ച് വരികയാണ്. അപ്പോൾ അതിൻ്റെ സാധ്യതയും പരിശോധിക്കാവുന്നതാണ്. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പുലിക്കോട് കാർഷിക കോളേജുണ്ട്, പടന്നക്കാട് കാർഷിക കോളേജുണ്ട്, പുലിക്കോട് കാർഷിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. അപ്പോൾ പ്രവേശന നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റിലൂടെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തെ കാർഷിക കോളേജുകളിൽ 4 വർഷം BSc അഗ്രികൾച്ചർ പ്രോഗ്രാമിന് ചേരാം. അത് കഴിഞ്ഞ് 2 വർഷത്തെ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് മികച്ച പ്രോഗ്രാമാണ്. രാജ്യത്തെ IIMകളിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സ്റ്റൻഷൻ മാനേജ്മെന്റ് ഹൈദരാബാദിലും പ്രവേശന പരീക്ഷ എഴുതിയും അല്ലാതെയും MBA അഗ്രി ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാമിന് ചേരാം. മികച്ച പ്ലേസ്മെന്റും ഉണ്ട്. അതുപോലെ ത്രിഭുവൻദാസ് യൂണിവേഴ്സിറ്റി സഹകരണ സർവകലാശാലയുണ്ട്. ഗുജറാത്തിൽ ആനന്ദിലുണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആണ് ഒരു സഹകരണ സർവകലാശാലയായത്. അവിടെയും അഗ്രി ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാമിൽ MBA പ്രോഗ്രാമുണ്ട്. കോഴിക്കോട് IIMലും അഗ്രി ബിസിനസ്സിൽ MBA പ്രോഗ്രാമുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, അഗ്രികൾച്ചർ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? ഒരു കൃഷി ഓഫീസർ ആകാനാണോ, അല്ലെങ്കിൽ ഒരു കാർഷിക യൂണിവേഴ്സിറ്റിയിൽ ഒരു അധ്യാപകനാകാനാണോ?

0: അല്ല അഗ്രി ബിസിനസ് മാനേജ്മെന്റിൽ കോർപ്പറേറ്റ് തലത്തിൽ ഒരു കൺസൾട്ടൻസി തലത്തിൽ വർക്ക് ചെയ്യാനാണോ താല്പര്യപ്പെടുന്നത്? ആ താല്പര്യത്തിനിണങ്ങിയ രീതിയിലേക്കുള്ള നിങ്ങളുടെ കോഴ്സ് എടുക്കാൻ ശ്രദ്ധിക്കണം. അഗ്രികൾച്ചറിൽ ഇപ്പോൾ ഒരുപാട് ടെക്നോളജി വന്നുകൊണ്ടിരിക്കുക, ടെക്നോളജി ട്രാൻസ്ഫർ വളരെ കൂടുതലായിട്ട് വരുന്ന ഒരു മേഖല കൂടിയാണിത്. അപ്പോൾ ടെക്നോളജി അധിഷ്ഠിത കോഴ്സ് പഠിക്കാനും കാർഷിക മേഖലയിൽ എസ്പെഷ്യലി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിടെക് അഗ്രി എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് അഡ്മിഷൻ നൽകുന്നത്. ജേർണലിസം കോഴ്സിന് ചേരാൻ നിരവധി വിദ്യാർത്ഥികൾ താല്പര്യം പ്രകടിപ്പിച്ചു വരുന്നു. അവർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെ ജേർണലിസത്തിലേക്ക് കടക്കാം, ബിരുദ പ്രോഗ്രാം ഏതെടുക്കണം, ബിരുദാനന്തര പ്രോഗ്രാം ഏതെടുക്കണം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ബിരുദ പ്രോഗ്രാം ഏതെങ്കിലും ഒരു ഭാഷയെടുക്കുക, മലയാളമോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ എടുത്ത് ബിരുദാനന്തര പ്രോഗ്രാമിന് എം എ ജേർണലിസ്റ്റ് പ്രോഗ്രാമിന് ചേരാവുന്നതാണ്. നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ രംഗത്തുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, മലയാള മനോരമ അടക്കമുള്ള നിരവധി ദിനപത്രങ്ങളുടെ ജേർണലിസം സ്കൂളുകളുണ്ട്. ചെന്നൈ ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസം ഉണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ ബിരുദ പ്രോഗ്രാമിനും ബിരുദാനന്തര പ്രോഗ്രാമിനും ചേരാം. നേരെ മറ്റു ഭാഷയിലുള്ള കഴിവാണ് ജേർണലിസത്തിലെ മികവ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തയ്യാറെടുക്കണം. അത് കഴിഞ്ഞ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവണം. നിങ്ങൾക്ക് താല്പര്യം, കഴിവ്, അഭിരുചി, ലക്ഷ്യം ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഒരു ജേർണലിസ്റ്റിന്റെ കഴിവ് വളരെ പെട്ടെന്ന് തന്നെ വിലയിരുത്തപ്പെടും. ക്രിയേറ്റിവിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നന്നായി എഴുതാനും വായിക്കാനുമുള്ള കഴിവ് ഏതൊരു ജേർണലിസ്റ്റിനും അത്യന്താപേക്ഷിതമാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയുടെ കീഴിലും ജേർണലിസം കോഴ്സുകളുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി, കണ്ണൂർ കാലിക്കറ്റ്, എം ജി, കേരള യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ കേരളത്തിൽ ജേർണലിസം കോഴ്സുകളുണ്ട്. ഇംഗ്ലീഷ് ജേർണലിസത്തിനാണ് സാധ്യത വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി ടെലികാസ്റ്റ്, സോഷ്യൽ മീഡിയ, ന്യൂ മീഡിയ, ബ്രോഡ്കാസ്റ്റ് രംഗത്ത് അപേക്ഷിക്കാൻ ശ്രമിക്കണം. മികച്ച ഇന്റേൺഷിപ്പും ജേർണലിസത്തിന് ആവശ്യമാണ്. മികച്ച ഇന്റേൺഷിപ്പ് നൽകുന്ന സ്ഥാപനങ്ങളും തിരഞ്ഞെടുക്കണം. കർണാടകയിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മികച്ച ജേർണലിസം സ്കൂളുകളുണ്ട്. ജേർണലിസത്തിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനാൻഷ്യൽ ജേർണലിസം ഇപ്പോൾ ഒരു മികച്ച മേഖലയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രമിക്കണം.
1: വരും ദിനങ്ങളിലെ തൊഴിൽ സാധ്യതയേറുന്ന വിവിധ കോഴ്സുകൾ എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം വൈ എസ് പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: പുലരിപ്പൂക്കളിൽ അവസാനമായി
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
6: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ്, കുന്നംകുളം.
7: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
8: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
8: ഫോൺ 8129110087.
7: ബ്രാഞ്ചുകൾ ചേർപ്പ് ആൻഡ് ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
8: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
9: സഹപ്രായോജകർ
10: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
12: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
10: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇന്ന് തോളൂർ പഞ്ചായത്തിലും ഈ മാസം 27-ാം തീയതി പൂമംഗലം പഞ്ചായത്തിലും സിറ്റിംഗ് നടത്തുന്നു. പുതുതായി ചേരുവാൻ വരുന്നവർ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യത്തെ പേജ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ചേർപ്പ് ഗവൺമെന്റ് ഐടിഐയിൽ 2026 വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. എൻ സി വി ടി അംഗീകാരമുള്ള 2 വർഷത്തെ മെട്രിക് ട്രേഡുകളായ സർവേയർ, ഇലക്ട്രീഷ്യൻ എന്നിവയിലേക്കാണ് പ്രവേശനം. താൽപ്പര്യമുള്ളവർക്ക് iti@kerala.gov.in എന്ന വെബ്സൈറ്റിലോ DET.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. ഈ മാസം 30 വൈകിട്ട് 5 വരെ അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അതിന്റെ പ്രിന്റൌട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി അപേക്ഷകനോ രക്ഷാകർത്താവോ നേരിട്ടെത്തി 3 വൈകിട്ട് 5 അടുത്തുള്ള ഏതെങ്കിലും സർക്കാർ ITIയിൽ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തണം. സർട്ടിഫിക്കറ്റ് പരിശോധന സുഗമമാക്കുന്നതിനായി ITIകളിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ITI ഹെൽപ്പ് ഡെസ്കിലും ലഭ്യമാണ്. ഫോൺ നമ്പർ 04-87-29-66-601, മൊബൈൽ നമ്പർ 9633-44-72-43. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 04-87-29-66-601, മൊബൈൽ നമ്പർ 9633-44-72-43. അസാപ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോട്ടോഗ്രാഫി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അഗ്രികൾച്ചർ, ഫിലിം ഇൻഡസ്ട്രി തുടങ്ങിയ മേഖലകളിൽ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടത്തുന്നത്. 10 വിജയിച്ച 18 മുകളിൽ പ്രായമുള്ളവർക്ക് ഈ 5 കോഴ്സിലേക്ക് അപേക്ഷിക്കാം. ഈ മാസം 30 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9495-9999-721 നമ്പറിൽ ബന്ധപ്പെടാം.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ സമാപിക്കുന്നു.
13: പ്രായോജകർ: ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ: ചേർപ്പ്, കുന്നംകുളം.
14: സഹപ്രായോജകർ: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
15: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7
16: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
17: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
18: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
17: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
18: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
19: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ, തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യം നേടിയ ഓരോ നേട്ടങ്ങളും പരസ്പര വിശ്വാസം, സ്ഥിരത, ആഗോള നന്മയോടുള്ള പ്രതിബദ്ധത എന്നിവയിൽ വേരൂന്നിയാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതിനുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ലോക നേതാക്കൾ അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഖാദി, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കുള്ള പിന്തുണ തുടങ്ങിയ സംരംഭങ്ങളുടെ വിജയത്തിന് പിന്നിൽ പൌരന്മാരുടെ പ്രയത്നമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
20: ഭാരത് ജോ കർ റഹാ ഹേ വോ ആനേ വാലേ 1000 वर्ष का फ्यूचर लिखने वाला है और यही दुनिया के लिए

0: सबसे बड़ी भारत की गारंटी है। भारत फास्ट ग्रोइंग इकोनॉमी भी है, एक क्रेडिबल इकोनॉमी भी है।
1: നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. ചടങ്ങിൽ ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അപകടത്തിൽ 66 പേർക്ക് പരിക്കേറ്റതായും ഖത്തർ ഊർജ്ജമന്ത്രി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ബർസാൻ പ്രാദേശിക ഗ്യാസ് വിതരണ കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായത്. ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംഭവത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനുശോചനം രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 15 വിദ്യാർത്ഥികൾ മരിച്ചു. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് 6 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇവരിൽ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. 5 ലക്ഷത്തിലധികം അവയവദാന പ്രതിജ്ഞകൾ രേഖപ്പെടുത്തിയെന്ന സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ച രാജ്യം. അവയവദാനത്തിനുള്ള വർദ്ധിച്ചു വരുന്ന പൊതുജന അംഗീകാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ നേട്ടം അവയവ കൈമാറ്റത്തിന് കാത്തിരിക്കുന്ന രോഗികളുടെ പ്രതീക്ഷയെയും മാനവികതയുടെ ആഴമേറിയ പ്രവൃത്തിയെയും അടിവരയിടുന്നുവെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. അവയവദാനത്തിന് രാജ്യത്തുടനീളമുള്ള പൌരന്മാർ നൽകിയ പിന്തുണയ്ക്ക് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. നിങ്ങൾക്കിത് സാധിക്കും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കായികരംഗത്തിലെ മുന്നേറ്റം, കായികക്ഷമത വർദ്ധിപ്പിക്കൽ, പരസ്പര ധാരണ, ഉൾച്ചേർക്കൽ ഉൾപ്പെടെയുള്ള മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. 1894 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐഷി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ചോദ്യോത്തരവേളയ്ക്കും ശ്രദ്ധ ക്ഷണിക്കലുകൾക്കും ശേഷം ഇന്ന് നിയമസഭയിൽ പുതുക്കിയ ബജറ്റിനെ കുറിച്ച് ചർച്ച നടക്കും. ഇന്നലെയായിരുന്നു ബജറ്റ് ചർച്ച ആരംഭിച്ചത്. നാളെയും പിന്നീട് 29-30 തീയതികളിലും ബജറ്റ് ചർച്ച തുടരും. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള വിഭവ വിതരണത്തെക്കുറിച്ച് TV ഇബ്രാഹിം, ശമ്പള കമ്മീഷൻ കാലാവധി ദീർഘിപ്പിക്കുന്നതിനെ കുറിച്ച് C രവീന്ദ്രനാഥ് എന്നിവർ ശ്രദ്ധ ക്ഷണിക്കും.
1: കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്നത് സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിലായിരുന്നു ചർച്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസ്യതയും വളർത്തിയെടുക്കുന്നതിന് ക്രിയാത്മകവും സ്ഥിരതയുള്ളതുമായ ഉഭയകക്ഷി ബന്ധങ്ങൾ സഹായിക്കുമെന്ന് ശ്രീ ഡോവൽ വ്യക്തമാക്കി. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ഇന്നലെ അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന ഗ്രൂപ്പ് ജെ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരൻ എന്ന നേട്ടം മെസ്സിക്ക് സ്വന്തമായി. ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസിന്റെ 16 ഗോളുകളെന്ന റെക്കോർഡാണ് മെസ്സി മറികടന്നത്. മെസ്സിയുടെ ഗോൾ നേട്ടം 18. ഇന്ന് നടന്ന ഗ്രൂപ്പ് ഐ മത്സരത്തിൽ ഇറാഖിനെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് വിജയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്.

0: കാലിഫോർണിയയിൽ ഇന്ന് ആരംഭിക്കുന്ന US ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെന്നും തൻവി ശർമ്മയും ഇന്ത്യൻ ടീമിനെ നയിക്കും. പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയൻ താരത്തെ നേരിടും. കിദംബി ശ്രീകാന്ത് ആദ്യ റൌണ്ട് മത്സരത്തിൽ ചൈനീസ് തായ്പേ താരത്തെ നേരിടും. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മ ആദ്യ മത്സരത്തിൽ ജർമ്മൻ താരവുമായി ഏറ്റുമുട്ടും. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് തുടങ്ങിയ മുൻനിര താരങ്ങളും ടൂർണമെന്റിൽ മത്സരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ SECensus.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ US യുദ്ധം മൂലം ഗൾഫ് രാജ്യങ്ങളിൽ 12 ക്ലാസ് ബോർഡ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്കുള്ള മൂല്യനിർണയത്തിനായി പുതിയ നയം CBSE കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. പുതിയ രീതി പ്രകാരം പരീക്ഷ നടത്താൻ കഴിയാത്ത വിഷയങ്ങളിൽ 10 ക്ലാസ്സിൽ നേടിയ മാർക്കിന്റെയും അവസാനം എഴുതിയ 12 ക്ലാസ് ബോർഡ് പരീക്ഷയുടെയും അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രകടനം വിലയിരുത്തുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയെ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ജിഷ്ണുവിന് എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു. ഷൊർണൂർ മേലേക്കാട് നിന്നും അച്ഛൻ വേണു, അമ്മ ഗൗരി, അനിയൻ ജിതിൻ എന്നിവരും, കൂടാതെ ചേച്ചിമാരായ ധന്യ, ബബിത, മഞ്ജു ചേച്ചി, അഞ്ജു, അഖിത, അപ്പു, അച്ചു, കിച്ചു, ഏട്ടൻ, രാജു എന്നിവർ. മറ്റൊരു സന്ദേശം, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഹരീഷ് മോന് എല്ലാ ആശംസകളും നേരുന്നു. പാലക്കാട് നിന്നും അമ്മ ശാരദ, അച്ഛൻ സുരേഷ് എന്നിവരും മറ്റ് കുടുംബാംഗങ്ങളും. ജിഷ്ണുവിനും ഹരീഷ് മോനും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. ഇനി ഗാനം കേൾക്കാം. കൈതപ്രം എഴുതി, ഇളയരാജ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
4: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ, ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
5: ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം. ഗ്രേസി രചിച്ച ഇരുൾ വീഴുമ്പോൾ എന്ന കഥ. അവതരണം മെജോ.
6: ഉരുള് പൊട്ടുന്നത് പോലെ ഇരുട്ട് കുത്തിയൊലിച്ചു വീണു. നിശബ്ദതയുടെ കരിമ്പടക്കെട്ടിനടിയിൽ കോളനിയിലെ വീടുകൾ വീർപ്പുമുട്ടിക്കിടന്നു. പേടിച്ചരഞ്ഞ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ആ നിശബ്ദതയിൽ തുളവീഴ്ത്തി. പിന്നാലെ ആരോ പ്രാകുന്ന ശബ്ദവും കേട്ടു. കിഴവൻ പക്ഷെ ചിരിച്ചു. വീടിന്റെ പിന്നിലെ പാതയ്ക്കപ്പുറത്ത് ഇലകൊഴിഞ്ഞ് കൊമ്പുകൾ ഉണങ്ങിത്തുടങ്ങിയ ഒരു മരം ജീവിതത്തിലേക്ക് ഒരു കൈച്ചൂണ്ടി പോലെ നിൽക്കുന്നത് കിഴവനെ അസ്വസ്ഥനാക്കിയിരുന്നു. ഇരുട്ടിൽ ആ മരം പൊടുന്നനെ മാഞ്ഞു പോയപ്പോൾ കിഴവന് വളരെ സന്തോഷം തോന്നി. കുടുസായ മുറിയുടെ ചുവരുകളും അപ്രത്യക്ഷമായി. വെളിച്ചത്തിൽ ആ ചുവരുകൾ നിരങ്ങി മുന്നോട്ടു വന്ന് കിഴവനെ ഞെരുക്കിയിരുന്നു. ഇപ്പോൾ കിഴവന്റെ ലോകത്തിന് അതിരുകളില്ലാതായി. ഓർമ്മയുടെ കുത്തൊഴുക്കിൽ എങ്ങോട്ടെന്നില്ലാതെ ഒലിച്ചു പോകുമ്പോൾ കയ്യിലെന്തോ തടഞ്ഞു. പേരക്കുട്ടിയുടെ കൈയാണതെന്ന് തിരിച്ചറിയാൻ നേരം കുറച്ചെടുത്തു. കുട്ടി കിഴവന്റെ ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞു. പിന്നെ കയ്യിൽ ഒതുക്കി പിടിച്ചിരിക്കുന്ന തീപ്പെട്ടിക്കൂട് ശ്രദ്ധാപൂർവം തുറന്നു. അതിനുള്ളിലിരുന്ന മിന്നാമിനുങ്ങ് മിന്നി മിന്നി പുറത്തേക്ക് പാറിയപ്പോൾ കിഴവൻ കൊക്കിച്ചിരിച്ചു. അതൊരു മിന്നാമിന്നി അല്ലേടാ കൊച്ചുമോനെ. കുട്ടിയുടെ സങ്കടം ഇരുട്ടിലൂടെ നിശബ്ദമായി വന്ന് കിഴവനെ തൊട്ടു. അതങ്ങ് പോട്ടടാ കൊച്ചുമോനെ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ ഭൂമിയിൽ എന്ത് മിന്നാമിന്നികളായിരുന്നു. ഒന്നാലോചിച്ച നിങ്ങളുടെയൊക്കെ ജീവിതം എന്ത് ജീവിതമാ. ചുമ്മാ തരിശു നിലങ്ങൾ, ഒറ്റ പാഴ്ചെടി പോലുമില്ല. ഞങ്ങളുടെയൊക്കെ കഥ അതാണോ? എന്തൊക്കെയോ ഓർക്കാനും പറയാനും. ആ, ഇനി അതൊക്കെ ഓർത്തിട്ടും പറഞ്ഞിട്ടും എന്താ കാര്യം? ഒക്കെ കൈവിട്ടു പോയില്ലേ? ഉണ്ടായിരുന്ന മണ്ണും വീടുമൊക്കെ നിന്റെ അപ്പന്റെ നിർബന്ധം കാരണം വിറ്റ് തൊളച്ചു. ഇപ്പോ ഈ നരകത്തിലെ ഇട്ടാവട്ടത്തേ കിടന്ന് കുഞ്ഞിട്ടാൻ കളിയല്ലേ? അവള് ഭാഗ്യവതി. നിന്റെ അമ്മയുടെ കറുത്ത മുഞ്ഞിയും വെളുത്ത ചോറും കാണാണ്ട് നേരത്തെ അങ്ങ് പോയല്ലോ. ഞാൻ ഒറ്റയ്ക്ക്

0: ഒരാളോടും ഒന്നും മിണ്ടാനും പറയാനും ഇല്ലാണ്ട്. ഈ ജയിലുവാസം എത്ര നാളാന്ന് വെച്ചാ? കിഴവൻ നെടുവീർപ്പിട്ടു. അത് തീക്കാറ്റായി വന്ന് കുട്ടിയെ പൊള്ളിച്ചു. കിഴവന്റെ ജടപരന്ന കൈവിരലുകളിൽ കുട്ടി മെല്ലെ തലോടി. പിന്നെ മുറുകെ പിടിച്ച് പഴങ്കഥകളുടെ പച്ചപ്പിലേക്ക് വലിച്ചു.
1: പറയാപ്പാപ്പ പണ്ടത്തെ കഥകളൊക്കെ.
0: കിഴവന്റെ മുഖത്തെ ചുളിവുകളിൽ പരിഭവം ഊറി നിന്നു.
2: ഓ, അതിനൊക്കെ നിനക്കെവിടെയാ നേരവും കാലും? പള്ളിക്കൂടച്ചാലും നേരം പരപരാന്ന് വെളുക്കുമ്പോൾ ട്യൂഷൻ ഓടണ്ടേ? ഞങ്ങളൊക്കെ ആ നേരത്തെ എണീച്ച് മാഞ്ചോട്ടിലേക്കാ ഓടണേ. ആരാ അധികം മാമ്പഴം പെറുക്കിക്കൂട്ടണേന്നാ ഞങ്ങളുടെയൊക്കെ ചിന്ത. അങ്ങനെയൊരോട്ടത്തിലാ എൻ്റെ പെങ്ങള് വെണ്ണു പോയത്. പാമ്പ് കടിച്ചിട്ടും അവൾ ഓട്ടം നിർത്തിയില്ല. ഒടുക്കം പഴുത്ത മാങ്ങ പോലെ മാഞ്ചോട്ടിൽ കുഴഞ്ഞു വീണു. കൗതുകം കുട്ടിയുടെ നാവിൻ തുമ്പിൽ തരിച്ചു.
1: പാമ്പ് കടിച്ചാൽ ഭയങ്കര വേദനയാ?
0: കിഴവൻ ചിരിച്ചു. ഒരു മുഴുത്ത തൂശി കൊണ്ട് തുളയ്ക്കണം അത്രയും. എന്നെയും കടിച്ചിട്ടുണ്ട് പാമ്പ്. ഇമ്മിണി മുന്തിയ എനം തന്നെയാ. കരിമൂർഖനായിരുന്നു. മലവെള്ളം പൊങ്ങിയ കാലത്താ. വെള്ളം കയറിയാ പിന്നെ ചെറുതോണി ഇറക്കി ഒരു പോക്ക. ഉണ്ണാൻ പോലും വരൂല. വന്നാല് താഴെയുള്ളവൻ പിടികൂടും. കൊടുത്തില്ലേല് അവൻ തൊണ്ട കീറും. പിന്നെ അപ്പൻ്റെ കയ്യിൽ നിന്ന് പുളിവാറലോണ്ട് മേടിക്കുകയും വേണം, തോണിയും കൊടുക്കണം. വിശന്നാല് കണ്ടോൻ്റെ പറമ്പിൽ നിന്ന് കപ്പ മൂടോടെ പിഴുത് തൊലി കാർന്ന് കളഞ്ഞു തിന്നും. കൊലയറ്റം മുങ്ങി നിൽക്കണ തൈത്തങ്ങേന്ന് കരുക്ക് പറിച്ച് വെട്ടിക്കുടിക്കും. മോന്തി ആവോളം അലഞ്ഞു നടന്ന് തിരിച്ചെത്തി തോണിയടുപ്പിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോളാ സംഭവം. അവൻ്റെ നടപ്പുറത്തെങ്ങാണ്ട് ചവിട്ടിയിട്ടുണ്ടാവും. വാല് പൊക്കിയൊരടി, ചീറ്റിക്കൊണ്ടൊരൊറ്റക്കടിയും. ഞാൻ അലറി വിളിച്ചതും ഒരന്തിയടപ്പൻ മഴ അങ്ങലച്ചു വീണു. ഇരുട്ട് വന്ന് ലോകമങ്ങ് മൂടി. ദിക്കറിയാത്ത അവസ്ഥയുമായി. പിന്നെങ്ങനാ വിഷാരിയുടെ അടുത്ത് പോന്നേ? ദൂരം കുറേയുണ്ട്. പ്രളയകാലത്തെ പോലെയല്ല വെള്ളം കയറി വരണത്. ഒടുക്കം പോയത് തോമാഞ്ചെറിയയുടെ അടുത്തേക്കാ. കുട്ടിയുടെ വിരലുകൾ കിഴവൻ്റെ കയ്യിൽ നിന്ന് വഴുതി.
1: ഹായ്, ടോമാഞ്ചെറി അല്ലേ അപ്പാപ്പ?
0: കിഴവൻ അമ്പരന്നു.
2: അതാരട മക്കളെ, ടി വിയിലില്ലേ ഒരു പൂച്ചേമേലിയും?
0: കിഴവൻ്റെ ഉള്ളം പുകഞ്ഞു.
2: അതിന് നിന്റെ അമ്മ ആ മുറിയിലെങ്ങാൻ കാലുകുത്താൻ സമ്മതിച്ചിട്ട് വേണ്ടേ?
0: ഒരു നിമിഷം നിശബ്ദനായിരുന്നു കിഴവൻ തുടർന്നു.
2: ഇവര് പൂച്ചയെ മെലിയും പോലെ തന്നെയാ. ഇരട്ടകളായതുകൊണ്ട് ഉളുക്കിയാൽ തിരുമ്മും, മന്ത്രം കൊണ്ട് വിഷമിറക്കും. പക്ഷേല് പറഞ്ഞിട്ടെന്താ കാര്യം? ഉറങ്ങുമ്പോൾ മാത്രം രണ്ടാളും തമ്മിത്തല്ലൂല. എന്നാൽ പിരിഞ്ഞ് താമസിക്കോ? അതുമില്ല. ഇരട്ടപ്പെണ്ണുങ്ങളെ തന്നെ കൊണ്ടുവന്നതും പേറ്റിൽ ഒരുത്തി ചത്തു. മറ്റോളും മച്ചിയും കൊച്ചിനെ അവളാ നോക്കണേ.
0: പിന്നെങ്ങനാ?
2: ഏതായാലും അവര് എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ട് തൽക്കാലം തമ്മിലടി നിർത്തി. വെളിച്ചാവോളം നോക്കാന്നേറ്റു. രണ്ടാളും എൻ്റെ രണ്ടു വശത്തായിട്ട് അങ്ങിരിപ്പായി. പൂച്ചം പൂച്ചം എന്തോ മന്ത്രം ജപിക്കുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ കയറി വരണ കട്ടുകഴപ്പും വേദനയും അങ്ങിറങ്ങും. ഇറങ്ങി കടി കൊണ്ട കൊളുവായിലെത്തി നിൽക്കും. രണ്ടാളും പയ്യെ ഉറക്കത്തിലേക്കങ്ങ് മൂക്കു കുത്തും. അപ്പോണ്ട് വിഷം പിന്നെയും കൊളുവായിന്ന് മുകളിലേക്ക് എഴഞ്ഞഴഞ്ഞ് കയറാൻ തുടങ്ങും. ഞാൻ വേദനയെടുത്ത് നെലോളിയും തുടങ്ങും. രണ്ടാളും കണ്ണുവലിച്ച് തുറന്ന് പിന്നെയും പുച്ഛം പുച്ഛം തുടങ്ങും. അങ്ങനെ ഒരുവിധം രാത്രി വെളുപ്പിച്ചെടുത്തു. പിന്നെ വിഷാരിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. വിഷാരിയെന്ന് പറഞ്ഞാലോ ഒരു പുല്ലൻ. മേല് നിറച്ചും രോമക്കാടാ. ആ കാട്ടിൻ്റെ ഉള്ളിൽ കരിമൂർക്കം മുതൽ കാട്ടാന വരെ ഉണ്ടാവും. എന്നെ ആഗമാനമൊന്ന് നോക്കി മുറുക്കാൻ ചവച്ചരച്ച് മുറ്റത്തോട്ട് നീട്ടി അങ്ങത്തു. എന്നിട്ടൊരു കൽപ്പന. കയറ്റിക്കിടത്ത്. ആറേഴ് ദിവസം ഞാൻ അവിടെ കിടന്നു. ഒരു തരത്തിൽ ജീവൻ തിരിച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ.
0: കുട്ടി നഖം കടിച്ചു തുപ്പി.
1: ശോ, ചാവാതിരുന്നത് നന്നായി അല്ലേ അപ്പാപ്പ?
0: കിഴവൻ തുടയിലടിച്ച് ഉഷാറോടെ ചിരിച്ചു.
2: പിന്നെ എനിക്കൊരു 12-13 വയസ്സ് കാണും. എന്താ ഈ ജീവിതമെന്നറിയാനുള്ള പൂതി അങ്ങനെ തിക്കിത്തിരക്കി വരണ കാലല്ലേ?
0: പിന്നെ അങ്ങോട്ട് അനുഭവങ്ങളുടെ പെറളിയായിരുന്നു. തുടക്കം കല്യാണീന. അതിൻ്റെ പിന്നിലുണ്ട് ഒരു കഥ.
2: ഒരു വൈകുന്നേരം ഞാൻ അങ്ങനെ പറമ്പിലൊക്കെ ചുറ്റി നടക്കുവായിരുന്നു.
0: ഉടുത്തേറുന്ന തോർത്തമുണ്ടിൻ്റെ മടിയിൽ കശുവണ്ടി ചുട്ട് തല്ലിയതുണ്ട്.
2: അപ്പോണ്ട് കാട് പോലെ വളർന്നു നിൽക്കണ കപ്പക്കണ്ടത്തിലേക്ക് കല്യാണി പാത്തും പതുങ്ങിയും പോണു.

0: കുറെ കഴിഞ്ഞപ്പോണ്ട് ഏലിയാനും പോണ്. ആഹാ, ഇതെന്താ കാര്യം എന്നറിയണമല്ലോ എന്ന് വിചാരിച്ച് ഞാനും പുറകെ കൂടി. കണ്ടപ്പോ എൻ്റെ കണ്ണ് തള്ളിയില്ലേ. കിഴവൻ്റെ ഓർമ്മകളിൽ കാലം ഉറയൂരുകയാണ്. കുട്ടി കുറേ നേരം കാത്തു. പിന്നെ കിഴവനെ കുലുക്കിയുണർത്തി ചോദിച്ചു, അപ്പാപ്പൻ എന്താ കണ്ടത്? കിഴവൻ ഞെട്ടിയുണർന്നു. ഏ, എന്താ ചോദിച്ചത്? എന്താ കണ്ടേന്നോ? കണ്ടത്? കിഴവൻ തലയറഞ്ഞു ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ മരുമകളുടെ ശബ്ദം കിഴവൻ്റെ ചെവിയിൽ ഇടിമുഴക്കമായി. ചി, കിഴട്ട് തന്ത, പുഴുത്ത കഥകൾ കൊച്ചു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടില്ലേ? അന്നേ ഞാൻ പറഞ്ഞതാ, നാട്ടിലെ സ്ഥലവും വീടും അവിടെയെങ്ങാനും കിടന്നോട്ടെ, കാരണന്മാരുടെ കാലശേഷം വിറ്റാൽ മതിയെന്ന്. ഇപ്പം അനുഭവിച്ചോ? കുഴിയിൽ കാലം നീട്ടിയിരിക്കുവാണേലും ഈ വർഗത്തിന് പെണ്ണിൻ്റെ ചിന്തയുള്ളൂ. ഈ കിഴട്ട് ശവം എൻ്റെ കൊച്ചിനെ കൂടി ചീത്തയാക്കും. വെളിച്ചം മിന്നൽ പോലെ കിഴവൻ്റെ കണ്ണിൽ തുളച്ചു കയറി. ഉറച്ചു തുള്ളുന്ന മരുമകളെയും മിഴിച്ചു നിൽക്കുന്ന മകനെയും കണ്ടപ്പോൾ ഇരുട്ട് തന്നെ ചതിച്ചു എന്ന് കിഴവന് തീർച്ചയായി. ആ തിരിച്ചറിവിൻ്റെ ഞെട്ടലിൽ കിഴവൻ്റെ മഞ്ഞളിച്ച മുഖം നെഞ്ചിലേക്ക് വീണു.
1: ഇരുൾ വീഴുമ്പോൾ എന്ന കഥയാണ് ഇന്നത്തെ കഥകളതിസാദരത്തിൽ നിങ്ങൾ കേട്ടത്. അവതരിപ്പിച്ചത് മെജോ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
4: ആകാശവാണി തൃശൂർ.
5: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
6: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
7: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
6: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
7: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
8: ഫോൺ 7025-13119.
1: ആരോഗ്യക്കുറിപ്പുകൾ. ജൂൺ 23 അന്താരാഷ്ട്ര വിധവ ദിനം. ഐക്യരാഷ്ട്രസഭ 2026 അന്താരാഷ്ട്ര വിധവ ദിനത്തിൻ്റെ പ്രമേയമായി അംഗീകരിച്ചിരിക്കുന്നത് ഇൻവിസിബിൾ വിമൻ, ഇൻവിസിബിൾ പ്രോബ്ലംസ്, അദൃശ്യ സ്ത്രീകൾ, അദൃശ്യ പ്രശ്നങ്ങൾ എന്നതാണ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിധവകൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, സാമൂഹികമായ അപമാനം, സാമ്പത്തിക ബഹിഷ്കരണം എന്നിവയാൽ കഷ്ടപ്പെടുന്നതിനെതിരായി ഈ പ്രമേയം ബോധവൽക്കരിക്കുന്നു. വിധവകൾ നേരിടുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഒട്ടേറെയാണ്. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു സൈക്യാട്രിസ്റ്റായ ഡോക്ടർ വിഭ സി എസ്.
9: പ്രിയപ്പെട്ടവരുടെ വിയോഗവും തന്മൂലമുണ്ടാകുന്ന മാനസികാവസ്ഥകളും അറിയാത്തവരും അനുഭവിക്കാത്തവരുമായി നമ്മിൽ ആരും ഉണ്ടാവില്ല. പ്രിയപ്പെട്ട ഒരാൾ വെട്ടുപിരിയുമ്പോഴുള്ള വൈകാരികവും മാനസികവുമായ അവസ്ഥകളെയാണ് സൈക്യാട്രിയിൽ ഗ്രീഫ് എന്ന് പറയുന്നത്. ഈ അവസ്ഥയ്ക്ക് തന്നെ വ്യത്യസ്തങ്ങളായ തലങ്ങളുള്ളതായി കാണാറുണ്ട്. വിഷാദം, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, നഷ്ടബോധം, ഏകാന്തത, നിസ്സഹായാവസ്ഥ എന്നിവ കൂടാതെ പിരിഞ്ഞുപോയ വ്യക്തിയെപ്പറ്റിയുള്ള ചിന്തകൾ, ഓർമ്മകൾ എന്നിങ്ങനെ ഒരു കൂട്ടം ലക്ഷണങ്ങൾ ഗ്രീഫിന്റെ ഭാഗമാണ്. ഗ്രീഫ് പൊതുവെ കടൽത്തിര പോലെയാണ് എന്നാണ് കണക്കാക്കുന്നത്. ഒരു ദിവസം നിങ്ങളൊരു പക്ഷെ ദുഃഖത്താൽ ബുദ്ധിമുട്ടിയേക്കാം, മറ്റൊരു ദിനം സാധാരണ പോലെ കടന്നുപോയേക്കാം. എന്നാൽ നോർമൽ ഗ്രീഫ് എന്ന മാനസിക നിലയിൽ പൊതുവിൽ പതിയ ജീവിതചര്യകളിലേക്ക് തിരികെ വരാൻ ഒരു വ്യക്തിക്കാകുന്നു. എന്നാൽ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ സാധാരണ ജീവിതത്തിന്റെ റുട്ടീൻസിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ വരുന്ന അവസ്ഥകളെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ഗ്രീഫ് എന്ന് പറയുന്നു. ഗ്രീഫിന് 5 ഘട്ടങ്ങളുള്ളതായി കണക്കാക്കപ്പെടുന്നു. 1, ഡിനയൽ അഥവാ പ്രിയപ്പെട്ട വ്യക്തിയുടെ വിയോഗം സംഭവിച്ചു എന്ന് നിഷേധിക്കുന്ന അവസ്ഥ. ആങ്കർ അഥവാ ദേഷ്യം, ഇത് ജീവിതത്തോട്, കുടുംബാംഗങ്ങളോട്, ദൈവത്തോട് അതല്ലെങ്കിൽ വിട്ടുപിരിഞ്ഞ വ്യക്തിയോട് തന്നെ ആയേക്കാം. ബാർഗെയിനിങ് അഥവാ വിലപേശൽ, ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ വ്യക്തിയെ തിരികെ തരാമോ എന്ന ദൈവത്തോടുള്ള പ്രാർത്ഥന. 4 ഘട്ടം ഡിപ്രഷൻ അഥവാ വിഷാദം. 5, ആക്സെപ്റ്റൻസ് അഥവാ പ്രിയപ്പെട്ട ആളുടെ വിയോ

0: ലോകം അംഗീകരിക്കുന്ന അവസ്ഥ. ഈ സ്റ്റേജസ് നേർരേഖയിൽ തന്നെ ആകണമെന്നില്ല. മനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പോലെ ഈ ഘട്ടങ്ങളും മാറി മാറി വന്നേക്കാം. എന്നാൽ പൊതുവിൽ നോർമൽ ഗ്രീഫിൽ ഏകദേശം 6 മാസങ്ങൾ കൊണ്ട് ആക്സെപ്റ്റൻസ് കൂടുതലാകുകയും ഈ വ്യക്തി ഭാവിയിലേക്ക് വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇനി നഷ്ടപ്പെട്ട വ്യക്തി ജീവിത പങ്കാളിയാണെങ്കിൽ ഇത് വളരെ വ്യത്യസ്തമായ ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യ കടന്നുപോകുന്ന മാനസിക, സാമൂഹിക, സാമ്പത്തിക ആഘാതം ഈ അവസ്ഥയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇതിൽ തന്നെ ഏത് പ്രായത്തിൽ ഭർത്താവ് മരണപ്പെട്ടു എന്നതും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പങ്കാളിയുടെ മരണശേഷം ഗ്രീഫ് എന്ന സ്റ്റേജിലൂടെ കടന്നുപോയി പിന്നീട് പഴയ ജീവിത രീതികളിലേക്ക് തിരിച്ചു വരാനും ഈ ജീവിതാവസ്ഥയോട് പൊരുത്തപ്പെടാനും കൂടുതൽ സാധ്യത 65 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ്. എന്നാൽ ഭർത്താവിന്റെ മരണശേഷം നഷ്ടപ്പെട്ട ഭാവി, സ്വപ്നങ്ങൾ, ഏകാന്തത, കുട്ടികളുടെയും പ്രായമായ മാതാപിതാക്കളുടെയും പരിപാലനം, സാമ്പത്തിക ബാധ്യതകൾ എന്നിവയെല്ലാം ചെറുപ്പക്കാരിൽ മാനസികാഘാതം വർദ്ധിപ്പിക്കുന്നു. ഭർത്താവിന്റെ മരണം ആത്മഹത്യയായിരുന്നു എങ്കിൽ സാമൂഹികമായ ഒറ്റപ്പെടൽ, കുറ്റബോധം എന്നിവയും പങ്കാളി ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തന്നെ തിരസ്കരിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്തു എന്ന ചിന്തകളും ഇവരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഘടകങ്ങളാണ്. ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരാളെ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാം? നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന നിബന്ധനകൾ ഇവരോട് ഒഴിവാക്കുക. വിയോഗത്തിന്റെ ആദ്യ നാളുകളിൽ ജീവിത പങ്കാളിക്ക് സെൽഫ് കെയർ, അതായത് കുളിക്കുക, പല്ല് തേക്കുക മുതലായ കാര്യങ്ങളിൽ താല്പര്യക്കുറവ് സാധാരണമാണ്. ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച വരാതിരിക്കാൻ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് വിശപ്പ്, ഉറക്കം എന്നിവയിൽ കുറവുണ്ടായേക്കാം. ഇത്തരം ബുദ്ധിമുട്ടുകൾക്കും ആത്മഹത്യാ പ്രവണത പോലെയുള്ള ലക്ഷണങ്ങൾക്കും മനോരോഗ വിദഗ്ധന്റെ സഹായം തേടാവുന്നതാണ്. മരണപ്പെട്ട വ്യക്തിയെപ്പറ്റി പങ്കാളി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നല്ലൊരു ശ്രോതാവാകാൻ ശ്രമിക്കുക. സംഘർഷങ്ങളെപ്പറ്റി തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. നമുക്ക് പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗം നമ്മുടെ ശരീരത്തെയല്ല, നമ്മുടെ മനസ്സിനെയാണ് മുറിവേൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം ആവശ്യമായി വരുന്നുവെങ്കിൽ അത് മരുന്നുകളാകാം, കൗൺസിലിംഗ് ചികിത്സകളാകാം. മടികൂടാതെ ചികിത്സ സ്വീകരിക്കുക, മനസ്സിന്റെ ആരോഗ്യം തിരികെ പിടിക്കുക.
1: വിധവകൾ നേരിടുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ വിഭ സി എസ്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
3: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താ വിഷയം,
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
6: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. www.accountantsacademy.in.
8: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
9: ആകാശവാണി തൃശൂർ.
10: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം. പ്രായോജകർ
11: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
12: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
11: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ.
12: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
11: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
12: മെഡിസപ് ആനുകൂല്യങ്ങൾ.
11: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
12: ഫോൺ 8078788881.
9: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ആദ്യമായി പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നതിന് പകരം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്ന പ്ലാന്റ്സ് ഫോർ പ്ലാസ്റ്റിക് സംരംഭത്തിന് തുടക്കം കുറിച്ചത്? ഉത്തരം: ആസാം. അസമിലെ ബോംഗൈഗാവ് ജില്ലാ ഭരണകൂടമാണ് 2019 ഈ സംരംഭം അവതരിപ്പിച്ചത്. ഈ സംരംഭത്തിൽ പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപത്തിനായി പ്ലാസ്റ്റിക് ബാങ്കുകൾ സ്ഥാപിക്കുകയും ഒരു സുസ്ഥിര പരിസ്ഥിതിയിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പാവുകയും ചെയ്തു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ആദ്യമായി പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നതിന് പകരം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്ന

0: പ്ലാൻസ് ഫോർ പ്ലാസ്റ്റിക് സംരംഭത്തിന് തുടക്കം കുറിച്ചത്? ഉത്തരം ആസാം. ആസാമിലെ ബോംഗൈഗാവ് ജില്ലാ ഭരണകൂടമാണ് 2019 ഈ സംരംഭം അവതരിപ്പിച്ചത്. ഈ സംരംഭത്തിൽ പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപത്തിനായി പ്ലാസ്റ്റിക് ബാങ്കുകൾ സ്ഥാപിക്കുകയും ഒരു സുസ്ഥിര പരിസ്ഥിതിയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാവുകയും ചെയ്തു. ഇനി ഇന്നത്തെ ചിന്താവിഷയം, ലാളിത്യമാണ് ആത്യന്തികമായ സങ്കീർണത. ലിയാനാർഡോ ഡാവിഞ്ചി. ലാളിത്യമാണ് ആത്യന്തികമായ സങ്കീർണത. ലിയാനാർഡോ ഡാവിഞ്ചി.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
5: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: ഡോക്ടർ പ്രിൻസിപ്പൻ സക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ
1: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
2: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി.
4: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
6: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ, ചാവക്കാട്.

0: இன்னர் ஷோப்பிங்இன்னர் ஷோப்பி எம் ஜி ரோட் திருச்சூർ கிராமக்ஷேம வார்த்தകൾ சனியாழ்ச்சകളിൽ புலரிப்பூக்களில் காலங்களாய் வனிதകളുടെ உற்றமித்திரம் இன்னர் ஷோப்பி எம் ஜி ரோட் திருச்சூർ இப்போ விபுலீகரிச்ச வலிய ஷோரூம்
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: കൈതപ്രമെഴുതി ജോൺസൺ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം ചകോരം.

0: കൗണൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55 പ്രായോജകർ
1: സിആർഎപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
4: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസപ്പച്ചന്റെ സംഗീതം, ചിത്രയുടെ ആലാപനം, ചിത്രം ഗമനം.
5: സനി പനി സനി പമ പമ പനി പമ ഗ സനി സഗ സനി സഗ സനി സ പമ ഗ സനി സരി നിര നിര നിര.

നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴൻ ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: ഗിരീഷ് പുത്തഞ്ചേരി, ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ടിൽ നിന്നും ഒരു ഗാനം. ഗായകർ എം ജി ശ്രീകുമാർ, ചിത്രം മാനത്തെ കൊട്ടാരം.

0: സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒപ്റ്റാൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം മിന്നാരം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ബേണി ഇഗ്നേഷ്യസ്.

എസ് രമേശൻ നായരുടെ വരികൾക്ക് കണ്ണൂർ രാജൻ സംഗീതം നൽകി. പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം ചിത്രം വാർദ്ധക്യ പുരാണം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10-15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഡോക്ടർ പ്രിയദർശിനി സുനിലിന്റെ സംഗീത കച്ചേരി കേൾക്കാം. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, എച്ച് ഗണേഷ് മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖടം. ആദ്യം അനുപമ ഗുണാംബുദ്ധി, അഡാണരാഗത്തിൽ ത്യാഗരാജകൃതി, ഖണ്ഡചാപ്പ് താളം.

ഡോക്ടർ പ്രിയദർശിനി സുനിലിന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, എച്ച് ഗണേഷ് മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖടം.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. ഒരറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണം ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും.

തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി.
2: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും. റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഡെങ്കിപ്പനിയും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: മാഡം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനിയുടെ വ്യാപനം കൂടുതലാകാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെയാണ്. എന്താണ് ഈ അവസരത്തിൽ ഡെങ്കിപ്പനി വ്യാപനത്തെ കുറിച്ച് മാഡം വിലയിരുത്തുന്നത്?
4: ഡെങ്കി നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. കാരണം ഒരു 1996 ശേഷമാണ് കോട്ടയത്തെ ആദ്യത്തെ കേസുകൾ തൊട്ട് 2003 വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അതിനുശേഷം നമുക്ക് നിരന്തരമായിട്ട് കേരളത്തിൽ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നു. ഇതൊരു ആഗോള പ്രതിഭാസവുമാണ്. നമ്മുടെ പ്രദേശത്ത് പോലും ശ്രദ്ധിക്കുമ്പോൾ പണ്ട് ഇതൊരു ഏർബൻ രോഗമായിരുന്നു, കൂടുതലും നഗരപ്രദേശങ്ങളും നഗരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന ഒരു രോഗമായിരുന്നു ഡെങ്കി. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഇത് കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടവും രോഗം പടർന്നു പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറയുമ്പോഴും ഈ 2017 ഔട്ട്ബ്രേക്കിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ലോകാരോഗ്യ സംഘടന കേരള സർക്കാർ ചേർന്ന് നടത്തിയ ഒരു സീറോ പ്രിവലൻസ് പഠനമുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടത് കേരളത്തിലെ 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 30% കുട്ടികൾക്കും ഈ ഡെങ്കി വന്നു പോയതിൻ്റെ ആൻറ്റിബോഡി പോസിറ്റീവ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു 50 മുകളിലുള്ളവർ കുറേ സീസണുകൾ ഇവിടെ ജീവിച്ച, ഡെങ്കി സീസണുകൾ ജീവിച്ച ആളുകളിൽ ഇതിൻ്റെ ശതമാനം വളരെ കൂടുതലായിരിക്കും. അവിടെ നമുക്ക് നഗര ഗ്രാമ വ്യത്യാസം നന്നായിട്ട് കാണായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ ഏരിയ നേമത്തൊക്കെ 60% കുഞ്ഞുങ്ങളിൽ ഡെങ്കി ആൻറ്റിബോഡി പോസിറ്റീവ് ആയിരുന്നു. അതായത് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ രോഗം വന്നു പോയി എന്നുള്ളത്. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ അതൊരു 20% ആ വ്യത്യാസം ഉണ്ടെങ്കിലും ആ വ്യത്യാസം ഇപ്പം ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 കേസുകൾ എടുക്കുമ്പോൾ റൂറൽ ഏരിയാസിൽ ഗ്രാമപ്രദേശങ്ങൾ കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു. പിന്നെ ഇത് 4 സീറോ ടൈപ്പുകളുണ്ട്, അതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യം 0 ടൈപ്പ് 2 പിന്നെ 2017 1 0 ടൈപ്പ് 2017 1 പ്രീഡോമിനൻസും 1 ഉം 2 ഉം ഉണ്ടായിരുന്നു. അതിനുശേഷം 18 19 ഇത് നമ്മൾ ട്രിവാൻഡ്രത്തെ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് 2017 നമ്മൾ തുടർന്ന് നടത്തിയ പഠനമാണ്. ഇതിന്റെ 0 ടൈപ്പിങ്ങും മറ്റ് ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡേറ്റയുണ്ട്. 17 2 1 0 ടൈപ്പ് 1 2 കൂടുതലായിരുന്നെങ്കിൽ 18 19 ആകുമ്പോൾ 4 കയറി വരുന്നു, 3 2022 ആയപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ഔട്ട്ബ്രേക്സ് ഉണ്ടായിരുന്നു. ചില ചില പോക്കറ്റുകളിൽ വലിയ വലിയ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവന്നു 2022. അപ്പോൾ നമ്മൾ 0 ടൈപ്പിംഗ് നടത്തുമ്പോൾ 0 ടൈപ്പ് 3 ഏറ്റവും കൂടുതലായിട്ട് 70% കൂടുതലും 0 ടൈപ്പ് 3 പോസിറ്റിവിറ്റി കാണിക്കുന്നതും ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ രോഗം നമ്മുടെ കൂടെ തന്നെയുണ്ട്. 4 ടൈപ്പുകളും ഉണ്ട്. അത് തമ്മിലുള്ള ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരു 1.5-2 വളരെ കുറച്ച്, ഒരു 1.5-2 ഡോക്യുമെന്റഡ് ആയിട്ടുള്ളൂ. ഈ 0 ടൈപ്പുകൾ തമ്മിൽ ഇപ്പോൾ ഒരു 0 ടൈപ്പ് 1 എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 0 ടൈപ്പ് 2 വരാതെ, 1 എനിക്ക് പിന്നെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, 2 വരാതെ ഇരിക്കാനുള്ള സാധ്യത. അത്തരത്തിൽ ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അത് കുറച്ച് ഷോർട്ട് ലിവ്ഡ് ആണ്, ഒരു 1.5 നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ 0 ടൈപ്പുകൾ നേരത്തെ ഇല്ലാത്ത ഒരു പോപ്പുലേഷനിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഔട്ട്ബ്രേക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല ഒരു 0 ടൈപ്പ് ബാധിക്കപ്പെട്ടവർക്ക് പിന്നീട് 2 മറ്റൊരു ടൈപ്പ് ബാധിക്കുമ്പോൾ സങ്കീർണതകൾ കൂടാനും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ് ഈ രോഗത്തെ സംബന്ധിച്ച്.
3: മാഡം, ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
4: ഇത് ഡെങ്കി വൈറസ് വൈറൽ രോഗമാണ്, ഫ്ലൈവി വൈറസ് ഗ്രൂപ്പിൽ വരുന്ന 4 സീറോ ടൈപ്പുകൾ ഡെങ്കി 1 2 3 4 4 സീറോ ടൈപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ഇത് കൊതുകുകളാണ് പരത്തുന്നത്. ഈ രോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പിരിയഡ് ഈ രോഗവാഹകനായ കൊതുക് നമ്മളെ കടിച്ചതിന് ശേഷം ഒരു ആവറേജ് ഒരു 4 to 6 ഇൻക്യുബേഷൻ പീരീഡ് പറയും. ചിലപ്പം ഒരു 1-2 അതിനകത്ത് 4 to 6 ആണ് ഒരു ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. നമുക്ക് രോഗലക്ഷണങ്ങൾ ഈ കൊതുക് കടിച്ചതിന് ശേഷം നമ്മൾ രോഗലക്ഷണം കാണിക്കുന്ന ഒരു കാലയളവ്. രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ സാധാരണ പനി പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ ഫ്ലൂ ആണോ എലിപ്പനിയാണോ ഡെങ്കിപ്പനിയാണോ തിരിച്ചറിയാം, കോവിഡ് ആണോ.

0: തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് കൂടുതൽ ആളുകൾക്ക്. മാത്രവുമല്ല, ഈ മുഴുവൻ ബാധിക്കുന്നതിൽ തന്നെ ഒരു 80% ആളുകൾക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ പോലും കാണത്തില്ല. ഒരു ലക്ഷണമില്ലാതെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. കുറച്ചു പേർക്ക് മൈൽഡ് പനിയായിരിക്കും, തിരിച്ചറിയാൻ പോലും പറ്റുകയില്ല. പിന്നെ ആ പനിയുടെ ഡെങ്കിയുടെ തന്നെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ തലവേദന ഇത്തിരി കൂടുതലായിരിക്കും. ഈ കണ്ണിൻ്റെ പുറകിലെ റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് നമ്മൾ പറയും, കണ്ണിൻ്റെ പുറകിലെ വേദന, തലവേദന നല്ല കൂടുതലാണ്. പ്രത്യേകിച്ച് ടൈപ്പ് 1, 2 നമുക്ക് ഈ ഫീച്ചേഴ്സ് ഭയങ്കര കൂടുതലായിരുന്നു. ഈ 0 ടൈപ്പ് അനുസരിച്ചും ഈ ലക്ഷണങ്ങൾ കുറച്ച് വ്യത്യാസമാണ് നമ്മൾ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. തലവേദന, പിന്നെ ശരീരവേദന നല്ലപോലെ കാണും. ഡെങ്കി 0 ടൈപ്പ് 4 ജോയിൻറ്റ് പെയിൻ, ആർത്രാലജിയെ കുറിച്ച് കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ റീസെൻ്റ്ലി കൂടുതൽ കേസസ് ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് 0 ടൈപ്പ് 3 നമുക്ക് കൂടി വന്നിട്ടുണ്ട്. അവിടെ ഈ വയറു സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിംറ്റംസ്, പ്രത്യേകിച്ച് വയറുവേദന, ലൂസ് സ്റ്റൂൾസ്, വയറിളക്കം പോലെയുള്ളത്, ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു. പിന്നെ രക്തം പൊടിയാനുള്ള ടെൻഡൻസി, രക്തസ്രാവം. മാത്രമല്ല ഡെങ്കി, ഈ മൈൽഡ് ഡെങ്കി ഉണ്ട്, അതിനുശേഷം സിവിയർ ആവാം, സങ്കീർണതകൾ വരാം. ഗുരുതരമായി സിവിയർ ഡെങ്കി വളരെ കുറച്ചൊരു 10% ആൾക്കാർക്ക് സിവിയർ ഡെങ്കിയിലേക്ക് പോകാം. 15% ആൾക്കാരായിരിക്കും ആശുപത്രിയിൽ എത്തുന്നത്. ഒരു 5% ആൾക്കാർ തീവ്രപരിചരണ ആവശ്യമുള്ള രീതിയിലേക്കുള്ള സങ്കീർണതകളിലേക്ക് എത്തുകയും ഇതിൻ്റെ മരണനിരക്ക് നമ്മൾ എലിപ്പനിയുടെ അത്രയും മരണനിരക്കില്ല, ഒരു 1% താഴെയാണ്. പൊതുവേ നമുക്കൊരു 0.3, 0.4 ആ ഒരു നിരക്കിലാണ് നിൽക്കാറ്. കാരണം നമുക്ക് ഒരു വർഷം ഇവിടെ ഏകദേശം കൺഫേംഡ് ഒരു 15,000-20,000 കേസസ് ആണ് ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും. ഒരു പ്രോബബിൾ എന്ന് പറയുന്നത്, അതായത് ഇത് ടെസ്റ്റ് പോസിറ്റീവ് അല്ല, നമ്മൾ ഡെങ്കി എന്ന് സംശയിക്കുന്നു, ക്ലിനിക്കലി സംശയിക്കുന്ന ഒരു ഏകദേശം ഒരു 40,000-50,000 ഇടയ്ക്കുള്ള കേസസ്സാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ ഇപ്പോൾ 1,000 കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മരണനിരക്ക് എന്ന് വെച്ചാൽ ഒരു മൊത്തത്തിൽ ഇത് രണ്ടും പ്രോബബിളും കൺഫേംഡോട് ചേർന്ന് ഒരു 150-200 ഡെത്തുകളാണ് നമുക്കുണ്ടാവുന്നത്. 1% താഴെയാണ് അതിൻ്റെ മരണനിരക്ക്. അപ്പോൾ ഈ സങ്കീർണതകളിലേക്ക് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സങ്കീർണ രക്തസ്രാവത്തോടു കൂടിയുള്ള ഡെങ്കിയാണ്. ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയും, രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ അതിൽ ബ്ലീഡിങ് ടെൻഡൻസി കാണിക്കും. ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അതുകൊണ്ട് മലത്തിൻ്റെ നിറം കറുത്ത നിറമാകുക, മെല്ലേന എന്ന് പറയും. അതായത് നമ്മുടെ ഗ്യാസ്ട്രോ, നമ്മുടെ ആന്തരികമായിട്ട് കുടലിൽ രക്തസ്രാവം ഉണ്ടാവുമ്പോൾ ഈ മലം കറുത്ത നിറത്തിലായിരിക്കും വരുന്നത്, മെല്ലേന. അത് ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണ്. പിന്നീട് നമുക്ക് കയ്യിലൊക്കെ പൊടിക്കാം, വായിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാം. ഇത്തരത്തിൽ രക്തം പൊടിക്കുന്നതും അതൊരു അപകട സൂചനയാണ്. ഇതിൽ തന്നെ ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ വാർണിംഗ് സൈൻസ് എന്ന് പറയും. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പനിയാണ് എന്ന രീതിയിൽ വീട്ടിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കാതെ ആശുപത്രിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെ മനസ്സിലാക്കുവാനാണ് വാർണിംഗ് സൈൻസ് എന്ന് ഡെങ്കിയിൽ നമ്മൾ കുറച്ച് സിംറ്റംസിനെ പറയുന്നത്. അത് അതിതീവ്രമായ വയറുവേദന, പിന്നീട് ഈ ബോധവുമായിട്ട് ബന്ധം, ബോധക്ഷയം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശ്വാസത്തിൻ്റെ ഗതി വേഗതയിലാവുക, റെസ്പിറേറ്ററി റേറ്റ് കൂടുക, പിന്നീട് ഇത്തരത്തിലുള്ള ബ്ലീഡിങ് ടെൻഡൻസീസ്, രക്തസ്രാവം ഉണ്ടാവുക, ബി പി താഴോട്ട് പോകുന്നു, ക്ഷീണം, പിന്നെ എപ്പോഴും ഡെങ്കിയിലും പലപ്പോഴും മരണം വരുന്ന കേസുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം സഹിക്കാൻ വയ്യാത്ത തന്നെ ക്ഷീണമെന്ന് വെച്ചാൽ തലപൊക്കാൻ വയ്യാത്ത ക്ഷീണവും, പിന്നീട് ചിലർക്ക് വയറിളക്കവും, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്.
1: മാഡം, സാധാരണഗതിയിൽ ഡെങ്കിപ്പനിയുടെ പകർച്ചാ രീതികൾ ഏതൊക്കെയാണ്?
0: ഇത് ഒരു കൊതുക് ജന്യ രോഗമാണ്. ഈ ഈഡിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകാണ് ഈ രോഗം പകർത്തുന്നത്. അതിൽ ഈഡിസ് ആൽബോപിക്റ്റസും പകർത്തും, ഈഡിസ് ഈജിപ്ഷ്യയും പകർത്തും. ഈ ആൽബോപിക്റ്റസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൊതുക്. പക്ഷേ ഈ ചുരുങ്ങിയ കുറച്ച് കാലമായിട്ട് ഈജിപ്ഷ്യയുടെ പ്രൊപ്പോർഷൻ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇതിൽ ഈജിപ്ഷ്യ കുറച്ചുകൂടി അപകടകാരിയാണ്. കാരണം ഈജിപ്ഷ്യ എന്ന് വെച്ചാൽ ഭയങ്കര സാധാരണ കൊതുകൾക്ക് ഒരു മുട്ടയിടാൻ, ആ സൈക്കിൾ പൂർത്തിയാകാൻ ഒരാളെ കടിച്ചാൽ മതി. പക്ഷേ ഈഡിസ് ഈജിപ്ഷ്യയ്ക്ക് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ പല ആളുകളെ കടിക്കാൻ പറ്റും. ആ സൈക്കിളിൽ അത് കടിക്കും മുട്ടയിടാനായിട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ കയറി ഈ രോഗവാഹകനായ കൊതുക് വരികയാണെങ്കിൽ ആൽബോപിക്റ്റസോ മറ്റ് കൊതുകുകളൊക്കെ ആണെങ്കിൽ ഒരാളെ കടിച്ചിട്ട് അയാൾക്ക് രോഗം ഉണ്ടാക്കിയിട്ട് പോകും. പക്ഷേ ഇത് ഈഡിസ് ഈജിപ്ഷ്യയാണ് വരുന്നതെങ്കിൽ വീട്ടിലുള്ളവർ എല്ലാവരെയും ചറവറ കടിച്ച് രോഗമുണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡെങ്കി ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും വരുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു തവണ തന്നെ കൊതുക് എല്ലാവരെയും കടിക്കുന്നത്. രണ്ട്, ഈ കൊതുകുകൾ ഇതെവിടെയാണ് മുട്ടയിട്ട്, എവിടെയാണ് ഇത് കാണപ്പെടുന്നത്? നമ്മുടെ വീടിനകത്തും വീടിന് തൊട്ട് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, പെരി ഡൊമസ്റ്റിക് ഏരിയയിലായിരിക്കും കണ്ടുവരുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, വളരുവാനായിട്ട് നമ്മൾ വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ തന്നെ നമ്മളോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുശീല ചേച്ചിയെ വളർത്തിയ കൊതുകെ നമ്മളെ കടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ നമ്മുടെ ഓഫീസിലോ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊതുകുകളെ നമ്മളെ കടിക്കുള്ളൂ. ദൂരെ നിന്ന് പറന്ന് വരില്ല. തൊട്ട് നമ്മുടെ മിക്കവാറും മിക്ക കേസിൻ്റെ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് സോസ് കിട്ടും. അതായത് ഈവൻ നമ്മുടെ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന ഈ അലങ്കാര ചെടികൾ, ഫ്രിഡ്ജിൻ്റെ

0: ട്രേ, കൂളറിന്റെ ട്രേ, നമ്മുടെ സൺഷെയ്ഡ്, പുറത്ത് ഈവൻ കരിയിലകൾ കൂടി കിടക്കുമ്പോൾ അത്രയും കുറച്ച് ഒരു ചെറിയ തുള്ളി വെള്ളം മതി ഇതിന്, വളരെ കരിയിലയിലേക്കുള്ള വെള്ളം മതി. നമ്മുടെ പൈനാപ്പിൾ കണക്കുള്ള ചെടികൾ അല്ലെ വാഴയുടെയൊക്കെ ഇലയുടെ ഇടയ്ക്ക് ഒക്കെ വളരാം. പിന്നെ ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, അടപ്പുകൾ, ഇവയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത്, വേസ്റ്റ് പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിരിക്കുന്ന വെള്ളം, പിന്നെ റബ്ബർ തോട്ടങ്ങൾ, ഇത്തരത്തിൽ ടയർ വളരെ ഇഷ്ടമാണ് ഈ കൊതുകിന്. ഇവിടെ എല്ലാം ഇത് വളരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കൊതു എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ രോഗാണുമായിട്ടുള്ള കൊതുക് ഒരു മനുഷ്യനെ കടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, ഒരു 4 to 6 days ഇൻക്യുബേഷൻ പീരീഡിൽ രോഗലക്ഷണം വരുന്നു. ഇയാളെ മറ്റൊരു കൊതുക് കടിക്കുവാണെങ്കിൽ ആ കൊതുകിന് പിന്നെ ഒരു എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡുണ്ട്, അതൊരു 8-10 ദിവസമാണ്. 8-10 ദിവസം കഴിയുമ്പോൾ കൊതുക് ഈ രോഗം പകർത്തുവാൻ ഉള്ള പ്രാപ്തി നേടും. മാത്രമല്ല മുട്ടയിലൂടെയും ഈ രോഗം, ട്രാൻസ്ഓവറിയൻ ട്രാൻസ്മിഷൻ എന്ന് പറയും, കൊതുകിന് കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ശേഷിയുമുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മഴക്കാലത്ത് ഈ ഇത്തരത്തിലുള്ള കൊതുകുകൾ മുട്ടയിട്ട് വെച്ചിരുന്നു, അതൊരു പാത്രത്തിൻ്റെ അറ്റത്ത് ആ മുട്ട പറ്റിയിരുന്നാൽ അടുത്ത ഡ്രൈഡ് ആയിട്ട് ഇതൊരു 6 മാസത്തിൽ കൂടുതലൊക്കെ ഇരിക്കാം. അടുത്ത മഴക്കാലം വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു മഴ പെയ്യുമ്പം ഇത് കുതിർന്ന് വീണ്ടും ഇതിന് മുട്ട വിരിഞ്ഞു വരാം. സാധാരണ കൊതുകിൻ്റെ നമ്മൾ 7 ദിവസമാണ് ഒരു മുട്ടയിട്ട് വിരിഞ്ഞു വരാനുള്ള സൈക്കിൾ, 7 ദിവസമാണ് പറയുന്നത്. പക്ഷെ ഇത് ഡ്രൈഡ് ആയിട്ടിരിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ മഴക്കാലത്തിന് മുമ്പ് ഈ ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ചുരണ്ടി വൃത്തിയാക്കി വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രശ്നം തന്നെ നമുക്ക് തുടർന്നു വരാനുള്ള സാധ്യതയും ഇതിലുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, ഈ കൊതുക് നശീകരണം മാത്രമാണോ ഇതിനുള്ള ഏക പ്രതിവിധി?
0: കൊതുക് നശീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇത് കൊതുകാണ് പരത്തുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഈ സീസൺ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഡെങ്കി കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രധാന കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നത്, ഈ രോഗികളെ കൊതുക് വലയിൽ കിടത്തണം. കാരണം ഈ നമ്മുടെ വീട്ടിൽ പലപ്പോഴും കിട്ടുന്നത് അല്ലെ ഓഫീസിൽ കിട്ടുന്നത് രോഗിയെ കടിച്ച കൊതുക് പിന്നീട് ഈ രോഗവാഹകനാകുന്നു. അപ്പോൾ രോഗിയെ കൊതുക് വലയിൽ കിടത്തുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ ഉള്ള ഒരു ഔട്ട്ബ്രേക്ക് സിറ്റുവേഷനിൽ നമ്മൾ ഓഫീസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ നമുക്ക് നമ്മുടെ ഓഫീസും സ്കൂളിലും നമുക്ക് വൃത്തിയാക്കാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. ഒന്ന് റിപ്പല്ലൻസ്, നമ്മളിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിപ്പല്ലൻസ് പലതരമുണ്ട്. അപ്പോൾ കുറച്ച് തൊലിപ്പുറത്ത് ഈ ഒരു സീസണിൽ പെരട്ടി എന്ന് പറഞ്ഞ് വലിയ അപകടമൊന്നും ഉണ്ടാവാനില്ല. സോ നല്ല കമ്പനികളുടെയൊക്കെ റിപ്പല്ലൻസ്, നമ്മൾ മോസ്കിറ്റോ റിപ്പല്ലൻസ്, ആ ലേപനങ്ങൾ നമുക്ക് പുരട്ടാം. പിന്നെ കഴിവതും കവർ ചെയ്യുന്നുള്ള തുണി ധരിക്കുക. അപ്പോൾ കാലും, ഈ സീസണിൽ നമ്മൾ കാലും കൈയുമൊക്കെ കവർ ചെയ്ത് കൊതുകടി ഏൽക്കാതിരിക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയുമായിരുന്നു, സന്ധ്യയാവുമ്പം വീടും കതവും വാതിലും ഒക്കെ അടച്ചിടുക. വീടുകളിലും ഓഫീസിലും ഒക്കെ മെഷ്, കൊതുക് വലകൾ, നെറ്റുകൾ നമ്മൾ വിൻഡോസിലും ഡോറിലും ഒക്കെ ഘടിപ്പിക്കുക. ഇത് പറയുന്നുണ്ട്. ഈ സന്ധ്യയ്ക്കും രാവിലെ മാത്രം കടിക്കുന്നുള്ള ഫിനോമിന പോലും കൊതുക് മാറ്റുന്നുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനമായിട്ടനുബന്ധിച്ച് കൊതുകിൻ്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഒന്ന്, ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ കൊതുകിൻ്റെ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ 8 to 10 ദിവസമൊക്കെ ചുരുങ്ങാം. പിന്നെ അതിൻ്റെ ലൈഫ് ലോഞ്ചിവിറ്റിയും കൂടും കൊതുകിൻ്റെ, അത് കൂടുതൽ മുട്ടയിടും. ഇത്തരത്തിൽ ഇതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നേരത്തെ ഇല്ലാത്ത ഔട്ട്ബ്രേക്കിനെ കാട്ടി കൂടുതൽ ഔട്ട്ബ്രേക്കുകളും പുതിയ ഔട്ട്ബ്രേക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പം ഇതിൽ പക്ഷേ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊതുകിനെ നശീകരിക്കാൻ, അത് തന്നെ നമ്മുടെ വീട്ടിനകത്തും ചുറ്റുമുള്ള ഈ ചെറിയ സോഴ്സസ്, ഇതിൻ്റെ ഉറവിടങ്ങളെ നശിപ്പിക്കുക. ഇതിൻ്റെ സൈക്കിൾ 7 ദിവസമാണ്. ഒരു മുട്ട ഇട്ട് കഴിഞ്ഞത് വിരിഞ്ഞു വരാൻ 7 ദിവസം എടുക്കും എന്നുള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുകയാണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് നടന്ന് സ്കൂളായാലും കോളേജായാലും ഓഫീസാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും ആഴ്ചയിൽ ഒരു ഫിക്സഡ് ഡേ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ, അവയൊക്കെ LSG പഞ്ചായത്തിൻ്റെയൊക്കെ കോർപ്പറേഷൻ്റെയൊക്കെ ഇടപെടലുകളോടുകൂടി ഈ പലപ്പോഴും ഈ സ്ക്രാപ്പൊക്കെ വിൽക്കുന്നത് നമ്മൾ പലപ്പോഴും ചില ഔട്ട്ബ്രേക്കുകൾ കാണുമ്പോൾ ഈ ആക്രിക്കടകൾ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ, ചില പറമ്പുകൾ ശ്രദ്ധിക്കാതെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഔട്ട്ബ്രേക്ക് സീസണിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് വലിയ ഔട്ട്ബ്രേക്ക് വരുന്ന സമയത്ത്, നമ്മൾ 2017 ഉണ്ടായ കണക്ക്, ആ സമയത്ത് നമ്മൾ ഫോഗിങ് അത്ര ശാസ്ത്രീയമല്ല, അതിന് കുറച്ച് ഇക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എൻവയോൺമെന്റിനെയൊക്കെ ബാധിക്കും, അത്ര ശാസ്ത്രീയവുമല്ല. അപ്പോൾ നമ്മൾ ഫോഗിങ് കൂടി ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നമ്മൾ സാധാരണ മോസ്കിറ്റോയ്ക്ക് അടിക്കുന്ന നമ്മൾ സ്പ്രേകളുണ്ട്, പല കമ്പനി നല്ല കമ്പനികളുടെ ഉണ്ട്. ഈ സ്പ്രേകൾ ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. കാരണം വീട്ടിനകത്താണല്ലോ മിക്കവാറും പുറത്ത് നല്ല നമുക്ക് ഈ കൊതുകടി. അപ്പോൾ വീട് അല്ലെ ഓഫീസുകളിൽ നമുക്ക് അതും ഒരു ചുവരിൻ്റെ പകുതി തൊട്ട് താഴോട്ട് മതി. കാരണം ഈഡിസ് കൊതുകൾ എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് ഈ ഫർണിച്ചറിൻ്റെ ഒക്കെ അടി നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന തുണികളും, ഭിത്തിയാണെങ്കിൽ തന്നെ അങ്ങ് ഒത്തിരി പൊക്കത്തിലല്ല, ഒരു പകുതിയിൽ നിന്ന് താഴോട്ട് മതി. ആ താഴോട്ട് ഈ നമ്മൾ സ്പേസ് സ്പ്രേ ചെയ്യുകയും ഈ ഭിത്തികളിൽ നമ്മൾ ഈ കൊതുകിൻ്റെ സ്പ്രേ അടിക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതെന്തിനാണ്? മറ്റേത് കൂത്താടികളെ കൊല്ലുവാനാണ് നമ്മൾ ഉറവിട നശീകരണം. ഇത് നല്ലൊരു സീസൺ ആകുമ്പോൾ അഡൽറ്റ് കൊതുക് വാഹകരാണ്, അപ്പോൾ കൂത്താടിയെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഡൽറ്റ് കൊതുക് നമ്മളെ കടിക്കാൻ വരുന്നത്. അതുകൊണ്ട് അഡൽറ്റ് കൊതുകുകളെ കൊല്ലുവാൻ, വലിയ കൊതുകുകളെ കൊല്ലുവാൻ നമുക്ക് ഈ സ്പ്രേ

0: തന്നെ ഉപയോഗിക്കാം. വീടിനകത്ത് തന്നെ സ്പ്രേകൾ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ഫർണിച്ചറിൻ്റെ അടിയൊക്കെ ശ്രദ്ധിച്ചോ. കുഞ്ഞുങ്ങൾ രാവിലെ ട്യൂഷൻ വിടുമ്പം രാവിലെയും വൈകിട്ടാണല്ലോ അവർ ട്യൂഷന് പോകുന്നത്. നല്ല ഉടുപ്പ് നിറച്ച് കാലിലൊക്കെ, കാരണം ഈ ഫർണിച്ചറിൻ്റെ അടിയിൽ മേശയുടെ അടിയിൽ നിന്ന് കടി കിട്ടി കുഞ്ഞുങ്ങൾക്ക് ഡെങ്കി വരാതെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക. ആകാശവാണി തൃശൂർ. ഇപ്പോൾ രണ്ട് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചമയം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾ, ജോൺസിൻ്റെ സംഗീതം.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
5: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ഒ എൻ വി കുറുപ്പിന്റെ രചന, ഇളയരാജയുടെ സംഗീതം, ചിത്രയുടെ ആലാപനം, ചിത്രം അഥർവം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 13,375 രൂപയ്ക്കും പവന് 440 രൂപ കുറഞ്ഞ് 1,07,000 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

ഒരറിയിപ്പ്. 2027 സെൻസസ് നടപടികളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് തങ്ങളുടെ വിവരങ്ങൾ ഓൺലൈനായി സ്വയം രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഈ മാസം 30 വരെ നടക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുന്നതിന് മുൻപ് തന്നെ പൌരന്മാർക്ക് സ്വന്തമായി വിവരങ്ങൾ പോർട്ടലിൽ നൽകാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. 15 മുതൽ 20 മിനിറ്റ് കൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. കേരളത്തിൽ 2027 സെൻസസ് 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. 1st ഘട്ടം July 1 മുതൽ 30 വരെ നടക്കും. ഇതിനു മുന്നോടിയായാണ് ഈ മാസം 16 മുതൽ 15 ദിവസത്തേക്ക് സെൽഫ് എന്യൂമറേഷന് അനുവദിക്കുന്നത്. 2nd ഘട്ടം 2027 ഫെബ്രുവരിയിൽ നടക്കും. ആദ്യമായി സെൻസസിന്റെ ഔദ്യോഗിക സെൽഫ് എന്യൂമറേഷന് പോർട്ടൽ സന്ദർശിച്ച് നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കുക. കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യുക. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വേരിഫിക്കേഷൻ പൂർത്തിയാക്കുക. ഒരു കുടുംബത്തിൽ ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരിക്കൽ തിരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ സാധിക്കില്ല. പോർട്ടലിൽ നൽകിയിരിക്കുന്ന മാപ്പിൽ വീടിന്റെ കൃത്യമായ സ്ഥാനം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. വീടിന്റെ നിർമ്മാണ രീതി, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ വീണ്ടും പരിശോധിച്ചുറപ്പുവരുത്തിയ ശേഷം ഫൈനൽ സബ്മിറ്റ് നൽകുക. വിവരങ്ങൾ വിജയകരമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ H എന്ന് തുടങ്ങുന്ന 11 അക്കങ്ങളുള്ള ഒരു സെൽഫ് എന്യൂമറേഷൻ ID നിങ്ങൾക്ക് ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലെത്തുമ്പോൾ ഈ ID മാത്രം കാണിച്ചാൽ മതിയാകും. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. സമയം 10:30. കാലാവസ്ഥ. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ഇടിമിന്നൽ, കനത്ത മഴ, കാറ്റ് എന്നിവയ്ക്ക് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ. കേരളത്തിലെ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും മഞ്ഞ ജാഗ്രത. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തീർത്ഥാടനം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഗാനരചനയും സംഗീതവും നിർവഹിച്ച ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഗായകർ യേശുദാസ്, ചിത്ര എന്നിവർ.

സമയം 11 മണി കഴിഞ്ഞ് 1 മിനിറ്റ് 10 സെക്കൻഡ്. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ക്ഷണക്കഥ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസും ചിത്രയും പാടിയതാണ്.

ക്ഷണക്കത്ത് ഈ ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. അറിയിപ്പ്: ആകാശവാണി തൃശൂർ നിലയം എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0487-2323-571. മറ്റൊരു നമ്പർ 0487-2323-572. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ക്രോണിക് ബാച്ചുലർ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: പുതുക്കോട് പത്മനാഭ മാരാരും സംഘവും അവതരിപ്പിച്ച അഞ്ചടന്ത മേളം സമാപിച്ചു.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: അറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 04872323571. മറ്റൊരു നമ്പർ 04872323572. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ ഇനി 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു.

0: ആവിഷ്കരിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തിരുവനന്തപുരത്ത്. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമലാമേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബഹളം. പ്രതിപക്ഷത്തു നിന്നും കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നും പ്രതിപക്ഷം സഹകരിക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ. പുതിയ MSMEകൾ ആരംഭിക്കും. യുവാക്കൾക്ക് നല്ല ആശയങ്ങളുണ്ടെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു.
1: മയക്കുമരുന്ന് തടയാനുള്ള എല്ലാ നടപടികളുമാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. ഇതിന് ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉത്തരമേഖല IG വിമല പുട്ടാദിത്യയെ കോർഡിനേറ്ററായി വെച്ചുകൊണ്ട് 87 ഡിവിഷനിലും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ്. 140 MLAമാർക്ക് ഞാൻ കത്തിലൂടെ ഇതിന്റെ ആവശ്യകത അവരെ അറിയിക്കുകയും അവരുടെ സഹകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ റീഹാബിലിറ്റേഷനും അതോടൊപ്പം തന്നെ വിഡ്രോവൽ സിൻഡ്രം അടക്കമുള്ള കാര്യങ്ങളിൽ സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്.
0: ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ എല്ലാ MLAമാരും സ്വന്തം നിയോജക മണ്ഡലത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലേക്ക് എത്തുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി മരുന്നുകളും തടയാൻ വിവിധ സംസ്ഥാനങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കം ദ്രുതഗതിയിൽ നടക്കുന്നതായി കെ എൻ ബാലഗോപാൽ MLA. ഈ നീക്കത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമന്യേ അതൃപ്തിയുള്ളതായും അദ്ദേഹം ആരോപിച്ചു. സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ടിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. കോഴിക്കോട് നിപ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ പ്രഭവ കേന്ദ്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് പരിശോധനയ്ക്കായുള്ള സാമ്പിളുകൾ എടുത്തത്. ഈ പ്രദേശങ്ങളിലെ വളർത്തുമൃഗങ്ങളുടെയും വവ്വാലുകളുടെയും സ്രവങ്ങളാണ് പരിശോധനയ്ക്ക് അയച്ചത്. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു.

0: കയറി വിദ്യാർത്ഥി ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു. മൂന്ന് പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണ്ണ് ആളുകളുടെ മുകളിലേക്ക് വീണിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. രാവിലെ 7 മണിയോടെ മുക്കോണിമുക്കിലായിരുന്നു അപകടം. ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും പി സി വിഷ്ണുനാഥും അപകടസ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ ജോർദാനെതിരെ അൾജീരിയ വിജയിച്ചു. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. കണ്ണൂർ കേളകം പഞ്ചായത്തിൽ ജനങ്ങളെ ഭീതിയിലാക്കിയ പുള്ളിപുലി വനം വകുപ്പിന്റെ കെണിയിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം വളർത്തുമൃഗങ്ങളെ കൊന്നുതിന്ന പുലിയാണ് കുടുങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: വെണ്ടേക്കും ചാൽ, മീശക്കവല എന്നിവിടങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുലിയാണ് മീശക്കവലിയെ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. ഈ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ വനംവകുപ്പിലെ 32 വരുന്ന ഉദ്യോഗസ്ഥ സംഘം വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു. തുടർന്ന് കൂടുകളും ക്യാമറ ട്രാപ്പുകളും സ്ഥാപിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം 2 ആടുകളെ പുലി ഭക്ഷിക്കുകയും മറ്റൊരാടിനെയും പശുവിനെയും ആക്രമിക്കുകയുമുണ്ടായി. കൂട്ടിലകപ്പെട്ട പുലിയെ നിരീക്ഷണത്തിനും പരിശോധനയ്ക്കുമായി ആറളത്തെ RRT ഓഫീസിലേക്ക് മാറ്റി.
0: CBSE പരീക്ഷയുടെ പുനർ മൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംസ്ഥാനത്തെ പ്ലസ് 1 2-ഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകിട്ട് 5 മണി വരെ പ്രവേശനം നേടാം. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 352 താഴ്ന്ന് 76,733, നിഫ്റ്റി 116 നഷ്ടത്തിൽ 23,976 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,520 താഴ്ന്ന് 1,07,000 ഗ്രാമിന് 13,375 ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പൈതൽ മലയിൽ സഞ്ചാരികൾ പ്രവേശിക്കുന്നതിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. മിന്നലേറ്റ് യുവതി മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിയന്ത്രണം തുടരുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. ഒരു മാസക്കാലത്തോളം നീണ്ടുനിന്ന മഹോത്സവത്തിന് തൃക്കലാശോട്ടോടെയാണ് സമാപനമാകുന്നത്. അവസാനത്തേതായ അത്തം ചതുശതം ഇന്ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി, സമയം 12 കഴിഞ്ഞ് 40.
3: എബോള അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു.
4: ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോൺ

കോംഗോ രാജ്യത്ത് അപൂർവമായ ഒരു എബോള വൈറസ് വ്യാപനം വേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടന ഇത് പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനകം 600-ലധികം സംശയാസ്പദ കേസുകളും 240-ന് മുകളിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില കേസുകൾ കമ്പാലയിലും കണ്ടെത്തിയിട്ടുണ്ട്. എബോള ഒരു ഗുരുതര വൈറസ് രോഗമാണ്. സാധാരണയായി കാട്ടുമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതാണ് തുടക്കം. പ്രത്യേകിച്ചും പഴന്തീനി വവ്വാലുകൾ പ്രധാന ഉറവിടമാകാമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. ഇവ കൂടാതെ കുരങ്ങുകൾ, ചിമ്പാൻസികൾ, ഗൊറില്ല എന്നിവയിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരാം. രോഗബാധിതരായ ആളുകളുടെ ശരീരസ്രവങ്ങൾ, രക്തം, ഉമിനീർ, ഛർദി, വയറിളക്കം തുടങ്ങിയവ വഴി മറ്റുള്ളവരിലേക്ക് രോഗം പകർന്നു പിടിക്കാം. 1976 കോംഗോയിലെ എബോള നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തുന്നത്. എബോള വൈറസ് ഡിസീസ്, എബോള ഹെമറേജിക് ഫീവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന എബോള മനുഷ്യരിൽ മാരകമായ രക്തസ്രാവത്തോടുകൂടി പനിയുണ്ടാക്കുന്ന ഒരു വൈറസ് രോഗം തന്നെയാണ്. കണ്ണുകളിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്ന എബോളയുടെ വകഭേദ ലക്ഷണങ്ങൾ അപൂർവമായിട്ടേ കാണുന്നുള്ളൂ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. എബോള വൈറസ് കുടുംബത്തിൽ 6 വ്യത്യസ്ത ഇനം വൈറസുകളാണുള്ളത്. ഇതിൽ സൈർ എബോള വൈറസ്, സുഡാൻ എബോള വൈറസ്, ബുണ്ടിബഗോ എബോള വൈറസ്, തായ് ഫോറസ്റ്റ് എന്നീ 4 വകഭേദങ്ങളാണ് മനുഷ്യരിൽ രോഗമുണ്ടാക്കാൻ ശേഷിയുള്ളവ. ഇതിൽ ഏറ്റവും മാരകമായത് സൈർ വകഭേദമാണ്. 1976 കോംഗോയിലും സുഡാനിലുമാണ് എബോള ആദ്യമായി പൊട്ടിപ്പുറപ്പെടുന്നത്. 318 പേർ രോഗബാധിതരാവുകയും 280 പേർ മരണമടയുകയും 88% മരണനിരക്ക് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. 2014-16 കാലയളവിൽ സിയർലിയോൺ, ലൈബീരിയ, ഗിനി എന്നീ രാജ്യങ്ങളിലുണ്ടായ എബോള വൻതോതിൽ പടർന്നു പിടിച്ചത് ലോകമെമ്പാടും ആശങ്കയുണ്ടാക്കിയിരുന്നു. 2018-2020 കാലത്ത് കോംഗോയിൽ വീണ്ടും എബോള പൊട്ടിപ്പുറപ്പെടുകയും 3500 പേർ രോഗബാധിതരാവുകയും 2300 പേർ മരിക്കുകയും ചെയ്തിരുന്നു. 2021 ഫെബ്രുവരിയിൽ ഒറ്റപ്പെട്ട കേസുകൾ കോംഗോ, ഗിനി എന്നീ രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എബോള വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 ദിവസം മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. പനി, തുടവേദന, തലവേദന തുടങ്ങിയവയാണ് ആദ്യകാല ലക്ഷണങ്ങൾ. പിന്നീട് അത് അതിശക്തമായ വയറിളക്കം, ശരീരവേദന, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങളിലേക്ക് മാറുന്നു. ആന്തരികമോ ബാഹ്യമോ ആയ രക്തസ്രാവവും വൃക്ക, കരൾ തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്ഷയിക്കുന്നതും രോഗം പുരോഗമിക്കുന്ന വഴി ഉണ്ടാകുന്നു. അത് മരണത്തിന് കാരണമാകുകയും ചെയ്യുന്നു. എലൈസ, RT-PCR പോലുള്ള ടെസ്റ്റുകളിലൂടെ രോഗനിർണയങ്ങൾ നടത്താം. രോഗത്തെക്കുറിച്ചുള്ള ആധുനിക അറിവുകൾ അതിജീവിച്ചവരിൽ തലവേദന, ദീർഘകാല സന്ധിവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വർഷങ്ങളോളം തുടരാമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മരണനിരക്ക് 50% വരുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ. COVID-19 പോലെയുള്ള വൈറസുകൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആഗോള മഹാമാരിയായി മാറാൻ കാരണമായത് അവയുടെ വ്യാപനശേഷി കൂടുതലായതും രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുൻപ് തന്നെ രോഗിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് വൈറസ് പകരുന്നത് വഴിയുമാണ്. എന്നാൽ എബോള, നിപ്പ തുടങ്ങിയ വൈറസുകളുടെ കാര്യത്തിൽ സാഹചര്യം ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇത്തരം വൈറസ് ബാധകൾക്ക് തീവ്രമായ ലക്ഷണങ്ങളാണുള്ളത്. രക്തസ്രാവം, അതികഠിനമായ പനി, അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാകുക തുടങ്ങിയവ വഴി രോഗി ശാരീരികമായി വളരെ വേഗം അവശനാവുകയും കിടപ്പാകുകയും ചെയ്യുന്നു. രോഗം ഗുരുതരമാകുമ്പോൾ രോഗിക്ക് ചലനശേഷി നഷ്ടപ്പെടുകയും ആശുപത്രിയിലേക്ക് മാറാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു. ഇതുമൂലം കൊണ്ടും രോഗവ്യാപനം വേഗത്തിൽ തടയാൻ സഹായിക്കുന്നു. രോഗി വേഗം തന്നെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണവും ഐസൊലേഷനും വഴി വൈറസ് സമൂഹത്തിലേക്ക് പടരുന്നത് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. സൈർ വൈറസ് ബാധയ്ക്കെതിരെ നിലവിൽ അംഗീകൃതമായ വാക്സിനുകളും ചികിത്സകളും ലഭ്യമാണെങ്കിലും സുഡാൻ വൈറസിനെതിരെ പ്രത്യേക വാക്സിനുകളോ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചികിത്സകളോ ലഭ്യമല്ല എന്നത് രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തവണ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും ഉഗാണ്ടയിലും ബുണ്ടിബഗോ വകഭേദം പടർന്നു പിടിച്ചതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ഒരു പൊതുജന ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിക്കുകയാണുണ്ടായത്. 2007 ഉഗാണ്ടയിലാണ് ആദ്യമായി ഈ വകഭേദം തിരിച്ചറിഞ്ഞത്. ഈ വകഭേദം താരതമ്യേന അപൂർവമാണ്. സൈർ വൈറസിനെതിരെ നിലവിലുള്ള വാക്സിനുകളോ ചികിത്സകളോ ബുണ്ടിബഗ വൈറസിനെതിരെ ഫലപ്രദമല്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇത്തവണ ഈ വൈറസ് കോംഗോയിലെ ഇറ്റൂരി, നോർത്ത് കിവു, സൗത്ത് കിവു പ്രവിശ്യകളായി പടരുകയും അതിർത്തി കടന്ന് ഉഗാണ്ട

0: യിലെത്തുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങളും സംഘർഷങ്ങളും കാരണം രോഗബാധിതരെ കണ്ടെത്താനും ഐസൊലേറ്റ് ചെയ്യാനും ആരോഗ്യ പ്രവർത്തകർ വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. എബോളയുടെ വ്യാപനം തടയുന്നതിനും രോഗികൾക്ക് ശരിയായ ചികിത്സ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ലോകാരോഗ്യ സംഘടന വിപുലമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. രോഗം പൊട്ടിപ്പുറപ്പെട്ടാൽ സാങ്കേതികവും സാമ്പത്തികവുമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനോടൊപ്പം വാക്സിനുകളും മറ്റു മരുന്നുകളും ഇതിനായി വികസിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ലോകാരോഗ്യ സംഘടന നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. രോഗനിർണയ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അവർ മുൻകൈയെടുക്കുന്നു. നിലവിൽ സുഡാൻ ബുണ്ടിബഗോ വൈറസുകൾക്കെതിരെയുള്ള വാക്സിൻ വികസനം വേഗത്തിലാക്കാനും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള മരുന്നുകൾ എത്തിക്കാനും അന്താരാഷ്ട്ര ഗവേഷണ ഏജൻസികൾ ഊർജിതമായി പ്രവർത്തിക്കുന്നുണ്ട്. എബോളയുടെ കാര്യത്തിൽ ഇന്ത്യയും കേരളവും ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും ജാഗ്രത അത്യന്താപേക്ഷിതമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നേരിട്ട് വ്യോമഗതാഗതം കുറവായത് വൈറസ് എത്താനുള്ള സാധ്യത കുറയ്ക്കുന്നു. എങ്കിലും ആഫ്രിക്കയിൽ നിന്ന് വരുന്ന യാത്രികരെ കൃത്യമായി പരിശോധിക്കുകയും രോഗലക്ഷണങ്ങളുള്ളവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വരുന്നുണ്ട്. കേരളത്തിലെ 4 രാജ്യാന്തര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും യാത്രക്കാരുടെ പരിശോധനയും തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ രോഗം പൊട്ടിപ്പുറപ്പെട്ടാൽ രോഗപ്രതിരോധത്തിനായി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗബാധിതരുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം കഴിവതും ഒഴിവാക്കുക. കൈകൾ ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. രോഗബാധയുള്ള പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക എന്നിവ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആഗോള യാത്രകളും വ്യാപാര ബന്ധങ്ങളും വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ ഏതു ഭാഗത്തുണ്ടാകുന്ന രോഗങ്ങളും മറ്റിടങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികമാണ്. അതിനാൽ രോഗത്തെ സംബന്ധിച്ചുള്ള ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടെ നിരീക്ഷിക്കുകയും ബോധവൽക്കരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കോവിഡിനെയും നിപ്പായുമൊക്കെ നേരിട്ട നമുക്ക് ഭയമല്ല, യഥാർത്ഥ ജാഗ്രതയോടെ കൃത്യമായ ആരോഗ്യ പരിരക്ഷ സാധിക്കും.
1: എബോള അറിയേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ. കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി, മന്ത് തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ഏക പോംവഴി കൊതുക് കൂത്താടി നിയന്ത്രണമാണ്. അതിനാൽ കൊതുക് നിവാരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും പങ്കുചേർന്നാൽ മാത്രമേ കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കൂ.
2: ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ശുദ്ധജലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത്. നാം വലിച്ചെറിയുന്ന ടയറുകൾ, ചിരട്ടകൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ ദ്രവിക്കാത്ത മാലിന്യങ്ങൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ തുടങ്ങിയവയാണ് ഇവയുടെ ഉറവിടം. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ തൊടിയിലും പറമ്പിലും നിന്ന് ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. വീടിന്റെ ടെറസിലും സൺഷെയ്ഡിലും കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിക്കളയുക.
1: ഫ്രിഡ്ജിന് പുറകിലെ ട്രേ, ചെടിച്ചട്ടികൾക്കടിയിലെ പാത്രം, വളർത്തുമൃഗങ്ങൾക്ക് വെള്ളം നൽകുന്ന പാത്രം തുടങ്ങിയവയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ മാറ്റി കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക.
2: പറമ്പിൽ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള കരിക്കിൻതുണ്ട്, കമുകൻ പാള, മരപ്പൊത്തുകൾ എന്നിവ നശിപ്പിക്കുകയും റബ്ബർ തോട്ടത്തിലെ ചിരട്ടകൾ കമഴ്ത്തി വയ്ക്കുകയും ചെയ്യുക.
1: പനി ഒരേ പ്രദേശത്ത് കൂടുതൽ പേർക്ക് വരുന്നെങ്കിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള

0: പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് യു എസിന്റെ നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. എഫ് ഐ എച്ച് പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദശകത്തിൽ ഗതാഗത കണക്ടിവിറ്റി അടിസ്ഥാന സൌകര്യങ്ങളിലുണ്ടായ ഗണ്യമായ വികാസം രാജ്യത്തെ സമസ്ത മേഖലയെയും ത്വരിതപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. റോഡ്, ഹൈവേകൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ എന്നിവ മികച്ച വളർച്ചയാണ് കൈവരിച്ചതെന്നും പ്രധാനമന്ത്രി.
1: आज करीब 1,28,00,000 लोग हर रोज मेट्रो से सफर कर रहे हैं. बीते वर्षों में एयरपोर्ट की संख्या डबल हुई है. इससे कई छोटे छोटे शहरों में भी मिडिल क्लास को हवाई यात्रा की सुविधा पहली बार मिली है. पिछले 12 वर्षों के जो भी सिद्धियां देश की रही है उनके मूल में राष्ट्र प्रथम की भावना ही केंद्र में है.
0: നാഷണൽ അഗ്രികൾച്ചർ കോർപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പുതിയ പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ പ്രധാന ഡിജിറ്റൽ ജനക്ഷേപ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. വികസിത രാഷ്ട്രത്തിലേക്കുള്ള യാത്രയിൽ സൈക്ലിംഗ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ആരോഗ്യകരമായ ജീവിതശൈലി സാധ്യമാക്കുന്നതിലുപരി മലിനീകരണം നിയന്ത്രിക്കാനും ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇന്ധനം ലാഭിക്കാനുമെല്ലാം സൈക്ലിംഗ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തിയ സൈക്ലിംഗ് പരിപാടിയായ സൈക്ലിംഗ് ബൈ ദ സീ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. മൈലത്തെ GB രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2,954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3,176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ സെൻസെക്സ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.government.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2026 പത്മ പുരസ്കാരങ്ങളുടെ 2ാം ഘട്ട വിതരണം ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഒരു റിപ്പോർട്ട്.
3: ഈ വർഷം സർക്കാർ ആകെ 131 പത്മ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. അവാർഡ് ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. കേരളത്തിൽ നിന്നും ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകനായ P നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷണും, നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമല മേനോന് പത്മശ്രീയും രാഷ്ട്രപതി സമ്മാനിക്കും.

0: ആറ് പേർക്ക് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം സമർപ്പിക്കും. 1954 സ്ഥാപിതമായ പത്മ അവാർഡുകൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. കലാസാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, വ്യാപാരം, വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിലെ അസാധാരണമായ നേട്ടങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കൂടുതൽ ശക്തമാക്കാനും മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനുമാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായും സംസാരിച്ച് സാഹചര്യം വിലയിരുത്തി. മേഖലയിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള യുഎസിന്റെ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീർഘവീക്ഷണമുള്ള നേതാവും മികച്ച ഒരു വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ദേശീയ താൽപര്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത രാജ്യം എക്കാലവും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിസഭയിൽ നിന്നും രാജിവച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെയും ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസന മന്ത്രാലയത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെയും അറിയിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 75 ഉയർന്ന് 77167 നിഫ്റ്റി 26 നേട്ടത്തിൽ 24129 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1520 താഴ്ന്ന് 107,000 ഗ്രാമിന് 13,375 ഇന്നത്തെ വില. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾക്ക് 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: സമയം 1:00. ആകാശവാണി തൃശൂർ. ഗാനതരംഗിണി ലൈഫ് ഓണിൻ ചലച്ചിത്രഗാന പരിപാടി. മനസ്സുകളെ ചേർത്തിണക്കുന്ന വാക്കുകളും ഹൃദയങ്ങളെ തൊടുന്ന അനുഭവങ്ങളുമായി ഗാനതരംഗിണിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. നിങ്ങളുടെ ശബ്ദവും ചിന്തകളും സന്തോഷങ്ങളും ഫോണിലൂടെ ഞങ്ങളോട്

ഒപ്പം പങ്കുവച്ച് ഈ ഉച്ചസമയത്തെ നമുക്ക് കൂടുതൽ മനോഹരമാക്കാം. എങ്കിൽ ഒട്ടും വൈകണ്ട, വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 04872323571. മറ്റൊരു നമ്പർ 04872323572. നമ്മുടെ ആദ്യത്തെ കോളർ

0: ഹലോ,
1: ഹലോ,
0: ഇതാരാ
1: എനിക്ക്
0: സംസാരിക്കുന്നേ?
1: പി.വി. മുഹമ്മദ് വടക്കേ വാവനൂർ.
0: ആഹാ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: നമ്മൾ എപ്പോഴും പറയുന്ന പേരാണ്, പ്രിയഗീതത്തിലാവട്ടെ ശ്രോതാക്കൾക്കൊപ്പത്തിലാവട്ടെ. എന്തൊക്കെയാണ് വടക്കേ വാവനൂർ വിശേഷം?
1: വിശേഷം പറഞ്ഞാൽ രാവിലെ നല്ലൊരു മഴ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ ശേഷം പിന്നെ മഴ ഒന്നുമില്ല. അപ്പൊ നല്ല വെയിലും നല്ല അതിനനുസരിച്ച് നല്ല ചൂടും. നമ്മുടെ പാലക്കാടൻ ചൂട് തന്നെ.
0: അതെ അതെ അതെ, കുറച്ച് ദിവസമായി നല്ല മഴയാണല്ലേ.
1: ആ, അതിനിടയിൽ ഓരോ നല്ല മഴ പെയ്ത് പോകും, അത്രേ ഉള്ളൂ. എന്നാലും കാര്യമായിട്ടൊന്നും ഒന്നും പെയ്തിട്ടില്ല.
0: ചൂടാണെങ്കിൽ നല്ല ചൂടും. അതെ അതെ,
1: യൂണിഫോമിന്റെ തിരക്കിലായിരുന്നു. ഇന്നലത്തെ ഞായറാഴ്ചയോട് കൂടിയിട്ട് സ്കൂളുകാരുടെ യൂണിഫോം വന്നുകൊണ്ട് ഒതുങ്ങി.
0: തയ്യൽ ജോലി എന്താ ചെയ്യുന്നത്? തയ്യലാണല്ലേ. ആ, ശരി ശരി ശരി. അവിടെ തന്നെയാണോ? വാവനൂർ തന്നെയാണോ?
1: ആ, വീടിനോട് ചേർന്നിട്ട് തന്നെ എന്റെ തയ്യൽ കട. അപ്പൊ രണ്ടു മാസമായിട്ട് യൂണിഫോമിന്റെ തിരക്കിലായിരുന്നു. രാവിലെ 5 മണി മുതൽ 11:30 വരെ.
0: അതെ,
1: നമ്മുടെ റേഡിയോയും കേട്ടിട്ട് അങ്ങനെ ഇരുന്ന് കേൾക്കുക. നമ്മുടെ വർക്കും നടക്കുക, അത്ര തന്നെയായിരുന്നു. വിളിക്കാനൊന്നും സമയം കിട്ടിയിരുന്നില്ല.
0: അതാണ് ഈ റേഡിയോന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ജോലിയും നടക്കും ഒപ്പം എന്നുള്ളതാണ് അല്ലേ. വാവനൂർ എന്ന് പറയുന്നത് പട്ടാമ്പി അടുത്തുള്ള വാവനൂർ തന്നെയല്ലേ?
1: ഇവിടുന്ന് പട്ടാമ്പിക്ക് 6 കിലോമീറ്റർ ഉള്ളു.
0: അതെ അതെ,
1: തെക്കേ വാവനൂരും വടക്കേ വാവനൂരും, തെക്കേ വാവനൂരിന്ന് വടക്കേ വാവനൂരിന്റെ അറ്റത്തായിട്ട് വരിക.
0: വീട്ടിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, വീട്ടിലാരൊക്കെയുണ്ട്?
1: ഉമ്മണ്ട്, പിന്നെ ഭാര്യ, 3 ആൺമക്കളാണ്. മൂത്താളിപ്പൊന്ന് വിദേശത്തേക്ക് പോയിട്ടുണ്ട്, അവിടെ പോയി താൽക്കാലികമായിട്ട് ജോലിയിലുണ്ട്. പിന്നെ 2-ാമത്താള് ഡിഗ്രിക്ക് പഠിക്കുന്നു, 3-ാമത്താള് +2.
0: ഭാര്യയുടെ പേര്?
1: ഹക്കീന.
0: ഹക്കീന, ഓക്കെ.
1: മക്കളുടെ പേര് ഫാസിൽ, ഫാരിസ്, ഫാഹിദ്.
0: ആഹാ, 3 പേരും വിദേശത്താണോ? അല്ല, ഒരാൾ
1: മൂത്താള് മാത്രമേ,
0: മൂത്താള് മാത്രം
1: ഡിഗ്രിക്ക് പഠിക്കുന്നു.
0: ഡിഗ്രിക്ക് എവിടെയാ പഠിക്കുന്നത്?
1: അതിവിടെ അടുത്ത് തന്നെ ഒരു മുടവന്നൂര് പറയാ കോളേജിലാണ്.
0: ആഹാ, ശരി ശരി ശരി. ഇപ്പൊ ഏത് പാട്ടാണ് ഞാൻ കേൾപ്പിച്ചു തരേണ്ടത്?
1: എനിക്ക് മലരും കിളിയും എന്ന സിനിമയിലെ ജീവനിൽ മന്ദീനയിൽ നാദാഞ്ജലി ദീപാഞ്ജലി ആ പാട്ട്.
0: ആഹാ, വാണി ജയറാമും യേശുദാസും പാടിയ പാട്ടാണ്, കെ ജയകുമാറിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം. എങ്കിൽ നമുക്ക് പാട്ട് കേട്ടാലോ? വീട്ടിലെല്ലാവരോടും അന്വേഷണം അറിയിക്കൂ.
1: ഓക്കെ,
0: സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒപ്റ്റാൾമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: ഹലോ,
4: ഹലോ,
3: ഗാന തരംഗിണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: ഞാൻ ധർമ്മൻ, ശങ്കരകണ്ഠമ്പലം.
3: എവിടെയാ സ്ഥലം?
4: ശങ്കരകണ്ഠം.
3: എവിടെയാ? തൃശ്ശൂർ തന്നെയാണോ? തൃശ്ശൂർ മുണ്ടൂരല്ലേ? ഓക്കെ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ?
4: വിശേഷങ്ങള് നല്ല തന്നെ. ഞാനും പ്ലൈന്റ് ആണ്, എന്റെ ഭാര്യയും പ്ലൈന്റ് ആണ്.
3: ആഹാ, ഓക്കെ. അപ്പൊ നമ്മുടെ റേഡിയോ പരിപാടികളൊക്കെ കേൾക്കുന്ന ഒരാളാണ്. വീട്ടിൽ പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
4: വീട്ടിൽ പിന്നെ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ, രണ്ടുപേരും പ്ലൈൻ്റ് ആണ്. ലോട്ടറിയാണ് ചെയ്യുന്നത്.
3: ഓ ശരി ശരി. അവിടെ തന്നെയാണോ?
4: ആ, ഇവിടെ അടുത്തൊക്കെ പോകും ഓരോ സ്ഥലങ്ങളിൽ. പിന്നെ ഞങ്ങൾക്കൊരു കട കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആ കടയിൽ ഇരുന്നിട്ട് ടിക്കറ്റ് അധികം പോകുന്നില്ല. അതുകൊണ്ട് അത് കുറച്ച് ദിവസങ്ങളായിട്ട് കട അടച്ചിട്ടേക്കാണ്. പിന്നെ അപ്പൊ ഞാൻ അത് കാരണം ഞാൻ പുറത്താണ് പോകുന്നത്. ഞാനും ഭാര്യയും
3: ഒരുമിച്ച് തന്നെയാണ് ജോലി
4: ചെയ്യുന്നത്. ഇടയ്ക്ക് ഒരുമിച്ച് പോകും, അല്ലാത്തപ്പോ ഞാൻ തനിച്ച് പോകും. പിന്നെ ഭാര്യ വീട്ടിലിരുന്നിട്ട് സാരി കൊണ്ട് ചവിട്ടിയൊക്കെ ഉണ്ടാക്കും.
3: ഓക്കെ. ജന്മന അങ്ങനെ കാഴ്ചക്ക് പ്രശ്നമായതാണോ?
4: ഏഴാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ പോയതാണ് പെട്ടെന്ന്. ഒരാൾക്ക് പത്രം വായിച്ചു കൊടുക്കുക, ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് പത്രം വായിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോ അവിടെ ഈ മുറുക്കാമ്പിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ പേപ്പർ, ഒരു പേജ് കഴിഞ്ഞപ്പോ മറിച്ചപ്പോളെ പേപ്പർ തട്ടിയിട്ട് ചുണ്ണാമ്പ് കണ്ണിലേക്ക് വീണ്.
3: ആ,
4: അപ്പൊ ചുണ്ണാമ്പ് പോയി കഴിഞ്ഞപ്പോ അത് നമ്മളത് കാര്യമാക്കിയില്ല. വീണ്ടും പഠിക്കാൻ പോയി, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കാഴ്ച പോണത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് ചുണ്ണാമ്പ് പോയ കാരണം ഞരമ്പ് ദ്രവിച്ചോണ്ടിരുന്നു, പക്ഷെ നമ്മൾ അറിഞ്ഞില്ല. പെട്ടെന്ന് ലൈറ്റ് കണക്ഷൻ കിട്ടിയ പോലെ പെട്ടെന്ന് പോയി. അപ്പോളറിഞ്ഞു. പിന്നെ ചികിത്സ ഒക്കെ നടത്തി.

0: ഒരു വർഷം വീണ്ടും കാഴ്ച കിട്ടിയിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോ വീണ്ടും പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുന്നംകുളത്തൊക്കെ വന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് കോളേജിൽ
1: പിന്നീടുള്ള പഠനമൊക്കെ എങ്ങനെയായിരുന്നു സർ? എങ്ങനെയായിരുന്നു പഠനമൊക്കെ പിന്നീട് എങ്ങനെയായിരുന്നു?
0: പിന്നെ പഠനം നമ്മള് കാഴ്ചയില്ലാത്തവരുടെ
1: സ്പെഷ്യൽ സ്കൂളിലായിരുന്നു.
0: അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ പോയി, പാലക്കാട് വിക്ടോറിയ കോളേജ്.
1: വിക്ടോറിയയിലാണ് പഠിച്ചത്. ഏതായിരുന്നു സബ്ജക്ട്? ഏതായിരുന്നു
0: സബ്ജക്ട്? എക്കണോമിക്സ്.
1: എക്കണോമിക്സ് ആയിരുന്നു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു.
0: അത് കഴിഞ്ഞിട്ട് പിന്നെ ലേറ്റ് എഞ്ചിനീയറിംഗിന് കോഴ്സിന് പോയി പഠിച്ചു. അതുകൊണ്ട് പിന്നെ ഇപ്പൊ നമ്മള് പരിപാടിയിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടാറൊക്കെ ഉണ്ട്.
1: പി എസ് സി ഒന്നും എഴുതിയില്ലേ അപ്പൊ?
0: ഇല്ല, അത് അതൊന്നും എഴുതിയില്ല. പിന്നെ എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂവിനൊക്കെ പോയി, അതൊന്നും കിട്ടിയില്ല. റിഫൈനറിയുടെ
1: ശ്രമിക്കണേ, അവസരങ്ങളുണ്ട് നമ്മളെ കാത്ത്. ഡിഗ്രി കഴിഞ്ഞു, നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഡിഗ്രി കഴിഞ്ഞത്. തീർച്ചയായും അവസരങ്ങളുണ്ട്. നമ്മുടെ നേർവഴി പരിപാടിയൊക്കെ കേൾക്കാറില്ലേ? അതിൽ നിന്നൊക്കെ പ്രചോദനം കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും ശ്രമിക്കണം ജോലിക്ക് വേണ്ടി. കൂടുതൽ നല്ല ജോലി കിട്ടട്ടെ. എന്റെ പേര് സുകന്യ എന്നാണേ. തീർച്ചയായും തീർച്ചയായും പേര് പറഞ്ഞോളൂ.
0: പിന്നെ ഒരു ഞങ്ങളെ കൂട്ടുകാരന്മാര് ബ്ലൈൻഡ് തന്നെയാണ്, എറണാകുളത്തുള്ളതാണ്. പ്രദീപ് കുമാർ, മലപ്പുറത്തുള്ള സുരേന്ദ്രൻ. പിന്നെ ശ്രീനിവാസൻ, ആലപ്പുഴ ഒരു ആബിദ, അങ്ങനെയുള്ള കുറച്ച് പേർക്ക് വേണ്ടി.
1: തീർച്ചയായും അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം. ഭാര്യയുടെ പേര് പറഞ്ഞില്ലല്ലോ.
0: ഭാര്യയുടെ പേര് ബിന്ദു.
1: ബിന്ദു എന്നാണ്. ചേച്ചിയോട് പ്രത്യേകം അന്വേഷണം അറിയിക്കണം. നമ്മുടെ പരിപാടികളെല്ലാം കേൾക്കാൻ പറയണം കേട്ടോ. അങ്ങനെ എല്ലാ ആശംസകളും. ഏത് പാട്ടാണ് ഞാനിപ്പോൾ കേൾപ്പിച്ചു തരേണ്ടത്? തീർച്ചയായും തീർച്ചയായും.
0: മംഗളം നേരുന്നു ഞാൻ മനസ്സിനി മംഗ

0: ഇവനെ പിരിഞ്ഞു പോയി എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ.
1: ഓക്കെ, വളരെ നന്നായി പാടിയേട്ടോ. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, PSC ഒക്കെ എഴുതണം, ജോലിക്കുള്ള സാധ്യത മുന്നിലുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം തെരുവ് ഗീതം എന്ന ചിത്രത്തിൽ. സംസാരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. താങ്ക് യു.
2: താങ്ക് യു.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
3: ഹലോ.
4: ഹലോ,
3: നമസ്കാരം.
4: നമസ്കാരം.
3: ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
4: ഗീത വിമൽനോർ, അരിമ്പൂര്.
3: ഗീത അരിമ്പൂരിൽ നിന്നല്ലേ?
4: അതെ അതെ.
3: എന്തൊക്കെയാണ് വിശേഷങ്ങൾ അരിമ്പൂരിലെ?
4: നല്ല വിശേഷം തന്നെ. വെയിലൊക്കെ, മഴയൊക്കെ മാറി.
3: അതെ,
4: കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു.
3: വീട്ടിൽ ആരൊക്കെയുണ്ട്?
4: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ മകൻ, മകളുടെ കല്യാണം കഴിഞ്ഞു, മകന്റെ കല്യാണം കഴിഞ്ഞു, മകന്റെ ഭാര്യയും കുട്ടിയും ഉണ്ട് വീട്ടില്. മകൻ ജോലിക്ക് പോകുന്നുണ്ട്, മകന്റെ ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട്.
3: ഹസ്ബൻഡ്
4: ഹസ്ബൻഡ് പ്രഷർ വന്ന് ഷോക്കായിട്ട് ഇരിപ്പാണ്. ആള് ജോലിക്കൊന്നും പോണല്ലോ.
3: അതെയോ? പേര്
4: വിമൽ എന്നാണ്. അപ്പൊ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പാട്ട്.
3: ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
4: നീലക്കണ്ണ നിന്നെ കണ്ടു ഗുരുവായൂരം നടയിൽ എന്ന് പറഞ്ഞിട്ട്.
3: ഓ, വെൻഡോ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസി എന്നുള്ള സിനിമയിലെ പാട്ടാണ്. ചിത്രം പാടിയതല്ലേ?
4: അതെ അതെ അതെ. ആ പാട്ട് വളരെ ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴും പറയും, ഞാൻ കൊറേ പ്രാവശ്യം ഈ റേഡിയോയിലേക്ക് ട്രൈ ചെയ്യണോ, കിട്ടണില്ല.
3: ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത് റേഡിയോയിൽ വിളിച്ചിട്ട്?
4: സംസാരിക്കണ ആദ്യമായിട്ടാണ്. കൊറേ കൊല്ലങ്ങൾക്ക് മുന്നേ ഞാൻ കത്ത് എഴുതാറുണ്ട്. ഒരു 85 ഒക്കെ ഇയറിലാണ്.
3: കത്ത് എഴുതു, നമുക്ക് കൊറേ പരിപാടികൾ ഉണ്ടല്ലോ, പ്രിയഗീതത്തിലോട്ട് എഴുതാം.
4: അതെ, എന്റെ ചേട്ടനൊക്കെ എഴുതാറുണ്ട്, അതുപോലെ ചേച്ചിയുടെ ഭർത്താവൊക്കെ എഴുതാറുണ്ട്, അവരായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ട്.
3: അതെ അല്ലേ?
4: എന്റെ ആൾക്കേ ഹസ്ബൻഡിന് ഈ പാട്ട് വളരെ ഇഷ്ടമാണ്. അപ്പൊ ആള് എപ്പോഴും പറയും, ഇതൊന്ന് കേൾപ്പിച്ചു തരാൻ പറയും.
3: തീർച്ചയായും അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് കേൾപ്പിക്കാം.
4: കൊറേ പ്രാവശ്യം റേഡിയോയിലേക്ക് വിളിക്കണോ, എടുക്കാറില്ല, അത് കിട്ടാറില്ല.
3: കൊറേ ആളുകൾ വിളിക്കല്ലേ, അതിന്റെ ആ ഒരു തിരക്കിലായിരിക്കാം.
4: അതുകൊണ്ട് വിഷമമില്ലേ, എപ്പോഴെങ്കിലും കിട്ടിയില്ല, എനിക്ക് വളരെ സന്തോഷമായി.
3: എനിക്കും സന്തോഷം സംസാരിക്കാൻ സാധിച്ചതിൽ. ചേട്ടനോട് അന്വേഷണം അറിയിക്കൂ. കുട്ടികളുടെ പേര് പറഞ്ഞില്ലല്ലോ, മക്കളുടെ?
4: മകന്റെ പേര്

0: സുഹാസ്.
1: സുഹാസ്
0: മകളുടെ പേര് സ്നേഹ. സ്നേഹ കല്യാണം കഴിച്ചിരിക്കുന്ന ചൂണ്ടൽ
1: കുന്നംകുളം ഭാഗം അല്ലേ?
0: ആ കുന്നംകുളം ഭാഗത്ത്. അവള് കോടതിയിൽ വർക്ക് ചെയ്യാണ്, തൃശ്ശൂർ കോടതിയിൽ.
1: ആ സ്നേഹ.
0: മകൻ പോലീസിലാണ് ഇരിങ്ങാലക്കുട, എസ് പി ഓഫീസ് പറയും അതിലാണ്.
1: ആണല്ലേ, ഓക്കെ. കുട്ടികള്, പേരുകുട്ടികള്?
0: ആ മകൾക്ക് രണ്ട് കുട്ടികളാണ്, രണ്ടാം കുട്ടികളാണ്. അവര് കുന്നംകുളം സ്കൂളിൽ പഠിക്കുന്നു, ഒന്ന് ചൂണ്ടൽ സ്കൂളില്.
1: അതെ അല്ലേ. ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടാവോ അല്ലേ മകന്റെ കുട്ടികള്?
0: മകന് ഒരു കുട്ടിയേ ഉള്ളൂ, മോളാണ്. അതിവിടെ അടുത്ത് തന്നെ കുന്നത്തങ്ങാടി എന്ന് പറയും, ഗവൺമെന്റ് സ്കൂളിലാണ്. അഞ്ചില് പഠിക്കുന്നു.
1: ഓക്കെ.
0: അങ്ങനെ മരുമകള് ജോലിക്ക് പോകുന്നുണ്ട്. ചെറിയൊരു പ്രൈവറ്റ് കമ്പനിയാണ് തൃശ്ശൂർ തന്നെ.
1: ഓക്കെ ഓക്കെ.
0: ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ പോകുന്നുണ്ട്. അങ്ങനെ
1: വിശേഷങ്ങള്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേൾക്കാം, ചിത്ര പാടിയതല്ലേ.
0: അപ്പൊ അവിടെ എല്ലാവരോടും അന്വേഷണം പറയാൻ എനിക്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം.
1: സന്തോഷം എല്ലാവരോടും അന്വേഷണം പറയാം കേട്ടോ.
0: മാഡം സുകന്യ മാഡം അല്ലേ?
1: എന്റെ പേര് സുകന്യ എന്നാണ്. ഓക്കെ
0: കേട്ടോ. ശരി, വളരെ സന്തോഷം. താങ്ക് യു.
1: താങ്ക് യു. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഹലോ.
5: ഹലോ,
4: ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
5: താങ്ക് യു. എന്റെ പേര് രാമചന്ദ്ര മേനോൻ.
4: രാമചന്ദ്ര മേനോൻ,
5: രാമവർമ്മപുരത്താണ്.
4: നമ്മുടെ തൊട്ട അയൽവാസിയാണ്
5: നിങ്ങളെ.
4: ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
5: വിശേഷം പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇങ്ങനെ കൊറേ കാലമായി ട്രൈ ചെയ്യുന്നു. ഒരു 5-6 മാസം മുമ്പ് ഒരിക്കൽ നിഷ മേനോന്റെ ഇതില് ഗാനതരംഗിണിയിൽ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം കൊറേയായി ട്രൈ ചെയ്യുന്നു, കിട്ടിയിട്ടില്ല.
4: ഓക്കെ,
5: ഇന്നിപ്പോ ലക്കിലി കിട്ടി.
4: എന്തൊക്കെയാണ് പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ?
5: വീട്ടിലെ വിശേഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു 2-2.5 വർഷമായിട്ട് കണ്ണിന്റെ കാഴ്ച കംപ്ലീറ്റ് നഷ്ടപ്പെട്ട് പരസഹായം ഇല്ലാതെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വീട്ടിലൊറ്റയ്ക്ക് വീട്ടിലിരിപ്പാണ്.
4: എങ്ങനെയായിരുന്നു സാർ അപ്പോ?
5: ഗ്ലൂക്കോമ വന്നിട്ട് ചില എന്താ പറയാ, റൈറ്റ് ടൈമില് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാഴ്ച കംപ്ലീറ്റ്, അതുവരെ ഡ്രൈവ് ചെയ്തോണ്ടിരുന്നതാണ്, സ്വയം ഡ്രൈവ് ചെയ്യാറൊക്കെ ഉള്ളതാണ്. പക്ഷെ പെട്ടെന്ന് കോവിഡും കൂടെ വന്നതോടുകൂടി ഒരു രാത്രിയിൽ കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെ ഉണ്ടായത്. പിന്നെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ട്രൈ ചെയ്തു, ഒരു രക്ഷയില്ല.
4: ഡോക്ടേഴ്സ് എന്താണ് പറയുന്നത്? അപ്പോ നമുക്ക് ഹോപ്പ് ഉണ്ടല്ലോ അല്ലേ?
5: ഇല്ല, ഹോപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറയണേ. ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, ആയുർവേദം നോക്കി, നാച്ചുറോപ്പതി നോക്കി, അലോപ്പതി ഓഫ്കോഴ്സ് ആദ്യം അതാണ് ട്രൈ ചെയ്തത്.
4: അതൊന്നും കാര്യമാക്കണ്ട, നമ്മള് ഡോക്ടേഴ്സ് എന്നതിനൊക്കെ അപ്പുറം ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും തീർച്ചയായും നമ്മൾ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക. തീർച്ചയായും കണ്ണിന് കാഴ്ച കിട്ടട്ടെ, കിട്ടും. അതെ, ആ വിശ്വാസമാണ് ഒരു പരിധിവരെ നമ്മളെ രക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
5: തീർച്ചയായും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. പിന്നെ അതിലേറ്റവും സന്തോഷം എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഏത് സാഹചര്യത്തിലും സഹായിക്കാൻ ഒരു സഹധർമ്മിണി, 2 മക്കളും ഉണ്ട്.
4: എന്താണ് അമ്മയുടെ പേരെന്താണ്?
5: വൈഫിന്റെ പേര് സത്യബാല.
4: സത്യബാല, ആഹാ. മക്കള്
5: സുധീർ, ശ്രീജിത്ത് എന്ന് പറഞ്ഞ 2 ആൺകുട്ടികളാണ്. രണ്ടുപേരും വിവാഹിതരാണ്. ഒരു കൊച്ചുമകൻ അദ്വൈത് ഉണ്ട്, അവന് 17 വയസ്സായി.
4: സാർ എന്തായിരുന്നു ചെയ്തിരുന്നത്? എന്തിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്?
5: ഞാൻ ഒരു ഫൈനാൻസ് കൺസൾട്ടന്റ് ആയിരുന്നു. പിന്നെ കുറച്ചുകാലം ഒരു മലയാളം പബ്ലിഷറായിട്ട് നോക്കി. അതെ, പരാജയപ്പെട്ട് പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തു. 1965 മുതൽ ആകാശവാണിയായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആക്ച്വലി പറയുകയാണെങ്കിൽ, എനിക്ക് ജീവിതത്തിൽ ഒരു ക്രിസ്ത്യനിഷ്ഠ പഠിപ്പിച്ചു തന്നത് ആകാശവാണിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ,

0: ഇന്നലെ ഞങ്ങളുടെ ഗ്രാമീണ വായനശാലയിലെ ഒരു റേഡിയോ സെറ്റ് കൊണ്ടുവന്ന് വെച്ചു. അച്ഛൻ ആ വായനശാലയുടെ പ്രസിഡന്റ് ആയിരുന്നു. മൂത്ത മകനായതുകൊണ്ട് എനിക്ക് അത് റേഡിയോ മൂന്ന് നേരം ഓൺ ചെയ്യലും ഓഫ് ചെയ്യലും എന്റെ തലയിൽ വന്നു. അപ്പൊ അങ്ങനെ എനിക്ക്
1: അന്ന് തുടങ്ങിയ ബന്ധമാണല്ലേ നമ്മളായിട്ട്.
0: അതെ, വാച്ച് നോക്കി കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും ഓൺ ചെയ്യുക ഓഫ്
1: ചെയ്യുക
0: പരിപാടികളൊക്കെ. അത് ഒരു മിനിറ്റ് എങ്ങാനും വൈകി കഴിഞ്ഞാൽ അയൽവക്കക്കാരൊക്കെ വീടിന്റെ മുമ്പിൽ വന്ന് വന്നിട്ട് കൂവി വിളിക്കും. ഇപ്പൊ കൃത്യനിഷ്ഠ അങ്ങനെ ശീലിച്ചു വന്നത് അവിടുന്നാണ്. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ഒരുപാട് ആകാശവാണിയിലെ പഴയ സ്റ്റാഫ് ഒരുപാട് ആൾക്കാര് ദുബായിൽ വെച്ച് പരിചയപ്പെടാൻ സാധിച്ചു. ഇവിടെ എന്റെ നൈബർ സി പി രാജശേഖരൻ എന്നാണ് ഇവിടെ തൃശ്ശൂര് രാമപുരത്ത്.
1: അദ്ദേഹത്തിന്റെ
0: വൈഫും മക്കളും ഒക്കെ ഫാമിലി ഫ്രണ്ട്സും ആണ്. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞ മാതിരി ഉണ്ട്.
1: എന്തായാലും ഇങ്ങനെ ഒരാളായിട്ട് സംസാരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. കാരണം ഇത്രയും വർഷമായി നമ്മുടെ ഒരു കൂടെ യാത്ര ചെയ്ത ഒരാൾ, റേഡിയോ ഇത്രയധികം സ്വാധീനിച്ച ഒരാൾ, ഏത് പാട്ടാണ് ഇപ്പോ കേൾക്കേണ്ടത് നമ്മുടെ ഗാനതരംഗിണിയിലൂടെ? അതെ അല്ലേ, തീർച്ചയായും ഈ പാട്ട് നമുക്കിപ്പോ കേൾക്കാം. പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ?
0: പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ ആരംഭിച്ചു ആഗ്രഹിക്കുന്നത് എന്റെ വൈഫിനാണ്, സത്യപാലിക്ക്. കാരണം എനിക്ക് അവരുടെ ഹെൽപ്പ് ഇല്ലാതെ ഒരു കാര്യം മുന്നോട്ട് പോവില്ല.
1: ചേച്ചിയോട് പ്രത്യേകം അന്വേഷണം അറിയിക്കണം.
0: ആ പിന്നെ എന്റെ കൂടെ ഞങ്ങളുടെ കൂടെ എന്റെ മദറിനും ഉണ്ട്, 90 വയസ്സായി. അവരും അവർക്കും അവരുടെ പേര് സന്തോഷ് കുമാരി എന്നാണ്. പിന്നെ കേൾക്കുന്നുണ്ടാവില്ല മക്കൾ, അല്ലെങ്കിൽ മക്കൾക്കും കൂടെ ഡെഡിക്കേറ്റ് ചെയ്യായിരുന്നു. പക്ഷെ അവര് ഹൈദരാബാദിലും ചെന്നൈയിലും ഒക്കെയാണ്, അപ്പൊ കേൾക്കില്ല.
1: എന്തായാലും വിളിക്കുമ്പോ അന്വേഷണം അറിയിക്കൂ. പാട്ട് പാടോ സാർ? പാട്ട് പാടുന്നതാണോ?
0: സോറി, ഞാൻ പാടിയത് റേഡിയോ ആൾക്കാരൊക്കെ ഓഫ് ആക്കി.
1: അയ്യോ, അങ്ങനെയൊന്നും പറയില്ല, നല്ല ശബ്ദമാണ്. എന്തായാലും പാട്ട് പാടാൻ ശ്രമിക്കൂ, നമുക്ക് മറ്റൊരു അവസരത്തിൽ പാട്ട് പാടാം കേട്ടോ.
0: അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ടാണ് ഈ സുകന്യ എന്നുള്ള പേര് ഞാൻ എന്താ പറയാ
1: കേൾക്കാൻ
0: സാധിച്ചത്.
1: അതെയോ?
0: കേൾക്കുന്നല്ല, കേൾക്കുന്ന ഞാൻ ഇതിനു മുമ്പേ കേട്ടിട്ടുണ്ട്.
1: പക്ഷെ
0: ആ ശബ്ദം റെക്കഗ്നൈസ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. ബാക്കി ഇപ്പൊ എന്താ പറയാ, ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും ആകാശവാണി തൃശ്ശൂരിന്റെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ശബ്ദം.
1: അതെ അല്ലേ,
0: എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും.
1: എന്തായാലും സംസാരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ, യേശുദാസ് പാടിയ ഗാനം.
0: താങ്ക് യു,
1: താങ്ക് യു,
0: ടേക്ക് കെയർ, ബൈ ബൈ.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രയോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്
3: ഹലോ
4: ഹലോ നമസ്കാരം മാഡം.
3: നമസ്കാരം, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: എന്റെ പേര് വനജ. ഞാൻ
3: ഷൊർണൂര്.
4: സ്വന്തം വീട് കണ്ണൂരാണ്.
3: കണ്ണൂരാണല്ലേ?
4: എന്റെ സ്വർണം സ്വന്തം വീട് കണ്ണൂര്.
3: ഓക്കെ. ആഹാ, നല്ല ദൂരാണല്ലോ കണ്ണൂരിൽ നിന്ന് ഷൊർണൂരിലോട്ട്. കൾച്ചറൊക്കെ മാറിയില്ലേ ചേച്ചി കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയപ്പോ? വാണിയംകുളത്താണ്, ഒറ്റപ്പാലത്തിന് അടുത്താണ്. അറിയാം, പനയൂരല്ലേ? ആ പറഞ്ഞോളൂ.
4: ഞാൻ മുൻപൊക്കെ വിളിച്ചിട്ടുണ്ട്.
3: അവിടെ എന്തായിട്ടാണ് കണ്ണിന് കാഴ്ചയായി ബന്ധപ്പെട്ട് അല്ലേ നമ്മുടെ ഹെലൻ? അവിടെ എന്തായിട്ടാണ് ചേച്ചി വർക്ക് ചെയ്യുന്ന?
4: അവിടെ ഞാൻ ഫയർ ബോർഡ് നിർമ്മാണ യൂണിറ്റിൽ വർക്ക് ചെയ്യാണ്.
3: ഓക്കെ. പിന്നെ
4: ഗവൺമെന്റ് ഓഫീസിൽ ഉണ്ടാക്കുന്ന ഫയർ വെക്കുന്ന ഫയർ ഉണ്ടല്ലോ അത്.
3: ആഹാ. പിന്നെ വീട്ടിലെ ഷൊർണൂരത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാ?
4: ഷൊർണൂര് ഇവിടെ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട്. എല്ലാവരുമായിട്ട് സുഖമായി പോകുന്നു.
3: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
4: വീട്ടില് അച്ഛൻ അമ്മയൊന്നുമില്ല, അനിയത്തിമാര് അനിയൻ കുട്ടികള് അതൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ അനിയത്തി ഉണ്ടല്ലോ, രണ്ട് വീട്ടിലെ എല്ലാ കാര്യവും നോക്കുന്നത് എന്റെ അനിയത്തിയാണ്.
3: അവളുടെ അനിയത്തിയുടെ പേരെന്താ?
4: അനിയത്തിയുടെ പേര് ലളിത.
3: ലളിത.
4: ഞങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കും, കല്യാണം കഴിഞ്ഞ് അവരുടെ വീട്ടിലെ കാര്യം നോക്കും. അതിനൊരു പാട്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്.
3: ആണോ, ഏത് പാട്ടാണ് വേണ്ടത്?
4: സിയോ ഹാൻഡ് ഓഫ് ആരി ഒരു പാട്ടുണ്ടല്ലോ, വീടിന് പൊന്മണി വിളക്കുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട്,
3: കുടുംബിനി എന്ന ചിത്രത്തിൽ.
4: അപ്പൊ ഞങ്ങളെ ഇപ്പോഴും അവളെ അങ്ങനെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഒരു പരിഭവം ഇല്ല, പരാതിയില്ല, ഒന്നുമില്ല. രണ്ട് വീട്ടിലെല്ലാ കാര്യം നോക്കും അവള്.
3: എന്റെ
4: വീട്ടിലേക്ക് നോക്കും, അവളുടെ വീട്ടിലേക്ക് നോക്കും, കുട്ടികൾക്ക് വേണ്ടതും എല്ലാം ചെയ്തിട്ട് വർഷങ്ങളായിട്ട് അങ്ങനെ പോവാണ്.
3: അപ്പൊ ചേച്ചിക്ക് വേണ്ടി, ലളിത ചേച്ചിക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഹെലൻ കെല്ലറിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, അവിടെ എന്തെങ്കിലും മനസ്സിന് തട്ടിയ ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
4: ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലത്തെ അനുഭവം എന്ന് പറഞ്ഞാല് അങ്ങനെ ഇവിടുത്തെ ഉള്ള അവരുമായിട്ടൊന്നും അങ്ങനെയില്ല. ഞങ്ങള് യാത്രകളിലൊക്കെ ചിലവരൊക്കെ അങ്ങനെ ഉണ്ടാകും.
3: ഓക്കെ.
4: ഇവിടുത്തെ ആളുകളുമായിട്ടൊന്നും അങ്ങനെയില്ല. യാത്ര ചെയ്യുമ്പോ ചിലപ്പോ നമ്മള്

0: ഒരുപാട് സമയം നമ്മൾ ട്രെയിനിലൊക്കെ നിൽക്കുക, അപ്പൊ സീറ്റൊക്കെ വഴിവുണ്ടായെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ചിലവരൊന്നും അത് നമ്മളോട് അങ്ങനെ മൈൻഡ് ചെയ്യില്ല, അവിടെ സീറ്റ് ഉണ്ട് അവിടെ ചെന്നിരുന്നോളൂ, അല്ലെങ്കിൽ അവിടെ ഒന്ന് അങ്ങനെ നമ്മളെ കൈ പിടിച്ച് മാറ്റുവോ, അങ്ങനെ അങ്ങനത്തെ എല്ലാ അനുഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ
1: ഉണ്ടായിട്ടുണ്ട്.
0: അവരുമായിട്ട് അങ്ങനെ ഇല്ല, എന്നുവെച്ചാൽ ഞങ്ങളെ പോലെ ഉള്ളവരാണ് എല്ലാവരും. പിന്നെ അവിടുത്തെ ജീവനക്കാരൊക്കെ കാഴ്ചയുള്ളവരുണ്ട്, അവരൊക്കെ ഞങ്ങൾക്ക് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്.
1: ഓക്കേ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം അല്ലേ? ലളിത ചേച്ചിക്ക് വേണ്ടി ഈ പാട്ട് കേൾക്കാം കേട്ടോ. സംസാരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. വീണ്ടും വിളിക്കുക, ആകാശവാണി കേട്ടുകൊണ്ടിരിക്കുക. ഓക്കെ,
0: എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്, ഒരുവിധം എല്ലാം ഒന്നും അവകാശപ്പെടുന്നില്ല.
1: കേട്ടുകൊണ്ടിരിക്കൂ, കേൾക്കാൻ സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം കേട്ടോ.
0: നല്ലൊരു ഉപാധിയാണ് എല്ലാം അറിയാനൊക്കെ ആയിട്ട്.
1: അതെ, സന്തോഷം കേട്ടോ. നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: ഓക്കെ.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

0: ഹലോ ഹലോ,
1: ഹലോ. ആ
0: ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ശാന്ത പ്രദീപ്.
0: ശാന്ത
1: ഗുരുവായൂരത്ത് പ്രദീപ്.
0: ഓക്കെ, എവിടെ? ഗുരുവായൂരാണ്.
1: ഗുരുവായൂരടുത്ത് ബ്രഹ്മകുളം എന്ന് പറയും.
0: ബ്രഹ്മകുളത്ത് നിന്നാണ്. എന്തൊക്കെയാണ് അവിടെ വിശേഷം? ഞാൻ എന്തോ
1: അത് ഞാൻ പ്രതിപരനെ വിളിച്ചു. എന്താ വെച്ചാല് ഞാൻ കെടുക്കാണ്, തല കറങ്ങിയിട്ട്
0: ആഹാ
1: പോയി വന്നിട്ട് ഇപ്പൊ കെടുക്കുക.
0: അയ്യോ.

0: ഞാൻ വെറുതെ ഒന്ന് അടിച്ചു നോക്കി പറഞ്ഞു, കൊറേ നാളായി വിളിക്കുന്നു. അപ്പൊ കിട്ടിയപ്പോ
1: ഓക്കെ, ഹസ്ബൻഡ് അടുത്തുണ്ടല്ലേ.
0: വായോ? അതെ, റേഡിയോ മോളിൽ വെച്ചിണ്ടേ. അപ്പൊ പ്രതിവേട്ട അവിടെ മുകളിൽ പോയി നിക്കുക.
1: ഓക്കെ, ചേട്ടൻ വരുന്നത് വരെ നമുക്ക് സംസാരിക്കാം. എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ? വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: ഇവിടെ വീട്ടില് ഞാനും മോനും മരുമോള് രണ്ടു പേരക്കുട്ടികള്, പിന്നെ ഭർത്താവ്. ഭർത്താവ് ടൈലറാണ്.
1: ടൈലറാണ്.
0: പിന്നെ ഞങ്ങക്ക് മൂന്ന് മക്കളാ.
1: ഓക്കെ, മക്കളുടെ പേരെങ്ങനെയൊക്കെയാ?
0: മൂത്ത മോള് ബിജി, രണ്ടാമത്തെ മോള് ബിനു, മോൻ ബിനു, പിന്നെ മരുമോള് പഞ്ചമി.
1: ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
0: മക്കള് മൂത്തമോള് ഒന്നും ചെയ്യുന്നില്ല, മരുമകൻ കല്യാണിലാണ് ജോലി, ഫാനല്. പിന്നെ പേരക്കുട്ടികൾ രണ്ടാളുണ്ട്, ഒന്ന് വിമല്, ഒന്ന് സക്കര എന്ന് പറയും.
1: ചെറിയ കുട്ടികളാണോ?
0: അല്ലല്ല, അവര് മോൻ ജോലിക്ക് പോയി തുടങ്ങി.
1: പേരക്കുട്ടികൾ അമ്മൂമ്മയാണ്?
0: ആ അമ്മൂമ്മ തന്നെയാണ്. പേരക്കുട്ടികള് ആറാളുണ്ട്. പിന്നെ രണ്ടാമത്തെ മോള് ബി എസ് സി നഴ്സിംഗിന് തിരുപ്പൂര് പഠിക്കുന്നു. മൂത്ത മോളുടെ രണ്ടാമത്തെ മോൾക്ക് രണ്ട് പെൺകുട്ടികള്. അവളെ മൂത്ത മോള് കോയമ്പത്തൂര് ഫുഡ് ടെക്നോളജി ഇപ്പൊ ഒരു നാലു കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് വന്നിട്ട്. ചെറിയ മോള് പ്ലസ് ടുവിന് പഠിക്കുന്നു.
1: ഓക്കെ.
0: പിന്നെ മോന്റെ കുട്ടികള് ചെറിയ കുട്ടികളാ. മൂത്തത് ഏഴില് പഠിക്കുന്നു കൃതിക, അത് ഏഴ് വയസ്സ്.
1: കൃതിക
0: കൃതിക മോന് രണ്ടര വയസ്സായിട്ടുള്ളു. മോന് കൃഷിവ്.
1: ഓക്കെ. റേഡിയോ കേൾക്കാറുണ്ടല്ലോ അല്ലേ? നമ്മുടെ ഏത് പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
0: കേൾക്കാറുണ്ട്, സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. ഈ പാട്ട് പറയാൻ കാരണേ,
1: ഏത് പാട്ടാ വേണ്ടത് അത് പറഞ്ഞില്ലല്ലോ.
0: ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ.
1: ഓക്കെ, യേശുദാസ് പാടിയത് കായലും കയറും എന്ന ചിത്രത്തിലെ ഗാനം അല്ലേ? ഓക്കെ, ഈ പാട്ട് പറയാൻ കാരണം എന്താ?
0: കല്യാണം കഴിഞ്ഞ അവസരല്ലേ, പ്രതിഭട്ട ഇടയ്ക്കിടയ്ക്ക് പാടുന്ന പാട്ടാണ്.
1: ആഹാ, ഓക്കെ,
0: ഓർമ്മക്ക്.
1: ഓക്കെ, അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം.
0: വിളിക്കാറുണ്ട് ഞാൻ, ഒന്ന് കൊടുക്കട്ടെ ഹസ്ബൻഡിന്. ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: ആ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ പ്രതിഭട്ടൻ?
2: വിശേഷം നല്ല സുഖമാണ് എല്ലാവർക്കും.
1: ഓക്കെ,
2: പരിപാടി എപ്പോഴും കേൾക്കാറുണ്ട്, കാലത്ത് അഞ്ചിരുമ്പോഴേക്കും. പിന്നെ രാത്രി ഒരു ഏഴു മണി വരെയൊക്കെ കേൾക്കും, പിന്നെ കേൾക്കാൻ പറ്റും. പിന്നെ ടിവി മകത്തിരിക്കും പിള്ളേര്.
1: ഓഹോ, ഏത് പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ചലച്ചിത്ര ഗാനങ്ങളാണോ?
2: ആ, ചലച്ചിത്ര ഗാനങ്ങളെ കൂടുതൽ ഇഷ്ടം.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ ചോദിച്ചിരിക്കുന്ന പാട്ടെന്ന് പറയുന്നത് കായലും കയറും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ചിത്തിരത്തോണിയിൽ നിന്ന് തുടങ്ങുന്നു. പൂവച്ചൽ ഗാദറിന്റെ വരികൾക്ക് കെ വി മഹാദേവന്റെ സംഗീതമാണ്. നമുക്ക് ഈ പാട്ട് കേട്ടാലോ ഇനി? ഓക്കെ, സംസാരിക്കാൻ സാധിച്ചില്ല, സന്തോഷം കേട്ടോ. വീട്ടിലെല്ലാവരോടും അന്വേഷണം അറിയിക്കണേ. ഓക്കെ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: ഹലോ,
2: ഹലോ മാഡം,
1: നമസ്കാരം. ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? മുഹമ്മദാണല്ലേ, കലൂരോ? ഓക്കെ. കണ്ണൂര് എങ്ങനെയാപ്പോ നമ്മള് കേൾക്കുന്നത്? ന്യൂസ് ഓൺ എയർ ആപ്പ് വഴിയാണോ? ആപ്പ് വഴിയാണ്. ഓക്കെ, വളരെ സന്തോഷം കേട്ടോ, ഇത്ര ദൂരം നിന്ന് നമുക്കൊരു ശ്രോതാവിനോട് സംസാരിക്കാൻ സാധിച്ചതിൽ. വളരെയധികം സന്തോഷം. എന്തൊക്കെയാണ് കണ്ണൂരിലെ വിശേഷങ്ങള്?
2: മഴ കുറവാണ്.
1: ആഹാ, ഇവിടെ നല്ല മഴയാണ് കേട്ടോ കുറച്ചു ദിവസമായിട്ട്.
2: ഇവിടെ ഇന്നലെ മഴ ഒന്ന് തുണിയിട്ട് പോയി, ഇന്ന് വെളുത്തുമ്പോൾ വായ തുണിയിട്ട്
1: പോയി.
2: മഴ കുറവാണ്.
1: ഓക്കെ, മഴ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. കണ്ണൂര് പ്രോപ്പർ കണ്ണൂരാണോ? എന്തോ
2: എന്റെ സ്വന്തം രാജ്യം പാലക്കാടാണ്.
1: ആണോ? ഓക്കെ, പാലക്കാട് എവിടെയാണ്? മണ്ണാർക്കാടാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ടാണോ കണ്ണൂരിലോട്ട് പോയത്?
2: എങ്ങനെ,
1: ജോലിയുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലോട്ട് പോയതാണോ? ഓക്കെ, അതെ അല്ലേ. വീട്ടില് പിന്നെ വേറെ ആരൊക്കെയാണ്? വൈഫ്, കുട്ടികൾ?
2: വീട്ടിൽ ഞാനും വൈഫും മാത്രം. ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ഒരാരുമില്ല.
1: ആഹാ, വൈഫിന്റെ പേരെന്താണ്? വൈഫിന്റെ പേരെന്താണ്? വൈഫിന്റെ പേര്, ഭാര്യയുടെ പേര്? ഓ, ശരി ശരി ശരി. ഓക്കെ, ആഹാ, ശരി. ഓക്കെ ഓക്കെ. അപ്പോ സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. നമ്മുടെ സമയം തീരുകയാണ്, അതായത് ഈ പാട്ട് കേൾക്കാനുള്ള സമയം കൂടിയേ
2: ഉണ്ടാവുള്ളൂ.
1: ആണല്ലേ, സന്തോഷം കേട്ടോ സംസാരിക്കാൻ സാധിച്ചതിൽ.
2: ഓക്കെ,
1: ഓക്കെ, അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം. ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. സ്ഫടികം സിനിമയില്, ഓക്കെ, മോഹൻലാലും ചിത്രയും പാടിയ പാട്ടാണ്. നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ.
2: ഓക്കെ.

പ്രിയ ശ്രോതാക്കളെ, ഗാനതരംഗിണിയുടെ ഇന്നത്തെ സമയം ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ സ്നേഹവും സാന്നിധ്യവും കൂട്ടായി മറ്റൊരു ഗാനതരംഗിണിയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഞാൻ സുകന്യ, നമ്മുടെ സാങ്കേതിക സഹായം എ ബി ശ്രീകുമാർ, ആൽബിൻ.

0: as there is a strong possibility of moderate to heavy rainfall in some areas of Mumbai city, Mumbai suburbs and the ghat regions of Pune, Raigarh and Ratnagiri over the next few hours. Sangeeta Godbole, Akashwani News, Mumbai.
1: The India Meteorological Department, IMD, has issued an orange colour warning for heavy to very heavy rainfall over parts of northeast India and sub-Himalayan West Bengal today. Heavy rainfall is also expected over coastal Karnataka, Konkan, Goa, Odisha and Telangana till tomorrow. The Met Department predicted thunderstorms accompanied by lightning and gusty winds over Delhi, Haryana, Punjab, Chandigarh and Uttarakhand for the day. According to the weather agency, heat wave conditions are expected over Chhattisgarh, eastern parts of Madhya Pradesh and Uttar Pradesh today, while severe heat wave and warm night conditions are expected over Vidarbh till tomorrow. IMD said a gradual rise in maximum temperatures by 2 to 3 degrees Celsius is expected over northwest India during the next 3 days. In FIFA World Cup, Argentina star captain Lionel Messi has created history after he scored 18 goals, surpassing Germany's Miroslav Klose's record of 16 goals to become the highest goal scorer in World Cup history. In a super clash, Argentina defeated Austria 2-0 in their Group J match in Arlington, United States last night to secure a place in the round of 32. With this win, Argentina has entered the knockout stage. Meanwhile, Algeria thrashed debutants Jordan 2-1 in a Group J encounter in Santa Clara, USA today. In hockey, the Indian men's hockey team will take on arch rivals Pakistan in the opening match of the FIH Pro League today. This will be the first encounter between India and Pakistan since their Asian Champions Trophy clash in Ulaanbaatar, China in 2024, where India emerged victorious with a 2-1 win. Benchmark domestic equity indices were trading nearly 1% lower in the afternoon session today. The Sensex plunged 653 points to 76,441, while the Nifty lost 220 points to 23,883 when reports last came in. And now before we end the bulletin, the headlines once again. President Draupadi Murmu to present Padma Awards during second round of civil investiture ceremony at Rashtrapati Bhavan this evening. Home Minister Amit Shah says Shyama Prasad Mukherjee's dream realized with abrogation of Article 370. National Security Advisor Ajit Doval says opening of Strait of Hormuz will strengthen energy security around the world. Enforcement Directorate conducts searches at 18 places in Tamil Nadu in connection with alleged teacher recruitment exam manipulation case. Lionel Messi becomes the highest goal scorer in FIFA World Cup history, leads Argentina into knockout stage, and in hockey, India to face Pakistan in opening match of FIH Pro League in London today. With that, we end the midday news.
2: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 53-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
3: പെട്രോവിച്ച് എന്ന നിലക്കണ്ണാടിക്കു മുന്നിൽ വിവസ്ത്രനാകുന്ന നിക്കോവാണ് രംഗത്ത്. നിക്കോവ് ഒരു കൊലപാതകിയും പെട്രോവിച്ച് അയാളെ ചോദ്യം ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനും. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ നിക്കോവ് രണ്ടു സ്ത്രീകളെ കൊന്നുവെന്ന സത്യം വിഴുങ്ങിയും തികട്ടിയും നടന്ന് അവസാനം സോണിയ എന്ന പെൺകുട്ടിയുടെ മുന്നിൽ ഏറ്റുപറഞ്ഞിരിക്കുകയാണ് നിക്കോവ്. പക്ഷേ കുറ്റാന്വേഷകനായ പെട്രോവിച്ചിനു മുന്നിൽ അയാൾ മനസ്സിന് തിരശീലയിട്ടിരിക്കുന്നു. കൊലപാതകത്തിന് മുമ്പ് നിക്കോവ് എഴുതിയ ചില അസാധാരണ ലേഖനങ്ങളും കൊലപാതക ശേഷം അയാളിൽ ദർശിച്ച അസാധാരണ സ്വഭാവവിശേഷങ്ങളുമാണ് പെട്രോവിച്ചിനെ പ്രതിയിലേക്ക് എത്തിച്ചത്. ഏതു കാലഘട്ടത്തിലും പ്രസക്തമായ ആശയങ്ങളുടെ സംഘട്ടനമാണ് ഈ വിചാരണയിൽ ഉടൻ

0: എനിക്ക് നിങ്ങളുടെ ലേഖനം ഇഷ്ടപ്പെട്ടു. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഹൃദയത്തുടിപ്പോടും അടക്കിപ്പിടിച്ച ഉത്സാഹത്തോടും കൂടി നടത്തിയ രചനയാണത്. യുവാക്കളിൽ അമർത്തപ്പെട്ട ഉത്സാഹം അപകടകരമാണ്.
1: ആ ഉത്സാഹത്തിന് പൊട്ടിത്തെറിക്കാനുള്ള ത്രാണിയുണ്ട്.
0: എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. യുവത്വത്തിൻ്റെ ഊഷ്മളത നിറഞ്ഞ ലേഖനങ്ങൾ. നിങ്ങളുടെ ലേഖനം അസാധാരണമാണ്, പക്ഷേ യുക്തിഹീനമാണ്.
1: ആത്മാർത്ഥമാണത്, യുവത്വത്തിൻ്റെ ആത്മാഭിമാനമാണത്.
0: മനുഷ്യൻ സാധാരണ മാർഗത്തിലൂടെ സഞ്ചരിക്കില്ല. ഞാനെന്ന അക്കാര്യം വെറുതെ മനസ്സിൽ കുറിച്ചിട്ടു. ആശയങ്ങളുടെയോ ആദർശങ്ങളുടെയോ പേരിൽ ഒരു നിയമജ്ഞൻ തീരുമാനത്തിലെത്താൻ പാടില്ല.
1: ആശയങ്ങളും ആദർശങ്ങളും ഇല്ലാത്ത ജീവിതം വ്യർത്ഥമാണ്.
0: യഥാർത്ഥ തെളിവുകളോടെയാണ് നിക്കോളെ എന്റെ അടുത്ത് വന്ന് പെട്ടത്. പക്ഷേ കുറ്റം സമ്മതിച്ചതാണെന്ന് തോന്നി. നിങ്ങളെ കുറ്റവിമുക്തിയിലേക്ക് ഞാൻ മാറ്റി. ഓർക്കുന്നില്ലേ?
1: എന്തിനായിരുന്നു അത്? അതൊരു നാടകമായിരുന്നു. യഥാർത്ഥ പ്രതിയെ പിടിച്ചില്ലേ?
0: അന്ന് നിങ്ങളുടെ മുറി പരിശോധിക്കാൻ വന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു. ഔദ്യോഗികമല്ല, ഒരു സാധാരണ സന്ദർശനം. എല്ലാ സാധനങ്ങളും സൂക്ഷ്മ പരിശോധന നടത്തി. അപ്പോഴേ എനിക്ക് ബോധ്യമായി, ഈ മനുഷ്യൻ അധികം താമസിയാതെ എൻ്റെ അടുത്ത് വരും. അതുപോലെ സംഭവിച്ചു.
1: നിങ്ങൾ വിളിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്.
0: അല്ലാതെയും നിങ്ങൾ പലതവണ വരാനൊരുങ്ങി. പാതി വഴിയിൽ വച്ച് തടസ്സങ്ങളുണ്ടായി, ശരിയല്ലേ?
1: അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു?
0: അത് മനഃശാസ്ത്രം. കുറ്റവാളിയാണെങ്കിൽ വരും, മറ്റൊരാളാണെങ്കിൽ വരില്ല. നിങ്ങളുടെ ദേഷ്യവും ചങ്കൂറ്റവും കണ്ട് സമറ്റവും ഞെട്ടിപ്പോയി. ഒരു ഭക്ഷണശാലയിൽ ഇരുന്ന് അലറുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. ഞാനവരെ കൊന്നു എന്ന്? അത് വല്ലാത്ത ചങ്കൂറ്റം തന്നെ. ഞാൻ സ്വയം ചിന്തിച്ചു, അയാൾ കുറ്റവാളിയാണെങ്കിൽ ശക്തമായി എതിർക്കുകയല്ലേ ഉള്ളൂ.
1: മാനസിക സമ്മർദ്ദത്തിന്റെ നാളുകളായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞെന്ന് എനിക്ക് പോലും അറിയില്ല.
0: ഈ നശിച്ച മനഃശാസ്ത്രം ഇരുതല വാളാണ്. രണ്ട് വിധത്തിലും വ്യാഖ്യാനിക്കാം. അന്നൊരിക്കൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടുവന്നപ്പോൾ ആ കല്ല് തൊണ്ട് സാധനങ്ങൾ കുഴിച്ചിട്ടതിൻ്റെ മുകളിൽ ഞാൻ കണ്ടു. അടുക്കളത്തോട്ടത്തിലാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മൈതാനത്തിൻ്റെ അരികിൽ.
1: അതും കണ്ടെത്തിയോ? കല്ല് കണ്ടെത്തിയോ?
0: ഇപ്പോൾ എന്തോ മനസ്സിൽ പറഞ്ഞു, കണ്ടെത്തി കണ്ടെത്തി. ഒരു തെളിവ് പോരാ, കുറ്റകൃത്യത്തിന് പല തെളിവുകൾ വേണം. ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളോട് കൗശലമെന്തെങ്കിലും പ്രയോഗിച്ചോ? പിന്നെന്താണ് വീണ്ടും വീണ്ടും അവിടേക്ക് വരാൻ തോന്നിയത്? ആരോ നിങ്ങളെ പറഞ്ഞയച്ചതുപോലെയായിരുന്നല്ലോ ആ വരവ്. ദൈവമേ, ആ നേരത്ത് നിക്കോള നമ്മളെ വേർപിരിച്ചില്ലായിരുന്നെങ്കിൽ. നിക്കോളയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
1: അയാളല്ലേ യഥാർത്ഥ പ്രതി.
0: യഥാർത്ഥ പ്രതി? യഥാർത്ഥ പ്രതി ആരെന്ന് മനസ്സിലായില്ലേ? നിക്കോള കുറ്റവാളിയാണെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ രക്ഷയുടെ പരിധികൾ അന്വേഷിച്ചു, എന്നിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ?
1: നിക്കോള പിന്നെ കുറ്റസമ്മതം നടത്തിയതോ?
0: നിക്കോളയെക്കുറിച്ചാണെങ്കിൽ അയാൾ ശരിക്കും ഒരു ശിശുവിനെ പോലെയാണ്. ഭീരുവായതുകൊണ്ടല്ല അയാൾ കുറ്റസമ്മതം നടത്തിയത്. ഒരു ശുദ്ധ കലാകാരൻ, പോലീസല്ലേ, കെട്ടിവെച്ചു. ഒരു സങ്കല്പ ലോകത്ത് ജീവിക്കുന്ന പാവം. പാട്ടുപാടും, നൃത്തം ചെയ്യും, വരയ്ക്കും, കഥ പറയും എന്നെല്ലാം ജനം പറയുന്നു. ഞാൻ ആദ്യമേ മനസ്സിലാക്കി അയാളല്ല കുറ്റവാളിയെന്ന്. പക്ഷേ

0: അയാളാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി. അത്രമാത്രം.
1: കുറ്റകൃത്യത്തിന്റെ ഉദ്ദേശം കണ്ടെത്തിയോ?
0: ഇതൊരു വിചിത്രമായ കുറ്റകൃത്യമാണ്, ആധുനിക രീതിയിലുള്ള കുറ്റകൃത്യം. ഒരു മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, ജീവിത ലക്ഷ്യം സന്തോഷവും സമാധാനവുമാണെന്ന് തിരിച്ചറിയുമ്പോൾ നടത്തപ്പെടുന്ന സംഭവമാണിത്. പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വപ്നങ്ങളും ആദർശങ്ങളുമാണ് ഇതിനുത്തരവാദി.
1: അപ്പോൾ ആരാണ് ആ കൊലപാതകി?
0: എന്ത്? നിങ്ങൾ തന്നെ, റസ്കോൾനിക്കോ. നിങ്ങളാണ് കൊലപാതകി. എന്താ സംശയം? സംശയമുണ്ടോ? സംശയമുണ്ടോ?
1: അവരെ കൊന്നത് ഞാനല്ല.
0: അതെ, അത് നിങ്ങളാണ്. നിങ്ങൾ മാത്രം. നിങ്ങളല്ലാതെ മറ്റാരുമല്ല. നിങ്ങൾ വീണ്ടും പഴയ തന്ത്രം പ്രയോഗിക്കുന്നു. ഒരു വേട്ടമൃഗത്തെ നായാടി പിടിക്കുന്നത് പോലെ പിടികൂടി കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്. നിങ്ങൾ കുറ്റസമ്മതം നടത്തിയാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. അതൊന്നുമില്ലാതെ തന്നെ എനിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്.
1: അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ കുറ്റവാളിയാണെങ്കിൽ എന്നെ എന്തുകൊണ്ട് നിങ്ങൾ ജയിലിൽ അടയ്ക്കുന്നില്ല?
0: എനിക്ക് താങ്കളോട് യാതൊരു വൈരാഗ്യവുമില്ല. നിങ്ങളെ ഞാൻ ജയിലിലടയ്ക്കും. മുൻകൂട്ടി അക്കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ സ്വയം കീഴടങ്ങി കുറ്റസമ്മതം നടത്തണം. അത് നിങ്ങൾക്കും എനിക്കും വളരെ പ്രയോജനപ്രദമായിരിക്കും.
1: അതുകൊണ്ടുള്ള മെച്ചം?
0: നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരമൊഴിയും. എൻ്റെ പ്രയത്നം സഫലമാകും. കീഴടങ്ങിയാൽ ശിക്ഷ കുറച്ചു കിട്ടും.
1: ശിക്ഷ കുറച്ചു കിട്ടുന്നതിൽ എനിക്ക് ഒരു താല്പര്യമില്ല.
0: ഏയ്, ജീവിതത്തെ ഒരിക്കലും അവജ്ഞയോട് കാണരുത്. നിങ്ങളുടെ മുന്നിൽ ജീവിതം നീണ്ടുകിടക്കുകയാണ്. നിങ്ങൾക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാമോ? അന്വേഷിക്കുവിൻ, കണ്ടെത്തും. നിങ്ങളെ ദൈവത്തോടടുപ്പിക്കാനുള്ള അവൻ്റെ മാർഗമായിരിക്കാം ഇത്. പിന്നെ ഇത് ജീവപര്യന്തമൊന്നുമല്ല, കാലാവധി കുറച്ച് കിട്ടും.
1: നിങ്ങൾ എന്നാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: ഒന്ന് രണ്ട് ദിവസം സ്വതന്ത്രനായി വിഹരിക്കുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. നന്നായി ആലോചിച്ചു നോക്കൂ. ദൈവത്തോട് പ്രാർത്ഥിക്കൂ.
1: ഈ രണ്ട് ദിവസത്തിനിടയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ?
0: ഇല്ല, നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാനാവില്ല. ഒരു ഗ്രാമീണൻ ചിലപ്പോൾ ഓടിപ്പോകും. പരിഷ്കാരിയായ ഒരു കലാപകാരി ഓടിപ്പോകും. എന്നാൽ സിദ്ധാന്തങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടവനാണ് നിങ്ങൾ. അതുകൊണ്ട് എന്തിനു വേണ്ടി നിങ്ങൾ ഓടിപ്പോകും? ഒളിവിലിരുന്ന് നിങ്ങൾ എന്തു ചെയ്യും? അഭയാർത്ഥിയുടെ ജീവിതം നിങ്ങൾക്ക് വെറുപ്പും ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഓടിപ്പോയാൽ നിങ്ങൾ സ്വയം തിരിച്ചെത്തും, ഉറപ്പ്.
1: സർ, ഇന്ന് നിങ്ങളോട് കുറ്റസമ്മതം നടത്തിയെന്ന് ധരിക്കണ്ട. നിങ്ങളൊരു വിചിത്ര മനുഷ്യനാണ്. കേവലം ജിജ്ഞാസ കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് ഇത്രയും നേരം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നത്.
0: എനിക്കറിയാം റസ്കോൾനിക്കോവ്, നിങ്ങളെക്കാൾ നിങ്ങളെ എനിക്കറിയാം. നിങ്ങളുടേതായ മാർഗത്തിലൂടെ നീങ്ങൂ. കുറച്ചു ദൂരം നടന്നാൽ മതി, അധിക ദൂരം നടക്കാൻ നിങ്ങൾക്കാവില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ വിചിത്രമായ രീതിയിൽ അന്ത്യം കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മഹത്യയോ മറ്റോ, അത് ബുദ്ധിഹീനമായ പ്രവൃത്തിയാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. രണ്ടു വരിയിൽ വ്യക്തമായ ഒരു കുറിപ്പെഴുതി ആ കല്ല് എവിടെയാണെന്ന് അറിയിക്കുക. ഞാൻ ഇറങ്ങുന്നു. നമുക്ക് കാണാം വൈകാതെ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 53-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ

0: എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി തൃശൂർ.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇപ്പോൾ എസ് കെ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, ജഗന്മോഹിനി രാഗത്തിൽ ശോഭില്ലു സപ്തസ്വര, ത്യാഗരാജകൃതി രൂപകതാളം.

0: സ്വരസാഗരത്തിൽ ഇതുവരെ പാടിയത് എസ് കെ സുബ്രഹ്മണ്യം, സി എസ് അനുരൂപ് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം.
1: സ്വരസാഗരം.
2: അറിവിന്റെ അക്ഷയഖനി,
3: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
2: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
3: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
2: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
3: വിദ്യാഭ്യാസ രംഗം.
2: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
3: വിദ്യാഭ്യാസ രംഗം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
3: റീഗൽ ജുവലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജുവലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ആകാശവാണി തൃശൂർ കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ശക്തമായ ഇടിമിന്നലിനു സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.3 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.3 MHz ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം കൈതപ്രം, രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയത്. ചിത്രം തട്ടകം.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, അനാരി, ഇഷ്ക് എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

0: है सोया सोया ये जहां है चोरी चोरी आके मुझे मिल।
1: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.3 മെഗാഹെർട്സിൽ അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

49 സെക്കൻഡ്. FM 101.4 MHz പ്രക്ഷേപണം തുടരുന്നു. ഇനി അല്പസമയത്തിനകം കാൽപന്തോളം ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് 2026 പ്രതിദിന അവലോകനം കോഴിക്കോട്.

0: കപ്പന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി.
1: സൂപ്പർ താരങ്ങൾ തങ്ങളുടെ ക്ലാസ് പുറത്തെടുക്കുന്നതിന് ഒരു വട്ടം കൂടി സാക്ഷ്യം വഹിച്ച കളിദിനത്തിൽ അർജന്റീനയും ഫ്രാൻസും നോർവേയും അൾജീരിയയും ജയിച്ചു കയറി. മെസ്സിയും എംബപ്പേയും ഹാളണ്ടുമെല്ലാം ഇരട്ട ഗോളുമായി തിളങ്ങിയ കളി ദിവസത്തിന്റെ വിശേഷത്തിലേക്ക്. അർജന്റീന ഓസ്ട്രിയ. പ്രതീക്ഷിച്ച ആവേശം കാണാതെ പോയ ആദ്യ മത്സരത്തിൽ ഓസ്ട്രിയയെ 2-0 തോൽപ്പിച്ച് അർജന്റീന അടുത്ത റൗണ്ട് പ്രവേശം സാധ്യമാക്കി. തുടക്കത്തിൽ തന്നെ ലയണൽ മെസ്സി പെനാൾട്ടി തുലയ്ക്കുന്നത് കണ്ടുകൊണ്ടാണ് അർജന്റീന ഓസ്ട്രിയ മത്സരം തുടങ്ങുന്നത്. മാർട്ടിനസ് ബോക്സിൽ ഫൗൾ ചെയ്യപ്പെട്ടപ്പോൾ VAR ചെക്കിലൂടെ ലഭിച്ച പെനാൾട്ടി ക്യാപ്റ്റൻ മെസ്സി അവിശ്വസനീയമാം വിധം ഇടതുകാലുകൊണ്ട് ഗോളിയുടെ ഇടതുഭാഗത്തുകൂടെ പുറത്തേക്കടിച്ചു പാഴാക്കി. ഗോളിൽ നിന്ന് രക്ഷപ്പെട്ട ഓസ്ട്രിയ അർജന്റീനയ്ക്ക് മാച്ചാവുന്ന പ്രകടനമാണ് പിന്നെ പുറത്തെടുത്തത്. പക്ഷേ മികച്ചൊരു ചാൻസ് പിന്നെയും ലഭിച്ചത് അർജന്റീനയ്ക്കാണ്. പക്ഷെ ഗോളിയുമായി മുഖാമുഖം വന്ന മെസ്സിക്ക് ഷോട്ട് തൊടുക്കാനായില്ല. മറുവശത്ത് സമ്മർദ്ദം നടത്തിയ ഓസ്ട്രിയ കോർണറുകൾ നേടിയെങ്കിലും അപകട ഭീതി ഉണർന്നില്ല. 39-ാം മിനിറ്റിൽ പെനാൾട്ടി മിസ്സിന് മെസ്സിയുടെ പ്രായശ്ചിത്തം കണ്ടു. ഇടതുവിങ്ങിൽ നിന്നും മെഡീനയുടെ പാസ് ബോക്സിന് അകത്തുനിന്നും പോസ്റ്റിലേക്ക് തൂക്കി മെസ്സി അർജന്റീനയ്ക്ക് ലീഡ് നൽകി. മെസ്സിയുടെ പെനാൾട്ടി മിസ്സും മെസ്സിയുടെ ഗോളുമല്ലാതെ കാര്യമായെന്നും ഓർക്കാനില്ലാത്ത ആദ്യ പകുതി അവസാനിച്ചപ്പോൾ 1-0 അർജന്റീന മുന്നിട്ട് നിന്നു. 2-ാം പകുതിയിലെ 55-ാം മിനിറ്റിൽ ബോക്സിന് തൊട്ടു പുറത്തുനിന്ന് ലഭിച്ച ഫ്രീ കിക്ക് ആസ്ട്രിയയുടെ സബിസ്റ്റർ പോസ്റ്റിലേക്ക് തന്നെ തൊടുത്തുവെങ്കിലും മാർട്ടിനസ് തട്ടിയകറ്റി. 72-ാം മിനിറ്റിൽ അർജന്റീനയുടെ ഗോൺസാലസിന്റെ ഹെഡർ കഷ്ടിച്ച് പുറത്തേക്ക് പറന്നു. 1-ാം പകുതിയെ അപേക്ഷിച്ച് സംഭവരഹിതമായ 2-ാം പകുതിയിൽ അവസാന നിമിഷങ്ങളിൽ ഓസ്ട്രിയ തെല്ലു സമ്മർദ്ദം നടത്തുന്നതിനിടെ അർജന്റീന നടത്തിയ കൗണ്ടർ അറ്റാക്കിൽ അവരുടെ 2-ാം ഗോളും പിറന്നു. എതിർ ഹാഫിൽ പന്തുമായി മുന്നേറിയ മെസ്സി നൽകിയ പാസ് അൽവാറസിന് മുതലാക്കാനായില്ല. റീബൗണ്ട് ലഭിച്ച പന്ത് 2-ാം അവസരത്തിൽ മെസ്സി ഗോളിലേക്ക് തൊടുത്തു. അർജന്റീന 2-0. ഇതോടെ 2 കളികളിലായി അർജന്റീന അടിച്ച 5 ഗോളുകളും മെസ്സിയുടെ മാത്രം പേരിലാണ് എന്ന സവിശേഷതയുമുണ്ട്. ഫ്രാൻസ് ഇറാഖ്. ഇടിമിന്നലും മഴയും മോശം കാലാവസ്ഥയും മൂലം ഇടയ്ക്ക് വൈകിയ ഫ്രാൻസ് ഇറാഖ് മത്സരം പൂർണ്ണമായപ്പോൾ നിലവിലെ റണ്ണറപ്പുകൾക്ക് 3-0 എളുപ്പജയം. ആദ്യ ജയത്തിൽ എന്ന പോലെ ക്യാപ്റ്റൻ എംബപ്പേ 2 ഗോൾ നേടിയ കളിയിൽ ഉസ്മാനെ ഡംബലെയും ഗോളടിച്ചു. ജയത്തോടെ ഫ്രാൻസ് വെല്ലുവിളികളില്ലാതെ ഗ്രൂപ്പ് ഘട്ടം പിന്നിട്ട് നോക്കൌട്ടിലെത്തി. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ചിത്രത്തിലില്ലാതിരുന്ന ഏഷ്യൻ ടീമിനെതിരെ ഫ്രഞ്ചുകാരുടെ സമ്പൂർണ്ണ ആധിപത്യമാണ് കണ്ടത്. ലീഡ്

ക്കാൻ അവർക്ക് 14 മിനിറ്റ് വരെ കാത്തു നിൽക്കേണ്ടി വന്നുള്ളൂ. ഫ്രഞ്ച് ജേഴ്സിയിൽ 100-ാം കളിക്കിറങ്ങിയ എംബപ്പെ മൈൽസ്റ്റോൺ മത്സരം ഗോളിലൂടെ ആഘോഷമാക്കി. ആദ്യ മത്സരത്തിലും തകർത്ത് കളിച്ച ഒലീസയുടെ അസിസ്റ്റിൽ ബോക്സിന് പുറത്തുനിന്ന് ഇടങ്കാലൻ പുളച്ചു 1-0. രണ്ടാം പകുതിയിലാണ് അടുത്ത ഗോൾ വന്നത്. മഴയുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മത്സരം പുനരാരംഭിച്ചപ്പോൾ 54-ാം മിനിറ്റിൽ എംബപ്പെ വീണ്ടും സ്കോർ ചെയ്തു. ഇറാഖ് പ്രതിരോധ പിഴവിൽ പന്ത് കിട്ടുന്നത് ഉസ്മാൻ ഡംബലയ്ക്ക്. ഡംബലെ അത് കിലിയൻ എംബപ്പയ്ക്ക് നൽകുന്നു. ഒട്ടും ആയാസപ്പെടാതെ എംബപ്പയുടെ ഫിനിഷ്. 66-ാം മിനിറ്റിൽ ഫ്രാൻസിന്റെ പട്ടിക തികച്ച ഗോളും പിറന്നു. ഈ ടൂർണമെന്റിൽ ഫ്രാൻസിന്റെ പ്ലേമേക്കറെ പോലെ തിളങ്ങുന്ന മൈക്കൽ ഒലീസയുടെ മികവായിരുന്നു ഗോളിന് വഴി തുറന്നത്. ഒലീസയുടെ പാസ് പിടിച്ചെടുത്ത് ഉസ്മാൻ ഡംബലയുടെ മികച്ച ഫിനിഷ്. ഫ്രാൻസ് 3-0. ലോകകപ്പിന്റെ തുടക്കത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഫ്രാൻസിന്റെ ടീം ലൈനപ്പ് ഇത്തവണ എതിരാളികളെ വിഷമസന്ധിയിലാക്കുമെന്ന് തന്നെയുള്ള സൂചനയാണ് ഈ മത്സരവും നൽകുന്നത്. എംബപ്പെ മാത്രമല്ല, ഒലീസെ, ഡംബലെ, സലീബ, ഉപമക്കാനോ, റാബിയറ്റ്, ബാർക്കോല തുടങ്ങിയവരെല്ലാം തകർത്തു കളിച്ചു. റയാൻ ചെർക്കിയും മാർക്കസ് തുറാമിനെ പോലെയുള്ള കളിക്കാരുമെല്ലാം പകരക്കാരുടെ ബെഞ്ചിൽ നിന്നാണ് കളത്തിലിറങ്ങുന്നത് എന്നതും ശ്രദ്ധിച്ചാൽ അറിയാം ഫ്രഞ്ചുകാരുടെ ശക്തിയുടെ വൈവിധ്യം. സെനഗൽ നോർവെ. വിരസമായ തുടക്കത്തിന് ശേഷം പൊട്ടിക്കേറിയ ആവേശപ്പോരിൽ നോർവേക്ക് ജയം. 3-2 നോർവേ സെനഗലിന്റെ വെല്ലുവിളി മറികടന്നത്. ഇതോടെ നോർവേ നോക്കൌട്ട് റൗണ്ടിൽ കടന്നു. ഇരു ബോക്സുകളിലേക്കും പന്ത് നിരന്തരം കയറിയിറങ്ങിയ ആദ്യത്തെ 30 മിനിറ്റിൽ പക്ഷേ കളി രണ്ടു ടീമുകൾക്കും ഒരൊറ്റ അവസരം പോലും തുറന്നെടുക്കാൻ സാധിച്ചില്ല. വിവിധ യൂറോപ്യൻ ലീഗുകളിലെ സജീവ സാന്നിധ്യമായ ഹാലൻഡ്, ഓഡഗാർഡ്, നിക്കോളസ് ജാക്സൺ, ഇസ്മൈൽ അസാർ തുടങ്ങിയ ധാരാളം കളിക്കാർ ഇരു ടീമുകളിലും അണിനിരന്ന മത്സരത്തിന്റെ ആദ്യ ഭാഗത്ത് ഭാവനയോടുള്ള നീക്കങ്ങൾ കാര്യമായി ഉണ്ടായില്ല. 36-ാം മിനിറ്റിലാണ് മത്സരത്തിലെ ആദ്യ ഗോൾ ശ്രമം കണ്ടത് നോർവേയുടെ ഭാഗത്തുനിന്നും. ഉയർന്നു വന്ന പാസ് മികച്ച നിയന്ത്രണത്തോടെ പിടിച്ച എർലിംഗ് ഹാലൻഡ് ഓഡഗാർഡിന് ഇടതുഭാഗത്തേക്ക് കൈമാറിയപ്പോൾ ഗോളിയുമായി മുഖാമുഖമായിരുന്നു ഓഡഗാർഡ്. പക്ഷേ മികച്ച മനസാന്നിധ്യത്തോടെ മുന്നാക്കം കയറിയ സെനഗൽ ഗോൾ കീപ്പർ മെന്റി അടിതടുത്തു. തൊട്ടടുത്ത നിമിഷം മറുഭാഗത്ത് മാനയുടെ കുതിപ്പ് കണ്ടു എങ്കിലും അവസരം മുതലായില്ല. 44-ാം മിനിറ്റിൽ നോർവേ ഗോളടിച്ചു. യഥാർത്ഥത്തിൽ സെനഗലിന്റെ ദാനഗോൾ പോലുള്ള ഒരു ഗോളായിരുന്നു അത്. ബോസിലേക്ക് വന്ന പന്ത് കൂലിബാലി അലക്ഷ്യമായി ക്ലിയർ ചെയ്തപ്പോൾ ലഭിച്ചത് കോൾമാൻ പെഡേഴ്സൺ. പെഡേഴ്സന്റെ ശക്തി കുറഞ്ഞ അടി ഗോൾ കീപ്പർ മെന്റിക്ക് രക്ഷിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മെന്റിയുടെ കയ്യിൽ തട്ടിയ പന്ത് വലയിലേക്ക് തന്നെ കയറി. 1-0 നോർവേ മുമ്പിൽ. 48-ാം മിനിറ്റിൽ മെന്റിയുടെ മറ്റൊരു പിഴവും സെനഗലിനെ ശിക്ഷിക്കുമോ എന്ന് തോന്നി. സ്വന്തം ബോക്സിൽ വെച്ച് അപകടകരമാം വിധം പന്ത് ഹാലൻഡിന് വിട്ടുകൊടുത്ത മെന്റിയുടെയും സെനഗലിന്റെയും ഭാഗ്യത്തിന് പന്ത് ഗോൾ പോസ്റ്റിന്റെ അടിഭാഗത്ത് തൊട്ട് മടങ്ങി. അടുത്ത സെക്കൻഡിൽ വീണ്ടും ബോക്സിലേക്ക് വന്ന പന്തിൽ ഹാലൻഡിന്റെ തന്നെ ഹെഡർ മെന്റി ഉജ്ജ്വലമായി രക്ഷപ്പെടുത്തുന്നതും കണ്ടു. പക്ഷെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഹാലൻഡിന്റെ നിമിഷം വന്നു. ഓഡഗാർഡ് തള്ളി നൽകിയ പന്ത് പിടിച്ച് രണ്ട് പ്രതിരോധക്കാർക്കിടയിൽ കൂടെ കുതിച്ച ഹാലൻഡ് ലോകം ഏറെക്കുറെ കണ്ടുപരിചയിച്ച അതേ ഹാലൻഡ് സ്റ്റൈൽ ഫിനിഷിൽ ടീമിനെ 2-0 മുമ്പിലെത്തിച്ചു. 51-ാം മിനിറ്റിൽ ജാക്സന്റെ ഹെഡറിലൂടെ ഒരു ഗോൾ മടക്കാൻ സെനഗൽ ശ്രമം നടത്തിയെങ്കിലും ഹെഡർ ഗോൾ കീപ്പർ നൈലാൻഡ് കയ്യിലൊതുക്കി. പക്ഷേ അടുത്ത മിനിറ്റിൽ സെനഗൽ ഒരു ഗോൾ മടക്കി. സനയിൽ നിന്നും കിട്ടിയ പാസ് ബോക്സിൽ വീണു കിടന്നു തൊടുത്ത ഇസ്മായിൽ അസാർ വലയിലെത്തിച്ചപ്പോൾ മത്സരത്തിലേക്ക് സെനഗലിന്റെ മടങ്ങി വരാൻ അവസരമായി 2-1. പക്ഷെ 57-ാം മിനിറ്റിൽ എർലിംഗ് ഹാലൻഡിന്റെ ഗോൾ നോർവേയുടെ ആധിപത്യം ഉറപ്പിച്ചു. ബോക്സിൽ നിന്നും ബെർഗ് നൽകിയ പാസ് ഹാലൻഡ് ഗോളിലേക്ക് തൂക്കി. 3-1 നോർവേ മുന്നിൽ. മെസ്സിയും എംബപ്പയും ഇരട്ട ഗോളടിച്ച ദിനം ഹാലൻഡിന്റെ രണ്ടാമത്തെ ഗോൾ. 62-ാം മിനിറ്റിൽ പരിക്കേറ്റ ഗോൾ കീപ്പർ മെന്റിക്ക് പകരം ഡിയ സെനഗലിന്റെ വലയം കാക്കാനെത്തി. 88-ാം മിനിറ്റിൽ ഹാലൻഡിന് ഹാട്രിക്കിന് അവസരം വന്നു എങ്കിലും ശ്രമം ബ്ലോക്ക് ചെയ്യപ്പെട്ടു. 90-ാം മിനിറ്റിൽ ഓസ്കർ ബോബിന്റെ ശ്രമവും കണ്ടു. പക്ഷേ കീപ്പറെ കടന്ന പന്ത് ഗോൾ വലയത്തിന് തൊട്ടു മുമ്പിൽ വെച്ച് ഹെഡ് ചെയ്തകറ്റി സ്വിസ് ടീമിനെ രക്ഷപ്പെടുത്തി. പരിക്കു സമയമായി 9 മിനിറ്റാണ് അനുവദിക്കപ്പെട്ടത്. 94-ാം മിനിറ്റിൽ സെനഗലിന് പ്രതീക്ഷ നൽകിക്കൊണ്ട് ജാക്സൺ സാർ കൂട്ടുകെട്ടിൽ മറ്റൊരു ഗോൾ കൂടി പിറന്നു. ജാക്സന്റെ പാസിൽ സാറിന്റെ ക്ലിനിക്കൽ ഫിനിഷ്. സ്കോർ 3-2. 99-ാം മിനിറ്റിൽ കോർണറിൽ നിന്ന് വന്ന പന്തിൽ ഇസ്മായിൽ അസാറിന്റെ ഹെഡർ ബാറിനു മീതെ പറന്നതോടെ സെനഗലിന്റെ പോരാട്ടത്തിന് അവസാനമായി. അവസാന സ്കോർ 3-2. ജോർദാൻ അൾജീരിയ. തോറ്റു തുടങ്ങിയ ടീമുകളുടെ ആദ്യ പോയിന്റിനായുള്ള പോരാട്ടത്തിൽ ഒടുവിൽ അൾജീരിയക്ക് 2-1 പുരുതി കയറിയുള്ള ജയം. ആവേശകരമായിരുന്നു അർജന്റീനയും ആസ്ട്രിയയും കൂടി ഉൾപ്പെട്ട ഗ്രൂപ്പിലെ മത്സരം. ആദ്യ പകുതിയിൽ കളം പിടിച്ചത് അൾജീരിയയായി. ക്യാപ്റ്റൻ റിയാദ് മഹറസ് വലതുവിങ്കിലൂടെയും ഐക്നൂറി ഇടതുവിങ്കിലൂടെയും തുടരെ മുന്നേറ്റങ്ങൾ നയിച്ചുവെങ്കിലും കളിയുടെ ഗതിക്കെതിരെ ആദ്യം സ്കോർ ചെയ്തത് ജോർദാനാണ്. 36-ാം മിനിറ്റിൽ മൂസ അൽടമാരിയുടെ അസിസ്റ്റിൽ നിസാർ അൽറസ്താൻ ചുവപ്പ് ജേഴ്സിക്കാരെ മുമ്പിലെത്തിച്ചു. പക്ഷെ പതരാതെ പൊരുതിയ അൾജീരിയ രണ്ടാം പകുതി പൂർണ്ണമായും തങ്ങളുടേത് മാത്രമാക്കി മാറ്റി.
തുടരെ ആക്രമിക്കും.

0: ശ്രമിച്ച അവർ തങ്ങൾക്ക് ലഭിച്ച ആറാം കോർണർ കിക്കിൽ സമനില പിടിച്ചു. ക്യാപ്റ്റൻ റിയാദ് മഹറസിന്റെ കോർണറിൽ നിന്നും അഹമ്മദ് നാദർ ബെൻ ബൌലിയുടെ ഫിനിഷ് 1-1. 82nd മിനിറ്റിൽ അൾജീരിയ കാത്തിരുന്ന നിമിഷത്തിൽ ടീമിന്റെ 7th കോർണർ കിക്കിൽ നിന്നും വന്ന പന്ത് ജോർദാൻ ബോക്സിൽ കൂട്ടക്കുഴപ്പമുണ്ടാക്കിയതിനെ തുടർന്ന് അമീൻ ഗൗരി പന്ത് വലയിലേക്ക് ക്ലോസ് റേഞ്ചിൽ നിന്നും ടാപ്പ് ചെയ്തു. 2-1. ഇതോടെ ജെ ഗ്രൂപ്പിലെ സ്ഥിതിഗതികൾ സങ്കീർണതയിലേക്ക് മാറി. അർജന്റീന ഒന്നാമതായി നോക്കൌട്ട് പ്രവേശിച്ച ഗ്രൂപ്പിൽ രണ്ടാമതുള്ള ആസ്ട്രിയയ്ക്കും മൂന്നാമതുള്ള അൾജീരിയയ്ക്കും 3 പോയിന്റ് വീതമായി. ആരാവും അടുത്ത റൗണ്ടിലെത്തുക എന്നറിയാൻ അവസാന മത്സരം വരെ കാത്തിരിക്കണമെന്ന് ചുരുക്കം. ഇനി ഇന്നും നാളെ പുലർച്ചെയുമായി നടക്കുന്ന മത്സരങ്ങളെ കുറിച്ച്. ഇന്നത്തെ മത്സരങ്ങളുടെ മുഖ്യാകർഷണം പോർച്ചുഗലും ഇംഗ്ലണ്ടുമെല്ലാം വീണ്ടും കളത്തിലിറങ്ങുന്നു എന്നത് തന്നെയാണ്. പോർച്ചുഗലിന്റെ എതിരാളി ഉസ്ബെക്കിസ്ഥാനാണ്. കോംഗോ റിപ്പബ്ലിക്കിനെതിരെ നിറം മങ്ങിയ സമനിലയുമായി കളം വിട്ടുപോയ പോർച്ചുഗീസുകാർക്ക് വിജയം മാത്രമേ സഹായകമാവൂ. എല്ലാ അർത്ഥത്തിലും ഒരു സ്റ്റാർ സ്റ്റഡഡ് ടീം എന്ന പെരുമായുമായി എത്തിയ പോർച്ചുഗൽ പക്ഷേ കളത്തിൽ കടലാസ് ഗുലികളാവുന്നതാണ് കോംഗോക്കെതിരെ കണ്ടത്. റൊണാൾഡോ മാത്രമല്ല, ബെർണാർഡോ സിൽവയും ബ്രൂണോ ഫെർണാണ്ടസും കാൻസലോയും ഒന്നും തിളങ്ങിയില്ല. മാഞ്ചസ്റ്റർ സിറ്റിക്കായി അനവധിയായ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള സിൽവയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എഞ്ചിനായ ബ്രൂണോ ഫെർണാണ്ടസും എതിർപ്രതിരോധം പൊളിക്കാനുള്ള തന്ത്രങ്ങളില്ലാതെ ഉഴറുന്നതാണ് ആദ്യകളിയിൽ കണ്ടത്. ഏതായാലും കളിശൈലിയിൽ മാറ്റം വരുത്തിയാവും റൊണാൾഡോയും കൂട്ടരും ഇന്നിറങ്ങുക. ഉസ്ബെക്കിസ്ഥാന് ആദ്യകളിയിൽ തോൽവിയായിരുന്നു ഫലം. കൊളംബിയക്കെതിരെ നിറം മങ്ങിയ പ്രകടനത്തിൽ ഒരു ഗോൾ അടിക്കാൻ കഴിഞ്ഞത് മാത്രമാണ് അവരുടെ ആശ്വാസം. പ്രതിരോധത്തിൽ 3 പേരെ മാത്രം നിയോഗിച്ച് മുൻനിരയിൽ കളിക്കാരെ കുത്തി നിറച്ചുള്ള തന്ത്രം ഇത്തവണ മാറ്റിപ്പണിയുമോ എന്ന് കാത്തിരുന്നു കാണാം. ഗ്രൂപ്പ് എച്ചിലെ കളിയിൽ പനാമയെ തോൽപ്പിച്ചു വരുന്ന ഗാനയ്ക്ക് ഇംഗ്ലീഷ് പരീക്ഷ. തകർപ്പൻ കളി കളിച്ച പനാമക്കെതിരെ 95th മിനിറ്റിലെ ഗോളിലാണ് ഗാന കഷ്ടിച്ച് കരപറ്റുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ആ കളി തികയില്ല എന്നുറപ്പാണ്. ഇംഗ്ലീഷുകാരുടെ ആദ്യ കളി കണ്ടവർക്കത് മനസ്സിലാവും. ലോകകപ്പിനുള്ള സ്ക്വാഡ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പ്രതീക്ഷിക്കപ്പെട്ട പലരെയും പുറത്തിരുത്തുന്നതിന് ഏറെ വിമർശനം കേട്ടിരുന്നു പുതിയ കോച്ച് തുഷേൽ. പക്ഷെ തന്റെ തീരുമാനങ്ങൾ ശരിവെക്കുന്ന പ്രകടനമായിരുന്നു ടീം ക്രൊയേഷ്യക്കെതിരെ പുറത്തെടുത്തത്. കോൺസെയും മടുവക്കയും മാത്രമല്ല പകരക്കാരനായി ഇറങ്ങിയ സ്പെൻസും മികച്ച കളി കളിച്ചു. മുന്നേറ്റത്തിൽ ആന്റണി ഗോർഡനു പകരം ഒലി വാറ്റ്കിൻസോ മാർക്കസ് റാഷ്ഫോർഡോ ആദ്യ 11 ഇറങ്ങാനിടയുണ്ട്. ക്രൊയേഷ്യക്കെതിരെ 2 ഗോൾ വഴങ്ങി ചീത്തപ്പേരു കേൾപ്പിച്ച പ്രതിരോധത്തിൽ മാറ്റമുണ്ടാവുകയാണെങ്കിൽ സ്റ്റോൺസിനു പകരം മാർക്ക് ഗൈ വന്നേക്കും. റാഷ്ഫോർഡും ബുക്കായോ സാക്കയും കഴിഞ്ഞ കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായാണ് കളത്തിലിറങ്ങിയത് എന്ന കാര്യം പരിഗണിക്കുമ്പോഴറിയാം ത്രീ ലയൻസിന്റെ ബെഞ്ചിന്റെ ശക്തി. മുൻ സെമി ഫൈനലിസ്റ്റുകളായ ഗാനയുടെ കരിച്ചു കുറച്ചു കാണാതെ ജയം നേടി നോക്കൌട്ട് ഉറപ്പിക്കാനാവും ഇംഗ്ലണ്ടിന്റെ ശ്രമം. പനാമ ക്രൊയേഷ്യ മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ 4:30. രണ്ടു കൂട്ടരും തോറ്റാണ് തുടങ്ങിയത്. ഗാനക്കെതിരായ മത്സരത്തിലെ സ്പിരിറ്റഡ് പ്രകടനം പനാമയുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതാണ്. ക്രൊയേഷ്യയുടെ കരുത്ത് അവരുടെ പരിചയ സമ്പന്നത തന്നെയാണ്. മോഡ്രിച്ച്, പെരിസിച്ച്, കോവറ്റിച്ച്, ഗാർഡിയോൾ തുടങ്ങിയ താരങ്ങൾക്കെല്ലാം അന്താരാഷ്ട്ര മത്സര പരിചയം ധാരാളമുണ്ട്. ഒപ്പം മുസയും ബട്ടുറിനെയും പോലെയുള്ള യുവതാരങ്ങളുമുണ്ട്. കടലാസിൽ മാത്രം കരുത്തു കൂടുതൽ ഗാനക്കാണെന്ന് നമുക്ക് സമർത്ഥിക്കാം. പക്ഷേ കളത്തിൽ പനാമക്കാർ അത് വകവച്ചു തരുമോ എന്നതാണ് യഥാർത്ഥ കളി. മറ്റൊരു മത്സരത്തിൽ കെ ഗ്രൂപ്പിൽ കൊളംബിയ കോങ്കോവയെ നേരിടും. വൾഡറാമയുടെ ഫുട്ബോൾ രക്തസാക്ഷി ആന്ദ്രയോസ് ഗബാറിന്റെ എല്ലാം നാട്ടുകാരായ കൊളംബിയയ്ക്ക് ആദ്യ കളിയിലെ ജയം നൽകുന്ന ആത്മവിശ്വാസമുണ്ട്. ഒരുവേള ആരും അങ്ങനെ ഗൗനിച്ചു കണ്ടിട്ടില്ലാത്ത ഉഗ്രൻ ഒരു പിടി താരങ്ങളുമുണ്ട് അവരുടെ ലൈനപ്പിൽ. ജെയിംസ് റോഡ്രിഗസ്, ലൂയിസ് ഡയസ്, മുനോസ്, അരിയാസ്, റിയോസിനെയും യാറാമിനെയും പോലുള്ളവർ ഉൾപ്പെട്ട റിസർവ് ബെഞ്ചും വളരെ ശക്തം. പോർച്ചുഗലിനെ വിറപ്പിച്ചുവിട്ട കോങ്കോയാണ് മറുഭാഗത്ത്. പേരുകേട്ട താരങ്ങളൊന്നുമില്ലാതെ പോർച്ചുഗൽ പടയെ എതിരിട്ട് 1-1 സമനിലയുമായി നീരോചിതമായിട്ടാണ് കോങ്കോയുടെ മടക്കം. പ്രതിരോധത്തിൽ ആളെ നിറച്ച് 5 മതില് കെട്ടിയ കളിയായിരുന്നു പോർച്ചുഗീസുകാർക്കെതിരെ അവർ പുറത്തെടുത്തത്. അതുതന്നെയാവുമോ രണ്ടാം കളിയിലെ ഫോർമേഷൻ എന്ന് കാണാൻ ഇരിക്കുന്നതേയുള്ളൂ. ഏതായാലും ഒരൊറ്റ ദിനത്തിലെ മോശം ഫലം ടൂർണമെന്റിന്റെ ഭാഗധേയങ്ങളെ മാറ്റിമറിച്ചേക്കും എന്നറിയുന്നതിനാൽ ദത്തശ്രദ്ധയോടെയാവും ഇംഗ്ലണ്ടും കോങ്കോയും ഉസ്ബെക്കിസ്ഥാനും പോർച്ചുഗലും പനാമയും ഗാനയുമെല്ലാം ഇന്നിറങ്ങുക എന്ന് തീർച്ച. നമുക്ക് കണ്ണിമെക്കാതെ കാത്തിരിക്കാം, കാതോർക്കാം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി.
2: സമയം 4 കഴിഞ്ഞ് 58 മിനിറ്റ്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: സമയം 5 മണി കഴിഞ്ഞ 13 മിനിറ്റും 35 സെക്കൻഡും.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം

630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: സമയം 5 മണി കഴിഞ്ഞ 15 മിനിറ്റ്.
1: ആകാശവാണി തൃശൂർ. ലയവിന്യാസം.
2: ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗത്തിൽ അവതരിപ്പിക്കുന്നു ചതുരശ്ര ജാതി ത്രിപുടതാളം സമത്തിലെടുപ്പ്.

0: ഇതുവരെ കേട്ടത് ലയവിന്യാസം, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗത്തിൽ അവതരിപ്പിച്ചത്.
1: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 ന് പാട്ടോ

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 3 സെക്കൻഡ്. ആകാശവാണി തൃശൂർ, തൊഴിലവസര വാർത്തകൾ. വയനാട് മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISRO റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രൊജക്റ്റിലേക്ക് ജൂനിയർ റിസർച്ച് ഫെലോ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ഈ മാസം 30 രാവിലെ 10 കോളേജിൽ അഭിമുഖം നടക്കും. മൈക്രോവേവ് ഇലക്ട്രോണിക്സ് സ്പെഷ്യലൈസേഷനോടെയുള്ള MSc അല്ലെങ്കിൽ MTech ഇലക്ട്രോണിക്സ് ബിരുദവും UGC നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് എന്ന യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. കോളേജ് വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ പരാമർശിച്ചുള്ള മറ്റ് യോഗ്യതാ പരീക്ഷകൾ പാസ്സായവർക്കും അപേക്ഷിക്കാം. CST, HFSS സോഫ്റ്റ്വെയറുകൾ, മൈക്രോസ്ട്രിപ്പ് ആന്റിന അറേകൾ, ആന്റിന മെഷർമെന്റുകൾ, ഹീറ്റ് സിങ്ക് ഡിസൈൻ, തെർമൽ സിമുലേഷൻ എന്നിവയിൽ മുൻപരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 30 നിശ്ചിത സമയത്ത് അസൽ സർട്ടിഫിക്കറ്റുകളും അനുബന്ധ രേഖകളും സഹിതം കോളേജിലെ അഭിമുഖത്തിനായി എത്തിച്ചേരണം. അപേക്ഷാ ഫോമിനും മറ്റ് വിശദ വിവരങ്ങൾക്കുമായി കോളേജിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഇനി പറയും: gcmanathapadi.ac.in. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയും: 9447959 3055. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9447959 3055. വയോമിത്രം പദ്ധതിയിൽ മെഡിക്കൽ ഓഫീസർ റിവ്യൂ അപേക്ഷ ക്ഷണിച്ചു. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിലുള്ള തൃശൂർ വടക്കഞ്ചേരി വയോമിത്രം പദ്ധതികളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇരു പദ്ധതികളുമായി 2 ഒഴിവുകളാണുള്ളത്. ദിവസഭേദനാടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. MBBS ബിരുദവും മോഡേൺ മെഡിസിൻ കൌൺസിലിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫാമിലി മെഡിസിൻ, ജെറിയാട്രിക് മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നിവയിൽ ഏതില്ലെങ്കിലും ബിരുദാനന്തര ബിരുദമോ ഡിപ്ലോമയോ നേടിയവർക്കും സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും പാലിയേറ്റീവ് ട്രെയിനിംഗ് ലഭിച്ചവർക്കും മുൻഗണന. 65 വയസ്സാണ് പ്രായപരിധി. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പകർപ്പിലും ഉൾപ്പെടുത്തിയ അപേക്ഷകൾ ജൂലൈ 1 വൈകിട്ട് 5 മണിക്കകം ബന്ധപ്പെട്ട വയോമിത്രം പദ്ധതി ഓഫീസുകൾ ലഭ്യമാക്കണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 8943354045. ഫോൺ നമ്പർ ആവർത്തിക്കാം: 8943354045. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ചാവക്കാട് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന അനിമൽ ബേർത്ത് കൺട്രോൾ സെന്ററിലേക്ക് വിവിധ തസ്തികളിൽ താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. വെറ്ററിനറി സർജൻ, ഡോഗ് കാച്ചർ, മൃഗപരിപാലകർ, ഓപ്പറേഷൻ തിയേറ്റർ സഹായി, ശുചീകരണ സഹായി എന്നീ തസ്തികളിലേക്കാണ് നിയമനം. പരമാവധി 89 ദിവസത്തേക്കായിരിക്കും നിയമനം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേതനം നൽകും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 29 ചാവക്കാട് നഗരസഭയിൽ നടത്തുന്ന അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. വെറ്ററിനറി സർജൻ തസ്തികയിലേക്ക് രാവിലെ 10:30. ഡോഗ് കാച്ചർ വിത്ത് വാൻ തസ്തികയിലേക്ക് രാവിലെ 11, മൃഗപരിപാലകരുടെ ഒരു വീട്ടിലേക്ക് രാവിലെ 11:30 അഭിമുഖം നടത്തും. ഓപ്പറേഷൻ തിയേറ്റർ സഹായി, ശുചീകരണ സഹായി എന്നീ തസ്തികളിലേക്കുള്ള അഭിമുഖം ഉച്ചയ്ക്ക് 12:30. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487236161. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487236161. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൊഴിലവസര വാർത്തകൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ:
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
1: പ്രായോജികർ: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
4: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
5: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50
2: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: റീഗൽ ജുവലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജുവലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
5: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
4: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

സമയം 5:40 ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:00 പദ്ധതികളിൽ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. 6:05 കൃഷി വാർത്തകൾ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും മികച്ച ആദായത്തിനായി ടിഷ്യു കൾച്ചർ തേക്ക്. സോജൻ കെ ജോസഫുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സാഹിത്യരംഗം. കലാം പാങ്ങോട് എഴുതി അവതരിപ്പിക്കുന്ന കവിത. തുടർന്ന് ഡാനിയൽ മാത്യു നടത്തുന്ന പ്രഭാഷണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. മലയാളത്തിൽ 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും. തുടർന്ന് 9:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ 9:15 വിദ്യാഭ്യാസ രംഗം. 10:00 ക്ലാസ് സാമൂഹിക ശാസ്ത്രം. 1 യൂണിറ്റിലെ മാനവികതയിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നത് പ്രിയ ബി. 9:30 കഥാപ്രസംഗം മാറ്റുവശേരി രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. കഥ രാധാ മാധവം. 10:00 കഥകളി പദങ്ങൾ. കെ ജഗവിധം ആട്ടക്കഥയിലെ പദങ്ങൾ. കലാമണ്ഡലം സി വി സുകുമാരൻ സംഘം അവതരിപ്പിച്ചത്. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപിക്കുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. ഇനി നാളത്തെ പരിപാടികൾ. 5:55 സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ അജിത മേനോൻ. 6:00 ഉഷമലേറെ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പോൾ കാലാവസ്ഥ. 6:15 പ്രഭാതബന്ധം ദയ ശതകം. 6:00 വേദവലി ആലപിച്ചത്. 6:35 ഐവേഷനായ ഹോസ്പിറ്റൽ ബ്ലണ്ടൻ. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:85 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുല്ലരിപ്പൂകൾ സൈമത് വിമൻസ് ഹോസ്പിറ്റൽ. കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ഹരിതം വരണം മാലിന്യമുക്ത കേരളം. ചലച്ചിത്ര സംവിധാനം പരിസ്ഥിതി പ്രവർത്തകനുമായ എഴുത്തുകാരനുമായ കാവിൽ രാജ് സംസാരിക്കുന്നു. 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിതപാഠം. 7:15 റീജു സിക്കണ്ടവാരോട് തൃശൂർ. കാവ്യാഞ്ജലി ജി ശങ്കരകുറുപ്പിന്റെ സാഗരഗീതം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചുള്ളിയത്. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ട്സ് അക്കാദമി തൃശൂർ. ചോദ്യമന്ത്രം ചിന്താ വിഷയം തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്. 8:00 ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ 8:30 AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ. ആരോഗ്യ ജീവിതം ഡിജിറ്റൽ യുഗവും കുട്ടികളുടെ മാനസികാരോഗ്യവും. ഡോക്ടർ രമ രാംകുമാർ സംസാരിക്കുന്ന ആദ്യഭാഗം. 9:00 ഗാനതരംഗിണി ലൈവ് ഫോൺ പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:25 റേഗി ജോലി സീക്കേണ്ട വരോട് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും തുടർന്ന് 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ 12:10 നാടൻ പാട്ട് ജനാർദ്ദനം പുതുശ്ശേരി അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര വയോജനങ്ങളുടെ ആരോഗ്യവും ഹോമിയോപ്പതിയും. ഡോക്ടർ സുഗതൻ വർക്കല സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം ദസ്തേവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം. 54 ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരൻ ചിട്ടിബാബു വീണയിൽ വായിച്ച കൃതികൾ. ഗുരുവായൂർദ്വരയും മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ. 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 കൊങ്കണി ഗാനങ്ങൾ. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി.

0: ആറു മണിക്ക് പദ്ധതിയിൽ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ആറഞ്ച് ഇംഗ്ലീഷിൽ വാർത്തകൾ. ആറപ്പത്തിന് കോഴിക്കോട് ജില്ലാ വൃത്താന്തം. ആറപ്പതിനു ചോദ്യോത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. തയ്യാറാക്കിയത് നീതി ലിത്തൻ എലിസബത്ത് ജോസഫ്. ആറിരുപതിന് സംസ്കൃതത്തിലെ വാർത്തകൾ. ആറ് മുപ്പതിന് പ്രാദേശിക വാർത്തകൾ. ആറ് നാൽപ്പതിന് നിയമസഭയിൽ ഇന്ന്. ആറ് അൻപതിന് വയലമ്പീടും കാർഷിക ഉന്നമനത്തിനായി പ്രൊഡക്റ്റീവ് അലയൻസ്. ഡോക്ടർ യമന ആയി സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 8:00 ചിത്രീകരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. മലയാളത്തിൽ 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും തുടർന്ന് 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 11:00 സുഭാഷിതം. 11:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM പ്രക്ഷേപണത്തിൽ നാളെ രാവിലെ 10:30 രാഗപരിചയം. 11:00 ഡോക്ടറോട് ചോദിക്കും. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിന് ലക്ഷദ്വീപിലും പൊതുവെ മഴയ്ക്കും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കേരള തീരങ്ങളിൽ ലക്ഷദ്വീപിലും കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ അത് 60 കിലോമീറ്റർ വരെയും ആകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. സമയം 5:00 കഴിഞ്ഞ് 45:15. ആകാശവാണി തൃശൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ. പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

തിരിമുറിയാ മഴ പെയ്യുന്ന തിരുവാതിര ഞാറ്റുവേലക്കാലം വന്നെത്തിക്കഴിഞ്ഞു. ചേറിന്റെ മണമുള്ള പാടത്ത് വിത്തിറക്കലിനും കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും അനുഗുണമായ സമയം. കേരളക്കരയാകെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് പ്രകൃതി ഒരുക്കിയ ഞാറ്റുവേലക്കാലത്തെ വരവേൽക്കുകയാണ്. ഇപ്പോൾ മുളയ്ക്കുന്നതൊന്നും പാഴാകില്ല എന്ന വിശ്വാസം, പഴമക്കാർ തുടർന്നു വന്ന പാരമ്പര്യം, അതിലൂടെ സമ്പന്നമായ കൃഷിയിടങ്ങൾ, ആവശ്യത്തിന് മഴയും വെയിലും അമൃതമഴയും മണ്ണിന്റെ ഉർവരതയുമെല്ലാം കൈകോർക്കുന്ന പ്രത്യേകതകൾ നിറഞ്ഞ രണ്ടാഴ്ചക്കാലം, ഒരു വർഷത്തെ വിളവിന്റെ വിജയരഹസ്യം സൂക്ഷിക്കുന്ന പ്രാധാന്യമേറിയ നാളുകൾ, അതാണ് തിരുവാതിര ഞാറ്റുവേലക്കാലം. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം പേറുന്ന ഞാറ്റുവേലക്കാലം ഈ മാറിയ നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ കാലത്തും പ്രസക്തമാണ്. ഞാറ്റുവേലയുടെ പ്രാധാന്യം പഴമയിൽ നിന്നും പുതുതലമുറയ്ക്കും പകർന്നു നൽകുന്നതിന് കൃഷിവകുപ്പും ത്രിതല ജനകീയ സ്ഥാപനങ്ങളും ഇന്നും ഒരേ മനസ്സോടെ കൈകോർക്കുകയാണ്. ഓരോ പ്രദേശത്തെയും പരമ്പരാഗത കൃഷിക്ക് പ്രാധാന്യം നൽകി പൂർവികരായ കർഷകരെയും ചെറുപ്പക്കാരെയും വനിതകളെയും വിദ്യാർത്ഥികളെയും ഒരു കുട കീഴിൽ നിർത്തി കൃഷിയുടെ പ്രാധാന്യവും പകർന്നു നൽകി വേണ്ട അറിവുകളും സാഹചര്യങ്ങളും ഒരുക്കി പാടത്തേക്കിറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അന്നദാതാവാകാൻ ഓരോ പ്രദേശത്തെയും വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം നാം അനുഷ്ഠിച്ചു വന്നിരുന്ന തിരുവാതിര ഞാറ്റുവേല പോലുള്ള കാർഷിക ആചാരങ്ങളുടെ പ്രാധാന്യവും പെരുമയുമെല്ലാം കൈകോർക്കുമ്പോൾ കൃഷി എന്നും സമ്പദ് സമൃദ്ധിയുടെ പ്രതീകമാണ് എന്ന സന്ദേശം കൂടിയാണ് ഇവർ പകർന്നു നൽകുന്നത്. സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടനം ഇന്നലെ നടക്കുകയുണ്ടായി. ഒരു നാട് മുഴുവൻ പാടത്തേക്ക് ഇറങ്ങിക്കൊണ്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടന്ന കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റത്.

നേമം ഗവൺമെന്റ് യു പി എസിലെ കുട്ടികൾക്കൊപ്പം തികഞ്ഞ ഒരു കർഷകനായി ചേറിലിറങ്ങി ഞാറ് നട്ട് കൃഷിക്ക് തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ് കുട്ടികൾക്കും കൂടെയുള്ളവർക്കും ആവേശമായി മാറി.

0: ബഹുമാനപ്പെട്ട കോവളം MLA ശ്രീ എം വിൻസെന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രൗഢമായ ചടങ്ങ് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു.
1: എല്ലാ സ്കൂളുകളിലും കൃഷി ക്ലബ്ബുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിന് നോഡൽ ടീച്ചറും അതിനൊരു ബാക്കപ്പ് കമ്മിറ്റിയും അതിനുള്ള ട്രെയിനിങ്ങും പ്രോഗ്രാമും എല്ലാം ഉണ്ടാവും. കാർഷിക വൃത്തിക്ക് നഷ്ടപ്പെട്ടതായിരിക്കുന്ന ചെറുപ്പത്തെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പ്രവർത്തനമാണ്. കുട്ടികളെപ്പോഴും ലൈവായിരിക്കും. അവരുടെ ഊർജ്ജസ്വലതയെ ദുരുപയോഗം ചെയ്യുന്ന മേഖലയാണ് നാർക്കോട്ടിസം എന്നുള്ളത്, ലഹരി എന്നുള്ളത്. കേരളത്തിൽ വിദ്യാർത്ഥികളോടൊരു പുതിയ മുദ്രാവാക്യം നമ്മൾ പ്രദാനം ചെയ്യാം. കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന ഒരു പുതിയ മുദ്രാവാക്യം വിദ്യാർത്ഥികളിലേക്ക് കതിർ ക്ലബ്ബുകളിലൂടെ സമ്മാനിക്കുകയാണ് കേരളത്തിലെ കൃഷി വകുപ്പ്. കേരളത്തിന്റെ തനതായിട്ടുള്ള കാർഷിക സംസ്കാരവും പാരമ്പര്യമുള്ള കാർഷിക സംസ്കാരമാണ് നമ്മുടെ. ആ കാർഷിക വൃത്തിയും കാർഷിക സംസ്കാരവും മണ്ണും കാലാവസ്ഥയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ അഭേദ്യമായ ബന്ധത്തിന്റെ പ്രഖ്യാപനമാണ് ഞാറ്റുവേല എന്നുള്ളത്. ഞാറ്റുവേലകളുടെ കേമനാണ് തിരുവാതിര ഞാറ്റുവേല. പഴമക്കാർ പറയുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാചകം, തിരുവാതിരയിൽ നട്ടാൽ അത് പിടിക്കും എന്നാണ്. ഇവിടെ വിവിധങ്ങളായിട്ടുള്ള വിളകൾ, കുരുമുളക്, വാഴയുൾപ്പെടെ, തെങ്ങ്, അടയ്ക്ക, കൊക്കോ, ജാതി, ഫലവൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങി എല്ലാത്തിന്റെയും പറ്റുന്ന സമയമാണ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, മുൻകാലങ്ങളിലെ ഞാറ്റുവേല പോലെയല്ല ഇപ്പൊ വരുന്ന ഞാറ്റുവേലകൾ. നല്ല മഴയായിരിക്കും സാധാരണഗതിയിൽ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നവും പ്രഭാവവും നമ്മുടെ കാർഷിക വൃത്തിയും കർഷകരും ഏറ്റെടുത്ത് മുന്നോട്ട് പോവാം. അത് തരണം ചെയ്യാനുള്ള മാർഗത്തെക്കുറിച്ച് കൃഷിവകുപ്പ് ഗൗരവത്തോടുകൂടി ആലോചിച്ചും പദ്ധതികൾ വിഭാവനം ചെയ്തുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലൈമറ്റിക് ചേഞ്ചും ക്ലൈമറ്റിക് വേരിയേഷൻ, അത് രണ്ടും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായ ഒരു മേഖല എന്നുള്ള നിലക്ക് കാർഷിക വൃത്തിയെ സമൃദ്ധമാക്കി സംരക്ഷിക്കാനുള്ള എല്ലാ ഇടപെടലുകൾക്കും കൃഷിവകുപ്പ് നേതൃത്വം കൊടുക്കും എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നാട്ടിൽ പ്രചരിച്ചതായിരിക്കുന്ന ഒരു കഥയാണ്. കോഴിക്കോടങ്ങാടിയിലൊക്കെ കമ്പോളങ്ങളിലും കൃഷിയിടങ്ങളിലുമൊക്കെ ഈ സംസാരവും, പോർച്ചുഗീസുകാർ വന്ന് കുരുമുളക് വള്ളികൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തപ്പോ സാമൂതിരി രാജാവിന്റെ അടുത്ത് പോയി കർഷകരും ആളുകളൊക്കെ പറഞ്ഞു, തമ്പ്രാനെ നമ്മുടെ കുരുമുളക് വള്ളിയെ അവർ കൊണ്ടുപോവുക. അപ്പൊ സാമൂതിരി പറഞ്ഞൊരു വർത്തമാനമുണ്ട്, നമ്മുടെ കുരുമുളക് വള്ളിയെ അവർക്ക് കൊണ്ടുപോകാം, പക്ഷെ നമ്മുടെ തിരുവാതിര ഞാറ്റുവേലയെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത്രയും പ്രാധാന്യമുള്ളതായിരിക്കുന്ന കാർഷിക മേഖലയുമായി ഏറ്റവും വലിയ അഭേദ്യമായ ബന്ധമുള്ളതായ മൺസൂൺ തുടങ്ങുന്ന, വിത്തിനങ്ങൾ എറിയുന്ന, തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ദിവസത്തെ അന്വർത്ഥമാക്കി പരമ്പരാഗതമായിട്ടുള്ള കൃഷി അറിവുകളും ആധുനിക വൈജ്ഞാനികമായിട്ടുള്ള കൃഷിരീതികളും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ കൂടുതൽ പ്രശോഭിതമാക്കി നമ്മുടെ കാർഷിക മേഖലയെ സമൃദ്ധമാക്കാം എന്നുള്ളതുകൂടെ നിങ്ങളുമായി പങ്കുവച്ചു. ഒരു കിലോ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുമ്പോ എന്റെ ഭാര്യക്കും മക്കൾക്കും ഞാൻ അതിന്റെ ഒരു ഭാഗം, ഏറ്റവും വലിയ വിഷം കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മലയാളികൾക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം അതിക്രമിച്ചു. കതിർ പദ്ധതി വിഭാവനം ചെയ്യാനുള്ള കാരണം അതാണ്. വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ തുടങ്ങുക. ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് കുടുംബശ്രീയിലേക്കും റെസിഡൻസിലേക്കും വരും, സ്ഥാപനങ്ങളിലേക്ക് വരും, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലേക്കും വ്യവസായ സ്ഥാപനങ്ങളിലേക്കും വരും, അതുപോലെ വ്യാപാരികളിലേക്ക് വരും, മട്ടുപ്പാവ് കൃഷിയിലേക്ക് വരും. അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് പരമാവധി കൃഷിയിലേക്ക് ജനങ്ങളെ പുനഃസംഘടിപ്പിച്ച് പുനർനിർവചിച്ചടിക്കാനുള്ള ഒരു വലിയ പ്രയാണത്തിലാണ് കേരളത്തിലെ കൃഷിവകുപ്പ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു. നമുക്കൊരു പ്രതിജ്ഞയെടുക്കണം. കേരളത്തിന്റെ ആരോഗ്യം

ജീവിതത്തെ വീണ്ടെടുക്കാൻ, കേരളത്തിലെ ജനതയുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ, കൃഷിയിലേക്ക് തിരിച്ചു പോകുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഞാറ്റുവേല അതിലേറ്റവും പ്രധാനപ്പെട്ട സമയം. അതൊരിക്കലും മാഞ്ഞു പോകാതെ നമ്മുടെ ജീവിത സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിർത്താനുള്ള ആ വലിയ പ്രവർത്തനത്തിൽ നിങ്ങൾ എല്ലാവരും വ്യാപൃതരാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു.

0: ബഹുമാനപ്പെട്ട കോവളം MLA ശ്രീ എം വിൻസെന്റിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന്.
1: കേരളത്തിലെ കാർഷിക മേഖലയിൽ വനിതാ ശാക്തീകരണം സാധ്യമാക്കുന്നതിനുള്ള നൂതനങ്ങളായ പദ്ധതിയുടെ പ്രഖ്യാപനത്തോടു കൂടിയിട്ടാണ് കേരളത്തിലെ കൃഷിമന്ത്രി കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കേരളത്തിൻ്റെ യഥാർത്ഥ ശക്തിയായ സ്ത്രീശക്തിയെ കാർഷിക മേഖലയിൽ അണിനിരത്താനുള്ള വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളുമാർന്ന പരിപാടികൾ അതിൻ്റെ ഭാഗമായി നടത്തിവരികയാണ്. കേരളത്തിൽ കർഷകർക്ക് ലഭിക്കുന്ന 24 വരുന്ന ഞാറ്റുവേലകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേലയാണ് തിരുവാതിര ഞാറ്റുവേല, കാർഷിക കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേല. കാർഷിക മേഖലയിൽ വിത്തിറക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ് തിരുവാതിര ഞാറ്റുവേല. മിഥുനം മാസം 1 സൂര്യൻ തിരുവാതിര നക്ഷത്രത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഞാറ്റുവേല ആരംഭിക്കുകയാണ്. 21 ഞായറാഴ്ചയാണ് ഈ വർഷത്തെ ഞാറ്റുവേല ആരംഭിച്ചത്. വാഴയും ചേമ്പും ചേനയും എല്ലാം കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സന്ദർഭം. കാലാവസ്ഥയും അനുകൂലം, ഇടമുറിയാതെ പെയ്യുന്ന മഴ. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ മഴ ഒന്ന് തലകാണിച്ച് പോയ ഒരു അവസ്ഥയിലാണ്. എങ്കിലും ഈ മഴ നമ്മുടെ മണ്ണിനെ കൂടുതൽ ഫലഭൂയിഷ്ഠമാക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ എല്ലാം കൊണ്ടും കർഷകരെ സംബന്ധിച്ചിടത്തോളം തിരുവാതിര ഞാറ്റുവേല ഒരു സുവർണമായ സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ കർഷകർക്ക് കൂടുതൽ വിളവ് ലഭിക്കാനും അവരുടെ അധ്വാനത്തിന് കൂടുതൽ വില ലഭിക്കുന്നതിനും കഴിയട്ടെ.
0: സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടന വേളയിൽ അമ്പൂരിയിൽ നിന്നെത്തിച്ച പരമ്പരാഗത നടീൽ വസ്തുക്കൾ കൃഷിമന്ത്രി ഏറ്റുവാങ്ങി. പരിപാടിയുടെ ഭാഗമായി തിരുവാതിര ഞാറ്റുവേലയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി മണ്ണിനോടുള്ള സ്നേഹവും കൃഷിയോടുള്ള ബഹുമാനവും പകർന്ന് മന്ത്രിയും നേമം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും ചേർന്ന് പച്ചപ്പിന്റെ പുതിയ അധ്യായത്തിന് ഉപ്പന്നൂർ പാടശേഖരത്തിൽ ഞാറു നട്ട് തുടക്കമിട്ടു. നേമം ഗവൺമെന്റ് UPSലെ വിദ്യാർത്ഥി പാർത്ഥന്റെ വാക്കുകളിലേക്ക്.
2: നല്ല രസമുണ്ട്, കൊള്ളാം. ഇത് ചെളിയിലേക്ക് ഇറങ്ങി ഞാൻ നട്ടത് നല്ല ഒരു കൊള്ളായിരുന്നു, പുതിയൊരു അനുഭവമായിരുന്നു.
0: ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയും ബഹുമാനപ്പെട്ട കോവളം MLA എം വിൻസെന്റും ചേർന്ന് കൃഷിയിടത്തിൽ നട്ടു. തിരുവാതിര ഞാറ്റുവേലയുടെ പ്രാധാന്യം ഉദ്ഘോഷിച്ച കടമ്പന്റെ അവതരണം വേറിട്ട കാഴ്ചയായി. തെയ്യവും കുട്ടികളുടെ നാടോടി നൃത്തവും നാടൻ പാട്ടുമൊക്കെയായി സംസ്ഥാന കർഷക സഭകൾക്കും ഞാറ്റുവേല ചന്തകൾക്കും വർണ്ണാഭമായ തുടക്കമായി. സംസ്ഥാനത്തെ എല്ലാ കൃഷിഭവൻ പരിധികളിലും June 22 മുതൽ July 5 നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ ഞാറ്റുവേല അധിഷ്ഠിത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനുമാണ് കൃഷിവകുപ്പ് ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കാക്കാമൂല ബിജു സ്വാഗതവും ആത്മ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ഷക്കീല P നന്ദിയും രേഖപ്പെടുത്തി. ചടങ്ങിൽ കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, കാർഷിക കോളേജ് അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. കലാ സാംസ്കാരിക പരിപാടികൾ, ജൈവ വിത്തുകളുടെ പ്രദർശനം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികളാൽ ചടങ്ങ്

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്പോൺസർഡ് പരിപാടിയാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി തിരുവനന്തപുരം റിലേ.
0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
3: അക്കാദമിക് ഗവേഷകർ, MSME കൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ലധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംശിവായ് IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്റ്റുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരംശിവായ് എന്ന് പേരിട്ടിരുന്ന NSM ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ്

ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂറിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷ

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: മുൻ സർക്കാർ ദളിത് സമൂഹത്തിന് അർഹതപ്പെട്ട പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നടത്തിയ അയ്യങ്കാളി ചരമദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം പുനഃസ്ഥാപിക്കാനാണ് ഈ സർക്കാർ മുൻഗണന നൽകുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ പുതിയ എ ഡി എമായി സി പ്രേംജി ചുമതലയേറ്റു. അമ്പലപ്പുഴ തഹസാറായും ദേശീയപാതാ വിഭാഗം ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസറായി പ്രവർത്തിക്കുകയായിരുന്നു. പുന്നപ്ര പറവൂർ സ്വദേശിയാണ്. വായനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ചേർത്തല തുറവൂർ ടി ഡി ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ അക്ഷര വൃക്ഷമൊരുക്കി. വൃക്ഷക്കൊമ്പിൽ മലയാളത്തിലെ എഴുത്തുകാരുടെയും പുസ്തകങ്ങളുടെയും പേരുകൾ കെട്ടിത്തൂക്കിയാണ് അക്ഷരവൃക്ഷമൊരുക്കിയത്. നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് മരമൊരുക്കിയത്. കവിയത്രി സുഗതകുമാരിയുടെ ആശ എന്ന കവിതയുടെ ഹ്രസ്വചിത്രവും തയ്യാറാക്കി. സംസ്ഥാന ബജറ്റിൽ ആലപ്പുഴ ജില്ലക്കായി പല വികസന പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴയെ രാജ്യത്തെ ബ്ലൂ എക്കണോമിക് തലസ്ഥാനമായി വികസിപ്പിക്കുമെന്ന പ്രഖ്യാപനമാണ് ശ്രദ്ധേയം. ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവും നേട്ടമാണ്. വിനോദസഞ്ചാരം, ആരോഗ്യരംഗം, തീരദേശ വികസനം, മാലിന്യ സംസ്കരണം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന നൽകുന്ന പദ്ധതികളാണ് ആലപ്പുഴയ്ക്കായി ബജറ്റിലുള്ളത്. സാമ്പത്തിക വളർച്ച ലക്ഷ്യമാക്കി തെക്കൻ ജില്ലകളെ ഏകീകൃത മേഖലയായി സംയോജിപ്പിക്കുന്ന സദേൺ എക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായുള്ള മൂന്നാമത്തെ മേഖലയാണ് ആലപ്പുഴയെ ഇന്ത്യയുടെ ബ്ലൂ എക്കണോമിക് തലസ്ഥാനമായി മാറ്റുന്നത്. ജില്ലയിലെ പ്രധാന ആരാധനാലയങ്ങളെയും ചരിത്ര സ്മാരകങ്ങളെയും ബന്ധിപ്പിച്ച് തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതിയാണ് മറ്റൊരു പ്രഖ്യാപനം. അർത്തുങ്കൽ ബസിലേക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, കക്കാഴംപള്ളി, മണ്ണാറശാല ക്ഷേത്രം, കൃഷ്ണപുരം കൊട്ടാരം, ഇതിനു പുറമെ മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിർ ക്ഷേത്രം എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ് പദ്ധതി. വേമ്പനാട്ട് കായലിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പാതിരാമണൽ ദ്വീപിന്റെ വികസനത്തിനായി ബൃഹത് പദ്ധതി തയ്യാറാക്കും. ദ്വീപിലേക്കുള്ള സഞ്ചാരം ആകർഷകമാക്കുന്നതിനായി മുഹമ്മദ് ജെട്ടിയിൽ നിന്ന് പാതിരാമണലിലേക്ക് റോപ്പ് വേ സംവിധാനം ഒരുക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചതിന്റെ 80th വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്ക് അമ്പലപ്പുഴയിൽ തുടക്കമായി. സംഘം ജന്മം കൊണ്ട അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. ഇതോടൊപ്പം സംസ്ഥാനതല വായനാ ദിനാചരണവും പി എൻ പണിക്കർ അനുസ്മരണ സമ്മേളനവും നടന്നു. സാഹിത്യകാരൻ പ്രൊഫസർ എസ് കെ വസന്തൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരാൻ അധ്യാപകർ ഇടപെടണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ധർമ്മരാജ് അഡാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബി കെ മധു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് പി വിശംബര പണിക്കർ, ജി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തിയ കെ എസ് ആർ ടി സിയുടെ പ്രിയദർശിനി ബസിൽ യാത്രക്കാരിയായി ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും എത്തി. ഡെപ്യൂട്ടി സ്പീക്കർക്ക് വലിയ സ്വീകരണമാണ് ബസിൽ ഒരുക്കിയിരുന്നത്. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബബിത ജയൻ, വൈസ് പ്രസിഡന്റ് സീനത്ത് നാസർ, ആർ ബേബി റഹ്മത്ത്, സേതു രവി, വത്സര രാമേന്ദ്രൻ, ഷോളി സിദ്ധകുമാർ തുടങ്ങിയവരും ഡെപ്യൂട്ടി സ്പീക്കർക്കൊപ്പം യാത്രയിൽ പങ്കെടുത്തു. പട്ടണക്കട ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന

0: ചെമ്പകശ്ശേരി പാടത്ത് മുഴുവൻ സമയവും മത്സ്യകൃഷി അനുവദിക്കില്ലെന്ന് ജനകീയ സമരസമിതി. 242 ഏക്കർ വരുന്ന പാടത്ത് നെൽകൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി മുൻ കൃഷിമന്ത്രി പി പ്രസാദ് 2.2 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പാടശേഖരം പൂർണ്ണമായും മുഴുവൻ സമയ മത്സ്യകൃഷിക്കായി ലേലം ചെയ്തിരിക്കുകയാണെന്നാണ് ജനകീയ സമരസമിതിയുടെ ആരോപണം.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: സമയം 6:15 2 സെക്കൻഡ്. ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ആദ്യമായി പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നതിന് പകരം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്ന പ്ലാന്റ്സ് ഫോർ പ്ലാസ്റ്റിക് സംരംഭത്തിന് തുടക്കം കുറിച്ചത്? ചോദ്യം ആവർത്തിക്കാം: ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ആദ്യമായി പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നതിന് പകരം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്ന പ്ലാന്റ്സ് ഫോർ പ്ലാസ്റ്റിക് സംരംഭത്തിന് തുടക്കം കുറിച്ചത്? ഇതിന്റെ ഉത്തരം ആസാം. ആസാമിലെ ബൊംഗൈഗാവ് ജില്ലാ ഭരണകൂടമാണ് 2019 ഈ സംരംഭം അവതരിപ്പിച്ചത്. ഈ സംരംഭത്തിൽ പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപത്തിനായി പ്ലാസ്റ്റിക് ബാങ്കുകൾ സ്ഥാപിക്കുകയും ഒരു സുസ്ഥിര പരിസ്ഥിതിയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാവുകയും ചെയ്തു.

0: ഇനി ചിന്താ വിഷയം ലാളിത്യമാണ് ആത്യന്തികമായ സങ്കീർണത. ലിയോനാർഡോ ഡാവിഞ്ചി. ഇന്നത്തെ ചോദ്യമുദ്രം ചിന്താ വിഷയം ആവർത്തിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ആദ്യമായി പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നതിന് പകരം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്ന പ്ലാൻസ് ഫോർ പ്ലാസ്റ്റിക് സംരംഭത്തിന് തുടക്കം കുറിച്ചത്? ഇതിൻ്റെ ഉത്തരം ആസാം. ആസാമിലെ ബൊംഗൈഗാവ് ജില്ലാ ഭരണകൂടമാണ് 2019 ഈ സംരംഭം അവതരിപ്പിച്ചത്. ഈ സംരംഭത്തിൽ പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപത്തിനായി പ്ലാസ്റ്റിക് ബാങ്കുകൾ സ്ഥാപിക്കുകയും ഒരു സുസ്ഥിര പരിസ്ഥിതിയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാവുകയും ചെയ്തു. ഇനി ചിന്താ വിഷയം ലാളിത്യമാണ് ആത്യന്തികമായ സങ്കീർണത. ലിയോനാർഡോ ഡാവിഞ്ചി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യമുദ്രം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം.
1: ശനി ഒഴികെ എന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
3: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
0: അറിയിപ്പ്: 2027 സെൻസസ് നടപടികളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് തങ്ങളുടെ വിവരങ്ങൾ ഓൺലൈനായി സ്വയം രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ജൂൺ 30 വരെ നടക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പോർട്ടലിൽ നൽകാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുന്നതിന് മുൻപ് തന്നെ പൗരന്മാർക്ക് സ്വന്തമായി വിവരങ്ങൾ പോർട്ടലിൽ നൽകാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. 15 മുതൽ 20 മിനിറ്റ് കൊണ്ട് 2 ഘട്ടങ്ങളിലായാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. 1st ഘട്ടം ഹൗസ് ലിസ്റ്റിംഗും ഹൗസിംഗ് സെൻസസും 1 മുതൽ 30 വരെ നടക്കും. ഇതിന് മുന്നോടിയായാണ് ഈ മാസം 16 മുതൽ 15 ദിവസത്തേക്ക് സെൽഫ് എന്യൂമറേഷൻ അനുവദിച്ചിരിക്കുന്നത്. 2nd ഘട്ടം ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൽഫ് എന്യൂമറേഷൻ ഓൺലൈനായി എങ്ങനെ ചെയ്യാം? ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ആദ്യമേ സെൻസസിൻ്റെ ഔദ്യോഗിക സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ സന്ദർശിച്ച് നിങ്ങളുടെ സംസ്ഥാനം കേരളം തിരഞ്ഞെടുക്കുക. രജിസ്ട്രേഷൻ OTP വെരിഫിക്കേഷൻ, കുടുംബനാഥൻ്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യുക. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. ശ്രദ്ധിക്കുക, ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ മെമ്പർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരിക്കൽ തിരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ സാധിക്കില്ല. ലൊക്കേഷൻ അടയാളപ്പെടുത്തൽ: പോർട്ടലിൽ നൽകിയിരിക്കുന്ന മാപ്പിൽ വീടിൻ്റെ കൃത്യമായ സ്ഥാനം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. വീടിൻ്റെ നിർമ്മാണ രീതി, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ വീണ്ടും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ഫൈനൽ സബ്മിറ്റ് നൽകുക. വിവരങ്ങൾ വിജയകരമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ 14 എന്ന് തുടങ്ങുന്ന 11 അക്കങ്ങളുള്ള ഒരു സെൽഫ് എന്യൂമറേഷൻ ID SEID നിങ്ങൾക്ക് ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലെത്തുമ്പോൾ ഈ ID മാത്രം കാണിച്ചാൽ മതിയാകും. അറിയിപ്പ് കഴിഞ്ഞു.

0: अस्य तारकभूतः नायकः लियोनेल मेस्सी इत्ययं विश्वकप क्रीडायाः इतिहासे सर्वाधिकं 18 गोल्स इति लक्षावाप्तिं कृत्वा इतिहासं निर्मितवान्। मेस्सी जर्मनदेशस्य मिरोस्लाव क्लोसे इत्यस्य 16 गोल्स इत्यभिलेखम् अतिक्रमितवान्। गतरात्रौ सञ्जाते सुपराख्ये संघर्षे अर्जेण्टिना देशः अमेरिकादेशस्य आर्लिङ्ग्टन् नगरे स्वस्य ग्रुप् जे क्रीडायाम् आस्ट्रिया देशदलं 2-0 पराजित्य राउंड ऑफ 32 इत्यस्मिन् स्थानं प्राप्तवत्। अन्ते हॉकी क्रीडायां भारतीय पुरुष हॉकी दलम् अद्य FIH प्रो लीग इत्यस्य उद्घाटन स्पर्धायां चिरप्रतिद्वंदिना पाकिस्तानेन सह क्रीडति इति वार्ताः।
1: സമയം 6:30 ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി നാരായണൻ, പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, പത്മശ്രീ ജേതാവ് വിമല മേനോൻ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തി വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ വീണ്ടും ചേരും. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ, കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.6 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റിയിരിക്കുന്നുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ചെലവ് കൂടിയെങ്കിലും വരവിൽ നേരിയ വർധനയുണ്ടായെന്നും CAG നിരീക്ഷിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉൽപ്പാദനം 9.3% നിന്ന് 9.97% ഉയർന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. റവന്യൂ ചെലവിന്റെ 64.40% വരവിന്റെ 80% സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ധനമാനേജ്മെന്റിലെ പാളിച്ചയ്ക്കും 2024-25 സാമ്പത്തിക വർഷത്തെ അധിക ചെലവിനും കാരണം ഹ്രസ്വകാല വായ്പയുടെ തിരിച്ചടവാണെന്നാണ് CAG കണ്ടെത്തൽ.
2: സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസ്

0: ഗെയിംസിന്റെ ഔദ്യോഗിക പ്രൊമോഷൻ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: The energy, excitement and participation for sporting event are truly inspiring. 115 athletes from Kerala, including 69 women athletes, are part of the Khelo India programs, training to become India's future champions. The contributions of gods of our countries to Indian sports is legendary.
0: കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ പി സി വിഷ്ണുനാഥും ബിന്ദുകൃഷ്ണയും അറിയിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ ശുചിയാക്കുന്നതോടൊപ്പം പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കും. നിലവിൽ സ്റ്റേഷനുകളിലുള്ള വാഹനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. സംസ്ഥാനത്ത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ വ്യാപകമാക്കും. ഓരോ വിളക്കാലത്തെയും നെല്ലുൽപാദന തോത് ശാസ്ത്രീയമായി നിർണ്ണയിക്കുകയാണ് ലക്ഷ്യം. ഈ 1-ാം വിള മുതൽ പദ്ധതി നടപ്പാക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: പാലക്കാട് ജില്ലയിലെ ചില വില്ലേജുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ വിവരശേഖരണ പദ്ധതിയാണ് 9 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് സർവേ പൂർത്തിയാക്കുക. ഓരോ വില്ലേജിലും 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന സർവേയുടെ വിവരങ്ങൾ വിളവെടുപ്പിന് 15 ദിവസം മുൻപ് പ്രസിദ്ധീകരിക്കുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. US ഹ്യൂസ്റ്റണിൽ വെച്ച് രാത്രി 10:30 മത്സരം. US ബോസ്റ്റണിൽ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഖാനയെ നേരിടും. കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 4:30 മത്സരം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. സംസ്ഥാനതല ഞാറ്റുവേല ചന്തയും കർഷക സഭയും പദ്ധതിക്ക് ആവേശകരമായ തുടക്കം. തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റ് ഉപനിയൂർ പാടശേഖരത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഞാറുനട്ടു. കോവളം MLA എം വിൻസെന്റും നേമം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും ഒപ്പമിറങ്ങിയപ്പോൾ ചടങ്ങ് കാർഷികോത്സവമായി മാറി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ചികിത്സയ്ക്കായി തൃശൂരിൽ പുതിയ CGHS വെൽനസ് സെന്റർ സ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന CGHS ഗുണഭോക്തൃ വെൽനസ് അസോസിയേഷന്റെ പ്രഥമ സമ്മേളനവും അംഗത്വ വിതരണവും ഈ മാസം 25 നടക്കും. തൃശൂർ ടൗൺ ഹാളിൽ 10 മണിക്ക് നടക്കുന്ന സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ സർവ്വജന പെൻഷൻ പദ്ധതിയായ NPS സഞ്ജായിയുടെ പ്രചാരണം ലക്ഷ്യമിട്ട് കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. 85 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും NPS സഞ്ജായ് പദ്ധതിയിൽ അംഗമാകാം. വിവിധ പ്രായപരിധികളിൽ പദ്ധതിയിൽ ചേർന്നാൽ ലഭിക്കുന്ന പെൻഷൻ തുകയെക്കുറിച്ച് പെൻഷൻ കാൽക്കുലേറ്റർ മുഖേന പരിപാടിയിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 893 പോയിന്റ് ഇടിഞ്ഞ് 76,200 നിഫ്റ്റി 278 പോയിന്റ് താഴ്ന്ന് 23,824 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,040 രൂപയും ഗ്രാമിന് 13,255 രൂപയുമാണ് നിലവിലെ വില.

0: ബിരുദപ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ കുവൈറ്റിന്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കുവൈറ്റിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഫലമറിയാൻ കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി തിരുവനന്തപുരം ലേഖകൻ, അവതരണം നരേന്ദ്രമോഹൻ. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള 16 കേരള നിയമസഭയുടെ ആദ്യ ബജറ്റിന്റെ ചർച്ചകളാണ് രണ്ടു ദിവസമായി നടക്കുന്നത്. PM ശ്രീ പദ്ധതി, വീര്യം കുറഞ്ഞ മദ്യം എന്നിവയിൽ രൂക്ഷമായ ചർച്ചയ്ക്കിടെ ഇന്ന് CAG റിപ്പോർട്ടും മേശപ്പുറത്തുവച്ചു. ഡെപ്യൂട്ടി സ്പീക്കർക്ക് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കണമെന്ന നിർണായക റൂളിംഗും സ്പീക്കർ നടത്തി. ബജറ്റിനുശേഷം തിങ്കളാഴ്ചയാണ് സഭ ബജറ്റ് ചർച്ചയ്ക്കായി ചേർന്നത്. 16 സമ്മേളനത്തിന്റെ ചോദ്യോത്തരത്തിനും സബ്മിഷനുകൾക്കും തിങ്കളാഴ്ച തുടക്കം കുറിച്ചു. പകർച്ചപ്പനിയും പകർച്ചവ്യാധികളും സംബന്ധിച്ച് അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം നൽകി. മുഹമ്മദ് റിയാസാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. എന്നാൽ നിപ ഉൾപ്പെടെ രോഗങ്ങളെ നിയന്ത്രിക്കാനായെന്നും ആരോഗ്യവകുപ്പിൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. വീഴ്ചകൾ ഉണ്ടാകുന്നതിന് കാരണം ഇപ്പോഴും ചില ഉദ്യോഗസ്ഥർ ഭരണം മാറിയത് അറിഞ്ഞിട്ടില്ലെന്നും അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഭയപ്പെടാനുള്ള സാഹചര്യം ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ പ്രമേയ അവതരണത്തിന് അനുമതി നിഷേധിച്ചു. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം ഗൌരവപൂർവമല്ലെന്നും പ്രതിരോധത്തിലും ഏകോപനത്തിലും വലിയ വീഴ്ചകളുണ്ടായെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിലെ വീഴ്ചകൾ ചർച്ച ചെയ്യാത്തതിനാൽ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. തുടർന്ന് വന്യജീവി ആക്രമണം സംബന്ധിച്ച് പഴകുളം മധുവും ലേബർ കോഡ് സംബന്ധിച്ച് NK അക്ബറും ശ്രദ്ധ ക്ഷണിച്ചു. ഫിഫ ഫുട്ബോളിന്റെ സ്ക്രീൻ പ്രദർശനത്തിന് യൂസർ ഫീ ഈടാക്കുന്നതിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതുൾപ്പെടെ 10 സബ്മിഷനുകൾ സഭയിലെത്തി. തുടർന്നാണ് ബജറ്റ് ചർച്ചയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ തുടക്കം കുറിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് സഭയിൽ സംസാരിക്കാനുള്ള ഏക അവസരം ബജറ്റ് ചർച്ചയുടെ തുടക്കം മാത്രമാണെന്നും അതിനാൽ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ ഉന്നയിക്കാനാകുന്നില്ലെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും അവതരിപ്പിക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശത്തെ സ്പീക്കർ അംഗീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കറിന് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കാമെന്ന് ഇന്ന് റൂളിംഗ് നൽകി. ചർച്ചകൾ നടക്കുന്നതിനിടെ പോലീസ് ജലപീരങ്കിയിൽ ഉപയോഗിക്കുന്നത് ചെളിവെള്ളമാണെന്ന വിമർശനവുമായി പിണറായി വിജയൻ സഭയിലെത്തി. കുപ്പിയിൽ നിറച്ച ചെളിവെള്ളവുമായാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. ഇത് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. തുടർന്ന് BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ ഉൾപ്പെടെ 23 പേർ ചർച്ചയിൽ പങ്കെടുത്തു. ഇന്ന് രാവിലെ ചോദ്യോത്തരത്തോടെ ആരംഭിച്ച സഭ അടിയന്തര പ്രമേയ നോട്ടീസോടെ കലുഷിതമായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിനെ സംബന്ധിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസുമായി എത്തിയത്. പ്രതിപക്ഷത്തു നിന്നും KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. എന്നാൽ ബജറ്റ് ചർച്ചകൾ നടക്കുന്നതിനാൽ തന്നെ തീരുമാനമാകാത്ത വിഷയത്തിൽ പ്രമേയം സഭയിൽ അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാൻ ഇന്നും നാളെയും അവസരമുണ്ടെന്നും അതുകൊണ്ടുതന്നെ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്നും ചൂണ്ടിക്കാട്ടി സ്പീക്കർ നോട്ടീസ് തള്ളുകയും ചെയ്തു. ഇതോടെ പ്രതിപക്ഷ MLA മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിൽ ഇറങ്ങി. ഇതിനിടയിൽ സഭാ നടപടികൾ സ്പീക്കർ തുടർന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസാരിക്കാനായി എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷ MLA അവരുടെ സീറ്റിലേക്ക് മടങ്ങുകയും ചെയ്തു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊണ്ടുവരാനുള്ള സർക്കാർ നടപടി കേരളത്തിൽ മദ്യമൊഴുക്കുന്നതിന്റെ ഭാഗമായുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പുതിയ നികുതി നിർദ്ദേശങ്ങൾ ബജറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ പറഞ്ഞിരുന്നില്ല. സ്വകാര്യ മദ്യക്കമ്പനിക്ക് അമിത ലാഭമുണ്ടാക്കാനുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 251% നികുതി നിലവിൽ 125

0: ായി കുറയ്ക്കുകയാണ്. ഇത് ആർക്കു വേണ്ടിയാണെന്നും സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല നിർദ്ദേശമെന്നും ഇതിന്റെ ഗുണഭോക്താവ് കർണാടകയിലെ മദ്യ കമ്പനിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സോഫ്റ്റ് ഡ്രിങ്ക് പോലെ സംസ്ഥാനത്ത് ഇതും വ്യാപകമാക്കാനാണ് സർക്കാർ നീക്കമെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ സഭ ഒഴിവാക്കിയ അടിയന്തര പ്രമേയത്തിലെ വിശദാംശങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവിന് കടക്കാനാകില്ലെന്ന് പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് സ്പീക്കർ അറിയിച്ചു. പ്രതിപക്ഷ നേതാവിന് മൈക്ക് നിഷേധിച്ചതോടെ വീണ്ടും പ്രതിപക്ഷ MLA മാർ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. എന്നാൽ എത്ര പ്രതിഷേധമുണ്ടായാലും വാച്ച് ആൻഡ് വാർഡിനെ വിളിക്കില്ലെന്ന് പറഞ്ഞ സ്പീക്കർ അടുത്ത നടപടിക്രമത്തിലേക്ക് കടന്നു. കുറച്ചു സമയത്തിനു ശേഷം വീണ്ടും പ്രസംഗിക്കാൻ എഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് സ്വകാര്യ കമ്പനിയാണ് ഇതിന് പിന്നിലെന്നും ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ശരവേഗത്തിൽ നീങ്ങുകയാണെന്നും ആരോപണമുന്നയിച്ചു. എന്നാൽ വീണ്ടും സ്പീക്കർ ഇടപെട്ടതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തുകയും ചെയ്തു. എന്നാൽ സഭ അവതരണാനുമതി നിഷേധിച്ച അടിയന്തര പ്രമേയ നോട്ടീസിലെ ആരോപണങ്ങൾ സംബന്ധിച്ച് തങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്തതിനാൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ രേഖയിൽ കാണരുതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. സഭയിൽ ഗുരുതര ചട്ടലംഘനമുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് സ്പീക്കർ ഇരുവരെയും അറിയിച്ചു. തുടർന്ന് സബ്മിഷനുകളിലേക്ക് നീങ്ങി. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കുന്നതിന് കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ്. ജില്ലാതല വികസന അസമത്വം കുറയ്ക്കുകയും ജനസംഖ്യയും പിന്നാക്കാവസ്ഥയും പരിഗണിച്ചുള്ള വിഭവ വിതരണം ഉറപ്പാക്കുകയും മലബാർ ഉൾപ്പെടെയുള്ള സേവനക്ഷാമമുള്ള പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് TV ഇബ്രാഹിം MLA ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നടക്കുന്ന മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് റെജി ചെറിയാൻ ഉന്നയിച്ച സബ്മിഷനും മുഖ്യമന്ത്രി മറുപടി നൽകി. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നതാണെന്നും TP അഷ്റഫ് അലിയുടെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതിനിടെ കൊട്ടാരക്കരയിൽ ബസ്സുകാത്തുനിന്നവരിലേക്ക് ടിപ്പർ ലോറി മറിഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരണപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അവർക്ക് ചികിത്സ ഉറപ്പാക്കണമെന്നും KN ബാലഗോപാൽ സഭയെ അറിയിച്ചു. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനും മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി K മുരളീധരൻ മറുപടി നൽകി. മദ്യനയവും PM ശ്രീ കേരളത്തിൽ നടപ്പാക്കാനുള്ള തീരുമാനവുമാണ് ഭൂരിഭാഗം അംഗങ്ങളും ഉന്നയിച്ചത്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കി 2024-25 വർഷത്തെ CAG റിപ്പോർട്ടും സഭയിലെത്തി. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് CAG പറയുന്നു. തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3,511 കോടിയാണ്. ദുരിതാശ്വാസ നിധിയിൽ നിന്നും 262 കോടി രൂപ സഞ്ചിത നിധിയിൽ ക്രമരഹിതമായി മാറ്റിയെന്നും ധനമാനേജ്മെന്റിലും പാളിച്ച ഉണ്ടെന്നും CAG കണ്ടെത്തി. സംസ്ഥാനത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്ന് വ്യക്തമാക്കുന്നതാണ് CAG റിപ്പോർട്ട്. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CAG റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഓഫ് ബജറ്റ് കടബാധ്യത 39,230 കോടി രൂപയാണ്. സംസ്ഥാനത്ത് കടമെടുപ്പ് തുടരുകയാണെന്ന് CAG വിശദമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും വകമാറ്റലുണ്ടായി. ദുരിതാശ്വാസ നിധിയിൽ നിന്നും 262.06 കോടി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റിയെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ന് ബജറ്റിലെ ചർച്ച അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി മറുപടി നൽകും. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി തിരുവനന്തപുരം ലേഖകൻ.
1: സമയം 6:48:15. ഒരറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ഇന്ന് രാത്രി 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. ഇതിൽ വായനാമൃതം, വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ഇന്ന് രാത്രി 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം.

ഇന്ന് രാത്രി 9:30 കഥാപ്രസംഗം. ആറ്റുവാശ്ശേരി രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്നു കഥ രാധാമാധവം. ഇന്ന് രാത്രി 9:30. ആകാശവാണി തൃശൂർ. ഇനി 6:50 വയലും വീടും തിരുവനന്തപുരം.

ഇപ്പോൾ നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, കഴിഞ്ഞു പോയതിനെ ഓർത്ത് ദുഃഖിക്കാതെ വരാനിരിക്കുന്നതിനായി കാത്തിരിക്കാതെ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുക. ഇവിടെയുണ്ട് ദൈവത്തിന്റെ പൂർണ്ണ സാന്നിധ്യം. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക് സോജൻ കെ ജോസഫുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതിവ് പോലെ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം ഇതാണ്: ശുദ്ധജല മത്സ്യകൃഷിക്ക് അനുയോജ്യമായ കാർപ്പ് മത്സ്യങ്ങളെ പ്രേരിത പ്രജനനം വഴി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സമയത്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. വൈക്കോൽ തുറു. ഒരു കാലത്ത് കാർഷിക സംസ്കൃതിയുടെ ഭാഗമായിരുന്നു വൈക്കോൽ തുറു അഥവാ കച്ചിത്തുറു. നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് തുറുവും തുറുവിൻ കാലും. പഴയ കാലത്തുള്ള കാർഷിക കുടുംബങ്ങളിൽ മൂന്നും നാലും പശുക്കളും ഉഴവുകാളകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവയ്ക്ക് തീറ്റയായി വൈക്കോൽ കൊടുക്കുമായിരുന്നു. ഈ വൈക്കോൽ കൊയ്ത്തുകാലത്തിന് ശേഷം ചിക്കി ഉണക്കി അടുത്ത കൊയ്ത്തുകാലം വരെ തുറുവിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. പണ്ട് കൃഷിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ധനസ്ഥിതി വിളിച്ചോതുന്നത് അവിടുള്ള വൈക്കോൽ തുറുവിന്റെ എണ്ണം നോക്കിയായിരുന്നു. ഒന്നും രണ്ടും പശുവുള്ളവർ പറമ്പിലെ ഏതെങ്കിലും മരത്തിൽ താൽക്കാലികമായി സ്ഥാപിച്ച കഴയിൽ തുറുവിടുമായിരുന്നു. കുറെയേറെ പശുക്കളുള്ളവർ തുറുവിടുന്നതിനായി ചെറിയ അടിത്തറയുണ്ടാക്കി സിമെന്റ് കൊണ്ട് വാർത്തുണ്ടാക്കിയ തുറുവിൻ കാല് അഥവാ തൂണ് ബേസ്മെന്റിന്റെ മധ്യത്തിലായി ഉറപ്പിച്ചു നിർത്തുകയോ അല്ലെങ്കിൽ കനമുള്ള തേക്കിന്റെയോ മറ്റോ കഴ ഉറപ്പിക്കുകയോ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ജോലിയാണ് തുറുവിടൽ. വൈക്കോൽ അല്പാൽപമായി കഴയുടെ ചുറ്റുമായി വൃത്താകൃതിയിൽ നിരത്തുന്നു. കൈകൊണ്ട് കുടഞ്ഞു നിരത്തുകയും കാൽകൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നന്നായി ഉറപ്പിച്ചില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കിനിഞ്ഞിറങ്ങി വൈക്കോൽ അഴുകുകയും ചെയ്യും. യന്ത്രങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് അരിവാൾ കൊണ്ട് കൊയ്തെടുക്കുന്ന നെൽമണിത്തണ്ടുകൾ കറ്റകളാക്കി കെട്ടി തലയ്ക്ക് ചുമന്ന് ചാണകം മെഴുകിയ കളങ്ങളിൽ അട്ടിയിടും. കാലുകൊണ്ട് ചവിട്ടി മെതിച്ചാണ് നെൽമണി വേർതിരിക്കുക. പിന്നെയും അവശേഷിക്കുന്ന വൈക്കോൽ തുമ്പിലെ നെൽമണി വേർതിരിക്കുന്നതും തുറുവിടാനുള്ള വൈക്കോൽ തയ്യാറാക്കുന്നതും വൈക്കോൽ തല്ലുകാർ എന്ന് പറയുന്ന വിഭാഗമാണ്. വൈക്കോലിന്റെ അളവിനനുസരിച്ചാണ് അതിന്റെ വട്ടവും ഉയരവും തീരുമാനിക്കുക. അവസാനം തുറുവിൽ നിന്നും വൈക്കോൽ കയർ പോലെ പിരിച്ച് അതായിരിക്കും ഏറ്റവും മുകളിലിട്ട് ചവിട്ടി ഒതുക്കുക. ഇങ്ങനെയിട്ടാൽ ഒരു തുള്ളി വെള്ളം പോലും അകത്തു കയറി നശിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാകും. മഴയും വെയിലും കൊണ്ട് മാസങ്ങളോളം കേടുവരാതെ വൈക്കോൽ തുറു ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. നെൽകൃഷിക്ക് വ്യാവസായിക പരിവേഷം ലഭിച്ചതോടെ യന്ത്രവൽക്കരണം നടപ്പിലാക്കാൻ തുടങ്ങി. ഞാറ് നടാനും കൊയ്യാനും വൈക്കോൽ വൈവിധ്യമാർന്ന രീതിയിൽ കെട്ടാനും വരെ യന്ത്രങ്ങളായി. ഇതോടെ വൈക്കോൽ തുറു എന്ന സാധാരണ കാഴ്ച ഗ്രാമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങി. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം.

0: ദീർഘകാല നിക്ഷേപത്തിലൂടെ മികച്ച വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് തേക്ക് കൃഷി ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്. ഉറപ്പും ഈടും ഭംഗിയും കൊണ്ട് വിലമതിക്കപ്പെടുന്ന തേക്ക് മരം വർഷങ്ങൾ കഴിയുന്തോറും കൂടുതൽ മൂല്യം നേടുന്നു. മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക്, ഇതിനെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അറിയാം. കോട്ടയം ജില്ലയിലെ പാലാ ഭരണങ്ങാനത്തുള്ള സോജൻ കെ ജോസഫുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സോജൻ, എങ്ങനെയാണ് ഈ തേക്ക് കൃഷിയിലേക്ക് വന്നത്?
2: ഞാൻ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ വളർന്ന ജനിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് ഒരു 3 ഏക്കറോളം സ്ഥലമുണ്ട്. അവിടെ റബ്ബർ കൃഷി ചെയ്ത് ഞാൻ തന്നെ ടാപ്പ് ചെയ്ത് ഞങ്ങൾ തന്നെ ആദായം എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
1: വേറെന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടോ?
2: ഞാൻ എനിക്ക് ബാങ്കിൽ അവിടുത്തെ തലപ്പല സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ്. കൃഷി എനിക്ക് വലിയ പാഷനാണ്. അപ്പം ഈ എൻ്റെ റബ്ബർ ടാപ്പിങ് കരുപ്പെട്ട് വെട്ടി തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു 100 തേക്ക് എങ്കിലും നല്ല മരം വെക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.
1: എന്തുകൊണ്ടാണ് ഈ തേക്ക് തന്നെ വെക്കണം എന്നുള്ളൊരു തോന്നൽ?
2: തേക്ക് എന്ന് പറയുന്നത് രാജകീയ വൃക്ഷമാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന മരവുമാണ്, ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മരവുമാണ്. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതൊരു സാധാരണക്കാരൻ്റെയും ഒരു വീടിൻ്റെ ഫ്രണ്ട് വാതിലെങ്കിലും തേക്കിട്ട് പണിയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പണം ഇല്ലെങ്കിൽ പോലും അവൻ്റെ മനസ്സിൽ ആഗ്രഹം കാണും. ആ ആഗ്രഹം തന്നെയാണ് തേക്ക് കൃഷിയിലേക്ക് എന്നെ ആകർഷിപ്പിച്ചത്. മാത്രമല്ല നമ്മുടെ സർക്കാർ ഒരു തേക്കിന് വേണ്ടിയിട്ട് തന്നെ ഒരു മ്യൂസിയം നിലമ്പൂരുണ്ട്. തുടങ്ങിയ ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെക്കുന്നത്. പിന്നെ അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 100 തേക്ക് വെക്കുക. അപ്പൊ 100 തേക്ക് വെച്ച് ഒരു 15 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒരു എനിക്കൊരു മോളെ കെട്ടിക്കുന്ന സമയത്തേക്ക് ഒരു ഒരു വരുമാനം എന്നുള്ള രീതിയിലാണ് ഞാൻ അത് തുടങ്ങിയത്. അപ്പൊ അത് 100 തേക്ക് നന്നായിട്ട് വളർന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ബാക്കി ഭാഗത്ത് റബ്ബർ വെച്ചിരുന്നു. ആ റബ്ബറൂടെ വെട്ടിക്കളഞ്ഞിട്ട് ഈ 3 ഏക്കർ കംപ്ലീറ്റ് തേക്ക് വെക്കുക.
1: എന്നായിരുന്നു ഇത്?
2: അത് 2016. അപ്പോൾ ഈ തേക്ക് വളരുന്നത് കണ്ടപ്പം എൻ്റെ സുഹൃത്തുക്കളും അയൽക്കാരും ബന്ധുക്കളും ഒക്കെ കുറേശ്ശെ തൈ തരാമോന്ന് ചോദിക്കുന്നു. ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അത് എൻ്റെ വൈഫാണ് ശരിക്കും ആ നഴ്സറി ഓടിക്കുന്നത്. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇതിൻ്റെ പറമ്പിൽ പണിയുകയും അതിന് വളവിടുകയും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് ഇതിനുണ്ടാകുന്ന ആദ്യത്തെ സ്റ്റേജുകളിൽ ഉണ്ടാകുന്ന ഓരോ രോഗങ്ങളും ഓരോ സ്റ്റേജുകളും ഞങ്ങൾക്ക് ഇതിനെ കാണാൻ പാടുവാ. അപ്പോൾ ഇപ്പോൾ ഒരു തേക്ക് വളരുന്നത് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഒരു പിക്ചർ കണ്ടാൽ എനിക്കറിയാം അത് എത്രമാത്രം ഗ്രോത്തിലാണ് വളരുന്നത്, അതിന് എന്താണ് നമുക്ക്.
1: ഈ തേക്ക് നടുന്നതേ സാധാരണ നമ്മൾ തൈ നടുന്ന പോലെ അല്ലല്ലോ, സ്റ്റമ്പ് അല്ലേ നടാറുള്ളത്?
2: സ്റ്റമ്പ് അത് സീഡ് മുളപ്പിക്കുന്ന തേക്കാണ് സ്റ്റമ്പ് നടുന്നത്. പക്ഷേ ഇത് നമ്മൾ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ കൊണ്ടുവന്ന് വെച്ചതും ടിഷ്യൂ കൾച്ചർ തേക്കാണ്.
1: സംസ്ഥാനത്ത് സുലഭമാണോ
2: ഇത്? ഈ സാധനം നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സീമാ ബയോടെക് കോലാപ്പൂരാണ്. അവിടെ നിന്നാണ് ഞാൻ തൈ കൊണ്ടുവരുന്നത്. അവിടുന്ന് തൈ കൊണ്ടുവന്ന് 100 എണ്ണം വെച്ചു, അത് വിജയിച്ചു. ബാക്കി 3 ഏക്കറിലേക്കും വെച്ചു, അതും വിജയിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഒരു നേഴ്സറി പോലെ ആയിട്ട് എൻ്റെ വൈഫാണ് ഇപ്പോൾ അത് ഓടിക്കുന്നത്.
1: ടിഷ്യൂ കൾച്ചർ തേക്ക് തൈകൾ ഇങ്ങനെ ലഭിക്കുമെന്നും അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്നൊക്കെയുള്ള അറിവ് എങ്ങനെയാണ് ഉണ്ടായത്?
2: അത് എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കസിൻ പാലക്കാടുണ്ട്. പാലക്കാട് പുള്ളി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുവാണ്. അദ്ദേഹം എനിക്ക് ഒരു ഐഡിയ തരുന്നു ഈ തേക്ക് വെക്കണമെന്ന്. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ആശയം പങ്കുവെച്ചപ്പോൾ എനിക്ക് ടിഷ്യൂ കൾച്ചർ തേക്ക് അപ്പോൾ എവിടെ കിട്ടുമെന്ന് എനിക്ക് അപ്പോൾ ആവേശം ഒന്ന് കയറി. എവിടെ കിട്ടുമെന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പം പറഞ്ഞു പുള്ളി വെച്ചത് അന്ന് വാൻസേലയിലാണ് വന്നത്. അന്ന് ഒരു തേക്കിന് 70 രൂപ വിലയാണ്. അപ്പം പുള്ളി വെച്ചിട്ട് ഏതാണ്ട് ഒരു 15 വർഷത്തിനും മേലിലായിട്ട് കാണും. അപ്പോൾ വാൻസേല വന്നപ്പോൾ 70 രൂപ. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നെറ്റിൽ കയറി സെർച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നെറ്റിൽ കയറി സെർച്ച് ചെയ്തു. നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓരോന്നിനെ കുറിച്ചും പഠിച്ച് പഠിച്ച് തന്നെ ഇപ്പം നമുക്ക് റീസണബിളായിട്ടുള്ള ഒരു വിലയിലും കൂടെ സാധനം കിട്ടണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് സീമാ ബയോടെക്കിൽ ചെന്നെത്തുന്നത്. ഇപ്പോൾ 100,000 തൈകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിൽക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല
1: അവർ അയച്ചു തരുമോ?
2: അയച്ചു തരും. നമ്മൾ ഇവിടുന്ന് ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ സാധനം ഇവിടെ ഒരു 3 ദിവസം കൊണ്ട് ഇവിടെ സാധനം വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടി വരുന്നത് 30 മണിക്കൂർ. നമുക്കൊരു അതൊന്നും തൈക്കൊന്നും ഒരു ഡാമേജും ഇല്ല. നമുക്ക് വിൽക്കാറായ തൈകളാണ്, അതായത് ഫസ്റ്റ് ഹാർഡനിങ് സെക്കൻഡ് ഹാർഡനിങ് കഴിഞ്ഞ് 1 അടി മേലെയുള്ള തൈകളാണ് നമുക്കിവിടെ വരുന്നത്. ആ തൈകൾ ഒരു 1 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ക്ഷീണം മാറും. അപ്പം മുതൽ ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇതിനകത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രവാസികൾ, ഡോക്ടർമാർ, എൻജിനീയർമാർ, പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ, ഇവർക്കൊക്കെ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഉള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ലേബറ് വളരെ കുറവ്, ലേബർ കോസ്റ്റ് കൂടുന്നു, പിന്നെ മറ്റ് കൃഷിയിൽ നിന്നുള്ള ഇൻകം കുറയുന്നു. അപ്പോൾ അതിനകത്ത് ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഈ തേക്ക് കൃഷി ഇപ്പം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മരവും കൂടിയാണ് തേക്ക്. അതുകൂടാതെ നമുക്ക് ഇത് വളർന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു 60 ഇഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മരത്തിന് ഞങ്ങളുടെയൊക്കെ, അതായത് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ എന്ന് പറയുന്നത് 100,000 രൂപ വരെ ഒരു മരത്തിന് കിട്ടും. ബാക്കിയുള്ള ഏരിയയിലേക്ക് ഈ അത് മണ്ണിൻ്റെ ഘടനയാണ്.

0: അനുസരിച്ച് തടിയുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും.
1: അത്
0: കാതലിന് വ്യത്യാസം വരും, എന്റെ കടുപ്പത്തിൽ വ്യത്യാസം വരും. അപ്പൊ ഓരോ ഏരിയയിലും ആൾക്കാരിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ എന്റെ അടിയിൽ കമന്റ് ഇടും, ഇത്രയും വില കിട്ടൂല എന്നൊക്കെ പറയുമ്പോൾ കമന്റ് ഇടും. അത് അവരെ നമുക്ക് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ ഏരിയയിലെ മണ്ണിന്റെ വ്യത്യാസം കൊണ്ടാണ് അത് അങ്ങനെ. ഞങ്ങളുടെ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ നല്ല മരങ്ങൾ കിട്ടുന്ന കോട്ടയം പത്തനംതിട്ട തൊടുപുഴ ആ ഭാഗങ്ങൾ എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഘടനയുടെ വ്യത്യാസം. അത് പൈനാപ്പിൾ കൃഷി ചെയ്യുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ പറയും ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ വലിയ ചക്ക കിട്ടുന്നത് ആ ഭാഗത്തെ മണ്ണ്, ആ മണ്ണിൻ്റെ വ്യത്യാസം കൊണ്ടുള്ളത്. എന്ന് വെച്ച് തേക്ക് നമുക്ക്
1: എവിടെ
0: വേണേലും വളരും. ആ വളർച്ചയുടെ വ്യത്യാസം ഞാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ടുള്ള നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, വ്യത്യാസമുണ്ട്. ഇല്ല, ഞാൻ പറയുന്നില്ല.
1: ടിഷ്യൂകൾച്ചർ തേക്കും തൈയുടെ
0: പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഇത് ഏറ്റവും നല്ല മാതൃവൃക്ഷത്തിൽ നിന്നാണ്, ഇതിൻ്റെ മൂലകത്തിൽ നിന്നാണ് വളർത്തുന്നത്. അപ്പം ഈ മാതൃവൃക്ഷത്തിൻ്റെ അതേ ഗുണങ്ങളാണ് ഈ ടിഷ്യൂ കൾച്ചർ തൈകൾ ഉണ്ടാകുന്നത്. മറ്റ് തൈകളുമായിട്ട് ഉള്ള വ്യത്യാസം എന്ന് മറ്റ് സീഡ് മുളപ്പിക്കുന്നു, അപ്പോൾ പോളിനേഷൻ നടക്കുമ്പം ഏത് മരത്തിൻ്റെയാണ് എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ നല്ല മരത്തിൻ്റെ കായ എടുത്തുകൊണ്ട് നമ്മൾ നട്ടാലും പോളിനേഷൻ ചിലപ്പം വേറൊരു മരത്തിൻ്റെ ആയിരിക്കും നടന്നിരിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഗ്രോത്ത് കുറയും. ഇതെന്ന് പറയുന്നത് യൂണിഫോം ഗ്രോത്ത്, അതുപോലെ തന്നെ ഡബിൾ ഗ്രോത്ത്. അത് ഓരോ തോട്ടങ്ങളും വന്ന് നമുക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും, ഇത് ഒരു 200 മരം വെച്ചാൽ ആ 200 മരവും ഒരേപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു കൃഷിയായിട്ട് തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ, 3 വർഷം എന്ന് പറയുന്നത് ഇതൊരു പ്രിലിമിനറി സ്റ്റേജാണ്. ആ 3 വർഷത്തെ നോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആണ്ടിലൊന്നോ രണ്ടോ തവണ ചാണകപ്പൊടിയോ കോഴിവളോ അല്ലെങ്കിൽ ഏതെങ്കിലും രാസവളോ ആണെങ്കിലും ഇട്ട് കൊടുത്താൽ, പന്നിയുള്ള ഏരിയയിൽ നമുക്ക് രാസവളം ഇട്ട് വളർത്തുന്നതായിരിക്കും നല്ലത്. കാരണം പന്നി കുത്തുന്ന ഒരു സ്വഭാവം, ജൈവവളം ഇട്ട് കഴിയുമ്പോൾ പന്നി കുത്തിക്കളയും, അപ്പോൾ ഈ ചെടി കളയാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ ഒരു 3 വർഷത്തേനപ്പം നമുക്ക് മരം ഒന്ന് വളരുന്നതുവരെ നമുക്ക് രാസവളം കൊടുത്തിട്ട് പിന്നെ ജൈവവളം കൊടുത്താലും കുഴപ്പമില്ല.
1: അപ്പം താങ്കൾ 2016 100 തൈ വെച്ചത്, ഇപ്പോൾ അത് ഒരു 10 വർഷം
0: കൊണ്ട് 45 ഇഞ്ച് വരെ വളർന്നിട്ടുണ്ട്. അപ്പം 10 വർഷത്തെ ഞാൻ അന്ന് വെക്കുമ്പോൾ എന്ന് പറയുന്നത് പഴയ രീതിയിൽ തന്നെ ഒരു 8 അടി ഒക്കെ ഒരു അകലത്തിലാണ് വെച്ചത്. പക്ഷേ ഇന്നിപ്പം ഞാൻ ഇതിന് കാലഘട്ടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മിനിമം 15x15 അടി അകലം, ഒരു 1.5 മീറ്റർ എങ്കിലും ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത്. അതായത് ഒരേക്കറിൽ നമുക്കൊരു 200 മരം വരെ വെച്ചാൽ മതി. പഴയ ഫോറസ്റ്റ് സാധാരണ സ്റ്റംപ്തേക്ക് പറയുന്നത് 500 എണ്ണം വരെ വെക്കണമെന്നാണ് പറയുന്നത്. 500 എണ്ണം വരെ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ 500 എണ്ണം കുഴി കുത്തി 500 എണ്ണത്തിന് വളവിട്ട് 500 എണ്ണം നമ്മൾ സംരക്ഷിച്ച് വരികയാണ്. 500 എണ്ണം സംരക്ഷിച്ച് വരുമ്പോൾ ഇത് ഒരു 3 വർഷമായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇടമുറിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ 3 വർഷത്തെ ഇതിൻ്റെ പരിപാലന ചെലവ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം കൂടുതലാണ്. പക്ഷേ ഈ ടിഷ്യൂ കൾച്ചറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏക്കറിൽ 200 എണ്ണം വെച്ചാൽ മതി. അപ്പോൾ 200 എണ്ണം വെച്ച് 200 എണ്ണത്തിൻ്റെ വളവിട്ട് 200 എണ്ണം സംരക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് യൂണിഫോം ഗ്രോത്ത് ആയിട്ട് വളർന്നും കിട്ടും. അപ്പോൾ ഇതിനകത്ത് തൈക്ക് വിലയിൽ വ്യത്യാസമുണ്ട്.
1: അപ്പോൾ ഈ തേക്ക് കൃഷിയുടെ അതിൻ്റെ ഈ നടീലിൻ്റെ പ്രത്യേകത, അത് ഏത് രീതിയിലാണ് സംരക്ഷിക്കേണ്ടത്, ഏതൊക്കെയാണ് വളപ്രയോഗം, എങ്ങനെയാണ്, അതേക്കുറിച്ചൊക്കെ ഒന്ന്
0: പറയാം. അതായത് ടിഷ്യൂ കൾച്ചറത്തേക്കാണല്ലോ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1.5 അടി കുഴി എടുക്കുക. 1.5 അടി കുഴി എടുത്തിട്ട് അടിയിൽ വന്നിശലി ഇല്ലാത്ത ഏരിയയിലാണ് അടിവളം കൊടുക്കാം. അത് സ്റ്റെറാമിൽ പോലെയോ ചാണകപ്പൊടി പോലെയുള്ള വളങ്ങൾ കൊടുക്കാം. എല്ലുപൊടി നമുക്ക് അധികം കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ജൈവവളം കൊടുത്ത് മണ്ണുമായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ലേശം മേൽമണ്ണ് വീണ്ടും അതിൻ്റെ മേലെ ഇടുക. ഒരു 1.5 ഇഞ്ച് മണ്ണ് ഇടുക. അതായത് വളം മിക്സ് ചെയ്ത മണ്ണിലേക്ക് നേരിട്ട് തൈ വയ്ക്കാതിരിക്കുക. എന്നിട്ട് കവർ പൊട്ടിച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് മണ്ണിൻ്റെ ലെവലിൽ നിന്നും 1 ഇഞ്ച് താഴ്ന്നു നിൽക്കണം. അതായത് കൂടയുടെ മണ്ണിൻ്റെ മേലെ 1 ഇഞ്ച് മണ്ണ് വീഴുക. പിന്നെ വെള്ളം യാതൊരു കാരണവശാലും കെട്ടി കിടക്കാൻ പാടില്ല. തേക്ക് നടാൻ ഏറ്റവും നല്ല ഭൂമി എന്ന് പറയുന്നത് നീർവാർച്ചയുള്ള കരഭൂമിയാണ്. ചതുപ്പ് നിലത്ത് നമുക്ക് തേക്ക് കൃഷി വിജയിക്കത്തില്ല. അപ്പോൾ നീർവാർച്ചയുള്ള ഭൂമി തന്നെ വേണം. അതിനുശേഷം നമ്മൾ തൈ നട്ടതിന് ശേഷം, അതായത് പന്നിശലി ഇല്ലാത്ത ഏരിയയിലാണ് ചുമ്മാ അങ്ങ് നട്ടാൽ മതി. അതിനുശേഷം ഫാക്ടംബോസ് രാസവളം തന്നെ കൊടുത്ത് നമുക്ക് വളങ്ങൾ കൊടുത്ത് നമുക്ക് കയറ്റിയെടുക്കാം. ഈ പന്നിശല്യം ഇല്ലാത്ത ഏരിയയിലാണെങ്കിൽ 1 തവണ ജൈവവളം കൊടുത്ത് 1 തവണ രാസവളം കൊടുത്ത് ഓൾട്ടർനേറ്റീവായിട്ട് മാറി മാറി കൊടുക്കുകയാണെങ്കിൽ കണ്ടൻറ്റുകളെല്ലാം നമുക്ക് കിട്ടും, ചെടി നന്നായിട്ട് തന്നെ വളരുകയും ചെയ്യും. അപ്പോൾ 1 വർഷം കൊണ്ട് ഇതൊരു 15 അടി ഹൈറ്റ് മിനിമം വരും. അത് എല്ലാം തന്നെ വരികയും ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത.
1: അപ്പോൾ ഈ വളർത്തുന്ന സമയത്ത് ഒരു പരിവായി ഒരു 3-4 വർഷമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ നാട്ടുപ്രദേശത്തെ കർഷകർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രാഞ്ചസ് കോതാറുണ്ട്. അത് ശരിക്കും ആവശ്യമുണ്ടോ, അതായത് നല്ലതാണോ?
0: സാറേ, ഇതിൻ്റെ ബ്രാഞ്ച് കോതുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെയ്യരുതെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ബ്രാഞ്ച് കോത് നിയന്ത്രിതമായിട്ട് വേണേൽ മാത്രം, അതായത് നേരെ പോകുന്ന നേർഗണയ്ക്ക് ബദലായിട്ട് വളരുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് നീട്ടിക്കട്ട് ചെയ്യാം. സൈഡ് ബ്രാഞ്ചുകളെല്ലാം നിർത്തണം. അതായത് ഒരു 10 അടി വരെയുള്ളത്

0: നമുക്കത് കട്ട് ചെയ്ത് കളയാം. പത്തടിക്ക് മേലോട്ടുള്ളത് നമുക്ക് നിർത്തുകയാണ് ചെയ്യേണ്ടത്. അത് മരം വളരുന്നതനുസരിച്ച് ഉണങ്ങി ഉണങ്ങി ഉണങ്ങി താഴേക്ക് പോകുന്നതായിട്ടാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ ബ്രാഞ്ച് കോതുക എന്ന് പറയുക, പഴയ കാലത്ത് നമ്മൾ ബ്രാഞ്ച് കോതുന്ന എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത് കുറുമ്പൂപ്പ് കൃഷി, അതായത് ചേന ചേമ്പ് അങ്ങനെയുള്ള കൃഷിക്ക് വേണ്ടിയിട്ട് സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പരിധിവരെ കാരണവന്മാർ അങ്ങനെ കോതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ തേക്ക് നമുക്കറിയാം ഏതൊരു മരത്തിൻ്റെയും ബ്രാഞ്ചിൻ്റെ അടിയിലേക്ക് മരത്തിന് വണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ യാതൊരു കാരണവശാലും തേക്കിൻ്റെ ബ്രാഞ്ച് കോതരുത്. വനത്തിൽ ആരെങ്കിലും കോതിയിട്ടാണോ മരം വണ്ണം വെക്കുകയും മരം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നത്?
1: അപ്പോൾ ഇതിനകത്ത് മറ്റുള്ള ഈ നമ്മുടെ കുരുമുളക് പോലെയുള്ള അതൊക്കെ പടർത്തുന്നത് നല്ലതാണ്?
0: കുരുമുളക് നമുക്ക് ഇതിൽ പടർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അട്ടക്കാൽ, അതായത് വള്ളിയുടെ അട്ടക്കാൽ ഇതെ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ കെട്ടിക്കെട്ടി കൊടുക്കേണ്ടി വരും. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വേറൊരു കാലിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൃഷി ചെയ്യാം. ഇടക്കൃഷിയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് കാപ്പി, കൊക്കോ, കുരുമുളക്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കവുങ്ങ്. ആദ്യത്തെ വർഷങ്ങളിൽ
1: താങ്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇടകൃഷി
0: ഞാൻ ചെയ്യുന്നുണ്ട്.

0: ഇതേ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ കെട്ടി കെട്ടി കൊടുക്കേണ്ടി വരും. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വേറൊരു കാലിട്ട് ഇതിനിടയ്ക്ക് കൃഷി ചെയ്യാം. ഇടകൃഷിയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് കാപ്പി, കൊക്കോ, കുരുമുളക്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കവുങ്ങ്. ആദ്യത്തെ വർഷങ്ങളിൽ
1: താങ്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇടകൃഷി?
0: ഇടകൃഷി ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യത്തെ വർഷങ്ങളിൽ നമുക്ക് യാതൊരു കാരണവശാലും ചെയ്യരുതാത്തത് കപ്പയും വാഴയും ചെയ്തുകൂടാ.
1: ഇത് അതെന്തുകൊണ്ടാണ്?
0: വേര് മുറിയുന്നുണ്ടല്ല. ഇത് കപ്പയും വാഴയും ചെയ്ത് കണ്ടമാനം ഇത് അടയും. അടഞ്ഞ് ഇത് കാറ്റടി കിട്ടണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഈ വളരുന്ന സ്റ്റേജിൽ ആദ്യത്തെ രണ്ട് വർഷത്തേനെന്ന് പറയുന്നത് തേക്കിൻ്റെ തൊലി ടെൻഡറാണ്, അതിന് കടുപ്പം കുറവാണ്. അപ്പോൾ കാറ്റടി കിട്ടി, അതായത് ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ഉള്ള സാധ്യത കുറയണം. അപ്പം അതായത് ഇപ്പോൾ രണ്ടാഴ്ചയൊക്കെ തുടർച്ചയായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ അതിൻ്റെ തൊലിയിൽ റബ്ബറിനുണ്ടാകുന്ന ചീക്ക് പിങ്ക് രോഗം അതുണ്ടാവും, ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. അപ്പോൾ അതുണ്ടാവാൻ സാധ്യത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കാറ്റടി കയറണം. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ തേക്കിനുണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തണ്ടുതുരപ്പൻ, രണ്ടാമത് ഇല.
1: അത് ഏത് പ്രായത്തിലാണ് ഉണ്ടാകുന്നത്?
0: അതെല്ലാം 3 വർഷത്തിനുള്ളിലാണ്. ഇതെല്ലാം 3 വർഷം കഴിഞ്ഞ് അപൂർവമായിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം നമുക്ക് കീടനാശിനികൾ വെച്ച് നമുക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ 3 വർഷത്തെ മഴക്കാലമാണ് നമുക്ക് തേക്ക് കൃഷി ശ്രദ്ധിക്കേണ്ടത്. വേനൽക്കാലത്ത് ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇലപ്പുഴു വരും, ഇലയിൽ തൂങ്ങി തൂങ്ങി വരുന്ന ഒരു പുഴുണ്ട്. അത് പുതുമഴ വരുന്ന സമയത്താണ്
1: നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ?
0: നിയന്ത്രിക്കാൻ, ആദ്യം മരുന്നടിച്ചാൽ നിയന്ത്രിക്കാം, ആദ്യത്തെ വർഷങ്ങൾ നിയന്ത്രിക്കാം. പക്ഷേ മരം വളർന്നു
1: കഴിഞ്ഞാൽ പിന്നെ
0: നിയന്ത്രിക്കാൻ പറ്റത്തില്ല, കാരണം നടക്കുന്ന കാര്യമില്ല. പക്ഷേ 44% വരെ വളർച്ച കുറയുമെന്നാണ് ഫോറസ്റ്റ് പറയുന്നത്. പുതുമഴ വരുമ്പോഴാണല്ലോ ഈ മരം ഇളതാകുക എന്ന്. ഇളതാകുമ്പം വെയിറ്റ് കൂടും. അപ്പം ഇതങ്ങ് വന്ന് തിന്നുകയാണെങ്കിൽ കാറ്റിൻ്റെ ശല്യം ഇരി തേക്ക് ഒടിയുന്നതിനെ ഇരിച്ചിലാണ്, ഇരിച്ചില് ശല്യം കുറയും. പണ്ട് ബ്രിട്ടീഷുകാരുടെ മുമ്പ് മുതൽ ഉരു ഉണ്ടാക്കുന്ന കാലഘട്ടം മുതൽ നമുക്ക് ഇന്ത്യയിലെ തേക്ക്, അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ തേക്കിന് ഡിമാൻഡുണ്ട്. ബ്രിട്ടീഷുകാർ അതായത് ബെക്കിങ്ങ കൊട്ടാരം പണിതിരിക്കുന്നത് പോലും നിലമ്പൂർ തേക്കിട്ടാ. നിലമ്പൂരേക്ക് റെയിൽവേ വരുന്നത് പോലും ഈ അവിടുന്ന് തേക്ക് കടത്താൻ വേണ്ടിയിട്ടാണ് അവർ റെയിൽവേ പാളം പറഞ്ഞതെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ തേക്കിന് ലോകോത്തരമായ ഒരു ഡിമാൻഡുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് അപ്പം എല്ലാവരും ചോദിക്കും തേക്ക് വെച്ച് വ്യാപകമായി കഴിഞ്ഞാൽ ഇതിന് മാർക്കറ്റ് ഇടി. ഒരിക്കലും മാർക്കറ്റ് ഇടിയില്ല. ഇത് നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഒരു വൃക്ഷമാണ്. നമ്മൾ ഇത് രാജകീയ വൃക്ഷമായിട്ട് ഗവൺമെൻറ് തന്നെ അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഒരു കാലഘട്ടത്തിൽ തേക്ക് മുറിക്കരുതെന്ന് തേക്കിന് ഷോർട്ടേജ് ഉണ്ടായി. അപ്പം തേക്ക് ഇന്ത്യയിൽ കുറഞ്ഞു. അവർ മുറിച്ച് മുറിച്ച് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മുറിച്ച് കുറഞ്ഞപ്പോഴാണ് അവിടെ പ്ലാന്റേഷനായിട്ട് വെച്ചുപിടിപ്പിച്ച തോട്ടമാണല്ലോ നിലമ്പൂരുള്ളത്. ഇപ്പം ഗവൺമെൻറ് തന്നെ ധാരാളം തേക്ക് വെച്ച് പിടിപ്പിച്ചോളാൻ നമുക്ക് പ്രോത്സാഹനം നൽകും.
1: മുറിക്കാനൊന്നും പെർമിഷൻ വേണ്ടല്ലോ?
0: ആ വേണ്ട, വലിയ പ്രശ്നങ്ങളില്ലല്ലോ. ചെറിയ 1-2 വില്ലേജിൻ്റെ ഒരു പേപ്പർക്ക് അതൊക്കെ ഒന്നും പ്രശ്നങ്ങളല്ല, കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ധാരാളം ആൾക്കാർ ഈ തേക്ക് വെക്കുന്നത് തന്നെ. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് യൂത്തെല്ലാം അതിനെ 1-2 വീട്ടിലൊരു പിള്ളേരെ ന്യൂക്ലിയർ ഫാമിലിയാണ്, പിള്ളേരുടെ എണ്ണം കുറയുന്നു. അപ്പോൾ ഈ ലാൻഡെല്ലാം വെറുതെ കിടക്കാൻ
1: തൊഴിലാളികളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്.
0: പിന്നെ നമ്മളോട് ശരിക്കും കാരണവന്മാർ പറഞ്ഞു തന്നിരിക്കും ലാൻഡ് വെറുതെ ഇടാൻ ഒരിക്കലും ചെയ്യരുതാത്തല്ലേ. അപ്പോൾ എന്തെങ്കിലും കൃഷി ചെയ്യുക. അപ്പോൾ നമ്മൾ എന്നോട് തൈ മേടിച്ചുകൊണ്ട് പോകുന്നൊരു അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ 25 വയസ്സുള്ള ഒരാൾ കൃഷി ചെയ്താൽ 45 വയസ്സ് 50 വയസ്സാകുമ്പോഴൊക്കെ സുഖമായിട്ട് കോടികൾ ഒരേക്കറിൽ നിന്ന് നമുക്ക് സമ്പാദിക്കാൻ പറ്റും.
1: അപ്പൊ താങ്കൾ ആദ്യം വെച്ച 100 തൈകൾ ഇപ്പം 10 വർഷം കഴിഞ്ഞു.
0: 10 വർഷം
1: കഴിഞ്ഞു.
0: ഞാന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മരങ്ങളോട് സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് മുറിക്കാൻ
1: താല്പര്യം
0: ഇല്ല. അതും എന്റെ മോനോട് പറഞ്ഞിരിക്കും ഹാൻഡ് ഓവർ ചെയ്ത് അങ്ങ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ മനസ്സിലെ പ്ലാൻ.
1: എത്ര വർഷം നിർത്താം? എത്ര വർഷം വേണോ
0: എത്ര വർഷം വേണോ നിൽക്കാമല്ലോ. അതൊരു പ്രശ്നമല്ല. നിൽക്കും തോറും അസ്റ്റ് കൂടുമല്ലേ നമ്മുടെ കുടുംബത്തിന്. ഞാൻ അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം സാറേ, നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു 10 തേക്ക് മരം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗാംഭീര്യം ഒരു വലുതല്ലേ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്താണ് സംഭവം എന്ന് പറഞ്ഞാൽ. അത് ഒരു 3 ഏക്കർ തേക്കും തോട്ടം നമുക്ക് ഉള്ളപ്പം നമുക്ക് എനിക്ക് ആ തേക്കും തോട്ടത്തിനകത്തോടെ ഇറങ്ങി നടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് റബ്ബർ മുറിച്ച് കളഞ്ഞിട്ട് വെച്ച് അപ്പം അന്നേരം റബ്ബർ മുറിച്ചപ്പോൾ എല്ലാ വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ
1: ഹാപ്പിയാണ്.
0: ആ തീരുമാനം മാർത്താണ്ഡം മുതൽ അങ്ങ് ചുള്ളിയാ വരെ ഞാൻ തൈ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമേ എനിക്ക് തൈ കൊടുക്കുക എന്നുള്ളതല്ല, ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ആര് എന്ത് സംശയം ചോദിച്ചാലും ഞാൻ അതിനെ കൃത്യമായ മറുപടി, എനിക്കറിയാവുന്ന മറുപടി ഞാനത് കൃത്യമായിട്ട് കൊടുക്കും. എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ ഓഫീസിൽ പോകുന്ന സമയമാണ് എൻ്റെ വൈഫ് ആണ് അത് എടുക്കുന്നത്. പുള്ളിക്കാരിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ചെടി വളരുന്നതിൻ്റെ പിക്ചർ കണ്ടാൽ എനിക്കറിയാം അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയുണ്ട്, നന്നായിട്ടാണോ വളരുന്നതെന്ന്. അല്ലെങ്കിൽ ഞാൻ പറയും ഇത് വളമിട്ട് കൊടുക്കുക, ഇത്ര ഇനി ഇന്നത് ചെയ്യാം, ഇലയിൽ എന്തെങ്കിലും പുഴുവരുകയോ അതെന്തെങ്കിലും കേട് വന്നാൽ അത് ഇന്ന മെഡിസിൻ അടിക്കുക എന്നല്ല ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്കൊരു പാഷനാണ് ഇത് സംഭവം.
1: സ്വന്തം അനുഭവങ്ങളാണ് പറഞ്ഞത്.

0: ഒന്നുമല്ല. അപ്പം നിരവധി ഇത് ശ്രോതാക്കൾ ഇത് കേട്ടിട്ട് കൂടുതൽ ആൾക്കാർ ഈ തേക്ക് കൃഷിയിലേക്ക് കടന്നു വരട്ടെ, കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പരിപാടിയിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി സംസാരിച്ചതിൽ താങ്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
1: താങ്ക് യു സർ.
2: മികച്ച ആദായത്തിനായി ടിഷ്യു കൾച്ചർ തേക്ക്. ഇതേക്കുറിച്ച് കോട്ടയം ജില്ലയിലെ പാലാ ഭരണങ്ങാനത്തുള്ള സോജൻ കെ ജോസഫുമായി ജി സന്തോഷ്കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സോജൻ കെ ജോസഫിന്റെ ഫോൺ നമ്പർ പറയാം: 9446 9856.

0: തൈര്. ഭക്ഷണത്തിനൊപ്പം ഇവനുണ്ടോ പല്ലും എല്ലും ഹൃദയവും സുരക്ഷിതം. വല്ലപ്പോഴും ആക്കണ്ട, ദിവസേന കഴിക്കാം. ഗുണങ്ങൾ അറിഞ്ഞോളൂ. പ്രാതലിനും ഊണിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു പാലുൽപ്പന്നമാണ് തൈര്. പാല് പുളിപ്പിച്ചാണ് തൈര് നിർമ്മിക്കുന്നത്. പ്രോബയോട്ടിക്സ്, പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, കാൽസ്യം, ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ് തൈര്. ദിവസേന കഴിക്കുന്ന ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ അറിയണ്ടേ? തൈരിന്റെ ഉപയോഗം കൊളസ്ട്രോളിന്റെ അളവും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കും. തൈര് പോലുള്ള പുളിയുള്ള പാലുൽപ്പന്നങ്ങൾ മെച്ചപ്പെട്ട ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് തൈര്. അസ്ഥികളുടെ ഉറപ്പ് കൂട്ടാനും എല്ലിന്റെ ആരോഗ്യത്തിനും വേണ്ട ധാതുക്കൾ തൈരിലുണ്ട്. ഇത് എല്ലുകൾ ക്ഷയിക്കുന്ന ഓസ്റ്റിയോപൊറോസിസ് അവസ്ഥയുണ്ടാക്കാതെ തടയും. ഭക്ഷണത്തിൽ തൈര് ഉപയോഗിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇതിലൂടെ ശരീരഭാരം കുറയ്ക്കാനും കഴിയും. തൈര് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും അസുഖങ്ങൾ കുറയ്ക്കാനും ദോഷകരമായ രോഗകാരികളെ ഫലപ്രദമായി ചെറുക്കാനും സഹായിക്കുന്നു. ഇതുകൂടാതെ തൈര് ഉപയോഗം മുടികൊഴിച്ചിൽ കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും.
1: ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യ ദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
0: വയലുംവീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ശുദ്ധജല മത്സ്യകൃഷിക്ക് അനുയോജ്യമായ കാർപ്പ് മത്സ്യങ്ങളെ പ്രേരിത പ്രജനനം വഴി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സമയത്താണ്? ശരിയുത്തരം ഇടവപ്പാതി, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.
3: സമയം 7 മണി കഴിഞ്ഞ 19 മിനിറ്റും 23 സെക്കൻഡും.

0: ജൈവ സർവകലാശാലയുടെ കീഴിലുള്ള കണാറവാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണസ് ഫ്ലൂറസൻസ്, ട്രൈക്കോഡെർമ വിരിറ്റെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീട നിയന്ത്രണ ഉപാധികളായ ബ്യുവേറിയ ബാസിയാന, ലക്കാനിസീലിയം ലക്കാനി, മെറ്റാറസിയം, പെസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, മെസോസ്പൈറലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 9747238352 ഫോൺ നമ്പർ ആവർത്തിക്കാം. 9747238532 കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപ. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ പറയാവുന്ന 0487237773. ഫോൺ നമ്പർ ആവർത്തിക്കാം. 0487237773. ഇനി വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. മഴക്കാലത്ത് ഇഞ്ചിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പച്ചവാട്ടം. ഇതിനെതിരെ കൃഷിയിടങ്ങളിൽ നീർവാർച്ച ഉറപ്പുവരുത്തുകയും തടങ്ങളിൽ രോഗബാധ കണ്ടാലുടൻ രോഗബാധിതമായ ചെടികൾ അവയുടെ ചുവട്ടിലെ മണ്ണോടെ പിഴുതു മാറ്റുകയും ചെയ്യണം. ഇതിനുശേഷം വാരങ്ങളിൽ കുമ്മായം വിതരണം. 1 ആഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോഗ്രാം മണലുമായി ചേർത്ത് വാരങ്ങളിൽ ഇട്ടുകൊടുക്കേണ്ടതാണ്. മഴക്കാലമായതിനാൽ വാഴയിൽ കുമിൾ രോഗമായ ഇലപ്പുള്ളി രോഗത്തിന് മുൻകരുതല 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്ക് തെളിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷം രോഗത്തിന് കുറവില്ലെങ്കിൽ 2 മില്ലി ലിറ്റർ ഹെക്സകോണസോൾ 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ 1 മില്ലി ലിറ്റർ പ്രോപിക്കോണസോൾ 1 ലിറ്റർ വെള്ളത്തിൽ പശു ചേർത്ത് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധം കുളിർക്ക് തെളിക്കുക. ഓണത്തിന് കുല വെട്ടുന്നതിനായി നട്ടിട്ടുള്ള വാഴയുടെ കുലകൾ പൊതിഞ്ഞു കെട്ടേണ്ടതാണ്. പക്ഷികളുടെ ഉപദ്രവം ഒഴിവാക്കുന്നതിനും നല്ല തുടമുള്ള ആകർഷകമായ കായകൾ കിട്ടുന്നതിനും ഇത് സഹായിക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമക്ഷേമ വാർത്തകൾ.
1: ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

ഒരറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രണ്ടാംഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ഭവനിൽ 2026 രണ്ടാമത് പത്മ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിസ്തുല സംഭാവനകൾ നൽകിയ പ്രമുഖർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്നും 5 രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ എന്നിവരെയാണ് പത്മവിഭൂഷൺ നൽകി ആദരിച്ചത്. നടൻ മമ്മൂട്ടിയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമല മേനോൻ പത്മശ്രീ പുരസ്കാരവും ഏറ്റുവാങ്ങി. ഈ വർഷം 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. വരും ദശാബ്ദങ്ങളിലെ ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ IAS ബാച്ചിന്റെ 40%ത്തിലധികം വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്ര നിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 IAS ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഉൽപ്പാദന മേഖലയിലെ വളർച്ച, ഊർജ്ജ സുരക്ഷ, യുവാക്കൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കാണ് ഇന്ത്യ ഇന്ന് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വകുപ്പുകൾ തമ്മിലുള്ള ശക്തമായ ഏകോപനം ശാശ്വതമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നാഫെഡ് പുരോഗതിയുടെ പാതയിലാണ്. 12 മുൻപ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ 500 ലാഭത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ NAFED.IN ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപ്പാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചുവെന്ന് ചടങ്ങിൽ സംസാരിക്കവേ കൃഷി കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സംഭരണം കർഷക സൌഹൃദവും സുതാര്യവുമാക്കിയ നാഫെഡിന്റെയും നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷന്റെയും ഉദ്യോഗസ്ഥരെയും മന്ത്രി അഭിനന്ദിച്ചു. NAFED.IN പോർട്ടലിലൂടെ കർഷകർക്ക് 48 ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന 16 ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്നതിനെ സ്വാഗതം ചെയ്ത അദ്ദേഹം മേഖലയിലെ സുഗമമായ കപ്പൽ ഗതാഗതം സാമ്പത്തിക പുരോഗതിക്ക് വഴിവെക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. ആഗോള ഊർജ്ജ സുരക്ഷയും ഉറപ്പാകും. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ദുരുപയോഗം, തീവ്രവാദത്തിന്റെ പുതിയ രൂപങ്ങൾ, ഡിജിറ്റൽ ലോകത്തെ സൈബർ ഭീഷണികൾ എന്നിവ നേരിടാൻ കൂട്ടായ ശ്രദ്ധ ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: We need to be cognizant of the new security threats and challenges. Non-traditional threats have transcended national borders and have developed defeat systems against conventional responses. Innovative disruptive technologies, more camouflaged variants of terrorism, cyber threats in a world which is getting increasingly digitized, they all constitute an important threats for us.
0: ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ച ശേഷം ഇന്ത്യയിലേക്കുള്ള 11 കപ്പലുകൾ ഹോർമൂസ് കടന്നുവെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യൻ പതാക വഹിക്കുന്ന 10 കപ്പലുകൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഇപ്പോഴുണ്ട്. ഖത്തറിൽ

0: കഴിഞ്ഞ ദിവസമുണ്ടായ പൊട്ടിത്തെറിയിൽ 12 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റ 66 പേർ ചികിത്സയിലാണെന്നും മൃതദേഹങ്ങൾ ഇന്ത്യയിലെത്തിക്കാൻ നടപടികൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ അശാന്തിക്ക് കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധിർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു.
1: We categorically reject these fabricated claims with the contempt that they deserve. The ongoing protests in Pakistan-occupied Kashmir are a direct consequence of Pakistan's decades-long policy of systemic economic exploitation, denial of fundamental rights, and administrative oppression. We hope the international community will hold Pakistan accountable for its misdeeds and abuses.
0: 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ചരിത്രം കുറിക്കുമെന്നും കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾ അതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും കേന്ദ്ര കായികമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ പ്രാപ്തമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ട സമയമാണിതെന്ന് ചടങ്ങിൽ സംസാരിച്ച ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 370 അസാധുവാക്കിയതോടെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചരമവാർഷിക ദിനത്തിൽ ശ്യാമപ്രസാദ് മുഖർജിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG ഫലം പ്രഖ്യാപിച്ചു. CUET ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാവുന്നതാണ്. 11 ലക്ഷത്തിലധികം പേർ എഴുതിയ പരീക്ഷ രാജ്യത്തും വിദേശത്തുമായി 321 കേന്ദ്രങ്ങളിലായി 11 മുതൽ 31 വരെ തീയതികളിലാണ് നടന്നത്. പുരുഷ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയെയും 4:30 മത്സരത്തിൽ പനാമ ക്രൊയേഷ്യയുമായും ഏറ്റുമുട്ടും. നാളെ രാവിലെ 7:30 കൊളംബിയയും കോംഗോയും തമ്മിലുള്ള മത്സരം നടക്കും. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യ മാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായി ഭക്ഷ്യവസ്തുക്കളുടെയും കുടിവെള്ളത്തിന്റെയും 22 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് കാക്കനാട് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽ നിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാംഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യൻ കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായിക

0: മുഖ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി തൃശൂർ.
2: അക്ഷര കേരളം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷരകേരളത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ജൂൺ 19 വായനാ ദിനം നാം ആചരിച്ചല്ലോ. ഇന്നത്തെ അക്ഷരകേരളത്തിൽ വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക അധ്യായമാണ് പ്രക്ഷേപണം ചെയ്യുന്നത്.
4: വായനാമൃതം, വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
3: ഓരോ വായനാ ദിനവും കടന്നു പോകുമ്പോൾ അക്ഷരങ്ങളുടെ മഹത്വവും വായനയുടെ പ്രാധാന്യവും തെളിമയാർന്ന വെളിച്ചമായി നമുക്കുള്ളിൽ നിറയുകയാണ്. ഇരുട്ടിനെ പഴിക്കാതെ വിളക്കേന്തുവാൻ നമ്മെ സഹായിച്ച കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പുതുവയിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19 വായനാ ദിനമായി നാം ആചരിക്കുന്നു. വായനാ ദിനാചരണത്തെക്കുറിച്ചും പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് ശ്രീ പി എൻ പണിക്കരുടെ മകനും പി എൻ ഫൗണ്ടേഷൻ ദേശീയ ചെയർമാനുമായ ഡോക്ടർ എൻ ബാലഗോപാൽ ആകാശവാണിയോട്.
5: 1995 ജൂൺ 19 പി എൻ പണിക്കർ വിടവാങ്ങി. അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി ശ്രീ കെ നയനാർ നയിച്ച മന്ത്രിസഭ ജൂൺ 19 വായനാ ദിനമായി പ്രഖ്യാപിച്ചു. കേരളത്തിലെ കുട്ടികളിൽ വായന ശീലമാക്കുവാനും പി എൻ പണിക്കർ ഉയർത്തിയ വായിച്ചു വളരുക, ചിന്തിച്ച് വേഗം നേടുക എന്ന ആപ്തവാക്യം കുട്ടികളിലും അധ്യാപകരിലും രക്ഷകർത്താക്കളിലും സമൂഹത്തിലെ ദുർബല വിഭാഗത്തിൽപ്പെട്ടവരിലും ചലനങ്ങൾ സൃഷ്ടിച്ചു. ചെറിയ തോതിൽ തുടങ്ങിയ വായനാ ദിനം പുതിയ മാനങ്ങൾ തേടി ഇന്ന് 31 വർഷത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ മാത്രം ആരംഭിച്ച വായനാ ദിനം ജനമുന്നേറ്റത്തോടെ വായനാ വാരമായും വായനാ മാസമായും രൂപാന്തരപ്പെട്ടു. 2017 22 വായനാ ദിനം ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വായനയുടെ മഹത്വവും അതിന്റെ വ്യാപ്തിയും മനസ്സിലാക്കി ദേശീയ തലത്തിൽ ആചരിക്കാൻ പി എൻ പണിക്കർ ഫൗണ്ടേഷനോട് നിർദ്ദേശിച്ചു. അതിനുവേണ്ടിയ ഒത്താശ അദ്ദേഹം നീതി ആയോഗിലൂടെ നിർവഹിക്കുകയും ചെയ്തു. വായനയോടൊപ്പം ഡിജിറ്റൽ വായനയ്ക്കും പ്രാധാന്യം നൽകി ഇന്ന് ഭാരതത്തിലെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 119 വിദേശ രാജ്യങ്ങളിലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായനാ ആഘോഷമായി ആചരിച്ചു വരുന്നു. ഭാരതത്തിലെ ഏതാണ്ട് 410 ദശലക്ഷം കുട്ടികളിലും യുവാക്കളിലും സമൂഹത്തിലെ പാവപ്പെട്ട ദരിദ്രന്മാർക്കിടയിലും പി എൻ പണിക്കർ ഉയർത്തിയ വായനാ സന്ദേശം എത്തിയിരിക്കുന്ന കാര്യം ചാരിതാർത്ഥജനകമാണ്. കുട്ടികളും യുവജനങ്ങളും വായനയുടെ ഗുണഫലങ്ങൾ സ്വയം ആർജിക്കുക മാത്രമല്ല, ജീവിതം കരുത്താർജിക്കുന്നതിനുള്ള സാക്ഷരത, ആരോഗ്യ സാക്ഷരത, തൊഴിൽ സാക്ഷരത, പാരിസ്ഥിതിക സാക്ഷരത, കൃഷി സാക്ഷരത, നിയമ സാക്ഷരത, സാമ്പത്തിക സാക്ഷരത തുടങ്ങി സപ്ത സാക്ഷരതാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായി ഒരു പൂർണ്ണ മനുഷ്യനായി മാറുന്നു. ആഹ്ലാദകരമായ വായനയിലൂടെ അറിവ് നേടി അറിവിലൂടെ സമ്പന്നനായി ശാസ്ത്രത്തിനൊന്ന് ശക്തരാകുവാൻ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ വായനാ ദിന ആസാദനക്കാലത്ത് കുട്ടികളെയും സാമാന്യ ജനങ്ങളെയും ഉദ്ബോധിപ്പിക്കുകയാണ്. ഭാരതത്തിലെ എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ ശാസ്ത്ര പ്രസ്ഥാനങ്ങളും വായനയുടെ മഹത്വം ഉൾക്കൊണ്ട് വിവിധ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്ത് വായിച്ചു വളർന്ന് ചിന്തിച്ച് വേഗം നേടിയ ഒരു തലമുറ സൃഷ്ടിച്ചു വരികയാണ്. വായനയാണ് വികസനം എന്നതാണ് 2026 വായനാ ദിന മാസാഘോഷത്തിന്റെ മുദ്രാവാക്യം.
3: തീരാത്ത വായനയെക്കുറിച്ചും അക്ഷരങ്ങൾ കൂട്ടിനുള്ളപ്പോൾ നമ്മളാരും അനാഥരല്ലെന്ന സത്യത്തെക്കുറിച്ചുമുള്ള ഒരു കവിത നമുക്കിനി കേൾക്കാം. കവിത കാവൽ മാലാഖ. മുതിർന്ന കവിയും അധ്യാപകനുമായ ശ്രീ കൽപ്പറ്റ നാരായണൻ എഴുതി അവതരിപ്പിക്കുന്നു.
6: പാതിരയോടടുത്ത നേരം റെയിൽവേ സ്റ്റേഷനിലെ കൂടുതൽ വെളിച്ചമുള്ള മൂലയിലെ ബെഞ്ചിലിരുന്ന് വായിക്കുന്ന എന്നെ തോണ്ടി വിളിച്ച് പഴയ സഹപ്രവർത്തകൻ 72 കാതിലേക്ക് ചോദിച്ചു, താങ്കൾ ഇനിയും വായിച്ചു കഴിഞ്ഞില്ലേ? ഇല്ല, അയാളോട് ചിരിക്കെ ഉള്ളിൽ ഞാൻ എന്നോട് മന്ത്രിച്ചു, അവൾ ഇല്ലാതാവും മുമ്പേ എനിക്കില്ലാതാവണ്ട, അവളില്ലാത്ത ഇരുട്ടിൽ എനിക്ക് കഴിയുകയും വേണ്ട. 11-ാമത്തെയോ 12-ാമത്തെയോ വയസ്സ് സംശയിച്ച് കൂടെ കൂടിയതാണ്. കൂടെ നിൽക്കാമോ നിർത്തുമോ ആരറിഞ്ഞതിലും എന്നെ അറിഞ്ഞു. ഒന്നും ചെയ്യാനില്ലാത്തപ്പോഴും ഇഷ്ടമില്ലാത്തത് ചെയ്യാനുള്ളപ്പോഴും

0: മുമ്പിൽ വന്നു നിന്ന് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ അവർ മറ്റുള്ളവരാണ് എന്നെന്നെ ഓർമ്മിപ്പിച്ചു. ഒരു സമാധാനവും കിട്ടാത്തപ്പോൾ പല സമാധാനങ്ങൾ തന്നു. ഒരുവരും ക്ഷമിക്കാത്തതും ക്ഷമിക്കത്തക്കതായി കണ്ടു. അപ്പോൾ നിങ്ങൾക്കതല്ലാതെ ചെയ്യാനാകുമായിരുന്നില്ല, അവൾ ആശ്വസിപ്പിച്ചു. രഹസ്യമായ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടിത്തന്നു. ഒന്നും സാരമാക്കിയില്ല, നിസ്സാരവും ആക്കിയില്ല. അവൾ എൻ്റെ കാഴ്ചകൾക്ക് നിറം കൂട്ടി. ഞാൻ സ്നേഹിച്ചവർ അവരുടേത് മാത്രമല്ലാത്ത കാരണങ്ങളാൽ അവരേക്കാൾ സുന്ദരികളായി. ഒരിക്കലും പരാതിപ്പെട്ടില്ല, ക്ഷമയോടെ വിളിപ്പുറത്ത് കാത്തുനിന്നു. വിളിച്ചപ്പോൾ എന്തൊരു കൂറോടെയാണ് എല്ലാ കുറിയും വന്നത്. കൂടെ നടന്നു കാട്ടിത്തന്നു വഴികൾ, കാട്ടിത്തന്നു എനിക്ക് മാത്രം ഉതകുന്ന രക്ഷാമാർഗങ്ങൾ, കാട്ടിത്തന്നു ഉപയോഗശൂന്യതയുടെ ഉപയോഗങ്ങൾ. പുറപ്പെടുമ്പോൾ എടുത്തു തന്നു എനിക്കായി തുന്നിയ, എനിക്കല്ലാതെ പാകമാകാത്ത ഉടുപ്പുകൾ. എപ്പോഴും എന്നെ കൊതിച്ചു, എന്നെ ഒറ്റയ്ക്ക് മുഴുവനായി ആഗ്രഹിച്ചു. ഒരുമിച്ചിരിക്കാനുള്ള ഒഴിഞ്ഞിടങ്ങൾ കണ്ടെത്തി. ഞാൻ ഭേദപ്പെടുന്നത് ഉള്ളഴിഞ്ഞ് അറിഞ്ഞു. അതുവരെ ആയിരുന്നതിൽ നിന്ന് ഞാനും സന്തോഷത്തോടെ വ്യതിചലിച്ചുകൊണ്ടിരുന്നു. ഞാനാകുന്നതിൽ അവളോളം പ്രയത്നിച്ചവരില്ല, ആനന്ദിച്ചവർ ഇല്ല. അവൾ വിളമ്പിത്തന്ന അന്നത്തിൽ ഓരോ വറ്റിലും എൻ്റെ പേര്. കഴിക്കൂ, സമയമെടുത്ത് സ്വാദോടെ. എനിക്കായി എൻ്റെ സ്വാദറിഞ്ഞ് ഉണ്ടാക്കിയതാണ് ഭൂമിയിലെ വിഭവങ്ങൾ. എനിക്കായി വിളമ്പിയതാണെന്ന് താൻ കണ്ടെത്തിയെന്ന് അവൾ പറഞ്ഞു. വയ്യാതായപ്പോൾ അധികം വയ്യാതായത് അവൾക്കാണ്. സുഖമായപ്പോൾ അധികം സുഖമായത് അവൾക്കാണ്. കണ്ടതിൽ അതുവരെ കണ്ടതിലും ഞാൻ കണ്ടു. എൻ്റെ ഗൂഢാലോചനക്കാരിയെ വീട്ടിലാർക്കും അത്രയൊന്നും ഇഷ്ടമായിരുന്നില്ല. എൻ്റെ എല്ലാ ആലോചനകളിലും അവൾ തലയിടുന്നു. ഞാൻ എത്ര അനാഥനാണെന്ന് അവളോളം ആരും അറിഞ്ഞില്ല. മനുഷ്യപുത്രനോ ദൈവപുത്രനോ എൻ്റെ പാപങ്ങൾ പൊറുക്കാനുള്ള ത്രാണിയില്ലെന്ന് എനിക്ക് മാത്രം കേൾക്കാവുന്ന ഒച്ചയിൽ അവൾ പറഞ്ഞു തന്നു. അവൾ വേദനയെ വേദന കൊണ്ട് തുടച്ചു. എനിക്ക് മാത്രം ബോധ്യമാവുന്ന ചിലതില്ലാത്ത ലോകത്തിൽ താനിരിക്കില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു.
1: വായനയെക്കുറിച്ച് കവിയും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗവും സാഹിത്യപ്രവർത്തക സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗവുമായ ശ്രീ ജയകുമാർ ചെങ്ങമനാട്.
2: ആംഗ്ലോ ഐറിഷ് എഴുത്തുകാരനും നാടകകൃത്തും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്ന റിച്ചാർഡ് സ്റ്റീൽ പറഞ്ഞിട്ടുള്ളത്, ശരീരത്തിന് വ്യായാമം എങ്ങനെയാണോ അതുപോലെയാണ് വായന മനസ്സിന് എന്നാണ്. വായന വാസ്തവത്തിൽ അനുഭവവും അനുഭൂതിയുമാണ്. വിശാലമായ പ്രപഞ്ചത്തോളം മനുഷ്യ മനസ്സിനെ വിസ്തൃതമാക്കാൻ കഴിയുന്ന ഒന്നാണ് വായന. അതുകൊണ്ട് സ്വയം നവീകരിക്കാനും സമൂഹത്തെ കൂടുതൽ നന്മയിലേക്ക് മാറ്റാനും കഴിയുന്ന ഒരു കർമ്മ പദ്ധതി ആന്തരികവും ബാഹ്യവുമായി തന്നെ രൂപപ്പെട്ടു വരും. നമ്മൾ ചെറിയൊരു കഥ വായിക്കുമ്പോൾ ആ കഥയിൽ പറഞ്ഞിട്ടുള്ള ചരിത്ര പശ്ചാത്തലം, സാമൂഹ്യ പശ്ചാത്തലം, ആ കഥ മുന്നോട്ട് വയ്ക്കുന്ന മാനസിക വ്യാപാരങ്ങൾ, ആ കഥയിലെ കാലഘട്ടം, അതൊക്കെയും ഒരു അരമണിക്കൂറിൻ്റെയോ ഒരു മണിക്കൂറിൻ്റെയോ വായനയ്ക്കകത്ത് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത് ചിലപ്പോൾ നൂറ്റാണ്ടുകളുടെ കഥയായിരിക്കും. ഇപ്പോൾ തകഴിയുടെ കയർ, അതിനിയും പുതിയ എഴുത്തുകാർക്ക് നീട്ടാവുന്നതാണ്. കയർ എന്ന വാക്ക് തന്നെ മുന്നോട്ട് നീട്ടാം, പുറകോട്ട് നീട്ടാം. ആ കയർ നൽകുന്നത് എത്ര തലമുറയുടെ ചരിത്രമാണ്. ഒരു കവിത നൽകുന്നത് എന്തെല്ലാം ഭാവപ്രപഞ്ചങ്ങളാണ്. വളരെ പരിമിതമായൊരു സമയത്തിനകത്ത് ചരിത്രത്തെയും വർത്തമാനത്തെയും ഭാവിയെയും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ട് വായന മാറുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യ വല്ലാത്ത രീതിയിൽ മാറ്റം സംഭവിച്ചപ്പോൾ ഈ വായനയുടെ പ്രതലങ്ങൾ മാറിയിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് കല്ലിനകത്ത് കൊത്തിവെച്ച ചില രൂപങ്ങൾ, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ താളിയോല ഗ്രന്ഥങ്ങൾ, പിന്നീട് പുസ്തകങ്ങൾ ചേർത്ത് വച്ചിട്ടുള്ള ഗ്രന്ഥാലയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തനം,

0: സ്ഥലങ്ങൾ. ദേശീയ സ്വാതന്ത്ര്യ സമരത്തെയും കേരളീയ നവോത്ഥാനത്തെയും ഓരോ കൊച്ചു ഗ്രാമങ്ങളിലും ഓരോ വായനശാല ആരംഭിക്കുകയും ആ വായനശാല ഗ്രാമത്തിൻ്റെ വിളക്കായി മാറുകയും ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചു വന്ന പുതിയ തലമുറ അവരുടെ ജീവിതത്തെ കൂടുതൽ നല്ല രീതിയിൽ കരുപ്പിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സാധ്യമാക്കിയ ഒരു വലിയ ചരിത്രം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വായനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പി എൻ പണിക്കർ സാറിൻ്റെ പേരിൽ ഇപ്പോൾ കേരള ലൈബ്രറി കൗൺസിൽ വായന വാരം എന്നത് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടിയായി എല്ലാ വായനശാലകളിലും അതുപോലെ എല്ലാ സ്കൂളുകളിലുമൊക്കെ ഈ വായനാദിനവും വായന വാരാഘോഷവും വായന പക്ഷാചരണം എന്ന പല പേരുകളിൽ അറിയപ്പെടുന്ന കാര്യങ്ങൾ ഗംഭീരമായി നടക്കുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. നിലവിലുള്ള ഈ ഒരു ആവാസ വ്യവസ്ഥ തകരാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദർശനത്തിലേക്ക് വായനയുടെ അനുഭവങ്ങൾ മാറാൻ കഴിയണം. യുദ്ധം, പ്രകൃതിയുടെ ക്ഷോഭം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടി വീണ്ടും വരികയാണ്. അത്തരം സമയത്ത് വായന തികച്ചും അനുഭവ വിനിമയത്തിൻ്റെ, സാമൂഹ്യ നീതിയുടെ, സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഒരു കരുതലായി മാറട്ടെ.
1: വിളക്കു കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം എന്ന ഉള്ളൂർ കവിതയിലെ വരികളെ ഓർമ്മിപ്പിച്ച് സ്വയം പ്രകാശിക്കുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരത്തിലുള്ളവരെ കൂടി വായിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന കവിത എഴുതി അവതരിപ്പിക്കുന്നത് ഗാനരചയിതാവും കവിയുമായ ശ്രീ ബി കെ ഹരിനാരായണൻ. കവിത വായന.
2: വെയിലു നോക്കി സമയം പറയുവാൻ വിരുദനായൊരാളുണ്ടായിരുന്നെൻ്റെ പഴയ കാലത്ത്. നാട്ടിൽ അയാൾക്കൊരു പിടിയുമില്ല ഘടീകാര സൂചികൾ, നരമൊഴികൾ മനസ്സിലാകാത്തൊരാൾ വളവിറക്കത്ത് പാടത്തിരിപ്പുണ്ട്. തവള, ഞണ്ട്, പുഴു, പല്ലിയോടൊക്കെ കളി പറഞ്ഞ് പതിറ്റടീ നേരത്ത്. നടുവളപ്പിലെ മുത്തശ്ശിതൻ ചുണ്ടിൽ പുതിയൊരു കഥയുണ്ടാകുമെപ്പോഴും. ഒരു വരിയുമെഴുതാനറിയില്ല, ഇതുവരെയില്ല പുസ്തക വായന. മുറിവുണക്കും മരുന്നറിയുന്നവർ, മഴ വരും മുമ്പു തോതറിയുന്നവർ, പഠനമുദ്രകളില്ലാത്തതിൻ പേരിൽ അരികുവൽക്കരിക്കപ്പെട്ടുപോയവർ, ഇമയനക്കാതൊരായുസ്സുകൊണ്ടവർ, പല പലാവർത്തി വായിച്ച പുസ്തകം പുടിപിടിച്ചു കിടപ്പുണ്ടതുന്നു ഞാൻ. വെറുതെയെങ്കിലും ഓടിച്ചു നോക്കട്ടെ, പുടിപിടിച്ചു കിടപ്പുണ്ടതുന്നു ഞാൻ, വെറുതെയെങ്കിലും ഓടിച്ചു നോക്കട്ടെ.
1: പലതരത്തിലുള്ള വായനയെക്കുറിച്ച് അധ്യാപികയും എഴുത്തുകാരിയും തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗവുമായ ശ്രീജ വിധു പറയുന്നത് കേൾക്കാം.
3: ഒരു പുസ്തകം തുറക്കുമ്പോൾ നമ്മൾ വെറും അക്ഷരങ്ങളല്ല വായിക്കുന്നത്. ഒരു മനുഷ്യന്റെ ചിന്തകളെയും അനുഭവങ്ങളെയും ചിലപ്പോൾ ഒരു കാലഘട്ടത്തെയുമാണ് വായിക്കുന്നത്. പുസ്തകങ്ങൾ ഒരുപോലെയല്ല, അതുപോലെ വായനക്കാരും ഒരുപോലെയല്ല. ചിലരുണ്ട് ഒരു പുസ്തകം കയ്യിലെടുത്താൽ താഴെ വയ്ക്കില്ല, ഗുളിക വിഴുകുന്ന ലാഘവത്തിൽ അവർ പുസ്തകം ഒറ്റയടയ്ക്ക് വായിച്ചു തീർക്കും. എന്നാൽ മറ്റു ചിലരുണ്ട്, അവർ മുഴുവൻ വായിക്കില്ല, അവിടെയും ഇവിടെയും ഒന്ന് തൊട്ട് തലോടി കടന്നുപോകും, എന്നിട്ടും എല്ലാം വായിച്ചവരെ പോലെ അഭിപ്രായങ്ങൾ പറയും. മറ്റു ചിലരാകട്ടെ ഓരോ വരിയും ഉൾക്കൊണ്ട് വായിക്കുന്നവരാണ്, എഴുത്തുകാരന്റെ ചിന്തയോടൊപ്പം സഞ്ചരിക്കും. ഇനിയും ചിലരുണ്ട് പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് ഊളിയിട്ട് മുങ്ങിത്തപ്പുന്നവർ, രചയിതാവ് പോലും ചൂണ്ടിക്കാണിക്കാത്ത അർത്ഥങ്ങൾ അവർ കണ്ടെത്തും. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, അവർ വായിക്കാൻ പോലും ശ്രമിക്കില്ല, കേട്ടറിഞ്ഞതും ഊഹിച്ചതും കൂട്ടിച്ചേർത്ത് വായിച്ചവരെക്കാൾ അറിവുള്ളവരായി നടിക്കും. ചിലരാകട്ടെ പുസ്തകത്തെ കൈകൊണ്ട് പോലും തൊടില്ല. വായനയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ താല്പര്യമുള്ള മേഖല കണ്ടെത്തുകയാണ്. എല്ലാവർക്കും ഒരേ പുസ്തകമാകണമെന്നില്ല ഇഷ്ടം. ചിലർക്ക് കഥകൾ ഇഷ്ടമാകും, ചിലർക്ക് യാത്രാവിവരണങ്ങൾ, ചിലർക്ക് ശാസ്ത്രം. ലളിതമായ പുസ്തകങ്ങളിൽ നിന്ന് ആരംഭിച്ച് വലിയ ലോകങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതാണ് ഉചിതം. ഒരു പുസ്തകം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയുന്നതും നല്ലതാണ്. ഒരു പുസ്തകം നിങ്ങളെ മടുപ്പിക്കുന്നുവെങ്കിൽ അത് അവിടെ വെച്ച് നിർത്താൻ മടിക്കേണ്ടതില്ല. കാരണം വായന ഒരു ശിക്ഷയല്ല, അത് ഒരു ആനന്ദയാത്രയാണ്.

0: പ്രോഗ്രാം.
1: വായനാമൃതം വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
2: അക്ഷര കേരളം.
3: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
4: വരും ദിനങ്ങളിലെ തൊഴിൽ സാധ്യതയേറുന്ന വിവിധ കോഴ്സുകൾ. എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
5: യുകെയിൽ നിന്ന് വന്നൊരു പുതിയൊരു വാർത്ത, 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കോവിഡിന് ശേഷം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വളരെ വർദ്ധിച്ചിരിക്കുന്നു. മാത്രമല്ല, വിദ്യാർത്ഥികൾ ആവശ്യത്തിനും അനാവശ്യത്തിനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു പ്രവണത കൂടുതലായി കണ്ടുവരുന്നു. ഇത് പഠനത്തെ സാരമായി ബാധിച്ചു വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പഠന വൈകല്യങ്ങളും അതുപോലെ തന്നെ മറ്റ് മാനസിക രോഗങ്ങളും വിദ്യാർത്ഥികളിൽ കൂടുതലായി കണ്ടുവരുന്നു. ഈ ഒരു അവസരത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയ ഉപയോഗം നമ്മുടെ കുട്ടികൾക്കും നല്ലതല്ല. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഏതാണ്ട് 10-70 വർഷത്തിലധികമായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വരുന്ന യുകെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കണ്ടെത്തലുകൾ ഇല്ലാതെ ആയിരിക്കില്ല. അതിനാൽ നമ്മളെ കുട്ടികൾ പഠന സമയത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും അനാവശ്യമായി മൊബൈൽ ഉപയോഗിച്ച് മെസ്സേജ് അയക്കുന്നതും ഒഴിവാക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും ശ്രമിക്കേണ്ടതാണ്. പുതിയ ബഡ്ജറ്റിൽ വലിയ പ്രതീക്ഷകൾ എല്ലാവരും കൈവെക്കുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, സേവന മേഖലകൾക്കിണങ്ങിയ കോഴ്സുകൾക്ക് വലിയ പ്രാധാന്യം നൽകണം. അതായത് പ്രാഥമിക മേഖലയായ കൃഷി, വ്യവസായ മേഖല, രണ്ടാമത്തേത് ടെർഷ്യറി മേഖല, സേവന മേഖല. സേവന മേഖലയിലാണ് 70% തൊഴിലും വരുന്നത്. അത് തന്നെയാണ് പഴയ കോഴ്സുകൾ, ഇക്കോം, BBA, BBA LLB, BCOM LLB, IT ഇന്റഗ്രേറ്റഡ് കോഴ്സുകളൊക്കെ വളരെ ശക്തിയായി തിരിച്ചു വരുന്നത്. അതിനാൽ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ കൂടുന്നു, മൾട്ടി ടാസ്കിംഗ് കോഴ്സുകൾ കൂടുന്നു. ഇതൊരു വലിയ പ്രവണതയായിട്ട് വേണം കാണാൻ. പരനിരവധി കോഴ്സുകൾ പല സെക്ടറുകളിലും ഉണ്ട്. ശക്തിയായ നീറ്റ് പോലുള്ള പ്രവേശന പരീക്ഷകൾ, അല്ലെങ്കിൽ JEE, Main, JEE അഡ്വാൻസ്ഡ് പോലുള്ള പ്രവേശന പരീക്ഷകൾ ഇല്ലാതെ എളുപ്പത്തിൽ മാർക്ക് ഉപയോഗിച്ച് അഡ്മിഷൻ നേടാവുന്ന കോഴ്സുകൾ വളരെ കൂടുതലാണ്. കോഴ്സിന് അഡ്മിഷനും എളുപ്പമാണ്. എന്നാൽ ക്ലാറ്റ് പോലുള്ള കോഴ്സുകൾ, പ്രവേശന പരീക്ഷ, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എഴുതി ദേശീയ നിയമ സർവകലാശാലകളിൽ BA LLB, BBA LLB, BCOM LLB, BSc LLB പ്രോഗ്രാമിന് ചേരാം. മൾട്ടി ടാസ്കിംഗ് കോഴ്സുകളിൽ കൺസൾട്ടൻസി, അക്കൗണ്ടൻസി കോഴ്സുകൾ, ACCA, സിമ, CMA, ചാർട്ടേഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പ്രോഗ്രാം എന്നിവയ്ക്കും വലിയ പ്രസക്തി ഏറി വരുന്നു. കേരളത്തിൽ ഇപ്പോൾ വിവിധ ജില്ലകളിൽ ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷിഗെല്ല രോഗം ഒരു ജന്തുജന്യ രോഗമാണ്. ഷിഗെല്ല ബാക്ടീരിയയാണ് രോഗമുണ്ടാക്കുന്നത്. എന്നാൽ ഈ രംഗത്ത് രോഗനിയന്ത്രണത്തിനായി മനുഷ്യനും മൃഗങ്ങൾക്കും പ്രകൃതിയോട് ചേർന്നുള്ള വൺ ഹെൽത്ത് എന്ന ഒരൊറ്റ ആരോഗ്യം എന്നൊരാശയത്തിന് പ്രസക്തി ഏറി വരുന്നു. വൺ ഹെൽത്ത് ആണ് ഇനി ലോകത്തിൽ കരുത്താർജിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് ഹെൽത്ത് കോഴ്സ്. പൊതുജനാരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ രംഗത്തുണ്ട്. ഇപ്പോൾ വൺ ഹെൽത്തിൽ PG പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ വൺ ഹെൽത്തിൽ UG പ്രോഗ്രാം തുടങ്ങാനുള്ള സാധ്യത വിവിധ സർവകലാശാലകൾ ആരംഭിച്ചു വരുന്നു. കേരളത്തിൽ കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയിൽ ഏത് ബിരുദം പൂർത്തിയാക്കിയവർക്കും വൺ ഹെൽത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നേടാം. അതിനാൽ വൺ ഹെൽത്തും ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. തൊഴിൽ ലഭിക്കുക എന്നത് മികച്ച സ്കിൽ കൈവരിക്കുക എന്നത് കൂടി ഉൾക്കൊണ്ടുകൊണ്ടാകണം. അതായത് വിദ്യാഭ്യാസം ഉൾക്കൊള്ളുന്ന 3 കാര്യങ്ങൾ, അറിവ് നോളജ്, രണ്ടാമത്തേത് സ്കിൽ തൊഴിൽ നൈപുണ്യം, 3rd മനോഭാവം. ഈ 3 കാര്യങ്ങളിലും ഒരു വ്യക്തത വേണം. ഈ 3 കാര്യങ്ങളിലും വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമേ മികച്ച തൊഴിലെത്താൻ സാധിക്കൂ. സ്കിൽ കൈവരിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ +1 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ബിരുദ കോഴ്സിന് ചേരുന്ന വിദ്യാർത്ഥികൾ ബിരുദത്തോടൊപ്പം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കോഴ്സ്, C++, Java Outreach തുടങ്ങിയ ഏതെങ്കിലും ഒരു കോഴ്സ് നന്നായി പഠിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് വിദ്യാർത്ഥികൾക്ക് മുന്നേറാൻ പറ്റൂ. പഠനത്തോടൊപ്പം മികച്ച സ്കിൽ കൈവരിക്കണം. ഒരു ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും പതിവായി വായിക്കാൻ ശ്രമിക്കണം. പൊതുവിജ്ഞാനം മെച്ചപ്പെടുത്തണം. ആശയവിനിമയം മെച്ചപ്പെടുത്തണം. 50% ഇന്റർവ്യൂവിന് നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ ആശയവിനിമയമാണ്. നിങ്ങൾക്ക് എത്രത്തോളം നന്നായി ജനറൽ നോളജ് അല്ലെങ്കിൽ പൊതുവിജ്ഞാനം കൈകാര്യം ചെയ്യാൻ പറ്റുന്നു, ഇംഗ്ലീഷിലും മലയാളത്തിലും നന്നായി സംസാരിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഇത് തന്നെയാണ് നിങ്ങളുടെ തൊഴിൽ ലഭ്യത വിലയിരുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ മികച്ച തൊഴിൽ ലഭിക്കൂ. സ്കില്ലാണ് തൊഴിലിന്റെ വിജയമന്ത്രം.

0: നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിരവധി സ്വകാര്യ സർവകലാശാലകളുണ്ട്, ഡീംഡ് സർവകലാശാലകളുണ്ട്, അവയൊക്കെ നല്ലതാണോ? പക്ഷേ അവയുടെയൊക്കെ ട്രാക്ക് ഹിസ്റ്ററി നിങ്ങൾക്ക് നോക്കാം. ഉദാഹരണമായി VIT, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, സർവകലാശാലകളിലെയും പ്ലേസ്മെന്റ് റെക്കോർഡ് നിങ്ങൾ നോക്കുക. ഇന്റേൺഷിപ്പ് അവസരങ്ങൾ പരിശോധിക്കുക. ഏറ്റവും മികച്ച പ്ലേസ്മെന്റ് അനുവദിക്കുന്ന സർവകലാശാല നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഫീസിനത്തിൽ ഒരുപക്ഷെ സർക്കാർ സർവകലാശാലയിൽ കുറവുണ്ടാകാം, എന്നാൽ ഡീംഡ് സ്വകാര്യ സർവകലാശാലകളിൽ ഫീസിനത്തിൽ വർധനമുണ്ടാകും. പക്ഷെ പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ തൊഴിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? അവിടെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സംശയങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷേ ഈ സംശയങ്ങൾ നല്ല രീതിയിൽ ദൂരീകരിച്ച് മികച്ച കോഴ്സിന് ചേരാനും മികച്ച തൊഴിലിലെത്താനുമാണ് ശ്രമിക്കേണ്ടത്. അതിനുതകുന്ന രീതിയിലുള്ള നടപടികളാണ് ഭാവിയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആവശ്യം. അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാർഷിക കോഴ്സുകളുടെ സാധ്യത നോക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, പ്രൈമറി സെക്ടറാണ് കൃഷി, സെക്കൻഡറി സെക്ടർ വ്യവസായം, ടെർഷ്യറി സെക്ടർ സർവീസസ്. സേവന മേഖലയിലാണ് 70% തൊഴിൽ അവസരങ്ങളും വരുന്നത്. കാർഷിക മേഖല ഇപ്പോൾ കാർഷിക സർവീസസിലേക്ക് പോകുമ്പോൾ അഗ്രി ബിസിനസിന് പ്രസക്തി ഏറുന്നു. അപ്പൊ അഗ്രി ബിസിനസ് കോഴ്സുകൾക്ക് സാധ്യതയുണ്ട്. അഗ്രി ബിസിനസ് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, റീറ്റെയിൽ മാനേജ്മെന്റ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, ഇവയൊക്കെ വളരെ കരുത്താർജിച്ചു വരികയാണ്. അപ്പൊ അതിന്റെ സാധ്യതയും പരിശോധിക്കാവുന്നതാണ്. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പുലിക്കോട് കാർഷിക കോളേജുണ്ട്, പടന്നക്കാട് കാർഷിക കോളേജുണ്ട്, പുലിക്കോട് കാർഷിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. അപ്പോൾ പ്രവേശന നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റിലൂടെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തെ കാർഷിക കോളേജുകളിൽ 4 വർഷം BSc അഗ്രികൾച്ചർ പ്രോഗ്രാമിന് ചേരാം. അത് കഴിഞ്ഞ് 2 വർഷത്തെ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് മികച്ച പ്രോഗ്രാമാണ്. രാജ്യത്തെ IIMകളിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സ്റ്റൻഷൻ മാനേജ്മെന്റ് ഹൈദരാബാദിലും പ്രവേശന പരീക്ഷ എഴുതിയും അല്ലാതെയും MBA അഗ്രി ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാമിന് ചേരാം. മികച്ച പ്ലേസ്മെന്റും ഉണ്ട്. അതുപോലെ ത്രിഭുവൻദാസ് യൂണിവേഴ്സിറ്റി സഹകരണ സർവകലാശാലയുണ്ട്. ഗുജറാത്തിൽ ആനന്ദിലുണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആണ് ഒരു സഹകരണ സർവകലാശാലയായത്. അവിടെയും അഗ്രി ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാമിൽ MBA പ്രോഗ്രാമുണ്ട്. കോഴിക്കോട് IIMലും അഗ്രി ബിസിനസ്സിൽ MBA പ്രോഗ്രാമുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, അഗ്രികൾച്ചർ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? ഒരു കൃഷി ഓഫീസർ ആകാനാണോ, അല്ലെങ്കിൽ ഒരു കാർഷിക യൂണിവേഴ്സിറ്റിയിൽ ഒരു അധ്യാപകനാകാനാണോ, അല്ലെ ഒരു അഗ്രി ബിസിനസ് മാനേജ്മെന്റിൽ കോർപ്പറേറ്റ് തലത്തിൽ ഒരു കൺസൾട്ടൻസി തലത്തിൽ വർക്ക് ചെയ്യാനാണോ താല്പര്യപ്പെടുന്നത്? ആ താല്പര്യത്തിനിണങ്ങിയ രീതിയിലേക്കുള്ള നിങ്ങളുടെ കോഴ്സ് എടുക്കാൻ ശ്രദ്ധിക്കണം. അഗ്രികൾച്ചറിൽ ഇപ്പോൾ ഒരുപാട് ടെക്നോളജി വന്നുകൊണ്ടിരിക്കുക. ടെക്നോളജി ട്രാൻസ്ഫർ വളരെ കൂടുതലായിട്ട് വരുന്ന ഒരു മേഖല കൂടിയാണിത്. അപ്പോൾ ടെക്നോളജി അധിഷ്ഠിത കോഴ്സ് പഠിക്കാനും കാർഷിക മേഖലയിൽ എസ്പെഷ്യലി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് BTech അഗ്രി എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് അഡ്മിഷൻ നൽകുന്നത്. ജേർണലിസം കോഴ്സിന് ചേരാൻ നിരവധി വിദ്യാർത്ഥികൾ താല്പര്യം പ്രകടിപ്പിച്ചു വരുന്നു. അവർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെ ജേർണലിസത്തിലേക്ക് കടക്കാം, ബിരുദ പ്രോഗ്രാം ഏതെടുക്കണം, ബിരുദാനന്തര പ്രോഗ്രാം ഏതെടുക്കണം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ബിരുദ പ്രോഗ്രാം ഏതെങ്കിലും ഒരു ഭാഷ എടുക്കുക, മലയാളമോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ എടുത്ത് ബിരുദാനന്തര പ്രോഗ്രാമിന് MA ജേർണലിസ്റ്റ് പ്രോഗ്രാമിന് ചേരാവുന്നതാണ്. നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ രംഗത്തുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, മലയാള മനോരമ അടക്കമുള്ള നിരവധി ദിനപത്രങ്ങളുടെ ജേർണലിസം സ്കൂളുകളുണ്ട്. ചെന്നൈയിൽ ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസം ഉണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ ബിരുദ പ്രോഗ്രാമിനും ബിരുദാനന്തര പ്രോഗ്രാമിനും ചേരാം. നേരെ മറ്റു ഭാഷയിലുള്ള കഴിവാണ് ജേർണലിസത്തിലെ മികവ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തയ്യാറെടുക്കണം. അത് കഴിഞ്ഞ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവണം. നിങ്ങൾക്ക് താല്പര്യം, കഴിവ്, അഭിരുചി, ലക്ഷ്യം ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഒരു ജേർണലിസ്റ്റിന്റെ കഴിവ് വളരെ പെട്ടെന്ന് തന്നെ വിലയിരുത്തപ്പെടും. ക്രിയേറ്റിവിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നന്നായി എഴുതാനും വായിക്കാനും ഉള്ള കഴിവ് ഏതൊരു ജേർണലിസ്റ്റിനും അത്യന്താപേക്ഷിതമാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയുടെ കീഴിലും ജേർണലിസം കോഴ്സുകളുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി, കണ്ണൂർ കാലിക്കറ്റ്, MG കേരള യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ കേരളത്തിൽ ജേർണലിസം കോഴ്സുകളുണ്ട്. ഇംഗ്ലീഷ് ജേർണലിസത്തിനാണ് സാധ്യത വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി ടെലികാസ്റ്റ്, സോഷ്യൽ മീഡിയ, ന്യൂ മീഡിയ, ബ്രോഡ്കാസ്റ്റ് രംഗത്ത് അപേക്ഷിക്കാൻ ശ്രമിക്കണം. മികച്ച ഇന്റേൺഷിപ്പും ജേർണലിസത്തിന് ആവശ്യമാണ്. മികച്ച ഇന്റേൺഷിപ്പ് നൽകുന്ന സ്ഥാപനങ്ങളും തിരഞ്ഞെടുക്കണം. കർണാടകയിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മികച്ച ജേർണലിസം സ്കൂളുകളുണ്ട്. ജേർണലിസത്തിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനാൻഷ്യൽ ജേർണലിസം ഇപ്പോൾ ഒരു മികച്ച മേഖലയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രമിക്കണം.
1: വരും ദിനങ്ങളിലെ തൊഴിൽ സാധ്യതയേറുന്ന വിവിധ കോഴ്സുകൾ എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ

തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം.

വാക്കുകൾ വെറും അക്ഷരങ്ങളല്ല, കാലത്തെയും മനുഷ്യനെയും ജീവിതത്തെയും വായിച്ചെടുക്കാനുള്ള ചെനാലകളാണ്. മനുഷ്യ ജീവിതത്തെയും സമൂഹത്തെയും പുതിയ കാഴ്ചപ്പാടുകളിലൂടെ സമീപിക്കുന്ന ഡേവിഡ് മാത്യുവിന്റെ 2.5 നൂറ്റാണ്ടിന്റെ സർഗസംവേദനം എന്ന പ്രഭാഷണവും വ്യത്യസ്ത ഭാവങ്ങളും വികാരങ്ങളും നിറഞ്ഞ കലാം പാങ്ങോടിന്റെ കവിതകളുമാണ് ഇന്ന് സാഹിത്യരംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിന്തയും സൗന്ദര്യവും സമന്വയിക്കുന്ന ഈ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി കലാം പാങ്ങോടിന്റെ കവിതകൾ കേൾക്കാം. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പാരമ്പര്യവും ചരിത്രത്തിന്റെ തിളക്കമുള്ള അധ്യായങ്ങളും ചേർത്ത് ആവിഷ്കരിക്കുന്ന കവിതയാണ് കേരളീയ കവിതയെന്ന ഈ കവിത. നാടിന്റെ ആത്മാവിനെ വാക്കുകളിലൂടെ വരച്ചിരുന്ന കവി മലയാള മണ്ണിന്റെ മണവും രുചിയും നിറവും പ്രകൃതിയും കണ്ടറിഞ്ഞ് മലയാള തനിമയെ നെഞ്ചേറ്റി പാടുകയാണ് ഇവിടെ.

നാട്. കരുവന്നൂർ പുഴ തൊട്ടി കരമനയാറോളവും നിറതുള്ളിയൊഴുകിയിടും മാമലനാട്.

0: ഏകതയായി ഒത്തൊരുമകളായി ഐക്യകേരളമായി. ഈശ്വരന്മാർക്കു മാത്രമല്ല സ്വന്തമീ നാട്, നമ്മെ നമ്മൾ നാമാക്കിയ നമ്മുടെ നാട്, നമ്മുടെ കേരളനാട്, നമ്മുടെ കേരളനാട്.
1: പ്രകൃതിയുടെ ഓരോ ചലനത്തിലും ഒരു കഥ ഒളിഞ്ഞിരിക്കുന്നുവെന്നും ഇനിയും ഒരുപാട് കഥകൾ എഴുതാനുണ്ടെന്നും കവി പ്രകൃതി സൂക്തമെന്ന ഈ കവിതയിലൂടെ സൂചിപ്പിക്കുന്നു.

0: മേഘതയായി ഒത്തൊരുമകളായി ഐക്യകേരളമായി. ഈശ്വരന്മാർക്കു മാത്രമല്ല സ്വന്തമീ നാട്, നമ്മെ നമ്മൾ നാമാക്കിയ നമ്മുടെ നാട്, നമ്മുടെ കേരളനാട്, നമ്മുടെ കേരളനാട്.
1: പ്രകൃതിയുടെ ഓരോ ചലനത്തിലും ഒരു കഥ ഒളിഞ്ഞിരിക്കുന്നുവെന്നും ഇനിയും ഒരുപാട് കഥകൾ എഴുതാനുണ്ടെന്നും കവി പ്രകൃതി സൂക്തമെന്ന ഈ കവിതയിലൂടെ സൂചിപ്പിക്കുന്നു. ഒടുവിൽ പിറകെ വരുന്നവർക്കൊരു വിളവ് കൂട്ടുവാൻ ഉഴവുചാല് പൂട്ടുന്ന കവി കവിതയിൽ പല വേഷഭൂഷിതനായി പ്രകൃതിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു.

0: ഇരിക്കുന്ന എഴുത്തുകാരിയാണ് ജെയ്ൻ ഓസ്റ്റിൻ. കാലം മാറിയെങ്കിലും മനുഷ്യരുടെ വികാരങ്ങളും ബന്ധങ്ങളും അതേപോലെ നിലനിൽക്കുന്നതിലാണ് ജെയ്ൻ ഓസ്റ്റിന്റെ എഴുത്തുകൾ ഇന്നും പുതിയ വായനക്കാരെ കണ്ടെത്തുന്നത്. ജെയ്ൻ ഓസ്റ്റിനെയും അവരുടെ അനശ്വരമായ സാഹിത്യ ലോകത്തെയും ഓർമ്മിപ്പിക്കുകയാണ് ഡേവിഡ് മാത്യു തന്റെ പ്രഭാഷണത്തിലൂടെ. രണ്ടര നൂറ്റാണ്ടിന്റെ സർഗസംവേദനം.
1: 250 വർഷമായിട്ടും കൂടുതൽ തിളക്കത്തോടെ സാഹിത്യത്തിൽ കാലാതീതമായി വാഴുക, 19-ാം നൂറ്റാണ്ടിലെ സാഹിത്യ വിസ്മയമായ ജെയ്ൻ ഓസ്റ്റിനാണ് ആ പദവിക്ക് അർഹയായിരിക്കുന്നത്. ഉത്തമ വായനക്കാരുള്ള കാലത്തോളവും അത് തുടരും. താൻ ജീവിച്ച കാലഘട്ടത്തിലെ ജീവിതത്തെ അവർ ഒപ്പിയെടുത്തു. ഇംഗ്ലീഷ് സാമൂഹ്യ ചരിത്രത്തിലെ ഒരു സുവർണകാലമായിരുന്നു 19-ാം നൂറ്റാണ്ട്. ജെയ്ൻ ഓസ്റ്റിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ അന്നത്തെ സാമൂഹ്യ ഘടനയും ജീവിതവും പരോക്ഷമായി നമ്മിലേക്ക് സന്നിവേശിക്കപ്പെടും. ജെയ്ൻ ഓസ്റ്റിൻ്റെ മാസ്റ്റർ പീസായ സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയിൽ നിന്ന് ഒരു ഭാഗം എടുത്തുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ടൈം ഓർ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഈസ് ടു ഡിറ്റർമൈൻ ഇൻറ്റിമസി, ഇറ്റ് ഈസ് ഡിസ്പൊസിഷൻ എലോൺ. 7 years വുഡ് ബി ഇൻസഫിഷ്യൻറ്റ് ടു മേക്ക് സം പീപ്പിൾ അക്വൈൻറ്റഡ് വിത്ത് ഈച്ച് അതർ, ആൻഡ് 7 days ആർ മോർ ദാൻ ഇനഫ് ഫോർ അതേഴ്സ്. മനുഷ്യർ തമ്മിലുള്ള അടുപ്പത്തെ നിർവചിക്കുന്നത് സമയവും അവസരങ്ങളുമല്ല, മനോഭാവവും മനസ്ഥിതിയുമാണ് അത് നിർണയിക്കുന്നത്. ചില മനുഷ്യർക്ക് പരസ്പരം മനസ്സിലാക്കാനും പരിചയപ്പെടാനും 7 വർഷം കിട്ടിയാലും പോരാ, മറ്റു ചിലർക്ക് 7 ദിവസം തന്നെ അധികം. ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങളാണ് ജെയ്ൻ ഓസ്റ്റിനെ വ്യത്യസ്തയാക്കുന്നത്. പുരുഷന്മാർ മരിയോ പുസോയുടെ ദ ഗോഡ് ഫാദറിൽ നിന്ന് ഉദ്ധരിക്കുന്നത് പോലെ ഏത് സ്ത്രീക്കും ജെയ്ൻ ഓസ്റ്റിനെ ഉദ്ധരിക്കാം. കാരണം ജെയ്ൻ സംസാരിച്ചത് അവർക്ക് വേണ്ടിയായിരുന്നു. പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് അവർക്ക് ഉദ്ധരിക്കാൻ പാകത്തിലാണ്. ജെയ്ൻ ഓസ്റ്റിനെക്കുറിച്ച് പല നറേറ്റീവുകളുണ്ട്. നോവൽ സാഹിത്യത്തിലെ അവരുടെ ഔന്നത്യമാണ് അതിലൊന്ന്. അതുല്യമായ ഒരു ശൈലിയായിരുന്നു അവരുടേത്. ഷീ വാസ് എ സ്റ്റൈലിസ്റ്റ്. മാറി മാറി വരുന്ന കാലഘട്ടങ്ങളിൽ ജെയ്ൻ ഓസ്റ്റിൻ്റെ പ്രിയതയ്ക്ക് ഒരു കാരണമതാണ്. ഓരോ തലമുറയും ജെയ്നിനെ വായിച്ച് ആസ്വദിക്കുന്നു, പഴക്കമോ ചെടിപ്പോ കൂടാതെ. സ്ത്രീകളുടെ ഹൃദയം തൊട്ടറിഞ്ഞ ഗ്രന്ഥകാരി, യൂറോപ്പ് മുഴുവൻ പരക്കെ അംഗീകാരം നേടിയ ആദ്യത്തെ സ്ത്രീ നോവലിസ്റ്റ്. ജെയ്ൻ സൃഷ്ടിച്ച സ്ത്രീ കഥാപാത്രങ്ങൾ ഗ്രന്ഥകാരിയുടെ പത്രങ്ങളാണ്. ആ പത്രങ്ങളിലൂടെ നാം ഓസ്റ്റിനെ വായിച്ചറിയുന്നു. കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിൽ ഗ്രന്ഥകാരി ഇടപെടാറില്ല. ഫ്രീ ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അതാണ് അവരുപയോഗിക്കുന്നത്. സ്വതന്ത്രവും പരോക്ഷവുമായ ഭാഷയാണ് ഓസ്റ്റിൻ്റെ നോവലുകളുടെ പ്രത്യേകത. ഒരു കഥാപാത്രത്തെ പോലും അവർ ന്യായീകരിക്കുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല. കഥാപാത്രങ്ങൾക്കും വായനക്കാർക്കും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. ജെയ്ൻ ഓസ്റ്റിൻ്റെ നോവലുകൾ സാമൂഹിക യാഥാർത്ഥ്യത്തിൻ്റെ നേർചിത്രങ്ങളാണ്, സോഷ്യൽ റിയലിസം. സ്ത്രീകളുടെ പെരുമാറ്റ രീതികൾ, വിവാഹം, വരുമാനം എന്നിവയാണ് ജെയ്ൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ. അന്നത്തെ പോലെ അവ ഇന്നും പ്രസക്തമാണ്. ആദ്യ നോവലായ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി 1811 ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതൊരു റൊമാൻറ്റിക് നോവലാണ്. എലീനർ, മരിയാന എന്നീ രണ്ട് സഹോദരിമാരുടെ ജീവിതങ്ങളിലൂടെ നാം കടന്നുപോകുന്നു. 2.5 നൂറ്റാണ്ട് മുമ്പുള്ള പ്രേമവും ഹൃദയ ദ്രവീകരണവും സാമൂഹ്യ പ്രതീക്ഷകളും നാം പരിചയപ്പെടുന്നു. സമകാലിക ജീവിതത്തിൻ്റെ വിശ്വസ്ത ദർപ്പണങ്ങളാണ് ജെയ്ൻ നോവലുകൾ. എലീന പ്രതിനിധീകരിക്കുന്നത് പ്രായോഗികതയും സംയമനവുമാണ്. അതിനെ സെൻസ് എന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ മരിയാന ഡാഷ്വുഡ് വികാരങ്ങളുടെയും പ്രകടനപരതയെയും ധ്വനിപ്പിക്കുന്നു. അതിനെ സെൻസിബിലിറ്റി എന്ന് വിശേഷിപ്പിക്കാം. നോവലിൻ്റെ പേര് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എന്നാക്കിയത് തികച്ചും സംഗതം. പ്രേമം, സ്നേഹം, സാമൂഹ്യ പദവികൾ എന്നിവയാണ്

അന്വേഷണ വിഷയങ്ങൾ. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി വായിച്ചു കഴിയുമ്പോൾ ജെയ്ൻ ഓസ്റ്റിനെ കൂടുതൽ നാം ഇഷ്ടപ്പെടാൻ തുടങ്ങും. 1813 പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് ജെയ്ൻ ഓസ്റ്റിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കൃതിയാണ്. അതിലെ എലിസബത്ത് ബെന്നറ്റ് എന്ന നായിക കൃതിയുടെ ആത്മസത്താണ്. ബന്ധങ്ങളിലെ സങ്കീർണതകൾ വളരെ കൃത്യമായി ഈ കൃതിയിൽ വരച്ചു കാട്ടുന്നു. നായികയുടെ തന്നെ മുൻവിധികൾ നോവലിൻ്റെ തലക്കെട്ടിൻ്റെ ഒരു ഭാഗമാണ്. പ്രെജുഡ്യൂസ്, അഭിമാനബോധവും മുൻവിധികളും ചേരുമ്പോൾ പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് ആയി. ഇതിൽ പറയുന്നത് സ്ത്രീകളുടെ പൊതു അനുഭവങ്ങളാണ്. സ്ത്രീകൾ ഏറ്റവും ഉദ്ധരിക്കുന്നത് പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസിൽ നിന്നാണ്. സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് വായിക്കപ്പെടും. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് എമ്മ എന്ന നോവലിലെ പ്രതിനായികയായ എമ്മ. ശരിയായി നയിക്കപ്പെടാത്തതിൻ്റെ ദോഷങ്ങളുണ്ട്. ഊർജ്ജസ്വലതയാണ് അവളുടെ കൈമുതൽ. മിസ്റ്റർ നൈറ്റ്ലി, ഹാരിയ സ്മിത്ത്, ജെയ്ൻ ഫെയർഫാക്സ് എന്നീ കഥാപാത്രങ്ങൾ പൂർണ്ണ വികസിതമാണ്. പെസ്വേഷൻ എന്ന ഗ്രന്ഥം ആനി എലിയറ്റ് എന്ന ധീരയായ കഥാപാത്രത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. ധീരയെങ്കിലും വില കുറച്ച് കാട്ടപ്പെടുന്നു. അണ്ടർ എസ്റ്റിമേറ്റഡ് ക്യാരക്ടർ, പക്ഷേ വിസ്മയം ഉണർത്തുന്ന ഒരു വ്യക്തിത്വമാണത്. ക്യാപ്റ്റൻ ഫ്രെഡറിക് വെൻവർത്ത്, സർ വോൾട്ടർ എലിയറ്റ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ക്രോഫ്സ് എന്നീ കഥാപാത്രങ്ങൾ നോവലിനെ ധന്യമാക്കുന്നു. നോർതാംഗിർ ഹാബി എന്നൊരു നോവൽ കൂടെയുണ്ട്, പക്ഷേ അത്ര പ്രചാരം അതിനില്ല. പേഴ്സ്യുവേഷനും നോർതാംഗിർ ആബിയും പ്രസിദ്ധീകരിക്കപ്പെട്ടത് നോവലിസ്റ്റിൻ്റെ മരണത്തിന് ശേഷമാണ്. മരിക്കുന്നതിന് മുമ്പേ മറ്റൊരു നോവൽ കൂടി ഓസ്റ്റൻ എഴുതി, പക്ഷേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. സാൻഡീഷൻ എന്ന പേരിൽ പിന്നീടത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ജീവിച്ചിരിക്കുമ്പോൾ ജെയ്ൻ ഓസ്റ്റിന് ഇന്നത്തെ പ്രശസ്തി ലഭിച്ചിരുന്നില്ല. എന്നാൽ 1940കളോടുകൂടി ഇംഗ്ലീഷ് ഭാഷയിലെ ഒരൊന്നാംകട എഴുത്തുകാരിയെന്ന് അവിടെ സ്ഥാപിക്കപ്പെട്ടു, ചിരപ്രതിഷ്ഠ. പക്ഷേ തനർഹിച്ച അംഗീകാരത്തിനായി 20ാം നൂറ്റാണ്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു. ഊതിക്കഴിച്ച പൊന്നായി അവരുടെ പ്രശസ്തി മാറി. ഓസ്റ്റന്റെ കഥാതന്തുക്കൾ ഫലിതം ചാലിച്ചതാണ്. അവരുടെ നോവലുകൾ സ്ത്രീ ജീവിതത്തിൽ വിവാഹത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. വിവാഹത്തെ വെറുപ്പോടുകൂടി കാണുന്ന ഇന്നത്തെ വനിതകൾ ആ പുസ്തകങ്ങൾ വായിക്കണം. മതിയായ വരുമാനം ഇല്ലാത്ത വനിതകൾക്ക് സുരക്ഷിത ജീവിതം ഉറപ്പുവരുത്താൻ ഒരു നല്ല വിവാഹം അനിവാര്യമാണെന്ന് അവർ ധ്വനിപ്പിക്കുന്നു. പലർക്കും വിവാഹത്തിലൂടെ ഒരു സാമൂഹ്യ പദവി, സോഷ്യൽ സ്റ്റേറ്റസ് ലഭിക്കുന്നു. മറ്റു ചിലർക്ക് ഒരു റിഫ്ലക്റ്റഡ് ഗ്ലോറി വന്നു ചേരുന്നു. അസാധാരണ വ്യക്തിത്വമുള്ള സ്ത്രീകൾക്കാണ് ഒറ്റയ്ക്ക് സാമൂഹ്യ പദവി നേടാൻ കഴിയുക. അന്നും ഇന്നും അതങ്ങനെയാണ്. ധനവും വിവാഹവും എക്കാലവും സ്വാധീന ഘടകങ്ങളാണ്. സാമൂഹിക പ്രശ്നങ്ങളാണ്, സോഷ്യൽ ഇഷ്യൂസ് ഓസ്റ്റൻ കൈകാര്യം ചെയ്തത്. ഇതുതന്നെയാണ് അവരുടെ ഇന്നത്തെ പ്രസക്തി. ജെയ്ൻ ഓസ്റ്റന്റെ കണ്ണുകളിലൂടെ മനുഷ്യരെ കാണുന്നത് ഒരിക്കലും ഒരു പഴഞ്ചൻ ഏർപ്പാടല്ല. അവർ മനുഷ്യരെയും സമൂഹത്തെയും കുറിച്ച് നടത്തുന്ന നിരീക്ഷണങ്ങളും പ്രതികരണങ്ങളും കാലാതീത സ്വഭാവമുള്ളതാണ്. വിവാഹത്തെ ഒരു സാമൂഹ്യ ഉടമ്പടിയായി അവർ കാണുന്നു. അതൊരു വൺ വേ ട്രാഫിക് അല്ല, കേവലം ഒരു സാമ്പത്തിക നിർദ്ദേശമായി അതിനെ കണ്ടുകൂടാ. യഥാർത്ഥ പ്രേമം പൂക്കളും ബൊക്കയും ആഭരണങ്ങളുമല്ല, സുന്ദരമായ കുറിപ്പുകൾ കൈമാറുന്നതും അതാകില്ല. പരസ്പര ബഹുമാനവും അനുകമ്പയും സ്നേഹവും മറ്റേയാളിനു വേണ്ടി കൂടുതൽ മെച്ചമായി ജീവിക്കാനുള്ള ആഗ്രഹവുമാണ് പ്രേമത്തിൻ്റെ മാനദണ്ഡങ്ങൾ. പരസ്പര പൂരകമാകുന്നത് അപ്പോഴാണ്. എത്ര ഉദാത്തമായ സന്ദേശം! അതെങ്ങനെ കാലഹരണപ്പെടും? കടുകട്ടിയായ ഒരു സമൂഹത്തിൽ ഒരു നല്ല വിവാഹം അതിജീവനത്തിൻ്റെ മാർഗം കൂടിയാണ്. ഓസ്റ്റന്റെ കാലത്തെ പോലെ ഇതും പുരുഷ മേധാവിത്വത്തിൻ്റെ കാലമാണ്, പാട്രിയാർക്കിക്കൽ സൊസൈറ്റി. ഈ പാട്രിയാർക്കിക്കൽ കോഡാണ് ന്യായം വിധിക്കുന്നത്. സാഹിത്യ ലോകത്തിൽ ഓസ്റ്റന്റെ ആരാധകർ സ്ത്രീകളാണെങ്കിലും

0: സാഹിത്യത്തിലെ അതിഗായന്മാരും ഋഷിമാരും കുറവല്ല. മഹാനായ ഇ എം ഫോസ്റ്റർ, കവിയായ ഡബ്ല്യു എച്ച് ഓഡൻ, വിമർശകനായ എഫ് ഡബ്ല്യു ലീവ്സ് എന്നിവർ അവരിൽ പ്രമുഖരാണ്. ചില പുരുഷന്മാർ ജെയ്ൻ ഓസ്റ്റിനെ വായിക്കാത്തത് അവരുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കാൻ ജെയ്നെ കിട്ടാതെ കൊണ്ടാണ്. പാട്രിയാർക്കിയാണ് പ്രശ്നം. പാത്രസൃഷ്ടിയിൽ കുറ്റമറ്റതാണ് ഓസ്റ്റൻ കൃതികൾ. വൈകാരികമായ പക്വതയും ബുദ്ധിയും ജെയ്ൻ ഓസ്റ്റൻ നൽകുന്ന മറ്റൊരു സന്ദേശമാണ്. സ്വാനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന കഥാപാത്രങ്ങൾ സ്വയം നവീകരിക്കപ്പെടുന്ന മനുഷ്യരാണ്. കഴിഞ്ഞ December 16 ജെയ്ൻ ഓസ്റ്റിൻ ജനിച്ചിട്ട് 250 വർഷം കഴിഞ്ഞു. ആ പശ്ചാത്തലത്തിലാണ് ഞാനിത് സമർപ്പിക്കുന്നത്.
1: കാലത്തെ അതിജീവിക്കുന്ന സാഹിത്യം എങ്ങനെയായിരിക്കണമെന്നതിന് ജെയ്ൻ ഓസ്റ്റിന്റെ കൃതികൾ ഇന്നും ഉത്തരം പറയുന്നുണ്ട്. ഓരോ കാലത്തും പുതിയ അർത്ഥങ്ങളോടെ വായിക്കപ്പെടുന്ന അവരുടെ എഴുത്തുകൾ നല്ല സാഹിത്യത്തിന് കാലപരിധികളില്ലെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് കലാം പാങ്ങോടിന്റെ മറ്റൊരു കവിത കൂടി കേട്ടാലോ. ചേറും ചെളിമണവും നിറഞ്ഞ ഗ്രാമാന്തരങ്ങളിലൂടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും നിന്ന് ഓടിപ്പോകുന്ന പ്രിയമായൊരുവളെ ഓർത്ത് കവിതയായൊരു കഥ പറയുന്ന കവി, ദീർഘതയാർന്നൊരു കവിതയെ കഥയായൊരുക്കിടുന്ന കവിത. ഒരു കഥ ചൊല്ലട്ടുമാ.

ഒരു സാന്ത്വനമേ വേണ്ടെന്നും ഒരു സാന്ത്വനമേ വേണ്ടെന്നും പറയാതെ പറഞ്ഞതു കേട്ടൻ ആകാശച്ചുവരു ചുരുങ്ങി അതു സ്മൃതിയുടെ ചുവരു പണിഞ്ഞാൻ അതിലെന്നെ ദഹിപ്പിച്ചതു ഞാൻ അതിലെന്നെ ദഹിപ്പിച്ചതു ഞാൻ.

0: ചിന്തകൾക്ക് പുതിയ മാനങ്ങൾ നൽകിയ പ്രഭാഷണവും ഹൃദയസ്പർശിയായ കവിതകളുമായി ഇന്നത്തെ സാഹിത്യരംഗം പൂർണ്ണമാകുന്നു. സാഹിത്യത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളുമായി വീണ്ടും കാണാം. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.
1: സമയം 8 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 4 സെക്കൻഡ്.

0: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്ക പ്രായം അനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMY അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൗപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.

0: ആകാശവാണി ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാം ഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന

0: മാധ്യമപ്രവർത്തകൻ പി നാരായണൻ എന്നിവരും പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവരും പത്മശ്രീ ജേതാവ് വിമല മേനോനും പുരസ്കാരം സ്വീകരിച്ചു. ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 IAS ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പുതിയ IAS ബാച്ചിന്റെ 40% വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്രനിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തിവച്ച് വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ, കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രചാരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫൺ റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12 വർഷം മുമ്പ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 ലക്ഷം കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ 500 കോടിയുടെ ലാഭത്തിലാണ് സ്ഥാപനം. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ NAFED.IN ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചെന്ന് ചടങ്ങിൽ സംസാരിക്കവേ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. NAFED.IN പോർട്ടലിലൂടെ കർഷകർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഡോക്ടർ KJ റീനയെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ട്രൈബ്യൂണൽ നടപടി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കാൻ സർക്കാർ ഉത്തരവ്. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. 1 മാസക്കാലത്തോളം നീണ്ടുനിന്ന മഹോത്സവത്തിന് തൃക്കലശാട്ടോടെയാണ് സമാപനമാകുന്നത്. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 10:30 പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഘാനയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ പുലർച്ചെ 4:30 ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ 1000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യാനൊരുങ്ങുന്നു. മദർഷിപ്പ് MSC ലൂസിയാന നാളെ വൈകിട്ട് ഏകദേശം 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തുറമുഖം അധികൃതർ അറിയിച്ചു. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ CUET ഫലം പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CUET ഔദ്യോഗിക പോർട്ടൽ വഴി ഫലം അറിയാൻ കഴിയും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8 മണി കഴിഞ്ഞ 40:16. ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലുള്ള സെൻട്രൽ ലൈബ്രറി 2 വർഷത്തെ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാമിലേക്ക് പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു.

യോഗ്യത 50% മാർക്കോടുകൂടിയ ബിരുദം. ഓൺലൈൻ അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും www.admissions.kau.in എന്ന വെബ് പോർട്ടലിൽ ലഭ്യമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 10. അപേക്ഷ രജിസ്ട്രേഷന് ശേഷം ജൂലൈ 10 ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ പറയുന്ന ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 0487243855. മറ്റൊരു നമ്പർ 9495037603. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 0487243855. മറ്റൊരു നമ്പർ 9495037603. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. ഇനി ഈ മാസം 27 പൂമംഗലം ഗ്രാമപഞ്ചായത്ത്. പുതുതായി ചേരുവാൻ വരുന്നവർ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യത്തെ പേജ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ചേർപ്പ് ഗവൺമെന്റ് ITയിലെ 2026 പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. NCVT അംഗീകാരമുള്ള 2 മെട്രിക് ട്രേഡുകളായ സർവേയർ, ഇലക്ട്രീഷ്യൻ എന്നിവയിലേക്കാണ് പ്രവേശനം. താല്പര്യമുള്ളവർക്ക് www.itiadmissionskerala.gov.in എന്ന വെബ്സൈറ്റിൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. ഈ മാസം 30 വൈകിട്ട് 5 വരെ അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അതിൻ്റെ പ്രിൻ്റൗട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നിവയുമായി അപേക്ഷകനോ രക്ഷകർത്താവോ നേരിട്ടെത്തി ജൂലൈ 3 വൈകിട്ട് 5. അടുത്തുള്ള ഏതെങ്കിലും സർക്കാർ ITകളിൽ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തണം. സർട്ടിഫിക്കറ്റ് പരിശോധന സുഗമമാക്കുന്നതിനായി ITകളിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ITI ഹെൽപ്പ് ഡെസ്കിലും ലഭ്യമാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറിന് പറയാം: 0487 29666 01. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487 29666 01. എസ്ആപ്പ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോട്ടോഗ്രാഫി, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ, ഫിലിം ഇൻഡസ്ട്രി തുടങ്ങിയ മേഖലയിൽ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടത്തുന്നത്. 10 വിജയിച്ച് 18 മുകളിൽ പ്രായമുള്ളവർക്ക് ഈ 5 കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ മാസം 30 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയും: 9995 99971. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9495 99971. തിരുവനന്തപുരം ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള NIELT നടത്തുന്ന 1 സൈബർ സെക്യൂരിറ്റി വെബ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ് കമ്പ്യൂട്ടർ കോഴ്സിലേക്കാണ് പ്രവേശനം. കെൽട്രോഡിൻ്റെ കോഴിക്കോട്ടുള്ള നോളജ് സെൻറ്ററിലാണ് കോഴ്സ് നടത്തുന്നത്. 30 താഴെ പ്രായമുള്ള 300,000 താഴെ വാർഷിക വരുമാനമുള്ള പ്ലസ് ടു പാസ്സായ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെൻ്ററിൽ നേരിട്ട് ഹാജരാകുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0495 23 03 77 72. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0495 23 03 77 72. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി തൃശൂർ. ഇനി 8:45 ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ 10-ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1-ാം യൂണിറ്റായ മാനവികതയിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗം കേൾക്കാം. അവലോകനം ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി.
2: പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ലോകം ഫുട്ബോൾ ലഹരിയിലാണ്. വേൾഡ് കപ്പ്, ഒപ്പം നമ്മളും അല്ലേ? അർജന്റീന, ബ്രസീൽ എന്ന് തുടങ്ങി പല ടീമുകളുടെയും ആരാധകരല്ലേ ഇവിടെയുള്ളവരെല്ലാം? കളി കാണാറില്ലേ? എന്നാൽ ഈ ലോകകപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചാലോ? ലോകകപ്പ് 4 തവണ നേടിയ ശക്തമായ ഒരു ഫുട്ബോൾ രാജ്യം

ഉണ്ട്. എന്നാൽ 2018, 2022, 2026 എന്നീ തുടർ ലോകകപ്പുകളിൽ അവർക്ക് യോഗ്യത നേടാനുമായില്ല. ആ രാജ്യം ഏതാണെന്ന് പറയാമോ? ഇല്ലെങ്കിൽ ഒരു ക്ലൂ കൂടി തരാം. ലോക ഫുട്ബോളിനെ വിസ്മയിപ്പിച്ച ബുഫോൺ, മാൽദിനി, പിർലോ തുടങ്ങിയ ഇതിഹാസ താരങ്ങളെ ലോകത്തിന് സമ്മാനിച്ച നാടാണ് അതെ, ഇറ്റലി. ഇന്ന് ലോകകപ്പിൽ ഇറ്റലി ഇല്ലെങ്കിലും ലോക ചരിത്രത്തിൽ ഇറ്റലിയുടെ സ്ഥാനം വളരെ വലുതാണ്. 100 ആണ്ടുകൾക്ക് മുമ്പ് കല, സാഹിത്യം, ശാസ്ത്രം എന്നിവയിലൂടെ ലോകത്തെ മാറ്റിമറിച്ച നവോത്ഥാനത്തിന്റെ ജന്മഭൂമിയാണ് ഇറ്റലി. നമുക്ക് ഇന്ന് 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1-ാമത്തെ യൂണിറ്റായ മാനവികത, അതിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗം ചർച്ച ചെയ്താലോ? എല്ലാവരും റെഡിയല്ലേ? എന്താണ് നവോത്ഥാനം? മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് നവോത്ഥാനം. വ്യാപാര പുരോഗതിയുടെയും മറ്റ് ഘടകങ്ങളുടെയും ഫലമായി ഇറ്റലിയിൽ വളർന്നു വന്ന നവോത്ഥാനം യൂറോപ്പിനെ മുഴുവൻ സ്വാധീനിച്ചതെങ്ങനെയാണ് എന്നാണ് ഈ പാഠഭാഗത്തിലൂടെ വിശകലനം ചെയ്യുന്നത്. യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇറ്റലിയിൽ, നവോത്ഥാനം രൂപപ്പെടാനുള്ള സാഹചര്യങ്ങളും അവയുടെ സവിശേഷതകളെയും കുറിച്ച് ധാരണ നേടുക എന്നൊരു പഠന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള സംക്രമണ കാലമായിരുന്നു നവോത്ഥാനം. എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ നവോത്ഥാന കാലത്ത് കണ്ടെത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുമോ? അതെ, വാണിജ്യ രംഗത്തെ പുരോഗതി, ഫ്യൂഡലിസത്തിന്റെ തകർച്ച, നഗരങ്ങളുടെ വ്യാപനം, സമ്പന്ന വിഭാഗത്തിന്റെ ആവിർഭാവം, മാനവികതയുടെ കടന്നുവരവ്, കല ശാസ്ത്ര രംഗങ്ങളിലുണ്ടായ പുരോഗതി, ഇതെല്ലാം നവോത്ഥാനകാലത്തിന്റെ മാറ്റങ്ങളാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നവോത്ഥാനം ഇറ്റലിയിൽ? അതാണ് ഇന്നത്തെ ചോദ്യം. നമുക്കൊരു ലോകഭൂപടം കണ്ടാലോ? നിങ്ങളുടെ പാഠഭാഗത്തുള്ള ഇറ്റലിയുടെ സ്ഥാനം കണ്ടെത്താനുള്ള ആ ഭൂപടം ഒന്ന് നിരീക്ഷിക്കൂ. ഭൂപടത്തിന്റെ സഹായത്തോടെ ഇറ്റലി ഏത് കടലിന്റെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നും ഈ കടൽ ഏതെല്ലാം വൻകരകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും വ്യക്തമായി കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് തരട്ടെ. അതോടൊപ്പം മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന പ്രധാന നഗരങ്ങളും കണ്ടെത്തി പട്ടികപ്പെടുത്തൂ. അതെ, റോം, നേപ്പിൾസ്, ബൊളോണ, വെനീസ്, ജനോവ, പിസ, ഫ്ലോറൻസ്, മിലാൻ, ഇതെല്ലാം ഇറ്റലിയിലെ നഗരങ്ങളാണ്. ഏത് കടലിന്റെ സമീപത്താണ് ഇറ്റലി സ്ഥിതി ചെയ്യുന്നത്? ഭൂപടം നിരീക്ഷിച്ച് പറയാൻ പറ്റുമോ? അതെ, മെഡിറ്ററേനിയൻ കടൽ. ഏത് വൻകരകൾക്കിടയിലാണ് ഈ മെഡിറ്ററേനിയൻ കടൽ? ഭൂപടത്തിന്റെ സഹായത്തോടെ കണ്ടെത്തൂ. വടക്ക് യൂറോപ്പും തെക്ക് ആഫ്രിക്കയും കിഴക്ക് ഏഷ്യയും ഉൾപ്പെടുന്നതാണ് മെഡിറ്ററേനിയൻ കടൽ. ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? നമുക്ക് ചർച്ചയിലൂടെ ഈ പാഠഭാഗത്തിന്റെ വിവരശേഖരണം നടത്താം. 1-ാമത്തെ സൂചകം, ഇറ്റാലിയൻ നഗരങ്ങളുടെ സവിശേഷതകൾ. 2, യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം. 3, കുരിശുയുദ്ധങ്ങളുടെ സ്വാധീനം. 4, ബ്യൂബോണിക് പ്ലാഗും മാനവികതയും. 5, പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ പുനർജനി. 6, കോൺസ്റ്റാന്റിനോബിളിന്റെ പതനം. നമുക്ക് ഇറ്റാലിയൻ നഗരങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇറ്റാലിയൻ നഗരങ്ങൾക്ക് മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സ്വതന്ത്രവും സമ്പന്നവും ഊർജസ്വലവുമാണ്. വേറെ എന്തൊക്കെ പോയിന്റുകൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും? അതെ, വ്യാപാരികൾക്ക് ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖല എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, വാണിജ്യ സാങ്കേതിക വിദ്യകളിലുള്ള കാര്യക്ഷമത, പ്രത്യേകിച്ച് ബുക്ക് കീപ്പിംഗ് പോലുള്ള സാങ്കേതിക വിദ്യയിൽ, ഇതെല്ലാം ഇറ്റാലിയൻ നഗരങ്ങളെ മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതാണ്. ഇനി 2-ാമത്തെ സൂചകത്തിലേക്ക് പോയാലോ? ഇറ്റാലിയൻ നഗരങ്ങളിൽ വ്യാപാരിവർഗം വളർന്നു വരാനിടയായ സാഹചര്യം നോക്കാം. ഇത് ഒരു അധിക അറിവിലേക്കായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് തരുന്നത്. റോമാ സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം
ഫ്യൂഡൽ നാടുവാണ്.

വഴികൾ അധികാരമേറ്റു. നിരവധി കച്ചവട നഗരങ്ങൾ അവിടെ ഉയർന്നു വന്നു. അറബികളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങി യൂറോപ്പിലെ പ്രഭുക്കന്മാരും നാടുവാഴികൾക്കും കൈമാറ്റം ചെയ്ത കച്ചവടക്കാർ ഇറ്റലിയിൽ കച്ചവടത്തിനു പുറമേ പണമിടപാടും നടത്തിയിരുന്നു. ഇതിലൂടെ ഇറ്റലിയിൽ ഒരു വ്യാപാരി വർഗം അതിവേഗം വളർന്നു വരാനിടയായി. വാണിജ്യ പുരോഗതിയുടെ ഫലമായി ഇറ്റലിയിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അതോടൊപ്പം വളർന്നു വന്ന നഗരങ്ങളും ഒന്ന് പട്ടികപ്പെടുത്തി നോക്കൂ. ഇനി നമുക്ക് 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം എങ്ങനെയാണ് നവോത്ഥാനത്തിന് കാരണമായത് എന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു ഈ വാണിജ്യവൽക്കരണത്തിന്റെ ഫലങ്ങൾ ഒന്ന് വായിച്ച് കണ്ടെത്താൻ സാധിക്കുമോ? അതെ, മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ തകർച്ചയാണ് പ്രധാന കാരണം. മതമേധാവിത്വത്തിന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. സമ്പന്ന വിഭാഗത്തിന്റെ ഉയർച്ചയും ആധിപത്യവും സമ്പന്ന കുടുംബങ്ങളുടെ ഉദയവും രാഷ്ട്രീയ അധികാരത്തിലെ അവരുടെ പങ്കും ഇതെല്ലാം നവോത്ഥാനത്തിന്റെ ഉദയത്തിന് കാരണമായ ഘടകങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. എന്താണത്? കുരിശി യുദ്ധങ്ങളുടെ സ്വാധീനം. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് കുരിശി യുദ്ധങ്ങൾ? വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് നമ്മൾ കുരിശി യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. സിഇ 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ കാലഘട്ടത്തിലാണ് ഈ യുദ്ധങ്ങൾ നടന്നത്. മധ്യകാലത്ത് നടന്ന ഈ കുരിശി യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിയിച്ചു. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടുത്തെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി. ഇസ്ലാമിക സാമ്രാജ്യവും ബൈസാന്റിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യാപാരത്തിലൂടെ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകിത്തുടങ്ങി. അങ്ങനെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി. അപ്പോ ഈ നിയന്ത്രണം നവോത്ഥാനത്തിന്റെ ആക്കം കൂട്ടാൻ സഹായിച്ചു. ആ ഇടയ്ക്ക് ഇറ്റലിയിൽ പൊട്ടിപ്പുറപ്പെട്ട യൂറോപ്പിനെ തന്നെ തകർത്തെറിഞ്ഞ ഒരു മഹാമാരിയായിരുന്നു ബ്യൂബോണിക് പ്ലേഗ്. അതും ഇറ്റലിയിലെ നവോത്ഥാനത്തിന് ആക്കം കൂട്ടിയ ഘടകങ്ങളാണ്. എന്താണ് ഈ പ്ലേഗിന്റെ പ്രത്യേകത? ശരീരം അഴുകിയ ഗന്ധം മൂലമാണ് ഈ പ്ലേഗ് പുറം ലോകം അറിഞ്ഞത്. പവിത്രീകരിക്കപ്പെട്ട പള്ളി പരിസരങ്ങൾ ഈ അനേകമായ ശവശരീരങ്ങൾ അടക്കം ചെയ്യാൻ അപര്യാപ്തമായിരുന്നു. രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു. ഇതിനാൽ ഈ രോഗം കറുത്ത മരണം എന്നും അറിയപ്പെട്ടു. വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള്ളു വഴിയാണ് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചത്. ബ്യൂബോണിക് പ്ലേഗ് ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു. കുറേ തൊഴിലാളികൾ മരണപ്പെട്ടു. ആ മരണം കാർഷിക മേഖലയെ ദോഷകരമായി ബാധിച്ചു. ജനങ്ങൾ പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പ്ലേഗിന്റെ ഭീകരത മനുഷ്യനെ ജീവിതത്തിന്റെ നൈമഷികതയെയും അനിശ്ചിതത്വത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുവാനും പ്രേരിപ്പിച്ചു. ഇത് മാനവികതയിലേക്ക് വഴി തുറന്നു. അടുത്ത പോയിന്റാണ് പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ പുനർജനി. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ റോമിന്റെ പൗരാണികതയെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ കണ്ടാലോ? പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം ഇറ്റലിയിൽ ജനജീവിതത്തെ സ്വാധീനിക്കാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം തുടങ്ങിയവ ജനങ്ങളിൽ പൗരബോധവും ആത്മാഭിമാനവും വളർത്തി. പ്രാചീന റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം, ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു. പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യമുണ്ടായിരുന്ന വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. തൽബലമായി പ്രാചീന ഭാഷ, സാഹിത്യം, സ്ഥാപനങ്ങൾ, പൗരാണികത എന്നിവയിൽ ഇവർക്ക് താൽപര്യം ജനിച്ചു. ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രങ്ങളാകാൻ ആഗ്രഹിച്ചു. പ്രാചീന റോമാ നഗരത്തിലെ ചിത്രങ്ങൾ, കയ്യെഴുത്തു പ്രതികൾ,
കെട്ടിടാവശിഷ്ടങ്ങൾ തുടങ്ങിയവ രാജാ

0: ന്മാരുടെയും പുരോഹിതരുടെയും കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു. ഇതോടുകൂടി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളെക്കാൾ തങ്ങളെ ജനമനസ്സിൽ അനശ്വരമാക്കുമെന്ന് രാജാക്കന്മാർ കരുതി. ഇത്തരം കാര്യങ്ങളും ഇറ്റലിയിൽ നവോത്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയിരുന്നു. അടുത്തതായി തുർക്കികളുടെ കോൺസ്റ്റാന്റിനോബിൾ ആക്രമണം. എവിടെയാണ് കോൺസ്റ്റാന്റിനോബിൾ? ഭൂപടമൊന്ന് നോക്കിയാലോ? കോൺസ്റ്റാന്റിനോബിളിന്റെ സ്ഥാനം ഒന്ന് കണ്ടെത്തൂ. കോൺസ്റ്റാന്റിനോബിൾ, അതെ, യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കര ജല വ്യാപാര പാതകളുടെ സംഗമ കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോബിൾ. തുർക്കിയിലെ ബോസ്ഫറസ് കടലിടുക്കിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. കരിങ്കടൽ, മെഡിറ്ററേനിയൻ കടൽ എന്നിവയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ജലപാതയാണ്. ഇന്ന് അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ആ, അതെ, ഇസ്താംബുൾ. ഇനി കോൺസ്റ്റാന്റിനോബിളിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം എന്താണെന്ന് നോക്കിയാലോ? ഇത് ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള പ്രധാന വ്യാപാര കേന്ദ്രം. സുഗന്ധവ്യഞ്ജനങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ തുടങ്ങിയവ യൂറോപ്പിലെത്തിയിരുന്നത് ഈ നഗരത്തിലൂടെയായിരുന്നു. തന്ത്രപ്രധാനമായ ഒരു സ്ഥാനം കൂടിയാണ് കോൺസ്റ്റാന്റിനോബിൾ. ബോസ്ഫറസ് കടലിടുക്ക് നിയന്ത്രിച്ചതിനാൽ സൈനികമായും രാഷ്ട്രീയമായും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കൂടാതെ സംസ്കാരങ്ങളുടെ സംഗമ കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോബിൾ. തുർക്കികളുടെ കോൺസ്റ്റാന്റിനോബിൾ ആക്രമണം ഇറ്റലിയുടെ വൈജ്ഞാനിക മേഖലയെ സ്വാധീനിച്ചതെങ്ങനെയെന്ന് നോക്കാം. പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യകൃതികളുടെ കയ്യെഴുത്തു പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോബിൾ. തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള കയ്യെഴുത്ത് പ്രതികളുമായി എവിടെയെത്തി? ഇറ്റലിയിലേക്ക് വന്നു. മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങിനിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിയും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കി. ഇതോടെ സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും പുത്തൻ ആശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിക്കാനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഈ യൂണിറ്റിൽ തുടർന്നു വരുന്ന നവോത്ഥാനകാലത്തെ ഓരോ രംഗങ്ങളിലും ചിത്രകല, ശില്പകല, വാസ്തുവിദ്യ, സാഹിത്യം, ചരിത്രരചന, ശാസ്ത്രം, മതനവീകരണം ഇവയിലുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും ഈ പാഠഭാഗം നിങ്ങളെ സഹായിക്കും. നവോത്ഥാനകാലത്ത് രൂപപ്പെട്ട പ്രധാന ആശയമായ മാനവികതയുടെ പ്രസക്തി മനസ്സിലാക്കാനും ആധുനിക ലോകത്തെ പുതിയ രീതികൾ നോക്കിക്കാണാനും യുക്തിപരമായി ചിന്തിച്ച് വിമർശനാത്മകമായി വിലയിരുത്താനും നിങ്ങൾക്ക് സാധിക്കട്ടെ.
1: 10-ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1-ാം യൂണിറ്റായ മാനവികതയിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗത്തിന്റെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി ഇപ്പോൾ
4: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ആറ്റുവശ്ശേരി രാമകൃഷ്ണൻ. കഥ രാധാമാധവം.
5: ശ്രോതാക്കളെ ഏവർക്കും പ്രണാമം. കഥ രാധാമാധവം.

വൃന്ദാവനവാസികളുടെ പ്രഭാതഗോപുരമായ ഗോവർദ്ധന പർവ്വതത്തിന് താഴെയുള്ള അതിമനോഹരമായ സമതലം, പച്ചപ്പുൽപ്പരപ്പിന് മേലെ പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾ, നിറയെ പൂത്തു നിൽക്കുന്ന മാമരങ്ങൾ, അപ്പുറത്ത് വിലാസഭംഗിയോടെ ഒഴുകിപ്പോകുന്ന കാളന്തി നദി,

കാളന്തിയുടെ വിലാസഭംഗിയും നരദേൻ പുഷ്പങ്ങളുടെ ചാരുതയും നിറഞ്ഞ വൃന്ദാവനം, വള്ളിക്കുടലുകളും ഇല്ലിപ്പടർപ്പുകളും, എവിടെ നോക്കിയാലും കണ്ണിന് അമൃത പകരുന്ന അമേയ ദൃശ്യങ്ങൾ. ആടുന്ന മയിലും പാടുന്ന കുയിലുകളും കളകളം പാടി പറക്കുന്ന കിളികളും നിറഞ്ഞ വൃന്ദാവനം.

യദുകുലശ്രേഷ്ഠനായ വൃഷഭാനുവിൻ്റെ വാസസ്ഥാനമാണ് വൃന്ദാവനം. ഏകഛത്രാധിപതിയെപ്പോലെ അദ്ദേഹം വൃന്ദാവനത്തിൽ വസിക്കുന്നു. വൃഷഭാനുവിന് കീർത്തി എന്ന ഭാര്യയിൽ ഒരു മകൾ പിറന്നു. അവളാണ് രാധ. ചെറുപ്രായത്തിൽ തന്നെ രാധയുടെ അമ്മ മരിച്ചുപോയി. എങ്കിലും ആ ദുഃഖം അവളെ അറിയിച്ചിരുന്നില്ല വൃഷഭാനു. വൃഷഭാനു വേറെയും രണ്ട് വിവാഹം ചെയ്തു. അതിലും തനിക്ക് സന്താനങ്ങളുണ്ട്. ആ മക്കളിൽ നിന്നൊക്കെ രാധയോടായിരുന്നു വൃഷഭാനുവിന് കൂടുതൽ സ്നേഹം. അമ്മയില്ലാത്ത കുഞ്ഞാണ് രാധയെങ്കിലും അവളുടെ ഒരു നിമിഷത്തിലും ദുഃഖത്തിൻ്റെ കരിനിഴൽ വീഴരുതെന്ന് വൃഷഭാനുവിന് നിർബന്ധമുണ്ടായിരുന്നു. വൃഷഭാനുവിൻ്റെ മറ്റ് ഭാര്യമാർക്കും സന്തതികൾക്കും അതേ സ്നേഹവും വാത്സല്യവുമായിരുന്നു രാധയോട്. ഇവരിലൊക്കെ വെച്ച് മുത്തശ്ശിക്കായിരുന്നു രാധയോട് ഏറ്റവും സ്നേഹം. അവളെ നൃത്തം പഠിപ്പിച്ചത് മുത്തശ്ശിയാണ്. സംഗീതം പഠിപ്പിക്കാനും പ്രോത്സാഹിപ്പിച്ചു മുത്തശ്ശി. ആഭരണങ്ങൾ അണിയാനും കാലിലും കരപിടത്തിലും ചെമ്പരത്തിച്ചാർ തേക്കുവാനും ഒക്കെ രാധയ്ക്ക് നല്ല കരവിരുതാണെന്ന് മുത്തശ്ശി പറയാറുണ്ടായിരുന്നു. പലതും പറഞ്ഞ് മുത്തശ്ശി അവളെ ചിരിപ്പിക്കും. കാലം കടന്നു പോകവേ ഗർഗാചാര്യൻ ഒരിക്കൽ അവിടെ എത്തി

കാർമേഘങ്ങൾ ഒഴിഞ്ഞുതെളിഞ്ഞ വസന്തകാലമായിരുന്നു അന്ന്. വിശിഷ്ടനായ ഗർഗാചാര്യനും ശിഷ്യന്മാരും പൂർണ്ണ ചന്ദ്രോദയം പോലെ വൃന്ദാവനത്തിലെത്തി. വൃഷഭാനു ഗർഗാചാര്യനെ സ്വീകരിച്ചു. കുശലപ്രശ്നാദികൾക്കൊടുവിൽ വൃഷഭാനു ഗർഗാചാര്യനോട് തൻ്റെ ഒരു സംശയ നിവാരണം ചോദിച്ചു. അല്ലയോ ഗർഗാചാര്യ, അങ്ങ് ഗണിതശാസ്ത്രവിദഗ്ധനാണല്ലോ, എൻ്റെ മകൾ രാധയ്ക്ക് എന്നാണ് വിവാഹം എത്തുക എന്നൊന്ന് നോക്കി പറയണം. ഗർഗമനിക്ക് സന്തോഷമായി. രാധാമാധവന്മാർ

മുനിയുടെ ചരിതം. ലേശമെങ്കിലും വൃഷഭാനു അറിഞ്ഞിരിക്കണമെന്ന ലക്ഷ്യവും മുനിയുടെ ഈ വരവിലുണ്ടായിരുന്നു. അദ്ദേഹം രാധയുടെ രഹസ്യം പറഞ്ഞു തുടങ്ങി. ഹേ വൃഷഭാനു, വിരാട് പുരുഷൻ്റെ അവതാര കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ എത്തിയ ലോകമാതാവാണ് രാധ. ആ വിരാട് പുരുഷൻ ആമ്പാടിയിലെ നന്ദഗോപഗ്രഹത്തിൽ വളർന്നു വരുന്നുണ്ട്. വിരാട് പുരുഷൻ്റെ സർഗശക്തിയാണ് രാധ

അല്ലയോ വൃഷഭാനു? ഇത് നീ മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാകും. ആനന്ദാശ്രുക്കളോട് ഈ കഥ കേട്ടിരുന്ന വൃഷഭാനു പറഞ്ഞു, ആചാര്യ, എൻ്റെ രാധയെ കൃഷ്ണന് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ. ഈ രാധാകൃഷ്ണന്മാരുടെ വിവാഹം അങ്ങ് തന്നെ നടത്തിത്തരണം ഞങ്ങൾക്ക്. അങ്ങ് യദുകുലത്തിൻ്റെ പുരോഹിതനുമാണല്ലോ. അത് കേട്ട് ഗർഗാചാര്യൻ പറഞ്ഞു, വൃഷഭാനു, ഒരിക്കലും എൻ്റെയും നിങ്ങളുടെയും കാർമ്മികത്വത്തിലോ സാന്നിധ്യത്തിലോ അല്ല അവരുടെ വിവാഹം നടക്കുന്നത്. ഭാണ്ഡീരവനത്തിൽ വച്ച് ബ്രഹ്മാവിൻ്റെ സാന്നിധ്യത്തിലാണ് അവരുടെ വിവാഹം നടക്കുക. കൃഷ്ണൻ്റെ അർദ്ധാംഗിനിയാണ് രാധ. യജ്ഞാദികളെ കൊണ്ട് ദേവന്മാർക്ക് പോലും കാണുവാൻ പ്രയാസമുള്ള ഗോലോക റാണി അങ്ങയുടെ ഭവനത്തിൽ പുത്രത്വം കൈക്കൊണ്ട് ജീവിക്കുന്നു. ശ്രേഷ്ഠമായ ദേഹമാണ് താങ്കൾ എന്ന് പറയേണ്ടതില്ലല്ലോ. ഇത്രയും പറഞ്ഞ് അനുഗ്രഹിച്ച് ഗർഗാചാര്യൻ യാത്ര പറഞ്ഞു. ഉല്ലാസപ്രദവും ആനന്ദനിർഭരവുമായ രാധയുടെ വൃന്ദാവന ജീവിതത്തിലൂടെ ഓരോ പുലരികളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു.

കാലം കടന്നു പോകുന്നു. ആമ്പാടിയിലാണെങ്കിൽ നന്ദഗോപനും യശോദയും ഭയസംഭ്രമങ്ങളോടെയാണ് ദിനങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. നന്ദഗോപനിലും യശോദയിലും പുത്രഭാവം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കണ്ണൻ്റെ ആമ്പാടിയിലെ വാസം. ആമ്പാടി കണ്ണനെക്കൊണ്ടും കണ്ണൻ ആമ്പാടിയെക്കൊണ്ടും ശോഭിച്ചു. യദുകുലത്തിൻ്റെ ജീവനായ കണ്ണന് എന്തെങ്കിലും ആപത്ത് നേരിട്ടാൽ ഗോകുലവാസികൾക്കൊന്നും അത് സഹിക്കാനാവില്ല. അടുത്ത നാളുകളിലായി ആമ്പാടി ആപത്തിൻ്റെ മേഘനിഴലുകളിലാണ്. നിത്യവും ഏതോ ദുർബോധം ആമ്പാടിയെ ആക്രമിക്കാനിരിക്കുന്ന ഭാവത്തോടെയാണ് പകൽ അവസാനിക്കുന്നതും രാത്രി വരുന്നതും. കുറുക്കന്മാരുടെ ഓരിയിടൽ കൂടുന്നുണ്ട്. രാത്രിയിൽ കാക്കകൾ ഉണർന്നു കരയുന്നു. നിലവെട്ട് കാറ്റ് പൊടിയുമായി ചുറ്റിയടിക്കുന്നു. ഇത്തരം ദുർനിമിത്തങ്ങൾ ഏറെയേറെയാണ്. പൂതന, തൃണാവർത്തൻ, ശകടാസുരൻ തുടങ്ങിയ മായാസുരക്കൂട്ടങ്ങൾ കണ്ണനെ കൊല്ലാൻ തുടങ്ങി. പക്ഷേ അജ്ഞാതമായ ഒരു ശക്തി അവരെ എല്ലാം നശിപ്പിച്ചു. ഇനിയും അത്തരക്കാർ വന്നുകൂടുന്നില്ല. കണ്ണനിനി ഒരാപത്തും വരാൻ പാടില്ല എന്ന് നന്ദഗോപൻ തീരുമാനമെടുത്തു. അതുകൊണ്ട് ആമ്പാടിയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റാനും തീരുമാനമെടുത്തു. ആമ്പാടിവാസികൾക്കെല്ലാം അത് സമ്മതമായി. അടുത്ത ദിവസം തന്നെ വൃന്ദാവനത്തിലേക്ക് ഒരു ദൂതനെ അയച്ചു നന്ദഗോപർ. ദൂതൻ വൃന്ദാവനത്തിലെത്തി വാർത്തയറിയിച്ചു. അത് കേട്ട വൃഷഭാനുവിൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആമ്പാടിവാസികളുടെ വരവിനെ ശിരസാവഹിച്ചു വൃഷഭാനു. രാധാകൃഷ്ണന്മാരുടെ സംഗമം ഇതാ സമാഗതമാകാൻ പോകുന്നു. ഗർഗമഹർഷിയുടെ പ്രവചനം ഇതാ സാഫല്യമാകാൻ പോകുന്നു. കൃഷ്ണനും നന്ദഗോപരും ആമ്പാടിവാസികളോടൊപ്പം എത്രയും പെട്ടെന്ന് തന്നെ വന്നു ചേരുവാൻ പറഞ്ഞുകൊള്ളൂ എന്ന് വൃഷഭാനു ദൂതനോട് പറഞ്ഞുവിട്ടു. ദൂതൻ ആമ്പാടിയിലേക്ക് മടങ്ങി. വൃഷഭാനുവിൻ്റെ മനസ്സിൽ രാധാമാധവ ബാന്ധവത്തിൻ്റെ ചിത്രം പൊന്തി വന്നു.

അടുത്ത പൗർണമിയായി. ആമ്പാടിവാസികൾ ഒന്നടങ്കം കണ്ണനുമൊത്ത് വൃന്ദാവനത്തിലേക്ക് യാത്രയാകാനൊരുങ്ങി. കാളവണ്ടികൾ ഒരുക്കി നിർത്തി, വീട്ടു സാധനങ്ങൾ വണ്ടികളിൽ നിറച്ചു. വിവിധ കാളവണ്ടികളിലായി ആമ്പാടിക്കൂട്ടം വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു. കണ്ണൻ വളർന്നു വന്ന ആമ്പാടിയോട് യാത്ര പറഞ്ഞവർ

അവർ ആമ്പാടി വിട്ടു. നിരവധി കാളവണ്ടികളിലായി ഒന്നിനു പിറകെ ഒന്നായി വൃന്ദാവനത്തിലേക്ക് യാത്രയായവർ. വൃന്ദാവനത്തിൽ വൃഷഭാനു സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ്. വൃഷഭാൻ രാധയെ വിളിച്ചു. അവൾ ഓടിയെത്തി. രാധേ, ഇതാ അവരെത്തിക്കഴിഞ്ഞു. പരിഭ്രമത്തിൻ്റെ കുങ്കുമച്ചവി മുഖത്ത് തുടുത്തിട്ടുകൊണ്ട് രാധ മുറ്റത്തിറങ്ങി. ഇന്നലെ അവൾക്കുറക്കമേ ഉണ്ടായിരുന്നില്ല. അച്ഛൻ സംഭവങ്ങളെല്ലാം കേൾപ്പിച്ചിരുന്നു. നന്ദഗോപരും യശോദയും കണ്ണനും വൃന്ദാവനത്തിൽ വസിക്കുവാൻ വരുന്നുവെന്നറിഞ്ഞ നിമിഷം മുതൽ യദുകുലനാരിമാർ പറയുവാൻ തുടങ്ങിയ നാമമാണ് കണ്ണൻ, കണ്ണൻ, കണ്ണൻ. കണ്ണനെ അടുത്ത് കാണുവാൻ മിഴി നട്ടിരിക്കുകയാണ് രാധ. കഴിഞ്ഞ രണ്ട് ദിനങ്ങളിലായി കണ്ണൻ്റെ അപദാനങ്ങൾ അവൾ എത്ര കേട്ടുവെന്നോ. അതാ ആരവം കേൾക്കുന്നു. ആമ്പാടിവാസികൾ അടുത്തുകൊണ്ടിരിക്കുന്നു. രാധ നാലുപാട് നോക്കി. ഒന്നിനു പിറകെ ഒന്നായി കാളവണ്ടികൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു. അവൾ തോഴിമാരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അടുത്തുകൊണ്ടിരിക്കുന്ന കാളവണ്ടിയിലേക്ക് പുഞ്ചിരിയോടെ നോക്കി

പടിഞ്ഞാറെ ചക്രവാളത്തിൽ അരുണിമ പരന്നപ്പോഴേക്കും അതാ അവർ എത്തിക്കഴിഞ്ഞു. ഓരോ വണ്ടികളിൽ നിന്ന് ആളുകൾ ഇറങ്ങിത്തുടങ്ങി. ഈ സമയം മാരദൂതി പോലെ നിൽക്കുകയായിരുന്ന രാധയുടെ കണ്ണുകൾ കണ്ണനെ തിരഞ്ഞു. എവിടെ കണ്ണൻ? എല്ലാവരും പുകഴ്ത്തുന്ന ആ കാറളി വർണ്ണൻ എവിടെ? രാധ എല്ലാ വണ്ടികളിലും നോക്കി

രാധ ആ യാത്രാസംഘത്തെ ശ്രദ്ധിച്ചു. അതിലൊരു വണ്ടി നിറയെ ഗോപാലബാലന്മാരാണ്. അത് കണ്ട് ഉൾത്തടം തുടിച്ചു രാധയ്ക്ക്. ആ വണ്ടിയിൽ നിന്ന് ഗോപബാലന്മാർ ഇറങ്ങിത്തുടങ്ങി. അതിൽ അവളുടെ നേതാവെന്ന് തോന്നിക്കുന്ന അത്തരത്തിൽ ഒരു കുട്ടിയെ രാധ കണ്ടു.

അതാ കാളവണ്ടിയിൽ നിന്ന് കായാമ്പൂ വർണ്ണനും കൂട്ടുകാരും ഇറങ്ങി വരുന്നു. കണ്ണനെ തന്നെ നോക്കി നിന്നു രാധ. കണ്ണനെ രാധ കണ്ടു, കണ്ണൻ രാധയെ. ആ കണ്ണുകൾ ഇടഞ്ഞു, പരസ്പരം വിടർന്നു. ഒരു യുഗം ആരംഭിക്കുകയായി, രാധാമാധവയുഗം. ഗോപക്കുട്ടികളൊക്കെ അവരവരുടെ സാധനങ്ങൾ ഇറക്കി വയ്ക്കുന്നതിൽ വ്യാപൃതരായി. കണ്ണനാണ് അവസാനം ഇറങ്ങിയത്. രാധ കണ്ണൻ്റെ സമീപത്തേക്ക് മന്ദം മന്ദം നടന്നു. ഓരോ ചുവടുകൾ കടക്കാൻ ഓരോ യുഗം എടുക്കുന്നതായിട്ടാണ് അവൾക്ക്

ഏകാന്തതയിൽ താൻ ഇഷ്ടപ്പെടുന്ന ഒരു യുവകോമളന്റെ സമീപത്തേക്ക് നടന്നണയുന്ന മുഗ്ധാംഗിയുടെ ഭാവമായിരുന്നു രാധയ്ക്ക്. മന്ദം നടന്നെത്തി മന്ദാക്ഷത്തോടെ അവൾ കണ്ണനോട് ചോദിച്ചു, നിന്റെ പേര് കണ്ണനെന്നാണോ? കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ കണ്ണനെന്നാണ്. കണ്ണനും ചോദിച്ചു, നിന്റെ പേരെന്താ? അവൾ മൊഴിഞ്ഞു, രാധ. ആ ശബ്ദത്തിൽ പ്രേമസാഗരം തുളുമ്പി നിന്നു.

അപ്പോഴേക്കും നന്ദഗോപരും യശോദയും രോഹിണിയും മറ്റ് ആമ്പാടിവാസികളും എല്ലാം എത്തിക്കഴിഞ്ഞു. വൃഷഭാനവും കൂട്ടരും ചേർന്ന് നന്ദഗോപരെയും കണ്ണനെയും ബലഭദ്രനെയും എല്ലാവരെയും എതിരേറ്റ് കൂട്ടിക്കൊണ്ടുപോയി. വൃഷഭാനു രാധയെ കൃഷ്ണനും മറ്റെല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. അതുപോലെ നന്ദഗോപരും കൃഷ്ണനെയും മറ്റെല്ലാവരെയും വൃഷഭാനുവിനും പരിചയപ്പെടുത്തി കൊടുത്തു. പകൽ രാത്രിക്ക് വഴിമാറിക്കൊടുത്തു. എല്ലാവരും ഉറങ്ങാൻ കിടന്നു. കണ്ണനും ഉറക്കം പിടിച്ചു. പുല്ലാങ്കുഴൽ അരികിൽ വച്ച് പ്രപഞ്ചവിധാതാവ് ലോകലീലയ്ക്കു വേണ്ടി മായാ നിദ്ര കൊണ്ടു. നേരം പ്രഭാതമായി. വൃന്ദാവനത്തിൽ അന്ന് സൂര്യൻ നേരത്തെ എത്തി. രാധയാണ് നേരത്തെ എഴുന്നേറ്റത്. അവൾ അപ്പോൾ തന്നെ കണ്ണൻ കിടന്ന സ്ഥലത്ത് ചെന്നു. കൃഷ്ണൻ നിദ്രയിലാണ്. അവൾ കണ്ണനെ ഉണർത്തി. പ്രഭാതകൃത്യവും ഭക്ഷണവും കഴിഞ്ഞ് കണ്ണനും കൂട്ടരും ആമ്പാടി ചുറ്റിക്കാണാനിറങ്ങി. വളരെ പെട്ടെന്നാണ് രാധ കണ്ണനോട് കൂടുതൽ ഇണങ്ങിയത്. നിത്യവും ഗാളന്തി തീരങ്ങളിലും മറ്റുമാണ് അവർ കാലിമേയ്ക്കാൻ പോകാറുള്ളത്. ഒപ്പം ബലഭദ്രനും ഗോപക്കുട്ടികളും ഉണ്ടാവും. എല്ലാവരും ഒത്തുള്ള പല പല കളികളും പാട്ടും നൃത്തവും ഉണ്ടാവും. കണ്ണൻ്റെ മുരളീഗാനത്തിൽ എല്ലാവരും ഇഴുകും. സായാഹ്നം കഴിയുമ്പോഴേക്കും അവർ കൈകോർത്ത് പിടിച്ച് ഇണക്കുരുവികളെപ്പോലെ ആടിപ്പാടി അഗ്രഹാരത്തിലേക്ക് പോവുകയും ചെയ്യും. അവരുടെ വൃന്ദാവന ജീവിതത്തിലൂടെ കാലങ്ങൾ കടന്നുപോയി. ഒരു നാൾ കണ്ണനും രാധയും ഒന്നിച്ചാണ് കാലികളെ മേയ്ക്കാൻ പോയത്. യമുനയുടെ കരയിലുള്ള ഭാണ്ഡീരവനത്തിലെത്തി അവർ. വൃക്ഷനിമിടമായ വനം, ഭീകരമായ നിശബ്ദത. ആരും ആ വനത്തിൽ പോകാറേ ഇല്ല. വർണ്ണപ്പൊലിമയുള്ള കുസുമങ്ങൾ കൊണ്ടും തമാല നീലച്ചവിയിൽ മനം കുളിർത്തും അവർ ആ വനത്തിൽ ചുറ്റി നടന്നു. മധുരപത്വങ്ങൾ ഭുജിച്ചു. കണ്ണനോട് രാധ പറഞ്ഞു, കണ്ണാ, ഇപ്പോൾ ഞാൻ ആസ്വദിക്കുന്ന ആനന്ദം ഈ ലോകത്തിലോ സ്വർഗലോകത്തിലോ ഒരു സ്ത്രീയും അനുഭവിക്കുന്നതല്ല. ആഹ്ലാദവും രതിയും ഉണ്മയായി എന്നിൽ ഇണചേരുകയാണ്. നിന്റെ പൂവലംഗങ്ങളിൽ അഭിനമിച്ച് ഈ രാധ നിർവേദ പുഷ്പമാകുവാൻ കൊതിക്കുന്നു.

ശബ്ദം മണക്കുന്ന നിമിഷങ്ങളിൽ നിന്നിൽ ഒരു ഇതൾപ്പൂവായി ഞാൻ വിടർന്നെങ്കിൽ കണ്ണാൻ, കിസലയങ്ങൾക്ക് മനോഹാരിത നൽകുന്ന ഒരല്ലിയായി ഞാൻ തീർന്നെങ്കിൽ, എന്നിൽ കിനിയുന്ന പുത്തൻ മധുവുന്നുവാൻ ഉന്മത്തനായി നീ അണഞ്ഞെങ്കിൽ വരൂ കണ്ണാൻ, എനിക്കായി നീ പുല്ലാങ്കുടലൂടും ഞാൻ സ്വരവും രാഗവുമാകട്ടെ, എൻ്റെ അംഗങ്ങൾ താളമാകട്ടെ, എൻ്റെ ആത്മാവ് നിന്റെ വേദിയാകട്ടെ.

കാനനത്തിൽ അവർക്കു ചുറ്റും ഒരു ചൈതന്യം വിണ്ണുതുറന്നിറങ്ങി വന്നു. അപൂർവമായ തേജോധാര അവരെ പൊതിഞ്ഞു. രാധ കണ്ണൻ്റെ മാറിലേക്ക് തലചായ്ച്ചു. അവളുടെ കണ്ണുകളിൽ ശുദ്ധമായ രതി നൃത്തം ചെയ്തു. അടുത്ത നിമിഷത്തിൽ അതാ രാധ നോക്കി നിൽക്കെ കണ്ണൻ വളർന്നു. പൂർണ്ണ യൗവനയുക്തനായി രാധയ്ക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പൂർണ്ണ യൗവനയുക്തനായി പുഞ്ചിരിക്കുന്ന മുഖവുമായി വനമാലി മുന്നിൽ നിൽക്കുകയാണ്. അവളുടെ താടിയിൽ പിടിച്ചുയർത്തി ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു, രാധേ, പ്രപഞ്ചത്തിൻ്റെ ആദ്യ മുഹൂർത്തം മുതൽ രാധാമാധവന്മാരുണ്ട്. പുരുഷസ്ത്രൈണ സങ്കല്പത്തിൻ്റെ ചേർച്ചയാണവർ. ഈ ദ്വന്ദ്ങ്ങളിലാണ് കാലം കുടിയിരിക്കുന്നത്. ഇവരിലാണ് ജനിയുടെ ആദ്യ ബിന്ദു തുടക്കമിട്ടത്. ഇന്ത്യവര പുഷ്പങ്ങൾ തോൽക്കുന്ന രാധയുടെ കണ്ണിലേക്ക് നോക്കി മാധവൻ നിന്നു. അവനിയിലെ രതിഭാവത്തിൻ്റെ പൂർണ്ണതയാണ് ഇപ്പോൾ രാധ. കാനനം പോലും ചുവന്നു നിന്നു. രാധയും കൃഷ്ണനും തോളോട് തോളൊരുമി നടന്നു. കണ്ണൻ്റെ വലതുകൈ രാധയുടെ അരക്കെട്ടിൽ മുല്ലവല്ലിയായി ചുറ്റിപ്പിണങ്ങി. കണ്ണൻ പറഞ്ഞു,

എത്ര നേരം നടന്നുവെന്ന് അവർക്കറിയില്ല. ഭാണ്ഡീരവനം ലതാ നികുഞ്ജങ്ങൾക്ക് പ്രസിദ്ധമാണ്. ശംഖുപുഷ്പം തുറ്റിട്ട് നിൽക്കുന്ന, മല്ലിക മത്സരിച്ച് ചുറ്റിപ്പിണഞ്ഞ ഒരു നികുഞ്ചത്തിനു മുന്നിൽ അവരെത്തി. അധികം കഴിഞ്ഞില്ല, ആകാശത്തിൻ്റെ വാതിൽ തുറന്ന് ഹംസരഥത്തിൽ അതാ ബ്രഹ്മാവെത്തി. ഇരുവരും കൈകൂപ്പി. ബ്രഹ്മാവ് കണ്ണനോട് പറഞ്ഞു, പരമ്പരുളായ മാധവ, പ്രപഞ്ചലീലകളാടാൻ അങ്ങയ്ക്കൊരു തോഴി വേണമല്ലോ, അത് രാധയാകട്ടെ. അവനിയിൽ നിങ്ങൾ ഒരുമിക്കണമെങ്കിൽ പവിത്രച്ചരട് ബന്ധിക്കണം. അത് മറ്റുള്ളവർക്ക് അദൃശ്യവും നിങ്ങൾക്ക് മാത്രം ദൃശ്യവുമായ താലിമാലയാണ്. അത് നാം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വിവാഹിതരാകുവിൻ. ഒരുമയുടെ തെളിമ വരും മുമ്പ് മന്ത്രതുര്യമായ ഈ മുഹൂർത്തം ആവശ്യമാണ്. കണ്ണൻ പറഞ്ഞു, അങ്ങയുടെ യുക്തം പോലെയാകട്ടെ. ആകാശത്ത് സൂര്യചന്ദ്രന്മാർ നിറദീപങ്ങളായി നിന്നു. അഷ്ടദിക്പാലകർ താലപ്പൊലിയും ആലവട്ടവുമായി നിന്നു. അഷ്ടദിക് ഗജങ്ങൾ മുഹൂർത്തത്തിന് ഗാംഭീര്യം നൽകി. ജ്യോതിശക്രത്തിലെ ഗ്രഹങ്ങൾ യഥായോഗ്യം വന്നു. മംഗളവാദ്യങ്ങൾ മന്ത്രമധുരമായി ഉയർന്നു. ആ അപൂർവ നിമിഷങ്ങൾക്ക് ഭാണ്ഡീരവനം സാക്ഷ്യം വഹിച്ചു. ആ സൂക്ഷ്മ മുഹൂർത്തത്തിൽ ബ്രഹ്മാവിന്റെ സാന്നിധ്യത്തിൽ കൃഷ്ണൻ രാധയുടെ കഴുത്തിൽ പവിത്രദന്ത സൂത്രം ബന്ധിച്ചു. രാധാ മാധവ ദമ്പതികൾക്ക് ആശിസ് നൽകി.

ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. രാധയും കൃഷ്ണനും മാത്രമായി. രാധ പുളകവതിയായി, പൂർണ്ണയായി, അവർ ഒന്നായി. കൃഷ്ണഭക്തനായ ജയദേവ കവി രാധാകൃഷ്ണ പ്രേമത്തെക്കുറിച്ച് നമുക്ക് പാടിത്തന്നിട്ടുണ്ട്. പ്രപഞ്ചമാകുന്ന വൃന്ദാവനത്തിൽ ഈശ്വരനാകുന്ന കൃഷ്ണന്റെ വേർപാടുകൊണ്ട് ദുഃഖിക്കുന്ന ജീവനാകുന്ന രാധയെയും ആശ്വസിപ്പിച്ച് ഈശ്വരനോട് കൂട്ടിയോജിപ്പിക്കുന്ന ഗുരുവാകുന്ന സഖിയെയും ഭംഗിയായി ചിത്രീകരിച്ചു തന്നിട്ടുള്ള ഈ രാധാമാധവം ഭക്തകോടികൾക്ക് ഈശ്വരപ്രേമത്തിൻ്റെ മധുരം ഏകിക്കൊണ്ട് ഉപസംഹരിക്കുന്നു.

0: നന്ദി, നമസ്കാരം.
1: രാധാമാധവം, ആറ്റുവശ്ശേരി രാമകൃഷ്ണൻ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് നിങ്ങൾ കേട്ടത്.

രാവിലെ 7:15 കാവ്യാഞ്ജലിയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ സാഗരഗീതം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചൊല്ലിയത്. നാളെ രാവിലെ 7:15 കാവ്യാഞ്ജലിയിൽ.

8:30 ആരോഗ്യ ജീവിതം. ഇതിൽ ഡിജിറ്റൽ യുഗവും കുട്ടികളുടെ മാനസികാരോഗ്യവും ഡോക്ടർ രമ രാംകുമാർ സംസാരിക്കുന്നു. ആദ്യ ഭാഗം നാളെ രാവിലെ 8:30 ആരോഗ്യ ജീവിതം. ആകാശവാണി തൃശൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി. തിരുവനന്തപുരം റിലേ.

ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം സി വി സുകുമാരനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് സദനം ശ്യാമളൻ, കലാനിലയം കുഞ്ഞുണ്ണി ചെണ്ട, തൃപ്പലമുണ്ട നടരാജ വാര്യർ മദ്ദളം. പാണ്ഡവരുടെ അജ്ഞാതവാസം പശ്ചാത്തലമാക്കി ഇരയിമ്മൻ തമ്പി എഴുതിയ രണ്ടാട്ടക്കഥയിൽ ആദ്യത്തേതാണ് കീചകവധം.

ചൂതിൽ തോറ്റ് നിബന്ധന പ്രകാരമുള്ള 12 വർഷത്തെ വനവാസം പൂർത്തിയാക്കി പാണ്ഡവർ. തുടർന്ന് അജ്ഞാതവാസത്തിനായി അവർ പാഞ്ചാലിക്കൊപ്പം വേഷപ്രച്ഛന്നരായി വിരാട രാജധാനിയിൽ അഭയം തേടി. രാജ്ഞി സുദേഷ്ണയുടെ അന്തപുരദാസിയായി മാലിനി എന്ന പേരിൽ കഴിയുന്നു പാഞ്ചാലി. ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യമുള്ള മാലിനിയെ ഒരു നാൾ കീചകൻ കാണുവാനിടയായി. വിരാട സേനാധിപനാണ് കരുത്തനായ കീചകൻ. മാലിനിയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച കീചകൻ ഉദ്യാനത്തിൽ പൂക്കളിറുക്കുകയായിരുന്ന ആ അന്തപുരദാസിയെ തടഞ്ഞു നിർത്തുന്നു. തുടർന്ന് താൻ ആ സൗന്ദര്യത്തിൽ എത്രമാത്രം ഭ്രമിച്ചിരിക്കുന്നുവെന്ന് പറയുന്ന പദം. മാലിനി രുചിരഗുണശാലിനി രാഗം പാടി. മാലിനി ഈ വാക്കുകളോട് ശക്തമായി പ്രതികരിക്കുന്നു. ഭർത്താക്കന്മാരായ 5 ഗന്ധർവന്മാരെ പറ്റി സൂചിപ്പിക്കുന്ന മാലിനി, കീചകൻ അതിരുകടന്നാൽ സീതയെ അപഹരിച്ച രാവണന്റെ ഗതിയാവും ഉണ്ടാവുക എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാദരം നീ ചൊന്നമൊഴി എന്ന പദം രാഗം വേഗടാർ.

കീചകന് ശക്തമായി മറുപടി നൽകിയ മാലിനി ഉദ്യാനത്തിൽ നിന്നും പോകുന്നതോടെ ഇരേമിൻ തമ്പി രചിച്ച കീചകവധം ആട്ടക്കഥയുടെ ഈ അവതരണം സമാപിക്കുകയാണ്. പാടിയത് കലാമണ്ഡലം സി വി സുകുമാരൻ, സദനം ശ്യാമളൻ, കലാനിലയം കുഞ്ഞുണ്ണി ചെണ്ട, തൃപ്പലമുണ്ട നടരാജ വാര്യർ, മദ്ദളം.

നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ അജിത മേനോൻ. ആറ് 15 പ്രഭാതവന്ദനം. ഇതിൽ ദയാശതകം. ആറ് വേദവല്യ ലഭിച്ചത് നാളെ രാവിലെ 6:15 പ്രഭാതവന്ദനത്തിൽ.

15 കാവ്യാഞ്ജലി ജി ശങ്കരക്കുറുപ്പിന്റെ സാഗരഗീതം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചൊല്ലിയത്. നാളെ രാവിലെ 7:15 കാവ്യാഞ്ജലി.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ ഒ എൻ ബി കുറുപ്പിൻ്റെ രചനയിൽ, രവീന്ദ്രൻ്റെ സംഗീതം, യേശുദാസ് പാടിയത് ചിത്രം എൻ്റെ നന്ദിനിക്കുട്ടിക്ക്.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം: മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: റീഗൽ ജ്വല്ലേഴ്സ്, കാവ്യാഞ്ജലി.
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. റഫീഖ് അഹമ്മദിന്റെ വരികളിൽ എം ജയചന്ദ്രന്റെ സംഗീതവും ആലാപനവും. ചിത്രം ഇന്ന് നിന്റെ മൊയ്തീൻ.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യത്ത് ഔപചാരിക തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന അഥവാ PMVBRY. 2025 ഓഗസ്റ്റ് 1 PMVBRY പ്രാബല്യത്തിൽ വന്നു. പദ്ധതിയുടെ പാർട്ട് എ പ്രകാരം EPFOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും പ്രതിമാസം 1,00,000 രൂപ വരെ വേതനം ലഭിക്കുന്നതുമായ പുതുതായി ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാർക്ക് ഒരു മാസത്തെ വേതനത്തിന് തുല്യമായ തുക ആനുകൂല്യമായി ലഭിക്കാൻ അർഹതയുണ്ട്. പരമാവധി 15,000 രൂപ വരെയുള്ള ഈ ആനുകൂല്യം 2 ഗഡുക്കളായാണ് നൽകുക. പദ്ധതിയുടെ പാർട്ട് ബി പ്രകാരം അധികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തൊഴിലുടമകൾക്ക് പുതുതായി നിയമിക്കപ്പെടുന്ന ഓരോ ജീവനക്കാരനും പ്രതിമാസം 3,000 രൂപ വരെ 2 വർഷത്തേക്ക് ആനുകൂല്യം ലഭിക്കാൻ അർഹതയുണ്ട്. തൊഴിൽ വളർച്ച വർദ്ധിപ്പിക്കുന്നതിൽ ഉൽപാദന മേഖലയ്ക്കുള്ള പ്രാധാന്യം കണക്കിലെടുത്ത് ഈ മേഖലയിലുള്ള തൊഴിലുടമകൾക്ക് 2 വർഷത്തേക്ക് കൂടി അധികമായി ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും. 99,446 കോടി രൂപ ബജറ്റ് വിഹിതമുള്ള PMVBRY 2 വർഷത്തെ കാലയളവിനുള്ളിൽ 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ്.

0: ലക്ഷ്യമിടുന്നത്. ഇതിൽ ഏകദേശം 1.92 കോടി ഗുണഭോക്താക്കൾ ആദ്യമായി തൊഴിൽ രംഗത്തേക്ക് പ്രവേശിക്കുന്നവരായിരിക്കും. 2025 ഓഗസ്റ്റ് മുതൽ ഇതുവരെ 70 ലക്ഷത്തിലധികം പുതിയ ജീവനക്കാരെ PMVBRY വഴി ഔപചാരിക തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. ഇതിലേകദേശം 30% സ്ത്രീകളാണ്. തുടർച്ചയായി 6 മാസത്തിലധികം ജോലിയിൽ തുടരുന്ന ജീവനക്കാർക്ക് ഈ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. PMVBRY പദ്ധതി പ്രകാരം പ്രതിമാസം 1 ലക്ഷം രൂപ വരെ ശമ്പളമുള്ള യോഗ്യരായ പുതിയ ജീവനക്കാർക്ക് 15,000 രൂപ വരെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം. കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന യോഗ്യരായ സ്ഥാപനങ്ങൾക്ക് പ്രതിമാസം 1 ജീവനക്കാരന് 3,000 രൂപ വരെയുള്ള പ്രോത്സാഹന തുകയും ലഭിക്കും. ഈ പദ്ധതി വഴി നിർമ്മാണ മേഖലയ്ക്ക് 4 വർഷത്തേക്കും മറ്റ് മേഖലകൾക്ക് 2 വർഷത്തേക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാകും. ഔപചാരിക തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഒരേപോലെ പിന്തുണ നൽകുന്നതിലും PMVBRY പദ്ധതി ഇതിനകം തന്നെ ശ്രദ്ധേയമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. 2026 മാർച്ചിൽ മാത്രം 461 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ പാർട്ട് എ പ്രകാരം ആദ്യമായി ജോലിയിൽ പ്രവേശിച്ച 4.41 ലക്ഷം ജീവനക്കാർക്കായി 247 കോടി രൂപ വിതരണം ചെയ്യുകയും അങ്ങനെ തൊഴിൽ രംഗത്തേക്ക് കടന്നുവരുന്ന യുവജനങ്ങൾക്ക് നേരിട്ടുള്ള സാമ്പത്തിക സഹായം ഉറപ്പാക്കുകയും ചെയ്തു. പാർട്ട് ബി പ്രകാരം ഏകദേശം 6.46 ലക്ഷം അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച 17,551 സ്ഥാപനങ്ങൾക്ക് 214 കോടി രൂപയുടെ ആനുകൂല്യങ്ങളും നൽകി. 2026 ജൂൺ 19 ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ ഏകദേശം 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തത്. വെറുമൊരു തൊഴിൽ പദ്ധതി എന്നതിനേക്കാൾ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന യുവജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് കരുത്ത് പകരുന്ന പദ്ധതിയാണ് വികസിത് ഭാരത് റോസ്കർ യോജനയെന്ന് ചടങ്ങിന് അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. വ്യവസായ മേഖലയ്ക്കും തൊഴിൽ ശക്തിക്കുമിടയിൽ ദൃഢബന്ധം സൃഷ്ടിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പദ്ധതി ജീവനക്കാരെയും തൊഴിലുടമകളെയും ഒരേ സമയം പിന്തുണയ്ക്കുന്നതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്ന യുവജനങ്ങൾക്കൊപ്പമാണ് സർക്കാരെന്നും അതോടൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.
1: യേ റോജ്ഗാർ യോജന സാമാന്യ തോർ പർ സോചേ ജാനേ വാലി റോജ്ഗാർ യോജന സേ ബഹുത് ആഗേ ബഡ്കർ പെഹ്ലി നോക്കരി പാനേ വാലി യുവാകേ സപ്നോ കോ ശക്തി ദേനേ വാലി യോജന ഹൈ. യേ യുവാ ഓർ ഉദ്യോഗോ കേ ബീച്ച് एक मजबूत सेतु बनाने वाली योजना है. आमतौर पर योजनाएं या तो कर्मचारी के लिए बनती हैं या तो फिर उद्योगों के लिए बनती हैं, लेकिन ये एक योजना ऐसी है, इस योजना में भारत के सामर्थ्यवान मेरे युवा, समृद्ध युवा भविष्य की ओर और उद्योग विकास की ओर, और इन दोनों को साथ लेकर चलती है. जो युवा अपनी पहली नौकरी शुरू करता है, सरकार उसके साथ खड़ी होती है, और इसलिए उद्योगकार को भी लगता है कि अकेला मेरे यहां नहीं आया है, इसके पीछे पूरी सरकार आई है, और इसके कारण ऐसे युवकों की तरफ देखने का उस उद्योगकार का भी नजरिया बदल जाता है. और जो संस्थान नए रोजगार का सृजन करता है, सरकार उनका भी उत्साह बढ़ाती है.
0: ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തത്തെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. രാത്രികാല ഷിഫ്റ്റ് ജോലികളുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ, വർക്ക് ഫ്രം ഹോം അവസരങ്ങളുടെ പ്രോത്സാഹനം, ജോലിസ്ഥലങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തൽ എന്നിവ തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജന ഇൻസെന്റീവ് വിതരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പ്രധാന ചടങ്ങിൽ തൊഴിലുടമകളും ജീവനക്കാരുമായ ഗുണഭോക്താക്കൾ, വിവിധ പങ്കാളിത്ത സംഘടനകളുടെ പ്രതിനിധികൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ എന്നിവരുൾപ്പെടെ ഏകദേശം 1,200 ക്ഷണിതാക്കൾ പങ്കെടുത്തു. രാജ്യത്തെ വിവിധ ഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് എത്തിയ തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സമീപനത്തിലൂടെ തൊഴിലാളികളും തൊഴിലുടമകളും ഇന്ന് രാഷ്ട്ര നിർമ്മാതാക്കളായും ഇന്ത്യയുടെ വളർച്ചാഗാഥയിൽ തുല്യ പങ്കാളികളായും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. നാല് തൊഴിൽ കോഡുകൾ പ്രാബല്യത്തിൽ വന്നത് തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുള്ള ചരിത്രപരമായ ചുവടുവയ്പ്പാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തുടനീളമുള്ള

200 കേന്ദ്രങ്ങളിൽ നടന്ന പ്രാദേശിക പരിപാടികളിൽ ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, സംസ്ഥാന തൊഴിൽ മന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാംഗങ്ങൾ, മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച ഈ പരിപാടികളിൽ ജീവനക്കാരുടെയും തൊഴിലുടമകളുടെയും പ്രതിനിധികൾ ഉൾപ്പെടെ ഏകദേശം 200,000 പേർ പങ്കാളികളായി. കേരളത്തിലെ രണ്ടാം ഘട്ടത്തിൽ പാർട്ട് എ പ്രകാരം, അതായത് ആദ്യ തവണ ജീവനക്കാർക്കുള്ള ഇൻസെന്റീവ് എന്ന നിലയിൽ 21,606 ജീവനക്കാർക്ക് 1,291.55 രൂപയുടെ ആനുകൂല്യവും പാർട്ട് ബി പ്രകാരം, അതായത് തൊഴിലുടമകൾക്കുള്ള പിന്തുണ എന്ന നിലയിൽ 1,421 തൊഴിലുടമകൾക്ക് 3,615.04 രൂപയുടെ ആനുകൂല്യവും ലഭിച്ചു. കേരളത്തിൽ EPFOയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ MLA മാരായ ബി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, മേയർ VV രാജേഷ്, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ എന്നിവർ പങ്കെടുത്തു. ജൂൺ 15 കണക്കനുസരിച്ച് തിരുവനന്തപുരം റീജിയണൽ ഓഫീസ്

0: കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ MLA മാരായ ബി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, മേയർ VV രാജേഷ്, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ എന്നിവർ പങ്കെടുത്തു. June 15 കണക്കനുസരിച്ച് തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ പരിധിയിൽ 2375 സ്ഥാപനങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 64748 അംഗങ്ങൾ എൻറോൾ ചെയ്യപ്പെട്ടു. ഇതിൽ 23731 പുതിയ അംഗങ്ങളും ജോലിയിൽ തിരിച്ചെത്തിയ 41037 അംഗങ്ങളും ഉൾപ്പെടുന്നു. കൊല്ലം മേഖലയിലെ 1108 സ്ഥാപനങ്ങൾ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പദ്ധതിയിൽ ഉൾപ്പെട്ട 10483 അംഗങ്ങളിൽ 4672 പേർ പുതിയ അംഗങ്ങളും 5811 പേർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചവരുമാണ്. കോട്ടയം റീജിയണൽ ഓഫീസിന്റെ പരിധിയിൽ 1525 സ്ഥാപനങ്ങൾ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 15445 അംഗങ്ങൾ എൻറോൾ ചെയ്തു. ഇതിൽ 6989 പുതിയ അംഗങ്ങളും ജോലിയിൽ തിരിച്ചെത്തിയ 8458 അംഗങ്ങളും ഉൾപ്പെടുന്നു. കൊച്ചി മേഖലയിൽ 6719 സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ 199240 അംഗങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ചേർന്നിട്ടുണ്ട്. ഇതിൽ 80744 പുതിയ അംഗങ്ങളും 118496 പേർ വീണ്ടും ചേർന്ന അംഗങ്ങളുമാണ്. കോഴിക്കോട് മേഖലയിൽ 3567 സ്ഥാപനങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 59230 അംഗങ്ങൾ ചേർന്നിട്ടുണ്ട്. ഇതിൽ 22715 പുതിയ അംഗങ്ങളും 36515 പുനർനിയമനം ലഭിച്ച അംഗങ്ങളും ഉൾപ്പെടുന്നു. കണ്ണൂർ മേഖലയിൽ 1352 സ്ഥാപനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. ഇതിൽ ആകെ 10407 അംഗങ്ങൾ എൻറോൾ ചെയ്തു. ഇതിൽ 5906 പേർ പുതിയ അംഗങ്ങളും 4501 പേർ ജോലിയിൽ പുനർനിയമനം ലഭിച്ചവരുമാണ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഭാഗമായി കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ MP സി സദാനന്ദം മാസ്റ്റർ മുഖ്യാതിഥിയായി. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനമാണ് രാജ്യത്ത് പുരോഗമിക്കുന്നതെന്ന് രാജ്യസഭാ MP പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്ന ജീവനക്കാർക്ക് സമൂഹത്തോട് വലിയ പ്രതിബദ്ധതയുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: ആ 15000 രൂപ ഒരു പ്രതിബദ്ധത നമ്മളിൽ ഉണ്ടാക്കിയെടുത്ത് യുവ സഹോദരങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന ഈ ഇൻസെന്റീവ് എന്ന് പറയുന്നത്, ഞാനത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ ചിന്തിക്കാനുള്ള ഒരു ആശയം തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ ഒരു അതിശയോക്തിപരമായി അല്ലെങ്കിൽ ഇതിനെന്തർത്ഥം എന്ന നിലയ്ക്ക് ഇതിനൊന്നും യുക്തിയില്ല എന്നൊന്നും ചിന്തിച്ചേക്കരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. കാരണം നമ്മുടെ ലക്ഷ്യം 2047 വികസിത ഭാരതം, നമുക്കതിൽ വലിയ പങ്കോടിക്കാനുണ്ട്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഉദ്ബോധനം എന്തായിരുന്നു? മാനവ സേവയാണ് മാധവ സേവ. നമ്മുടെ നാട്ടിൽ മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന മണിമന്ദിരങ്ങളിലല്ല അധ്വാനിരിക്കുന്നത്. തൊട്ടിപ്പണിയെടുക്കുന്നവന്റെ, ചെരുപ്പുകുത്തിയുടെ, ശ്മശാനം സൂക്ഷിപ്പുകാരന്റെ, ഉന്തുവണ്ടി ഉന്തി ജീവിതം നയിക്കുന്നവന്റെ, റിക്ഷ വണ്ടി ഓടിക്കുന്നവന്റെ ചെറ്റക്കുടലുകളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടേക്ക് പോവുക. അതുകൊണ്ടാണ് മാനവ സേവയാണ് മാധവ സേവ എന്നൊരാശയം അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ച്. അപ്പൊ നമ്മളിപ്പോ ഈ ഇരിക്കുന്ന ആളുകളെല്ലാം ഒരു ജോലി ലഭിച്ച ആൾ എന്ന നിലയ്ക്ക്, ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഭാവി സുരക്ഷിതമാണ്. പക്ഷെ നമ്മൾ മാത്രം സുരക്ഷിതമായാൽ മതിയോ? അവശരായ, ആർത്തരായ, നിരാലംബരായ അനേക കോടി ആളുകൾ നമ്മുടെ ഈ ഭാരതത്തിലുണ്ട്. അവരെ സേവിക്കുക.
0: എറണാകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യാതിഥിയായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രത്യേക വീഡിയോ സന്ദേശം നൽകി. നിയമനിർമ്മാണ, ഭരണ, നീതിന്യായ മേഖലകളിലെയും പൊതുസ്ഥാപനങ്ങളിലെയും വ്യവസായ സാമൂഹിക മാധ്യമ മേഖലകളിലെയും പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ കോർഡിനേറ്ററും EPFO എൻഫോഴ്സ്മെന്റ് ഓഫീസറുമായ ശ്രീമതി മൈഥിലി എൻ ആകാശവാണിയോട്.
2: തൊഴിലാളികൾക്ക് അന്തസ്സും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഗവൺമെന്റിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് PMVBRY പ്രതിഫലിപ്പിക്കുന്നത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പിന്തുണ നൽകിക്കൊണ്ടും ഔപചാരിക തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും രാജ്യം വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ഇന്ത്യൻ കുടുംബങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷയും സുരക്ഷിതത്വവും നൽകാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ 2025 August 1 മുതൽ 2027 July 31 വരെയുള്ള കാലയളവിൽ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ തൊഴിലുകൾക്കാണ് ബാധകമാകുന്നത്. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഉമാങ് ആപ്പ് വഴിയോ ഔദ്യോഗിക ഇ

0: PFO PM EBRY പോർട്ടൽ വഴിയോ ആധാർ കാർഡും ഫേസ് ഓതന്റിക്കേഷനും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം.
1: തൊഴിൽ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പദ്ധതിയുടെ ഗുണഭോക്താവും കണ്ണൂരിലെ AKG മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിലെ ജൂനിയർ ക്ലർക്കുമായ അമൽ പുരുഷോത്തമൻ ആകാശവാണിയോട് പറഞ്ഞു.
2: PMVBRY ക്യാമ്പയിൻ പ്രകാരം നമ്മളെ AKG ഹോസ്പിറ്റലും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. കാരണം എംപ്ലോയീസിനും അതേപോലെ എംപ്ലോയർക്കും ഒരേപോലെ ഇൻസെൻറ്റീവും കാര്യങ്ങളും കിട്ടുന്ന ഒരു സ്കീമാണ് ഈ PMVBRY. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയറെ സൈഡിൽ നിന്ന് കൂടുതലായിട്ട് ജീവനക്കാരെ PFലേക്ക് ചേർപ്പിക്കുക എന്നുള്ളൊരു ഇനീഷ്യേറ്റീവാണ് ഇതിലൂടെ എടുക്കുന്നത്. ഇതുകൊണ്ട് എംപ്ലോയീസിനും അതേപോലെ എംപ്ലോയർക്കും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഒരു മാസത്തിലെ ഒരു ഇൻസെൻറ്റീവായിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക്, അതായത് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിലേക്കും അതേപോലെ ചേർക്കുന്ന എംപ്ലോയീസിൻ്റെ അക്കൗണ്ടിലേക്കും ഒരു ഇൻസെൻറ്റീവ് പോലെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് 2-3 മാസമായി നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രൊവിഡൻറ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ, മുമ്പൊക്കെ ജീവനക്കാരുടെ പെൻഷൻ PF കാര്യങ്ങൾ അടക്കുന്ന കാര്യങ്ങളായാലും എല്ലാം പേപ്പർ വർക്ക്സാണ്. അതെല്ലാം മാറി ഇപ്പോൾ ഓൺലൈൻ സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ എംപ്ലോയീസിൻ്റെ പെട്ടെന്ന് നമ്മളെ പേയ്മെൻറ്റുകൾ അടക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ജീവനക്കാരുടെ ലോൺ അപ്ലിക്കേഷൻ എല്ലാം വരി ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുത്താൽ തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പാസ്സായിട്ട് ജീവനക്കാർക്ക് ആ പൈസ കിട്ടുന്നൊരു ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഈ PF പ്രൊവിഡൻറ് ഫണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: തൊഴിലില്ലായ്മ എന്ന ആഗോള വെല്ലുവിളിയെ നേരിടാൻ യുവാക്കൾക്കും അവരെ ഉൾക്കൊള്ളുന്ന വ്യവസായ മേഖലയ്ക്കും ഒരുപോലെ പ്രോത്സാഹനം നൽകുന്ന ഇത്തരം സമഗ്രമായ സമീപനങ്ങൾ സാമൂഹിക പുരോഗതിയിലും സാമ്പത്തിക വളർച്ചയിലും നൽകുന്ന സംഭാവനകൾ ഏറെ വലുതാണ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു.
3: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും പൊതുവെ മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കേരള തീരങ്ങളിൽ ലക്ഷദ്വീപിലും കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ അത് 60 കിലോമീറ്റർ വരെയും ആകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. സമയം 11 മണി കഴിഞ്ഞ് 15:19. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹേഴ്സിലും FM 101.1 മെഗാഹേഴ്സിലും ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5